ആകാശവാണി അനന്തപുരി എഫ് എം 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ഭാദ്രപദം 3, കൊല്ലവർഷം 1202 ചിങ്ങം 9, 2026 ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 40 സെക്കൻഡും. 101.9 മെഗാഹെഡ്സിൽ എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സുഭാഷിതം അവതരിപ്പിക്കുന്നത് സുഹൈബ് മൗലവി.
1: നമ്മൾ റബിയുൽ അവൽ മാസത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. റബിയുൽ അവൽ എന്ന് പറഞ്ഞാൽ പ്രവാചക ചരിത്രത്തെ അനുസ്മരിക്കാനും പ്രവാചക ജീവിതത്തെ പകർത്താനുമുള്ള പ്രചോദനമാണ്. വിശുദ്ധ ഖുർആനിലെ ഒരു വചനം, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഉനി യുഹ്ബിബുക്കുമുല്ലാ. പ്രവാചകരെ നിങ്ങൾ പറയണം, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിന്തുടരണം, എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രവാചകനെ ഹൃദയത്തോട് മനസ്സിനോട് ചേർത്ത് വെക്കുക. സന്താനങ്ങളെക്കാളും അതുപോലെ മാതാപിതാക്കളെക്കാളും മുഴുവൻ മനുഷ്യരെക്കാളും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ പൂർണ്ണ വിശ്വാസികളാവുന്നില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഒരു സ്വഹാബിയുടെ ചരിത്രം ഇപ്രകാരമാണ്. മദീനയിലെ സ്വഹാബിമാരിൽപ്പെട്ട ഒരു പ്രവാചക ശിഷ്യനാണ് സൗബാൻ റളിയല്ലാഹു അൻഹു. പ്രവാചകൻ്റെ ഒരു സഹയാത്രികനായും പ്രവാചകൻ്റെ ഒരു പഠിതാവായും എപ്പോഴും പ്രവാചകൻ്റെ കൂടെ വസിക്കുന്നയാളാണ് സൗബാൻ റളിയല്ലാഹു അൻഹു. സൗബാൻ റളിയല്ലാഹു അൻഹുവിനെ അസ്ഹാബു സുഫയിലാണ് നമ്മൾ കാണുന്നത്. അസ്ഹാബു സുഫ എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രവാചകൻ്റെ കൂടെ എങ്ങനെ ജീവിക്കുന്ന കുറെ സ്വഹാബിമാരുണ്ടല്ലോ, അവരിലാണ് സൗബാൻ റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ കാണുന്നത്. സൗബാൻ റളിയല്ലാഹു അൻഹു പ്രവാചകൻ്റെ കൂടെ മസ്ജിദുൻ നബവിയിൽ ഉണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു നേരത്തേക്ക്

0: വീട്ടിലേക്ക് വിശ്രമിക്കാൻ ചെന്നപ്പോൾ അപ്പോഴും സൗബാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കൂടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. പ്രവാചകൻ വീട്ടിലേക്ക് എത്തിയതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ സൗബാനും വന്നു. എന്നിട്ട് പ്രവാചകൻ്റെ അടുക്കലിരുന്ന് അദ്ദേഹം ഇങ്ങനെ പ്രവാചകൻ്റെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ്. പ്രവാചകൻ്റെ മുഖത്തോട് മുഖം നോക്കിയിരുന്ന് സൗബാൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കരയുകയാണ്. എന്തിനാണ് സൗബാൻ നിങ്ങളിങ്ങനെ കരയുന്നത്? സൗബാൻ റളിയല്ലാഹു അൻഹു റസൂൽ കരീം സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വിശദീകരിച്ച് തുടങ്ങി. പ്രവാചകരെ, ഈ ലോകത്ത് നമ്മളിങ്ങനെ കഴിഞ്ഞുകൂടുമ്പോൾ, നമ്മളെ ഈ ദുനിയാവിലായിരിക്കുമ്പോൾ എനിക്കെപ്പോഴും താങ്കളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെല്ലാവരും മരിച്ചുപോയാൽ, ഞങ്ങൾ സ്വർഗത്തിലെത്തിപ്പെട്ടാൽ പോലും നിങ്ങളുടെ പദവി എന്ന് പറഞ്ഞാൽ അത് ഉയർന്നൊരു പദവിയായിരിക്കുമല്ലോ. ഈ ലോകത്ത് ഞങ്ങൾക്ക് താങ്കളെ കാണാൻ സാധിക്കുന്നത് പോലെ മരണാനന്തര ജീവിതത്തിൽ ഞങ്ങൾക്ക് താങ്കളെ കാണാൻ സാധിക്കില്ലല്ലോ. താങ്കൾ വലിയ പദവിയിലായിരിക്കല്ലോ ഉണ്ടായിരിക്കുക. ആ ഒരു വിഷമം ഓർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നത്. ഈ ഘട്ടത്തിൽ സൗബാനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രയാസപ്പെടുമ്പോൾ അപ്പോഴാണ് വിശുദ്ധ ഖുർആനിലെ ഏതാനും ചില വചനങ്ങൾ ഇറങ്ങുന്നത്. ആരെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുന്നുവെങ്കിൽ فَأُولَٰئِكَ مَعَ الَّذِينَ أَنْعَمَ اللَّهُ عَلَيْهِمْ مِنَ النَّبِيِّينَ وَالصِّدِّيقِينَ وَالشُّهَدَاءِ وَالصَّالِحِينَ فَحَسُنَ أُولَٰئِكَ رَفِيقًا. അത് വളരെ മനോഹരമായ വചനങ്ങളാണ്. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരെ നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടുക. അള്ളാഹു അനുഗ്രഹിച്ച പ്രവാചകന്മാരുടെയും അതുപോലെ തന്നെ പ്രവാചക ശിഷ്യന്മാരുടെയും രക്തസാക്ഷികളുടെയും സജ്ജനങ്ങളുടെയും കൂടെയായിരിക്കും ആ സൗഹൃദം. എത്ര മനോഹരമായ സൗഹൃദമാണ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ദൂതനുസരിച്ചുകൊണ്ട് അതിലുപരിയായി അള്ളാഹുവിനെ സൂക്ഷിച്ചും അള്ളാഹുവിനെ ഭയപ്പെട്ടും അള്ളാഹുവിനെ സ്നേഹിച്ചും നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദൂതനോടുള്ള സൗഹൃദം ഈ ലോകത്ത് മാത്രമല്ല പരലോകത്തും ആർജിക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് സൗബാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ശിഷ്യന്മാരെ ആശ്വസിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആൻ. ഇതാണ് പ്രവാചക സ്നേഹം എന്ന് പറയുന്നത്. ഉമർ റളിയല്ലാഹുവിന് പ്രവാചകന്റെ കൈപിടിച്ച് ഇങ്ങനെ നടക്കുകയാണ്. കൈപിടിച്ച് നടക്കുമ്പോൾ ഉമർ റളിയല്ലാഹുവിന് വല്ലാത്ത വൈകാരികമായ ആവേശം. അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, എനിക്ക് എന്നെ കഴിച്ചാൽ ഏറ്റവും അധികം സ്നേഹം താങ്കളെയാണ്. ഉമറെ, അങ്ങനെ പറഞ്ഞാൽ പറ്റൂല, താങ്കളെക്കാൾ കൂടുതൽ താങ്കൾ എന്നെ സ്നേഹിക്കണം. അതാണല്ലോ യഥാർത്ഥത്തിൽ പ്രവാചകന്റെ നിർദ്ദേശം. നിങ്ങൾ നിങ്ങളുടെ മക്കളെക്കാളും നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും നിങ്ങൾ നിങ്ങളെക്കാളും എന്നെ ഇഷ്ടപ്പെടുന്നതുവരെ നിങ്ങൾ പൂർണ്ണ വിശ്വാസികളാവുന്നില്ല. ഉമർ റളിയല്ലാഹുവിന് പറഞ്ഞു, പ്രവാചകരെ, അതൊരു സ്കലിതം സംഭവിച്ചതാണ്. ഞാൻ എന്നെക്കാൾ കൂടുതൽ അങ്ങയെ സ്നേഹിക്കുന്നു. അൽ ആനയാ ഉമറു, ഇപ്പോഴാണ് ഉമറെ താങ്കളുടെ വിശ്വാസം പൂർണ്ണമായത്. പ്രവാചക സ്നേഹം, പ്രവാചകനോടുള്ള അനുരാഗം, അതാണ് നമുക്ക് വേണ്ടത്. യഥാർത്ഥ പ്രവാചക സ്നേഹികളിൽ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
1: സുഹൈബ് മൗലവി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 6 മണി.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
1: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച സംസ്ഥാനത്തെത്തും. ഓണം ടൂറിസം വാരാഘോഷങ്ങളുടെ സമാപനത്തിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയാകും. കെൽട്രോണിന്റെ കോഴിക്കോട് മൂടാടി നന്ദി ബസാറിലെ ലൈറ്റിംഗ് ഡിവിഷൻ യൂണിറ്റിനെ കൂടുതൽ ആധുനിക ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഇലക്ട്രോണിക് വില്ലേജായി പ്രഖ്യാപിച്ച് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. മെഡിക്കൽ അസിസ്റ്റീവ് രംഗത്ത് കാലാനുസൃതമായ മാറ്റങ്ങളാണ് കെൽട്രോൺ കൊണ്ടുവരുന്നതെന്ന് മന്ത്രി പറഞ്ഞു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ തിരുപ്പിറവി സ്മരണ പുതുക്കി. ലോകമെങ്ങും ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കും. സംസ്ഥാനത്ത് മദ്രസകൾ, മഹല്ല കമ്മിറ്റികൾ എന്നിവയുടെ നേതൃത്വത്തിൽ നബിദിന റാലിയും സമ്മേളനങ്ങളും നടത്തും. സംസ്ഥാന ടൂറിസം വകുപ്പും കണ്ണൂർ ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലും ചേർന്ന് സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണം വാരാഘോഷം മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിനെ വിനോദസഞ്ചാര ജില്ലയാക്കി മാറ്റാൻ കൂട്ടായ ശ്രമങ്ങൾ നടത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. എറണാകുളം ജില്ലയുടെ ഓണാഘോഷമായ ലാവണ്യം 2026 ദർബാർ ഹാൾ ഗ്രൌണ്ടിൽ തുടക്കമായി. മന്ത്രി റോജി M ജോൺ ഉദ്ഘാടനം ചെയ്തു. ഓണാഘോഷത്തോടനുബന്ധിച്ച് ഉണ്ടായേക്കാവുന്ന അനിയന്ത്രിതമായ തിക്കും തിരക്കും ക്രമസമാധാന പ്രശ്നങ്ങളും തടയാൻ കണ്ണൂരിൽ ഷാഡോ പോലീസിനെ വിന്യസിച്ചു. വാഹന പാർക്കിംഗിനും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. ഓണപൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്നലെ തുറന്നു. ഇന്ന് പുലർച്ചെ പൂജകൾ ആരംഭിച്ചു. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുന്നു. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, ഇടശ്ശേരി എഴുതിയ പുലരെ പുലരെ പൊന്നോണം എന്ന കവിത ആലാപനം രഞ്ജിനി സുധീരൻ, ഉദയഗീതം രതീഷ്, അരുൺ വി കുമാർ, പ്രതിഭ എന്നിവർ പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്, 7:15 ആരണ്യകം ആയുരാരോഗ്യം, കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, തൊഴിൽ ദർശനം, ചുമട് താങ്ങി, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 8:02 ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 120. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗസൌഖ്യം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 9:00 സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രേഗീതം, ചലച്ചിത്ര നടൻ കൃഷ്ണൻ ബാലകൃഷ്ണൻ പങ്കെടുക്കുന്നു. 10:02 ഗാനോപഹാരം, 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, 10:31 ഗാനോപഹാരം തുടരും. 11:02 ചലച്ചിത്രഗാനങ്ങൾ, 11:30 തിരൈപ്പൂക്കൾ, 12:02 ഹരിതവാണി, ലിംഗസമത്വം ജൈവ വൈവിധ്യ പരിപാലനത്തിൽ ഡോക്ടർ അഖില എസ് നായർ സംസാരിക്കുന്നു. 12:20 ചലച്ചിത്രഗാനങ്ങൾ, 12:40 പ്രകാശധാര, കുട്ടികളിലെ ന്യൂമോണിയ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ ഷീജ സുഗുണൻ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്രഗാനങ്ങൾ, 1:02 ആവണി പൊന്നുഞ്ഞാൽ, ചലച്ചിത്ര നടി ഷംല ഹംസ പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി. 2:02 മായാമുദ്രകൾ, 2:30 ചലച്ചിത്രഗാനങ്ങൾ, 2:45 തിരൈപ്പൂക്കൾ, 3:00 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ പുനഃപ്രക്ഷേപണം. പരിസ്ഥിതി പ്രവർത്തക ഉഷാ ശൂലപാണി പങ്കെടുത്തത് അവസാന ഭാഗം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 4:00 തിരൈപ്പൂക്കൾ, 5:02 ചലച്ചിത്രഗാനങ്ങൾ, 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും. സുരക്ഷിത കൃഷിക്കായി സൂക്ഷ്മാണു വളങ്ങളും ജൈവ ജീവാണു കുമിൾനാശിനികളും, ഡോക്ടർ ചിത്ര എന്നുമായി അഭിമുഖം. 7:20 8:02 ചലച്ചിത്രഗാനങ്ങൾ, 9:30 സംഗീതസുധ, റാണാഭുവൻ പാടുന്ന കൃതികൾ, വയലിൻ എ എൽ മഞ്ജുള രാജേഷ്, മൃദംഗം മാവേലിക്കര ആർ വി രാജേഷ്. 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:55 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ് ഭാരതീയ റിലേ.

ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. നേരിയ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.7 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 6.4 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.4 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 5.5 മില്ലിമീറ്റർ. അറിയിപ്പുകൾ സമാപിച്ചു.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് ഒന്നാം ഓണമായ ഉത്രാടം, പൊന്നോണത്തിന്റെ വരവറിയിച്ചുകൊണ്ടെത്തിയ ഈ ഉത്രാടപ്പുലരിയിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നന്മയുടെയും സ്നേഹത്തിന്റെയും സമൃദ്ധിയുടെയും ഉത്രാടദിനാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ നമസ്തേ അനന്തപുരി. നമസ്തേ അനന്തപുരിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പതിവ് പോലെ ആദ്യം കേൾക്കാം.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് ഇടശ്ശേരിയുടെ പുലരെ പുലരെ പൊന്നോണം എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം, ആലാപനം രഞ്ജിനി സുധീരൻ.

0: ഉദയഗീതം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഉദയഗീതത്തിൽ ഇന്ന് രതീഷ് പി ആർ, അരുൺ വി കുമാർ, പ്രതിഭ എം എന്നിവർ പാടിയ ഗാനങ്ങൾ കേൾക്കാം. മലയാള കിളിപ്പെണ്ണെ നിനക്കണിയാനൊരു നിളയോള കസവുള്ള ചീല തരാം. ഈ ഗാനത്തിന് രചന നിർവഹിച്ചിരിക്കുന്നത് പി കെ ഗോപി, സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, പാടിയത് രതീഷ് പി ആർ.

ചന്ദ്രൻ പുറക്കാവ് രചന നിർവഹിച്ച് ബി പ്രകാശ് സംഗീതം നൽകി. അരുൺ വി കുമാർ പാടിയ ഒരു ഗാനം കേൾക്കാം, ഓണനിലാവുകൾ പൂചൂടിയെത്തവേ ഓർമ്മയിൽ വന്നെൻ്റെ ബാല്യകാലം.

ഓരോ പൂവിലും ഓരോ കാവിലും ഓണം വന്നത് നീയറിഞ്ഞു. രതീഷ് പി ആർ, പ്രതിഭ എം എന്നിവർ പാടിയ ഗാനം. രചന പി പി ശ്രീധരനുണ്ണി. സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണിയുടെ ആനന്ദപുരി FM 101.9. പ്രഭാതഭേരി. പ്രഭാതഭേരിയിൽ ആദ്യം പത്രവൃത്താന്തം. ക്രിമിനലുകളെയും സാമൂഹ്യ വിരുദ്ധരെയും പിടികൂടാൻ ഷാഡോ പോലീസ് സംവിധാനം ശക്തിപ്പെടുത്തുന്നു. ഓണക്കാലത്തെ സുരക്ഷാ ഡ്യൂട്ടിയാണ് ആദ്യ ദൌത്യം. രാജസ്ഥാനിലെ ജയ്പൂരിൽ നടന്ന മിസ് യൂണിവേഴ്സ് ഇന്ത്യ 2026 സൌന്ദര്യ മത്സരത്തിൽ വിജയായി മലയാളി കെസിയ ലിസ് മെജു. കേരളത്തിൽ നിന്ന് ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യത്തെ ആളാണ് കെസിയ. മഴയ്ക്കും ശക്തമായ കാറ്റിനും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ താലൂക്ക് തല ദുരന്ത നിവാരണ കേന്ദ്രങ്ങൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുവെന്ന് കളക്ടർമാർ ഉറപ്പാക്കണമെന്ന് മന്ത്രി എ.പി. അനിൽകുമാർ നിർദ്ദേശിച്ചു. തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനഘട്ട ഒരുക്കങ്ങളുമായി ഇന്ന് ഉത്രാടപ്പാച്ചിൽ. ഗ്രാൻഡ് ചെസ് ടൂർ സെമിഫൈനൽ ജർമ്മനിയുടെ വിൻസൻ കെയറിനെതിരെ ലീഡ് നേടി ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദ.
3: ഓണച്ചന്ത കവിഞ്ഞു കവിഞ്ഞൊഴുകുന്നു. പൂക്കളും കായ്കളും കൊടിയുടുപ്പുകളും അങ്ങാടിത്തെരുവിൽ ഉത്രാടപ്പൊൺതിരക്ക്. പട്ടിണിയും വറുതിയും മാഞ്ഞുപോയൊരു രാത്രി. നാളെ ഓണം പുലരാനിരിക്കെ കേരളത്തിലുടനീളം ഈ കാവ്യദർശനം സജീവമാകുന്നു. തെരുവുകൾ ജനങ്ങളാൽ നിറയുന്നു, വിപണികൾ വർണ്ണാഭമാകുന്നു, പൂക്കടകളിൽ നിറവും മണവും പരക്കുന്നു, കടകൾ തിരക്കിലാണ്. ജനങ്ങൾ കുടുംബങ്ങൾക്കൊപ്പം ഓണത്തിനായുള്ള അന്തിമ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. പ്രഭാതഭേരി ഇന്ന് ഓണവിപണിയിലൂടെ സഞ്ചരിക്കുകയാണ്.
4: വർഷങ്ങളായിട്ട് നമ്മൾ ഈ റെഡിമെയ്ഡ് ഷർട്ട് പാൻസ് ഇതൊക്കെയാണ് ചെയ്യുന്നത്.
3: തുണി വ്യാപാരി അൻസാരി.
4: നമ്മൾ ഈ കടയിലുള്ള സാധനങ്ങൾ തന്നെ ഇവിടെ ഇടുന്നു.

0: മധുരം വിളമ്പുന്ന ശ്രീറാം.
1: നമ്മൾക്ക് കുറേ കൊല്ലമായിട്ട് ഹോം മെയ്ഡ് ചെയ്യുന്ന സാധനങ്ങളാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന സാധനങ്ങളാണ് ഫുള്ളും. ഈ ഓണത്തിന് വേണ്ടിയുള്ളത് ചിപ്സ്, ഉപ്പേരി, പിന്നെ ബോളി എപ്പോഴും അവൈലബിൾ ആണ്. അതില്ലാതെ ഇവിടുത്തെ സ്പെഷ്യൽ ഹൽവ ഐറ്റംസ്, പിന്നെ സ്നാക്സ്, സേവറീസ് നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ചെയ്തതാണ്. അപ്പൊ കുറെ കൊല്ലങ്ങളായിട്ട് നമ്മളെ ഈ കട ഇവിടെ ഉള്ളതാ. ഒരുപാട് കസ്റ്റമർക്ക് വരുന്നുണ്ട്. ഈ ഓണം ഇന്നും അത്ര തിരക്ക് കൂടിയിട്ടില്ല, പക്ഷെ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ന് നാളെ നല്ല തിരക്കൊക്കെ ആയിരിക്കും. പിന്നെ എല്ലാവർക്കും ഓണ ആശംസകൾ.
0: പൂജാ സ്റ്റാൾ നടത്തുന്ന ബിനു.
2: 30-40 വർഷത്തിൽ കൂടുതലായി മൂന്നാമത്തെ തലമുറയാണ് പൂജാ സാധനങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു കടയാണ്. ഇല്ല, ഓണമായിട്ട് ബന്ധപ്പെട്ട് പൂജാ സാധനം എന്ന് പറഞ്ഞാൽ ഈ പടുക്ക വയ്ക്കാനും ഓണത്തിന് എന്തായാലും നിലവിളക്ക് കത്തിച്ച് മാവിനും മണ്ണിനെ വരവാക്കാൻ വേണ്ടിയിട്ട് ഒരു തട്ടമൊക്കെ വെച്ച് ഒരു പടുക്കയിട്ട് പൂജ എല്ലാവരും ചെയ്യണമുണ്ട്. അത് ഇപ്പൊ സ്കൂളിലായാലും കോളേജിലായാലും ഓഫീസിലായാലും വീട്ടിലായാലും അമ്പലത്തിലായാലും കറക്റ്റായിട്ട് അവരെ ഒരു പടുക്ക വയ്ക്കുന്നുണ്ട്. പിന്നെ പൂജാ സാധനങ്ങൾ ഇവിടെ വാങ്ങി നിറയെ സാധനം വാങ്ങിച്ചിട്ട് പോകണുണ്ട്. സാധാരണ ഉത്തരാടത്തിനാണ് മിക്കവാറും ആൾക്കാരെല്ലാം ഒരു ഓണപ്പാച്ചൽ എന്ന് പറയുന്ന പോലെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ധൃതി പിടിച്ച് ഓടി വന്ന് സാധനം വയ്ക്കണത്. പിന്നെ ചില ആൾക്കാർ നേരത്തെ ഇത് കരുതി വെക്കും. പിന്നെ ഈ ആൾക്കാരെ പൈസയുടെ സൗകര്യത്തിൽ ഈ ബോണസ് കിട്ടണം. ഈ കടകളിലൊക്കെ ബോണസ് മിക്കവാറും തിരുവോണത്തിന്റെ തലേദിവസമാണ് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവര് ആ അത് കണക്കാക്കിയാണ് ഓടി വന്ന് പൈസ വാങ്ങിക്കണതും ബുദ്ധിമുട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാണ്ട് ഓടി വരണത്. ഈ മലക്കറി കഴിഞ്ഞ് അടുത്ത വാങ്ങിക്കാൻ വേണ്ടത് ഇവിടെ പൂജ സാധനമാണ് പടുക്ക വെക്കുന്നത്. നേരെ മലക്കറി മലക്കറി വന്ന് നേരെ വന്ന് ഒരു ശാമ്പാണി തിരിയാ ഒരു പൂജ സാധനങ്ങളോ വാങ്ങിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ അവര് അങ്ങനെ നിറയെ സാധനം വാങ്ങിക്കാൻ വരുന്നുണ്ട് ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരെല്ലാം.
0: പൂക്കട നടത്തുന്ന ചന്തു.
3: അത്തപ്പൂ എല്ലാം വരുന്നത് തോവാള, തിണ്ടിഗല്, മധുര, ബാംഗ്ലൂർ എന്നീ സ്ഥലങ്ങളാണ് വരുന്നത്. ഓരോന്നിനും ഓരോ റേറ്റുണ്ട്. റെഡ് റോസ് ആണെങ്കിൽ 500-400 രൂപ. വൈറ്റിൻ്റെ വൈറ്റിൽ പെട്ട, അതായത് ജമന്തി ഐറ്റങ്ങളിൽ പെട്ടത് എല്ലാം 500 രൂപ. വൈറ്റ്, ബ്ലൂ, യെല്ലോ അങ്ങനെയുള്ള കളേഴ്സൊക്കെ 500 രൂപ വില വരുന്നുണ്ട്. സാധാരണ കേന്ദ്രീയ മഞ്ഞയും ചുവപ്പും അതിന് 150-200 രൂപ റേറ്റാണ് വരുന്നത്. വാടാമുല്ലയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 400 രൂപ. നല്ല ഏറ്റവും നല്ല ക്വാളിറ്റി ആകുമ്പോൾ 400 രൂപ വില വരുന്നുണ്ട്. സാധാരണ അതുകൊണ്ട് 300 രൂപയ്ക്കും ഉണ്ട്. അതായത് സാധനം തന്നെ വളരെ ചെറുതായിരിക്കും, അതൊക്കെ 300 രൂപ വില വരുന്നുണ്ട്. മുല്ലയായാലും വിച്ചയായാലും തന്നെ ഇപ്പം എല്ലാം റേറ്റ് വളരെ ഡിഫറൻറ്റായി തന്നെയാണ് നിൽക്കുന്നത്. നോർമലി കിട്ടുന്നതിനേക്കാളും വളരെ റേറ്റ് കൂടി. ഇന്ന് തന്നെ മുല്ലയ്ക്കും വിച്ചയും 2000 മേളിലോട്ട് പോയിട്ടുണ്ട്. അതിപ്പോൾ അടുത്ത ബില്ല് വരുമ്പോൾ മാത്രമേ നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ ബാംഗ്ലൂർ സാധനങ്ങളുണ്ട്, അതൊക്കെ 10 രൂപ കിട്ടിക്കുന്ന റോസ് ഇപ്പം 30-40 രൂപ വിലയാവുന്നുണ്ട്. ഒരു താമര തന്നെ 50 രൂപ റേറ്റ് പോകുന്നുണ്ട്. എല്ലാവരും വാങ്ങുന്നുണ്ട്, അത്യാവശ്യം വാങ്ങുന്നുണ്ട്. പിന്നെ ചിലർ വന്നിട്ട് നമുക്ക് ഇത്ര രൂപയ്ക്ക് മതി എന്ന് പറയാം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഓരോ സാധനങ്ങൾ കൊടുക്കാറാണുള്ളത്. പിന്നെ ചിലവർ ഡിസൈൻസ് കൊണ്ടുവരും, ആ ഡിസൈൻ അനുസരിച്ച് എത്ര ആണ് അളവ് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മളത് ഫ്ലിറ്റ് ചെയ്ത് റേറ്റ് കൂടിയത് കുറയ്ക്കുമ്പോഴത്തേക്ക് കുറഞ്ഞതിന് നമ്മൾ കുറച്ച് കൂട്ടി കൊടുക്കുന്നുണ്ട്. ഇത്ര ആളായതുകൊണ്ട് വീടുകളിൽ മാത്രം അത്തപ്പൂ ഇടാറുള്ളൂ. കൂടുതലും വീടുകളിലാണ് അത്തപ്പൂ ഇടുന്നത്. അപ്പോൾ അവർ ഒരു എമൗണ്ട് പോലെയാണ്. അപ്പോൾ 500, 200, 300, 1000 അങ്ങനെയുള്ള കണക്കിലാണ് പറയുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് 1 കിലോ വേണം 2 കിലോ അങ്ങനെയല്ല. പിന്നെ അങ്ങനെ ഇടുന്നവരുണ്ട്, മറ്റേ വലിയ വില ക്ലബ്ബ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ ആകുമ്പോഴത്തേക്ക് കിലോ കണക്കിന് നേരത്തെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്കുള്ള സാധനങ്ങൾ അതുപോലെ അങ്ങ് കൊടുക്കും.
0: വർഷങ്ങളായി ഓണക്കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സദാനന്ദൻ ചാല.
4: എല്ലാ സാധനങ്ങളും ഉണ്ട്, ഒന്നും തട്ടൊന്നുമില്ല, വലിയ വ്യത്യാസമൊന്നുമില്ല. പഞ്ചസാര നമുക്കില്ല, പഞ്ചസാര ഒരുപാട് വില കൂടുതൽ. വെളിച്ചെണ്ണയ്ക്ക് വില കുറവ് തന്നെ. ഇപ്പോഴും നേരത്തെ കഴിഞ്ഞ ആഴ്ച 2 ദിവസം വില കുറവാണ് ഇപ്പോഴും വെളിച്ചെണ്ണ. പിന്നെ വേറെ മുളക് എല്ലാം സാധാരണ നേരത്തെ ഉള്ള വില തന്നെ. ഇവിടെ 150 രൂപ മുതൽ 250 രൂപ മുതൽ 295 രൂപ വരെയുണ്ട്. 307 ഉണ്ട്. പിന്നെ പിരിയും മുളകുണ്ട്. പിരിയും മുളക് 4025 രൂപയുണ്ട്, 3900 രൂപയുണ്ട് പിരിയൻ കിലോഗ്രാമിനാണ് വില. നമ്മളെ കസ്റ്റമറൊക്കെ ഉണ്ടല്ലോ, അത് വരുന്നുണ്ട്. ഇവിടെയും തിരക്കൊന്നും ഇല്ല, ഇവിടെ കച്ചവടം വളരെ കുറവാണ് ഈ ചാലയിൽ. വലിയ കമ്പനിക്കാരൊക്കെ ആയിപ്പോയി. ടെക്സ്റ്റൈൽസുകാർ വരെ അവർ പലചരക്ക് വ്യാപാരം ചെയ്യുന്നുണ്ട്.
0: ഇല വ്യാപാരി ആർ ശശി.
5: 15 രൂപ തമിഴ്നാട് പറഞ്ഞാൽ മുമ്പേ കടയിൽ 10 രൂപ 5 രൂപ ഉള്ളു. ഇപ്പൊ 15 രൂപ വരെ മിക്കുന്ന 15 രൂപ ഒരര വഴയര തമിഴ്നാടാണ് വരുന്നത്. ആർക്കുള്ള ഓണത്തിനായിട്ട് വായിക്കും, ഇഷ്ടം പോലെ വായിക്കും. സാധനം കുറവാണ്, വില കുറവാണ്. ആളുടെ വില കൂടുതൽ അല്ലേ. ഓണത്ത് പാവിനേക്കാൾ 8 രൂപ 10 രൂപ ഇപ്പോഴായി 15 രൂപ 20 രൂപ വരെയാണ്.
0: പഴക്കട നടത്തുന്ന ദീപ.
6: മാതളത്തിനൊക്കെ നല്ല റേറ്റ് കുറഞ്ഞു. 200-240 ഒക്കെ ആയിരുന്നു, ഇന്ന് 120 മാതളത്തിന്. സിട്രസിന് ഇന്ന് 140 കിലോ. ആപ്പിള് 140. പുറത്തുള്ള ആപ്പിളാണ്, നമ്മളെ ഇവിടുത്തെ ഇന്ത്യൻ ആപ്പിളാണ്. പേരയ്ക്ക് 80. പിന്നെ വില കൂടിയെന്ന് പറഞ്ഞാൽ പഴത്തിന് മാത്രം കുറച്ച് വില, 95 ജസാദളി വാങ്ങിക്കണുണ്ട്. തണ്ണിമത്തെ 20 രൂപ കിലോ. ശമാമ് 40 രൂപ. നാരങ്ങയും ശകല റേറ്റ് കൂടുതൽ, എന്നാലും വലിയ കുഴപ്പമില്ല. കാക്കിലോ 30 രൂപയ്ക്ക് ആയിട്ടാണ്.
0: വളർന്നു വരുന്ന മാൾ സംസ്കാരം ഓണക്കാലത്ത് കേരളത്തിലെ ഷോപ്പിംഗ് രീതിയെ തന്നെ മാറ്റിമറിച്ചു. വാർഷിക വരുമാനത്തിനായി ഓണക്കാലത്തെ കാര്യമായി ആശ്രയിക്കുന്ന ചെറുകിട വിൽപ്പനക്കാർക്കും ഫുട്പാത്ത് വിൽപ്പനക്കാർക്കും ഈ മാറ്റം വെല്ലുവിളിയാണെന്ന് അവർ പരാതിപ്പെടുന്നു.
7: കാലം കൊണ്ട്
0: രാജൻ
7: ചെറുകിട ബിസിനസ്സുകളെല്ലാം പൂട്ടിപ്പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഒരു ജോലിക്കാരൻ, ഒരു ഒന്നോ രണ്ടോ ജോലിക്കാർ കടയിലുണ്ടെങ്കിൽ അവർക്ക് ശമ്പളം കൊടുക്കാനുള്ള വരുമാനം പോലും ഇപ്പോഴത്തെ ചെറുകിട കച്ചവടക്കാർക്ക് ലഭിക്കുന്നില്ല. അതിന് കാരണം എന്താ വെച്ചാൽ വൻകിട ബിസിനസ്സുകൾ

0: വന്നതിന് ശേഷം ഇതുപോലെയുള്ള കടകൾ വന്നതിന് ശേഷം കച്ചവടം മുഴുക്കെ ഇവിടെ നിന്ന് ചെറുകിട കച്ചവടക്കാരെല്ലാം വരും, അവിടെ ചെന്നാണ് ഇപ്പോൾ സാധനം വാങ്ങിക്കുന്നത്. അത് കാരണം ഇവിടെ ചെറിയ ചെറിയ ചെറുകിട കച്ചവടക്കാർക്ക് ഒരു ബിസിനസ്സും ഇല്ല. ഒരു കാലത്തെ വരും, രാത്രി വരെ നോക്കിക്കൊണ്ടിരിക്കും, കുറേ കഴിയുമ്പോഴത്തേക്ക് രാത്രി ആകുമ്പോഴത്തേക്ക് അടച്ചിട്ട് പോകും. ഈ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാനുള്ള വരുമാനം പോലും ഉണ്ടാകുന്നില്ല. അങ്ങനെ ഓണം പ്രതീക്ഷ എല്ലാ ചെറുകിട വ്യാപാരികൾക്കും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ എത്ര കാലം ചെറുകിടക്കാരും മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് ഒരു ഐഡിയയില്ല. പിന്നെ ഇപ്പം ഇവിടെ ചാലയിൽ ഇപ്പോൾ സാധനം വാങ്ങിക്കാൻ വരുന്നത് പ്രധാനമായിട്ടും പൂക്കടകളും അതുപോലെയുള്ള അപൂർവ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയാണ് കൂടുതൽ ആൾക്കാരും വരുന്നത്. ഇതിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ സാധാരണ ഇവിടെ നിന്ന് മാത്രമല്ല മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ചെറുകിട വ്യാപാരികളുടെ നില വളരെയധികം കഷ്ടത്തിലാണ്.
1: ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നിരവധി മറുനാടൻ മലയാളികൾ കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കേരളത്തിലേക്ക് മടങ്ങുന്നു. സമ്മാനങ്ങളും പുതുവസ്ത്രങ്ങളും മാത്രമല്ല വർഷങ്ങൾക്ക് ശേഷമുള്ള പുനഃസമാഗമത്തിന്റെ സന്തോഷവും അവർ ആഘോഷമാക്കുന്നു.
2: അബുദാബിയിൽ സെറ്റിൽഡ് ആണ്
1: പ്രവാസി അഖില.
2: ഈ വർഷം ഭാഗ്യവശാല് ഓണം എനിക്ക് നാട്ടിൽ കൂടാൻ പറ്റി. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വെക്കേഷൻ ആയിരുന്നു, നമുക്കും വെക്കേഷൻ ആണ്. അതുകൊണ്ട് വൺ മന്തായി വന്നിട്ട് ഉത്രാടം സ്റ്റാർട്ട് ചെയ്യാണ്. അതുകൊണ്ട് ഇവിടെ ചാലയിൽ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വന്നതാണ്. എന്തായാലും സാധനങ്ങളും മേടിച്ചു. ഇവിടെ ആൾക്കാർക്ക് തിരക്കൊക്കെ ഉണ്ട്, എല്ലാവരും ഓണപ്പാച്ചിലാണ്. കുഞ്ഞുങ്ങൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, സദ്യക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്, പച്ചക്കറികൾ, പലവ്യഞ്ജനങ്ങൾ അങ്ങനെയൊക്കെ. മൊത്തത്തിൽ കുറേ 5 വർഷങ്ങൾക്ക് ശേഷമാണ് നാട്ടിലൊരു ഓണം കിട്ടുന്നത്. അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്, അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. കുടുംബാംഗങ്ങളുമായിട്ടും ഫ്രണ്ട്സുമായിട്ടും ഒക്കെ ഓണം ആഘോഷിക്കാനായിട്ടുള്ള ഒരു ഭാഗ്യം ഈ വർഷം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് എല്ലാവർക്കും. അതുകൊണ്ട് ഓണാശംസകൾ.
1: ഓണസദ്യയ്ക്ക് ആവശ്യമായ പച്ചക്കറികൾ, പഴങ്ങൾ, പലചരക്ക് സാധനങ്ങൾ, മറ്റു വസ്തുക്കൾ എന്നിവ ഈ അവസാന മണിക്കൂറുകളിൽ ആവശ്യക്കാരേറുന്നു. അതുകൊണ്ട് തന്നെ വർദ്ധിച്ചു വരുന്ന ഗാർഹിക ചെലവുകളുടെ ഭാരം ഉത്സവത്തിന്റെ ആവേശത്തെ കെടുത്തുന്നില്ല എന്ന് ഉറപ്പാക്കാൻ ഓണവിപണികളിലൂടെയും സബ്സിഡി വിൽപ്പനയിലൂടെയും സർക്കാർ ഇടപെടൽ പ്രധാനമാണ്. പുത്തരിക്കണ്ടം ഹോർട്ടികോർപ്പ് ഷോപ്പിൽ നിന്നും മഞ്ജു.
3: ഈ ഓണവിപണിയായിട്ട് ബന്ധപ്പെട്ട് പച്ചക്കറികളെല്ലാം 30% സബ്സിഡിയിലാണ് ഇന്ന് കൊടുത്തോണ്ടിരിക്കുന്നത്. അതിൽ ഏറെക്കുറെ സാധനങ്ങൾ ഇപ്പൊ വന്നിട്ടുണ്ട്, ലഭ്യമായ സാധനങ്ങളെല്ലാം കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അടുത്ത ഒരു വണ്ടിയിൽ കിട്ടാത്ത പടവലങ്ങ, വെള്ളരി, ഏത്തക്കായ തുടങ്ങിയവ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കർഷകരിൽ നിന്നും സംഭരിച്ചിട്ടുള്ള പച്ചക്കറികളാണ് കൂടുതലും കൊണ്ടെത്തിക്കുന്നത്. പൊതുജനങ്ങൾക്ക് എല്ലാ രീതിയിലും ഹോർട്ടികോർപ്പിന്റെ ഭാഗത്തു നിന്നും സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ എത്തിക്കുക എന്നുള്ളത് മേലധികാരികളിൽ നിന്ന് കുട്ടികളുടെ നിർദ്ദേശം അനുസരിച്ച് ഞങ്ങൾ അത് പാലിക്കുന്നുണ്ട്, ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. ആൾക്കാർ വന്ന് വാങ്ങുന്നുണ്ട്. ചാലയിലൊക്കെ പോയി വില നോക്കിയിട്ട് അതിനേക്കാളും ലാഭത്തിൽ ഇവിടെ കൊടുക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് ആൾക്കാർ വരുന്നുണ്ട്. ഉത്രാട ദിവസവും തിരക്കുണ്ടാവും, പോകാൻ തന്നെ വൈകും. കാരണം വരുന്ന കസ്റ്റമേഴ്സിനെല്ലാം മാക്സിമം ഉള്ള സാധനങ്ങൾ കൊടുത്ത് തീർത്തിട്ടേ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുള്ളൂ.
1: കേരളം ഉത്രാടപ്പാച്ചിലേക്ക് കടക്കുമ്പോൾ വിപണിയിൽ നിന്ന് വീട്ടിലെത്തുന്ന ഓരോ സാധനവും സന്തോഷം കൊണ്ടുവരട്ടെ. ഓരോ യാത്രയും ഊഷ്മളമായ വിരുന്നിൽ പുലരട്ടെ. ഓരോ വാതിൽപ്പടിയും സന്തോഷവും ഉത്സാഹവും പങ്കുവയ്ക്കാനായി തുറന്നിടട്ടെ. കാരണം കേരളം ഓണത്തിലേക്ക് നീങ്ങുമ്പോൾ അത് ഒരു ഉത്സവത്തിനായി തയ്യാറെടുക്കുക മാത്രമല്ല, സമൃദ്ധിയുടെയും ഒരുമയുടെയും സന്തോഷത്തിന്റെയും ഒരു പഴയ വാഗ്ദാനം പുതുക്കുക കൂടിയാണ്.
4: പ്രഭാതഭേരി സമാപിക്കുന്നു.
5: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
6: മൻ കി ബാത്,
7: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
6: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
7: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
6: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ
7: രാജ്യം കാത്തിരിക്കുന്നു. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി
6: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
7: തുടർന്ന് മലയാള പരിഭാഷ.
6: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
8: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
4: ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. കണ്ണിനും കണ്ണാടിക്കും എന്ന ചിത്രത്തിനുവേണ്ടി ചിത്ര പാടിയത് ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം എം ജയചന്ദ്രൻ.

0: പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നമസ്തേ അനന്തപുരിയെ തുടർന്ന് കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. കേരളത്തെ ലോകത്തിന് മുന്നിൽ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സമൃദ്ധി പൂക്കളം തീർത്ത് പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാൻ ലോകമെങ്ങും മലയാളികൾ ഒരുങ്ങി. ഇന്ന് ഉത്രാടപ്പാച്ചിൽ. യു ഡി എഫ് ഗവൺമെന്റ് അധികാരമേറ്റ് ഇന്നേക്ക് 100 ദിവസം പൂർത്തിയായി. ലോകമെങ്ങും ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുന്നു. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. കേരളത്തെ ലോകത്തിന് മുന്നിൽ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച ഓണം വാരാഘോഷത്തിന്റെ സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡെസ്ക് റിപ്പോർട്ട്.
2: സംസ്ഥാനത്തിന്റെ സവിശേഷതകളും പ്രകൃതി മനോഹാരിതയും അന്താരാഷ്ട്ര തലത്തിൽ അവതരിപ്പിക്കുന്നതിന് നിരവധി സമഗ്ര പദ്ധതികൾക്കാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് തുറമുഖങ്ങളും കായലുകളും നദികളും സംയോജിപ്പിച്ച് ഇന്റഗ്രേറ്റഡ് ടൂറിസം പദ്ധതി നടപ്പാക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ സീറോ വേസ്റ്റ് ക്ലീൻ കേന്ദ്രങ്ങളാക്കി മാറ്റും. പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ് കാലഘട്ടങ്ങൾ ഉൾപ്പെടുന്ന കേരളത്തിന്റെ സമുദ്ര പാരമ്പര്യം പ്രദർശിപ്പിക്കുന്നതിന് അന്താരാഷ്ട്ര നിലവാരത്തോടുകൂടിയ ഇന്റർനാഷണൽ മാരിടൈം മ്യൂസിയം സ്ഥാപിക്കും. സംസ്ഥാനത്ത് അത്യാധുനിക ഫിലിം സിറ്റിയും സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെ ഓർമ്മയ്ക്കായി അന്താരാഷ്ട്ര നിലവാരത്തോടുകൂടിയ കൾച്ചറൽ പാർക്കും യാഥാർത്ഥ്യമാക്കുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. ആഘോഷം മാത്രമല്ല മലയാളിയുടെ ജീവിതം ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്താൻ അവസരം കൂടിയാണ് ഓണം ആരാഘോഷമെന്നും ചടങ്ങിൽ അധ്യക്ഷനായ മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. മന്ത്രി കെ മുരളീധരൻ, ഡോ ശശി തരൂർ എം പി, എംഎൽഎമാരടക്കം ജില്ലയിലെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുത്തു.
1: സമൃദ്ധിയുടെ പൂക്കളം തീർത്ത് പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാൻ ലോകമെങ്ങും മലയാളികൾ ഒരുങ്ങി. ഇന്ന് ചിങ്ങമാസത്തിലെ ഉത്രാടം. നാടും നഗരവും ഉത്രാടപ്പാച്ചലിന്റെ ആഘോഷ തിമർപ്പിലാണ്. നാളെ തിരുവോണം ആഘോഷിക്കുന്നതിന്റെ തിരക്കിൽ സംസ്ഥാനമെങ്ങും വിപണികളും സജീവമാണ്. വിദേശത്തും സ്വദേശത്തും നിരവധി ആളുകളാണ് കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ ഒരുങ്ങുന്നത്. നാളെ തിരുവോണപ്പുലരി ഉദിക്കുന്നതോടെ

0: പൂക്കളവും ഓണസദ്യയും ഒരുക്കി മലയാളികൾ പൊന്നോണത്തെ വരവേൽക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച സംസ്ഥാനത്തെത്തും. ഓണം ടൂറിസം വാരാഘോഷങ്ങളുടെ സമാപനത്തിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയാകും. ഓണം നല്ല നാളുകളുടെ ഓർമ്മ പുതുക്കുന്ന അവസരമാണെന്നും എല്ലാ പ്രശ്നങ്ങളും മറികടന്ന് ഒരുമയുടെ നല്ല നാളുകൾ വരട്ടെ എന്നതാണ് ഓണത്തിന്റെ സന്ദേശമെന്നും മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ്, ഡി ടി പി സി, കോഴിക്കോട് ജില്ലാ ഭരണകൂടം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷം ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഓണത്തോടനുബന്ധിച്ച് ഇന്ന് റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും. ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. ഓണാഘോഷത്തോടനുബന്ധിച്ച് ഉണ്ടായേക്കാവുന്ന അനിയന്ത്രിതമായ തിക്കും തിരക്കും ക്രമസമാധാന പ്രശ്നങ്ങളും തടയാൻ കണ്ണൂരിൽ ഷാഡോ പോലീസിനെ വിന്യസിച്ചു. വാഹന പാർക്കിങ്ങിനും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. വിശദാംശങ്ങളുമായി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: ിലെ എല്ലാ പ്രധാന നഗരങ്ങളിലും വാണിജ്യ കേന്ദ്രങ്ങൾ, ഷോപ്പിംഗ് മാളുകൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷൻ പരിസരം, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, സിനിമാ തിയേറ്ററുകൾ തുടങ്ങി ജനങ്ങൾ വൻതോതിൽ ഒത്തുചേരുന്ന സ്ഥലങ്ങളിലാണ് ഷാഡോ പോലീസ് പ്രധാനമായും നിരീക്ഷണം നടത്തുന്നത്. കണ്ണൂർ സിറ്റി പോലീസ് പരിധിയിൽ 53 ഷാഡോ പോലീസുകാരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. ജനങ്ങൾക്ക് സുഗമമായി യാത്ര ചെയ്യുന്നതിനും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനുമായി കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ്, മുനിസിപ്പൽ സ്കൂൾ ഗ്രൌണ്ട്, കെ വി ആർ ടവറിന് സമീപമുള്ള മൈതാനം എന്നിവിടങ്ങളിൽ പ്രത്യേക പാർക്കിംഗ് സൌകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാർക്കിംഗ് കേന്ദ്രങ്ങളെക്കുറിച്ച് അറിയാൻ പ്രത്യേക QR കോഡ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്.
0: തിരക്ക് നിയന്ത്രിക്കാനും അനിഷ്ട സംഭവങ്ങൾ തടയാനും കൊല്ലം സിറ്റിയിലും ഷാഡോ പോലീസിന്റെ നിരീക്ഷണം ഏർപ്പെടുത്തി. കൊല്ലം ബീച്ച്, ആശ്രാമം മൈതാനം, വി പാർക്ക്, ചിന്നക്കട, കരുനാഗപ്പള്ളി, ചാത്തന്നൂർ എന്നിവിടങ്ങളിലും നിരീക്ഷണം ശക്തമാക്കി. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്നും മംഗളൂരു സ്റ്റേഷൻ ഉൾപ്പെടെ ഭാഗങ്ങൾ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനെടുത്ത തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. കേരളത്തിന്റെ റെയിൽവേ അടിസ്ഥാന സൗകര്യ വികസനത്തെയും ഭാവി വികസന സാധ്യതകളെയും ബാധിക്കുന്ന തീരുമാനം സംസ്ഥാന ഗവൺമെന്റുമായി കൂടിയാലോചിക്കാതെയാണ് റെയിൽവേ ബോർഡ് എടുത്തതെന്ന് മുഖ്യമന്ത്രി കത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് പുതിയ ജില്ലകൾ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിക്കുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ അറിയിച്ചു. ഓണം കഴിഞ്ഞയുടൻ ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കെൽട്രോണിന്റെ കോഴിക്കോട് മൂടാടി നന്ദി ബസാറിലെ ലൈറ്റിംഗ് ഡിവിഷൻ യൂണിറ്റിനെ കൂടുതൽ ആധുനിക ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഇലക്ട്രോണിക് വില്ലേജായി മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പ്രഖ്യാപിച്ചു. മെഡിക്കൽ അസിസ്റ്റീവ് രംഗത്ത് കാലാനുസൃതമായ മാറ്റങ്ങളാണ് കെൽട്രോൺ കൊണ്ടുവരുന്നതെന്ന് മന്ത്രി.
2: ഇതിന് കൂടുതൽ ഫണ്ട് ലഭ്യമാക്കി യൂണിറ്റിന്റെ പ്രവർത്തനം വിപുലീകരിക്കുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു. ചടങ്ങിൽ കെ പ്രവീൺകുമാർ MLA അധ്യക്ഷനായി, ഷാഫി പറമ്പിൽ MP മുഖ്യാതിഥിയായിരുന്നു.
0: സംസ്ഥാന ബിവറേജസ് കോർപ്പറേഷനിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി M ലിജു പറഞ്ഞു. തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച സംഘത്തിനെതിരെ മലപ്പുറം വാഴക്കാട് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തതായും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഓണാഘോഷങ്ങളുടെ ഭാഗമായി കൊയിലാണ്ടി നഗരത്തിലെ തിക്കും തിരക്കും ഗതാഗതക്കുരുക്കും ഒഴിവാക്കാൻ, അടിയന്തര സേവന വാഹനങ്ങളുടെ സുഗമമായ യാത്രയും ഉറപ്പാക്കാൻ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലാ കലക്ടറാണ് ഉത്തരവിട്ടത്. കൊയിലാണ്ടി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കും 4 ദിവസത്തേക്ക് സൗജന്യ പാർക്കിംഗ് സൗകര്യം ഒരുക്കാൻ നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകി. ഓണദിവസങ്ങളിലെ തിരക്കേറിയ സമയങ്ങളിൽ കൊയിലാണ്ടി നഗരത്തിലൂടെ ലോറികൾ, മൾട്ടി ആക്സിൽ ട്രെയിലറുകൾ ഉൾപ്പെടെ ഭാരവാഹനങ്ങളുടെ സഞ്ചാരം നിയന്ത്രിക്കും. ബസുകൾക്ക് നിയന്ത്രണം ബാധകമല്ല. UDF ഗവൺമെന്റ് അധികാരമേറ്റ് ഇന്നേക്ക് 100 ദിവസം പൂർത്തിയായി. May 18 VD സതീശന്റെ നേതൃത്വത്തിൽ പുതിയ ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്തത്. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര, ആശാപ്രവർത്തകരുടെ ഓണറേറിയം വർധന, വയോജന വകുപ്പിന്റെ രൂപീകരണം തുടങ്ങി നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയതിന്റെ നിറവിലാണ് ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിലെ താളുകണ്ടം ഉന്നതിയിൽ സഞ്ചരിക്കുന്ന റേഷൻ കട മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. യാത്രാസൗകര്യം പരിമിതമായ പ്രദേശങ്ങളിൽ റേഷൻ സാധനങ്ങൾ എത്തിക്കുന്ന സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതി കൂടുതൽ വിപുലീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാന ടൂറിസം വകുപ്പും കണ്ണൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്ന് സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണം വാരാഘോഷം മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിനെ വിനോദസഞ്ചാര ജില്ലയാക്കി മാറ്റാൻ കൂട്ടായ ശ്രമങ്ങൾ നടത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ കലക്ടറേറ്റ് മൈതാനിയിലെ ആഘോഷ പരിപാടികൾ ഈ മാസം 30 വരെ തുടരും. എറണാകുളം ജില്ലയുടെ ഓണാഘോഷമായ ലാവണ്യം 2026 ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ തുടക്കമായി. മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. ഓണപൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഇന്നലെ തുറന്നു. ഇന്ന് പുലർച്ചെ പൂജകൾ ആരംഭിച്ചു. തിരുവോണ ദിവസം അയ്യപ്പ ഭക്തർക്കും ജീവനക്കാർക്കും തിരുവോണ സദ്യ ഉണ്ടായിരിക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 28 രാത്രി 10 നട അടയ്ക്കും. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ തിരുപ്പിറവി

0: പുതുക്കി ലോകമെങ്ങും ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. സംസ്ഥാനത്ത് മദ്രസകൾ, മഹല്ല് കമ്മിറ്റികൾ എന്നിവയുടെ നേതൃത്വത്തിൽ നബിദിന റാലിയും സമ്മേളനങ്ങളും നടത്തും. പ്രവാചക സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച് വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും അരങ്ങേറും. കോഴിക്കോട് ടൗൺ ഏരിയ സുന്നി കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നബിദിന സന്ദേശ റാലി രാവിലെ ആരംഭിക്കും. പരപ്പിൽ കടപ്പുറത്ത് നിന്ന് ആരംഭിക്കുന്ന റാലി ഫ്രാൻസിസ് റോഡ് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ സമാപിക്കും. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുന്നു. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രവിവര വിശകലന കേന്ദ്രം അറിയിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കോഴിക്കോട് വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മസ്തിഷ്ക മരണം സംഭവിച്ച 16-കാരൻ ആദിലിന്റെ അവയവങ്ങൾ ദാനം ചെയ്തു. മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ ആദിലിന്റെ കരൾ ഉൾപ്പെടെ 3 പ്രധാന അവയവങ്ങളാണ് 3 വ്യക്തികൾക്ക് പുതുജീവൻ നൽകുന്നത്. സംസ്ഥാന ഗവൺമെന്റിന്റെ ഔദ്യോഗിക അവയവദാന ഏജൻസിയായ കേസ് ഓട്ടോ മുഖേനയാണ് അവയവദാന പ്രക്രിയ ഏകോപിപ്പിച്ചത്. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ സെമി ഫൈനൽ കാണാതെ പുറത്തായി. അർജന്റീനയോട് 3-5 പുരുഷ ടീമിന്റെ പരാജയം. ഓസ്ട്രേലിയയോട് സമനിലയിൽ കുരുങ്ങിയാണ് വനിതാ ടീമിന്റെ മടക്കം. തിരുവനന്തപുരത്ത് കേരള ക്രിക്കറ്റ് ലീഗിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ആലപ്പി റിപ്പിൾസിനെ 6 തോൽപ്പിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ആലപ്പി റിപ്പിൾസ് 19.3 ഓവറിൽ 131 റൺസിന് പുറത്തായി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ കാലിക്കറ്റ് 16.5 ഓവറിൽ ലക്ഷ്യത്തിലെത്തി. കൊയിലാണ്ടിയിൽ ആരംഭിക്കുന്ന വെറ്ററിനറി സർവകലാശാല സബ്സെന്ററിന്റെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കെ പ്രവീൺകുമാർ MLA വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലറെ സന്ദർശിച്ചു. വലിയ മലയിലെ 4 ഏക്കർ സ്ഥലത്ത് 8 കോടി രൂപ ചെലവിലാണ് സബ്സെന്റർ ആരംഭിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തെ ലോകത്തിന് മുന്നിൽ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സമൃദ്ധിയുടെ പൂക്കളം തീർത്ത് പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാൻ ലോകമെങ്ങും മലയാളികൾ ഒരുങ്ങി. ഇന്ന് ഉത്രാടപ്പാച്ചിൽ. UDF ഗവൺമെന്റ് അധികാരമേറ്റ് ഇന്നേക്ക് 100 ദിവസം പൂർത്തിയായി. ലോകമെങ്ങും ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുന്നു. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരുന്നു. ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: കാർത്തിക് ആര്യനോടൊപ്പം മികച്ച നടനുള്ള അവാർഡ് പങ്കിട്ട മലയാള ചലച്ചിത്ര നടൻ ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ കാർത്തിക് ആര്യനോടൊപ്പം മികച്ച നടനുള്ള അവാർഡ് പങ്കിട്ട മലയാള ചലച്ചിത്ര നടൻ ആരാണ്? ഇതിന്റെ ഉത്തരം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം കേൾക്കാം. നമസ്തേ, അനന്തപുരിയിൽ ഇനി കേൾക്കാം
1: കാർഷിക മേഖലാ വാർത്തകൾ. സംസ്ഥാനത്ത് കൃഷിവകുപ്പ് സംഘടിപ്പിക്കുന്ന കർഷക ചന്തകളിൽ ഡിജിറ്റൽ പേയ്മെന്റിനു പുറമെ നേരിട്ട് പണം നൽകിയും ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് വാങ്ങുന്നതിൽ ഒരു തടസ്സവുമില്ലെന്ന് കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് അറിയിച്ചു. കർഷക ചന്തകളിൽ പണമിടപാട് ഡിജിറ്റൽ സംവിധാനത്തിൽ മാത്രമായി പരിമിതപ്പെടുത്തിയെന്നും UPI വഴി മാത്രമേ പണം നൽകാനാകൂ എന്ന തരത്തിലുള്ള പ്രചരണം തികച്ചും അടിസ്ഥാനരഹിതവും അവാസ്തവുമാണ്. കൃഷിവകുപ്പിന്റെ ഓണച്ചന്തകളിൽ എത്തുന്ന ഉപഭോക്താക്കൾക്ക് ഇടപാടുകൾ കൂടുതൽ വേഗത്തിലും സൌകര്യപ്രദവുമായി നടത്തുന്നതിനാണ് ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം കൂടി അധികമായി ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ ആശയത്തിന് പൊതുജനങ്ങളിൽ നിന്ന് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. 1st വിള വിരിപ്പ് വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്ന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. 2026 December 31 കൊയ്ത്ത് പൂർത്തിയാകുന്ന എല്ലാ കർഷകരും September 30 രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplycopaddy.in എന്ന വെബ്സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. ഓരോ പാടശേഖരത്തിനും നെല്ലിനത്തിനും ഭൂമിരീതിക്കും വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കണം. 2026-27 സാമ്പത്തിക വർഷം ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഭവന പുനരുദ്ധാരണ പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത് ഐഡന്റിഫിക്കേഷൻ നമ്പർ ലഭിച്ചിട്ടുള്ളതും ലൈഫ് ഭവന പദ്ധതി മുഖേനയോ സർക്കാരിന്റെ മറ്റേതെങ്കിലും ഭവന പുനരുദ്ധാരണ പുനർനിർമ്മാണ പദ്ധതി മുഖേനയോ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ആനുകൂല്യം ലഭിക്കാത്തതുമായ മത്സ്യത്തൊഴിലാളികൾക്കും പെൻഷനർമാർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വീടിന് കുറഞ്ഞത് 8 വർഷത്തെയെങ്കിലും കാലപ്പഴക്കമുണ്ടാകണം. അപേക്ഷ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഈ മാസം 31 വൈകുന്നേരം 5 മണിക്കകം മത്സ്യഭവനിൽ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കുമായി 0477-22-51-103 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിൽ കോഴിക്കോട് വേങ്ങേരി തടമ്പാട്ട് താഴത്ത് പ്രവർത്തിക്കുന്ന വിജ്ഞാന വിപണന കേന്ദ്രത്തിൽ വിവിധയിനം ഫലവൃക്ഷ തൈകൾ, മറ്റ് അനുബന്ധ സാധനങ്ങൾ എന്നിവ വിൽപ്പനയ്ക്കായി തയ്യാറായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9188-223-584. കേരള

0: കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള കഴക്കൂട്ടം ബയോടെക്നോളജി ആൻഡ് മോഡൽ ഫ്ലോറിക്കൾച്ചർ സെന്റർ നടത്തുന്ന 6 മാസം ദൈർഘ്യമുള്ള പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ടെക്നീഷ്യൻ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് 1/4/2026 35 വയസ്സിൽ താഴെ പ്രായമുള്ള അഗ്രികൾച്ചർ, ബയോളജി, ബോട്ടണി എന്നീ വിഷയങ്ങളിൽ +2 VHSC പാസ്സായിട്ടുള്ളവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. നിലവിലുള്ള സർക്കാർ സംവരണ വ്യവസ്ഥകൾ ഈ കോഴ്സിനും ബാധകമാണ്. ഈ സർട്ടിഫൈഡ് കോഴ്സിൽ തൊഴിൽ സാധ്യതയുള്ള, സ്വയം തൊഴിൽ കണ്ടെത്താൻ സഹായിക്കുന്ന ടിഷ്യൂ കൾച്ചർ, നഴ്സറി മാനേജ്മെന്റ് എന്നിവയുടെ സാങ്കേതിക വിദ്യകളിലുള്ള പ്രായോഗിക പരിശീലനം നൽകുന്നു. ഒരു ബാച്ചിൽ 20 പേർക്ക് മാത്രം പ്രവേശനം നൽകുന്ന ഈ കോഴ്സിന് ഫീസ് 4,500 രൂപയാണ്. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പ്രതിമാസം 1,500 രൂപ സ്റ്റൈഫൻഡോടുകൂടി 3 മാസത്തേക്ക് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിംഗും നൽകുന്നതാണ്. അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralaagriculture.gov.in ൽ നിന്നും ഡൌൺലോഡ് ചെയ്യാവുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 9 September 4:00. തിരഞ്ഞെടുത്ത അപേക്ഷകരുടെ ലിസ്റ്റ് 15 September പ്രസിദ്ധീകരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9383-470-292. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ ദിവസത്തിന്റെ ചരിത്ര വിശേഷങ്ങളുമായി ഇപ്പോൾ
2: ചരിത്രത്തിൽ ഇന്ന്.
3: 1917 August 25 ആദ്യമായി 7 ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥർക്ക് കിങ്സ് കമ്മീഷൻ നൽകി ആദരിച്ചത്. ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഇന്ത്യൻ വൽക്കരണ പ്രക്രിയയിലെ ഏറ്റവും നിർണായകമായ ആദ്യ ചുവടുവയ്പായിരുന്നു ഇത്. ഇതിനു മുൻപ് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് വൈസ്രോയിയുടെ കമ്മീഷൻ മാത്രമാണ് ലഭിച്ചിരുന്നത്. എന്നാൽ കിങ്സ് കമ്മീഷൻഡ് ഇന്ത്യൻ ഓഫീസർ പദവി ലഭിച്ചതോടെ അവർ ബ്രിട്ടീഷ് ഓഫീസർമാർക്ക് തുല്യരായി മാറി. സാധാരണ ഇന്ത്യൻ ഓഫീസർമാർക്ക് ഇന്ത്യൻ സൈനികരെ മാത്രമേ നിയന്ത്രിക്കാൻ അധികാരമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ കിങ്സ് കമ്മീഷൻ ലഭിച്ച 7 ഉദ്യോഗസ്ഥർക്ക് ബ്രിട്ടീഷ് സൈനികരെയും ഉദ്യോഗസ്ഥരെയും വരെ നയിക്കാനുള്ള പൂർണ്ണ അധികാരം ലഭിച്ചു. 1st World War ഇന്ത്യൻ സൈനികർ കാഴ്ചവെച്ച സമാനതകളില്ലാത്ത ധീരതയും സേവനവുമാണ് ഈ തുല്യതാ അവകാശത്തിലേക്ക് ബ്രിട്ടീഷ് സർക്കാരിനെ നയിച്ചത്. ഇൻഫെൻട്രി, കാവലറി വിഭാഗങ്ങളിൽ നിന്നാണ് ഈ 7 പേരെ തിരഞ്ഞെടുത്തത്. കിങ്സ് കമ്മീഷൻ നേടി പിൽക്കാലത്ത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ കമാൻഡർ ഇൻ ചീഫായി മാറിയ വ്യക്തിയാണ് മാർഷൽ KM കരിയപ്പ. 2nd World War ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിൽ ഒന്നാണ് 1944 August 25 നടന്ന പാരീസ് നഗരത്തിന്റെ മോചനം. 4 വർഷത്തെ ക്രൂരമായ നാസി അധിനിവേശത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഫ്രഞ്ച് പ്രതിരോധ സേനയും സഖ്യകക്ഷികളും ചേർന്ന് പാരീസിനെ വീണ്ടെടുത്തത് വൻ ജനവിജയമായാണ് ആഘോഷിക്കപ്പെടുന്നത്. 1944 August 19 പാരീസിലെ ഫ്രഞ്ച് പ്രതിരോധ പ്രവർത്തകർ നാസി ഭരണകൂടത്തിനെതിരെ ആഭ്യന്തര പ്രക്ഷോഭവും പണിമുടക്കുകളും ആരംഭിച്ചു. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ US ബഹിരാകാശ സഞ്ചാരി നീൽ ആംസ്ട്രോങ് 2012 August 25 അന്തരിച്ചത്. ആംസ്ട്രോങ്ങിന്റെ ഭൌതിക ശരീരം അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. ഒരു ചെറിയ ചുവടുവയ്പ്, മാനവരാശിക്ക് വലിയൊരു കുതിച്ചുചാട്ടം എന്ന ചരിത്രവാക്യം സമ്മാനിച്ചത് അദ്ദേഹമാണ്. വൈദ്യുത കാന്തികത, വൈദ്യുത രസതന്ത്രം എന്നീ മേഖലകളിൽ വിപ്ലവകരമായ കണ്ടെത്തലുകൾ നടത്തിയ പ്രശസ്ത ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ മൈക്കൽ ഫാരഡേ അന്തരിച്ചത് 1867 August 25 ശാസ്ത്രലോകത്തിന് അദ്ദേഹം നൽകിയ സമാനതകളില്ലാത്ത സംഭാവനകൾ മാനിച്ച് വിക്ടോറിയ രാജ്ഞി അദ്ദേഹത്തിന് ലണ്ടനിലെ ഹാംപ്ടൺ കോർട്ടിൽ സൌജന്യമായി താമസിക്കാൻ ഒരു വീട് നൽകിയിരുന്നു. 1858 ഔദ്യോഗിക ഗവേഷണങ്ങളിൽ നിന്ന് വിരമിച്ച ശേഷം പൂർണ്ണ വിശ്രമത്തിലായിരുന്ന അദ്ദേഹം ഈ വസതിയിൽ വെച്ചാണ് മരണമടഞ്ഞത്. ലോക ചിന്താധാരകളെ ആഴത്തിൽ സ്വാധീനിച്ച ജർമ്മൻ തത്വചിന്തകനായ ഫ്രീഡ്രിച്ച് നീച്ച അന്തരിച്ചത് 1900 August 25 സൂപ്പർമാൻ, മാസ്റ്റർ സ്ലേവ് ധാർമ്മികത തുടങ്ങിയ തത്വചിന്താ ആശയങ്ങൾ അവതരിപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹം. തസ് സ്പോക്ക് സരതൂസ്ട്ര അദ്ദേഹത്തിന്റെ ലോകപ്രശസ്ത കൃതിയാണ്. ആധുനിക അസ്തിത്വവാദത്തിനും മനഃശാസ്ത്രത്തിനും അദ്ദേഹത്തിന്റെ ചിന്തകൾ അടിത്തറയിട്ടു.
2: ചരിത്രത്തിൽ ഇന്ന്.

0: ഡിജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബംബർ സമ്മാനം. BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
1: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
3: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാർ വാങ്ങിയാലോ?
4: ഭീമയിൽ സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
5: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമ്മാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
4: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ, തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട്ട് ഷോറൂമുകളിൽ.
6: സ്വന്തം സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം സഞ്ചാരി, രചന യൂസഫലി കേച്ചേരി.

0: സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
2: കൊഴുപ്പും അന്നജവും നിയന്ത്രിക്കൂ, പ്രോട്ടീനും ഫൈബറും സമ്പുഷ്ട പോഷകങ്ങളും ശീലമാക്കൂ. അളവല്ല മികവാണ് മുഖ്യം. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. സന്ദർശിക്കൂ ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് ഓണക്കാലം ആചാരങ്ങളും ആരോഗ്യ സംരക്ഷണവും, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ അനൂപ ശിവപാൽ.
4: മാവേലി നാടുവാണിയിടും കാലം എന്ന ഓർമ്മകളുമായി എത്തുന്ന ഓണം ഒരു ആഘോഷം മാത്രമല്ല, ആരോഗ്യവും ഐക്യവും പ്രകൃതിയുമായുള്ള മനുഷ്യന്റെ ബന്ധവും ആഘോഷിക്കുന്ന ജീവിതശൈലിയാണ്. നമ്മുടെ പൂർവികർ രൂപപ്പെടുത്തിയ പല ഓണക്കാല ആചാരങ്ങൾക്കും ഇന്ന് ആധുനിക ശാസ്ത്രം വിശദീകരിക്കുന്ന ആരോഗ്യപരമായ പ്രാധാന്യമുണ്ട്. ആയുർവേദമനുസരിച്ച് ഓണം വരുന്ന ചിങ്ങമാസം മഴക്കാലത്തിന്റെ അവസാന ഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ദഹനശക്തി ക്രമേണ മെച്ചപ്പെടുകയും ശരീരം കൂടുതൽ പോഷകസമൃദ്ധമായ ആഹാരം സ്വീകരിക്കാൻ തയ്യാറാകുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഓണക്കാല ഭക്ഷണ രീതിയും ജീവിതശൈലിയും ആരോഗ്യപരമായ ഒരു സന്ദേശം നൽകുന്നവയാണ്. ഓണസദ്യ ലോകത്തിലെ ഏറ്റവും സമീകൃതമായ സസ്യാഹാര വിഭവങ്ങളിൽ ഒന്നാണ് പരമ്പരാഗത ഓണസദ്യ. ഒരു വാഴയിലയിൽ വിളമ്പുന്ന സദ്യയിൽ സാധാരണയായി ഉൾപ്പെടുന്നത് കുത്തലരി ചോറ്, പരിപ്പ്, സാമ്പാർ, അവിയൽ, ഓലൻ, എരിശ്ശേരി, തോരൻ, കാളൻ, പച്ചടി, കിച്ചടി, ഇഞ്ചിപ്പുളി, അച്ചാർ, പപ്പടം, മോര്, പായസം. ഇവയിൽ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, നാരുകൾ, നല്ല കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുക്കൾ, പ്രോബയോട്ടിക്സ്, ആന്റി ഓക്സിഡന്റുകൾ ഇവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. വാഴയിലയിൽ ഭക്ഷണം കഴിക്കുന്നത് പരിസ്ഥിതി സൗഹൃദമാണെന്നതോടൊപ്പം ചൂടുള്ള ഭക്ഷണം വിളമ്പുമ്പോൾ ഇലയിൽ നിന്നുള്ള ചില പോളിഫിനോളുകൾ ഭക്ഷണത്തിലേക്ക് ചെറിയ അളവിൽ കലരാമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇവ ആന്റി ഓക്സിഡന്റ് ഗുണമുള്ളവയാണ്. പൂക്കളവും പ്രകൃതിയുമായുള്ള ബന്ധവും. ഓണപ്പൂക്കളം ഒരു അലങ്കാരം മാത്രമല്ല, പൂക്കളുമായി ഇടപഴകുന്നതും വർണ്ണങ്ങൾ കാണുന്നതും മനസ്സിന് സന്തോഷം നൽകുന്നതായി മനഃശാസ്ത്ര പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. പ്രകൃതിയുമായി ചിലവഴിക്കുന്ന സമയം മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും മനസ്സിനെ ശാന്തമാക്കാനും സഹായിക്കുന്നു. കളികളും ശാരീരിക ആരോഗ്യവും. തിരുവാതിര, പുലിക്കളി, ഊഞ്ഞാലാട്ടം, വടംവലി, ഉറിയടി, പന്തുകളി തുടങ്ങിയ ഓണക്കളികൾ ശരീരത്തെ ബലപ്പെടുത്തുന്ന മികച്ച പ്രവർത്തനങ്ങളാണ്. ഇന്ന് വ്യായാമം എന്ന നിലയിൽ ശുപാർശ ചെയ്യാവുന്ന നല്ല മാതൃകകളാണ് ഇവ. കുടുംബവും മാനസികാരോഗ്യവും. ഓണം കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു ഉത്സവമാണ്. സാമൂഹിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നു, ഏകാന്തത കുറയ്ക്കുന്നു, മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു, സന്തോഷ ഹോർമോണുകളായ ഓക്സിറ്റോസിൻ, എൻഡോർഫിൻ എന്നിവയുടെ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇവ മാനസികാരോഗ്യത്തിന് വളരെ പ്രധാനമാണ്. ഓണക്കാല ശുചിത്വം. ഓണക്കാലത്ത് വീടും പരിസരവും വൃത്തിയാക്കുന്ന പതിവ് അലങ്കാരത്തിനപ്പുറം ആരോഗ്യ സംരക്ഷണത്തിനും സഹായിക്കുന്നു. മഴക്കാലത്തിന് ശേഷം കെട്ടിക്കിടക്കുന്ന വെള്ളം നീക്കം ചെയ്യുക, കൊതുകുകളുടെ വളർച്ച തടയുക, കുടിവെള്ളം ശുദ്ധമായി സൂക്ഷിക്കുക, പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകി ഉപയോഗിക്കുക, ഭക്ഷണം ദീർഘനേരം പുറത്ത് വയ്ക്കാതിരിക്കുക. സദ്യയ്ക്ക് ശേഷം. സദ്യ കഴിച്ച ഉടൻ കിടക്കുന്നതിന് പകരം 10 മുതൽ 15 മിനിറ്റ് വരെ പതുക്കെ നടക്കുന്നത് ദഹനത്തിനും രക്തത്തിലെ പഞ്ചസാരയുടെ പെട്ടെന്നുള്ള വർദ്ധന കുറയ്ക്കാനും സഹായിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഓണം നൽകുന്ന യഥാർത്ഥ സന്ദേശം. ഓണം നമ്മെ പഠിപ്പിക്കുന്നത് അമിത ഭക്ഷണത്തിന്റെ ആഘോഷമല്ല, പങ്കുവെക്കലിന്റെയും സമീകൃത ആഹാരത്തിന്റെയും പ്രകൃതിയോട് ഒത്തൊരുമിച്ചുള്ള ജീവിത

0: ത്തിന്റെയും കുടുംബസ്നേഹത്തിന്റെയും ആഘോഷമാണ്. പരമ്പരാഗത ഓണസദ്യ, വിവിധ ഇന ഓണക്കളികൾ, പ്രകൃതിയോടുള്ള അടുപ്പം, കുടുംബസംഗമം, മാനസിക സന്തോഷം, ഇവയെല്ലാം ചേർന്നാണ് ആരോഗ്യകരമായ ഓണം. ഓണം ആഘോഷിക്കേണ്ടത് വയറു നിറയ്ക്കാനല്ല, മനസ്സ് നിറയ്ക്കാനും ആരോഗ്യം സംരക്ഷിക്കാനുമാണ്. ഈ ഓണക്കാലത്ത് സദ്യയുടെ രുചിക്കൊപ്പം ആരോഗ്യവും, ആഘോഷത്തിനൊപ്പം മിതത്വവും, പാരമ്പര്യത്തിനൊപ്പം ശാസ്ത്രീയ ജീവിതശൈലിയും നമുക്ക് സ്വീകരിക്കാം. എല്ലാവർക്കും ആരോഗ്യവും ഐശ്വര്യവും നിറഞ്ഞ ഓണാശംസകൾ.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് ഓണക്കാലം, ആചാരങ്ങളും ആരോഗ്യ സംരക്ഷണവും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ അനൂപ ശിവപാൽ.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട, മണ്ണന്തല.
3: ഈ ഓണം കെ ചേട്ടൻ തൂക്കും,
4: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണ ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിഹ്നം.
6: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
5: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
7: ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസാന അവസരം. ഷോറൂമുകളിലും
8: On Kerala's rampant drug crisis, it's the biggest talking point in the state.
9: Elathooril prayapoorthiyagatha pengutiye lahari nalgi pidipichu garbhiniyaakki.
10: Ningal mayakkumarunnirediraayi adishaktamaya nilavaadu edukkanam.
11: Operation Tufan, the narco hunt enna peril oru pathadi Kerala police aarambhikkaya. Keralathile mayakkumarunninte vere arakkuka ennulla lakshyathode ഓപ്പറേഷൻ തുഫാൻ.
6: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
12: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
6: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ. സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
1: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം ഇന്ന് രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.
13: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.

0: വിറ്റ്നസ് എന്ന ചിത്രത്തിനുവേണ്ടി ബിച്ചു തിരുമല വരികൾ എഴുതി ഔസേപ്പച്ചന്റെ സംഗീതത്തിൽ യേശുദാസും സംഘവും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
2: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
3: ഈ ഓണത്തിന് പ്രസ്റ്റീജ്, പ്രീമിയർ, അനന്ത ഒക്കെ വാങ്ങാൻ MRT ഹോം നീഡ്സിലേക്ക് പോകാം അല്ലേ?
4: അവിടെ ഇപ്പൊ പ്രസ്റ്റീജ് മാത്രമല്ല, പ്രീതി, സുജാത, ഹോക്കിൻസ് വരെയുണ്ട്. എല്ലാം കിടില ഓണം ഡിസ്കൗണ്ടില്.
5: MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
6: കണ്ടീഷൻസ് അപ്ലൈ.
7: ഈ ഉത്രാടദിനത്തിൽ മാത്രം ഈ സ്പോർട്ടിലെ അറഫ ഗോൾഡിലെ ഓണസദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്.
8: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ, കുവൈറ്റി, ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി. അല്ലേ,
7: തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
9: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ് ട്രിവാൻഡ്രം.
10: തൊഴിൽ ദർശനം.
11: കേന്ദ്ര സർവീസിലെ വിവിധ തസ്തികകളിലേക്ക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 34 ഒഴിവുണ്ട്. വിജ്ഞാപന നമ്പർ 10/2026. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒഴിവ് 9. പ്രായം 35 വയസ്സ് കവിയരുത്. റിസർച്ച് ഓഫീസർ ഒഴിവ് 11. പ്രായം 35 വയസ്സ് കവിയരുത്. മറ്റ് തസ്തികകളും ഒഴിവും. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിവിൽ 1, അസിസ്റ്റന്റ് ഡയറക്ടർ എഞ്ചിനീയറിംഗ് 1, സൂപ്രണ്ട് ട്രാൻസ്ലേഷൻ ഹിന്ദി ബ്രാഞ്ച് 1, ഹോർട്ടികൾച്ചർ ഡെവലപ്മെന്റ് ഓഫീസർ 4, സോയിൽ കൺസർവേഷൻ അസിസ്റ്റന്റ് 7. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.upssconline.nic.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.upssconline.nic.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 28. ISROയുടെ കീഴിൽ ബംഗളൂരുവിലുള്ള URRAU സാറ്റലൈറ്റ് സെന്റർ URSC അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. 410 ഒഴിവുണ്ട്. 2022 മുതൽ 2026 വരെയുള്ള വർഷങ്ങളിൽ എഞ്ചിനീയറിംഗ് ബിരുദം, ഡിപ്ലോമ നേടിയവർക്കാണ് അവസരം. 1 വർഷമാണ് പരിശീലനം. ഗ്രാജുവേറ്റ് അപ്രന്റീസ് ഒഴിവ് 220. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് 40, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് 83, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 50, കെമിക്കൽ എഞ്ചിനീയറിംഗ് 15, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് 10, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് 2, എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് 10, എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് 10. യോഗ്യത: ബന്ധപ്പെട്ട വിഷയത്തിൽ BE, BTech. ടെക്നീഷ്യൻ അപ്രന്റീസ് ഒഴിവ് 120. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് 30, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 38, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 30, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 10, സിവിൽ എഞ്ചിനീയറിംഗ് 5, ഇൻസ്ട്രുമെന്റേഷൻ ടെക്നോളജി 5, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് 2. യോഗ്യത: ബന്ധപ്പെട്ട വിഷയത്തിൽ ഡിപ്ലോമ. കൊമേഴ്സ്യൽ പ്രാക്ടീസ് അപ്രന്റീസ് ഒഴിവ് 70. യോഗ്യത: കൊമേഴ്സ്യൽ പ്രാക്ടീസിൽ ഡിപ്ലോമ. NATS പോർട്ടലിലൂടെ രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ പൂർത്തിയായാൽ ലഭിക്കുന്ന എൻറോൾമെന്റ് നമ്പർ അല്ലെങ്കിൽ അപ്രന്റീസ്ഷിപ്പ് രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് UMANG ഉമംഗ് പോർട്ടലിലെ URSC അപ്രന്റീസ് എന്ന ഭാഗത്തിലൂടെ ഓൺലൈനായി അപേക്ഷിക്കണം. മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്യുന്നവരും മുമ്പ് ചെയ്തവരും അപേക്ഷിക്കാൻ അർഹരല്ല. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.isro.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.isro.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 28. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കസ്റ്റമർ സപ്പോർട്ട് ആൻഡ് സെയിൽസ് വിഭാഗത്തിൽ ജൂനിയർ അസോസിയേറ്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 9124 ഒഴിവുണ്ട്. കേരളത്തിൽ ഒഴിവില്ല. അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷയിൽ എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിയണം. ഒഴിവുള്ള സർക്കിളുകൾ ചെന്നൈ, ഗാന്ധിനഗർ, ബംഗളൂരു, ഭോപ്പാൽ, ഭുവനേശ്വർ, ഹൈദരാബാദ്, ജയ്പൂർ, കൊൽക്കത്ത, ലക്നൗ, മഹാരാഷ്ട്ര, മുംബൈ മെട്രോ, ഗുവാഹട്ടി. യോഗ്യത: ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം. പ്രായം 2026 ഏപ്രിൽ 1 20 28 വയസ്സിനും ഇടയിൽ. അപേക്ഷാ ഫീസ് 750 രൂപ. SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്തഭടന്മാർക്കും ഫീസില്ല. കേരളത്തിൽ ആലപ്പുഴ, കണ്ണൂർ, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശൂർ എന്നിവിടങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടാവും. ഓൺലൈനായി അപേക്ഷിക്കണം. ഫോട്ടോ, ഒപ്പ്, ഇടതുകൈ വിരലടയാളം, ഇംഗ്ലീഷിൽ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഡിക്ലറേഷൻ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. തിരുത്തലുകൾ അനുവദിക്കില്ല. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://sbi.bank.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://sbi.bank.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 31.
6: തൊഴിൽ ദർശനം.
10: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
12: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
10: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
12: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
10: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
12: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
13: ഫോൺ നമ്പർ ഞാൻ പറയാം.
10: എന്നാ പറയാം?
13: 90 72.

0: ഹൃദയം നിറഞ്ഞ ഉത്രാട ദിനാശംസകൾ.
1: താലം ജ്വല്ലേഴ്സ്, വെഞ്ഞാറമൂട്, പോത്തൻകോട്, കടക്കൽ, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.
2: കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30.
3: പ്രായോജകർ
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
5: ചുമട് താങ്ങൽ ജീവിതത്തിന്റെ തെളിമ.

0: ഒന്ന് നന്നായി പിടിക്കേണ്ട അനുചേച്ചി, ഇതിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണാലേ ഇത്തവണത്തെ ഓണത്തിന് എനിക്ക് പായസമല്ല താലൂക്ക് ആശുപത്രിയിലെ കഞ്ഞിയാവും കിട്ടുക.
1: അവിടെ കിടന്ന് ആടാതെ ആ തോരണം അങ്ങ് കെട്ടി തീർക്ക കുട്ടപ്പായി. എത്ര നേരമായി ഞാനിത് പിടിച്ചോണ്ട് നിൽക്കുന്നു. പെണ്ണുങ്ങൾക്ക് സംഘാടന ശേഷി പോരെന്ന് പറഞ്ഞ് കളിയാക്കിയ ആ മനോഹരനും കൂട്ടരും ദാ വഴിയിൽ നിൽക്കുന്നുണ്ട്. അവന്മാരുടെ മുന്നിൽ തോറ്റു കൊടുക്കാൻ എനിക്ക് വയ്യ.
0: ഞാനിവിടുന്ന് തലയും കുത്തി വീണാലേ ആ മനോഹര സാറ് സന്തോഷം കൊണ്ട് നാട് മുഴുവൻ പായസം വെച്ച് വിളമ്പും.
2: അനാമികെ, നിന്റെ ഈ പരിപാടി നാട് മുഴുവൻ പാട്ടായി കേട്ടോ. ഓണാഘോഷം ഒരു പെണ്ണേറ്റെടുത്തപ്പോ ചിലർക്കൊക്കെ നല്ലപോലെ പൊള്ളിയിട്ടുണ്ട്.
3: കർക്കിടകത്തിലെ ആ കറുത്ത മേഘങ്ങളൊക്കെ മാറി ഒരു തെളിച്ചം വന്നല്ലോ. സ്കൂൾ മുറ്റത്ത് ഈ ഒരുക്കം കണ്ടപ്പോഴാ ശരിക്കും ഓണത്തിന്റെ ഉഷാറ് വന്നത്.
4: അതെന്നെ ഗംഗാധരേടാ, സ്ത്രീകൾക്കൊന്നും ചെയ്യാൻ അറിയില്ലെന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയായത്. പിന്നെ അനാമിക കൺവീനർ ആയതോടുകൂടിയാ പരിപാടിക്കൊക്കെ ഒരു ഉഷാറ് വന്നത്.
1: ഈയിടെയായി എനിക്കിത്തിരി പവർ കൂടുന്നുണ്ടോന്നൊരു സംശയം.
4: പവർ എപ്പോഴും ഉണ്ടെന്റെ അനാമികേ.
0: പവർ ഇളക്കലൊക്കെ പിന്നെ ആകാം. ആദ്യം ആ സ്റ്റൂളിൽ നന്നായിട്ട് പിടിക്ക്, വീണാലേ എന്റെ പവറാണ് പോകുന്നത്.
2: അല്ലെങ്കിലും ഈ കുട്ടപ്പായി ഒരു പേടിത്തൊണ്ടന.
0: എന്റെ കാലും കയ്യും ആവുമ്പോഴേ എനിക്കിത്തിരി പേടിയൊക്കെ വരും. ദാ അലങ്കാരങ്ങളൊക്കെ കഴിഞ്ഞു. ദേ ഫാദറും വന്നല്ലോ, കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കുമായിരുന്നു ഞങ്ങള്.
5: വരാതിരിക്കാൻ പറ്റൂ എന്റെ കുട്ടപ്പായി. ഈ നാട്ടിലെ സ്കൂൾ മുറ്റത്ത് വലിയൊരു പൂക്കളം ഒരുങ്ങുമ്പോൾ മാറി നിൽക്കുന്നത് എങ്ങനെയാ? ദാ പള്ളിമുറ്റത്ത് നിന്ന് പറിച്ച പിച്ചക പൂക്കളാണ്.
2: മാർഗരറ്റ് നാട്ടിൽ പോയല്ലേ?
5: അതെ, കുടുംബത്തോടൊപ്പമാണ് മാർഗരറ്റിന്റെ ഓണാഘോഷം. നമ്മളോടൊപ്പം കൂടാൻ പറ്റാത്തതിന്റെ സങ്കടം ഉണ്ടായിരുന്നു ആ കുട്ടിക്ക്. ഒന്നിച്ചാഘോഷിക്കുമ്പോഴല്ലേ ഓണത്തിന്റെ ഒരു സന്തോഷം.
1: സത്യം, ഈ പൂക്കളത്തില് തുളസിയും പിച്ചകവും റോസാപ്പൂവും തെച്ചിയുമൊക്കെ ഒന്നിച്ച് ചേർന്നിരിക്കുമ്പോഴല്ലേ ഇതിനൊരു ഭംഗി. ഒരൊറ്റത്തരം പൂവ് മാത്രം വെച്ചാൽ പൂക്കളത്തിന് ഈ ഭംഗി ഉണ്ടാകുമോ?
3: മാവേലി നാടുവാണിരുന്ന കാലത്ത് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? അവിടെ ജാതിയോ മതമോ വലിപ്പച്ചെറുപ്പമോ ഇല്ലാത്തതുകൊണ്ടല്ലേ അതിനെ നമ്മൾ പൊന്നോണമെന്ന് വിളിക്കുന്നത്?
2: മനോഹരൻ സാറും കൂട്ടരും സ്ത്രീയെയും പുരുഷനെയും വേർതിരിച്ചു മാറ്റാൻ നോക്കിയപ്പോ നമ്മളിവിടെ ജാതിയുടെയും മതത്തിന്റെയും വേലിക്കെട്ടുകൾ കൂടെ പൊളിച്ചെടുക്കുകയാണ്.
4: ബേബി, മനുഷ്യനെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ പല അതിരുകളും ഉണ്ടാവും. പക്ഷെ പൂക്കളത്തിന്റെയും മണവും ഓണസദ്യയുടെ രുചിയും നമ്മളോട് പറയുന്നത് ഒരുമയുടെ കഥയല്ലേ?
0: അയ്യോ അനുചേച്ചി, പണിയാകെ പാളി, ചതി, കൊടും ചതി.
1: എന്ത് പറ്റി കുട്ടപ്പായി, കാര്യം പറ.
0: നമ്മൾ സദ്യക്കായി കൊണ്ടുവച്ച സാധനങ്ങളൊക്കെ നശിച്ചു അനുചേച്ചി. അരിയും പയറും എന്ന് വേണ്ട എല്ലാം ചെതറിക്കിടക്കുന്നു. ഇത് അവരുടെ പണി തന്നെയാണ്, മനോഹരന്റെയും കൂട്ടരുടെയും. സ്കൂൾ അടുക്കളയിൽ ഇപ്പൊ ഉച്ചയ്ക്കടുത്തെ സദ്യക്ക് വെക്കാൻ ഇനി ഒന്നും ബാക്കിയില്ല.
3: എന്താ നീ ഈ പറയുന്നത് കുട്ടപ്പായി? ഈ ഉച്ചയ്ക്ക് നാട്ടുകാർ ഉണ്ണാൻ വരുമ്പോ നമ്മൾ എന്ത് വിളമ്പും?
2: അതെ, നാട്ടുകാരുടെ മുന്നിൽ നമ്മളെ നാണം കെടുത്താൻ വേണ്ടി ചെയ്തതാ. അവർ ഏതറ്റം വരെ പോകാനും മടിക്കാത്തവരാ.
5: തെളിവുകളില്ലാതെ ആരെയും കണ്ണടച്ച് കുറ്റം വിധിക്കുന്നത് ശരിയല്ലെന്നാണ് എന്റെ അഭിപ്രായം.
1: ഇനി നമ്മൾ എന്ത് ചെയ്യും ഫാദർ? നഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞല്ലോ. ദാ പൂക്കളം ഒരുങ്ങി, പക്ഷേ കൊടുക്കാൻ സദ്യയില്ലെങ്കിൽ ആളുകൾ നമ്മളെ നോക്കി ചിരിക്കില്ലേ?
5: ആരും തളരരുത് അനാമികെ, സദ്യ മുടങ്ങില്ല.
1: ഫാദർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല.
0: എനിക്കും മനസ്സിലാവുന്നില്ല. സാധനങ്ങൾ നശിച്ചു, ഇനി വീണ്ടും പോയി വാങ്ങി വരിക എന്നൊക്കെ പറഞ്ഞ സമയം

0: പോവില്ലേ?
1: സ്കൂളിലെ അരിയും സാധനങ്ങളും അല്ലേ നശിച്ചുള്ളൂ?
2: സദ്യ ഇവിടെ അല്ലേ ഫാദർ?
1: ആണ്, ഇവിടെ തന്നെ നടക്കുകയും ചെയ്യും. എന്താ, അപ്പുറത്ത് പള്ളിമേടയിലെ കഞ്ഞിക്കലമടക്കം നമ്മൾ ഇങ്ങോട്ടെടുക്കും. പെരുന്നാളിന് കൊണ്ടുവച്ച അരിയും സാധനങ്ങളും അവിടെയുണ്ട്.
2: ഫാദർ, പള്ളിയിലെ അരിയെടുത്ത് ഓണസദ്യ വയ്ക്കാനോ?
1: എന്താ ഗംഗാധര അങ്ങനെ ചോദിച്ചത്? ദൈവത്തിന്റെ അരി മനുഷ്യന്റെ വിശപ്പടക്കാനുള്ളതല്ലേ? അമ്പലത്തിലെ സദ്യ ആയാലും പള്ളിയിലെ നേർച്ചയായാലും അത് വയറു വിശക്കുന്ന മനുഷ്യന് ഒന്നുപോലെയാണ്.
3: അതെ ഫാദർ.
1: കുട്ടപ്പായി, പോയി വഴിയിൽ നിൽക്കുന്ന നാട്ടുകാരോട് പറ ഓണസദ്യ സ്കൂൾ മുറ്റത്ത് വെച്ചു തന്നെ നടക്കുമെന്ന്.
4: എന്നാൽ ഒട്ടും സമയം കളയണ്ട, ഉച്ചയ്ക്കുള്ള ഓണസദ്യക്ക് എല്ലാം ഒരുക്കണ്ടേ? ആ മനോഹരൻ സാറിനെയും കൂട്ടരെയും വിളിക്കാൻ മറക്കണ്ട കേട്ടോ കുട്ടപ്പായി.
0: അവരെയോ, അനുചേച്ചിക്ക് വട്ടായോ, കുളമാക്കാൻ അടുത്ത പണിയുമായിട്ടായിരിക്കും അവരിങ്ങോട്ട് വരുന്നത്.
4: സ്നേഹവും ഒരുമയും കൊണ്ട് വേണം കുട്ടപ്പായി എതിർക്കുന്നവരെ പോലും തിരുത്താൻ. നമ്മുടെ ഈ കൂട്ടായ്മ കാണുമ്പോൾ അവരുടെ ഉള്ളിലെ ആ വേർതിരിവിന്റെ ഭിത്തി താനെ തകർന്നു വീഴുമെന്നേ. നമുക്ക് ആരോടും വിരോധമില്ലല്ലോ.
5: ആഹാ, അതാണ് നമ്മുടെ അനാമിക.
1: അതെ, മനുഷ്യർക്കിടയിൽ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും വിത്തുപാകാൻ ഈ ഓണനാളിനേക്കാൾ നല്ലൊരു സമയമില്ല. എല്ലാവരും വന്നോളൂ, ഒരുപാട് പണിയുണ്ട് നമുക്ക്. പക്ഷെ ഒത്തുപിടിച്ചാൽ മലയും പോരുമെന്നല്ലേ, ഓണം കെങ്കേമമാകും, സംശയം വേണ്ട.
6: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
7: രചന റൂബി ബാബു. ശബ്ദം നൽകിയവർ പി എ ബിജു, സന്തോഷ് തിരുമല, റൂബി ബാബു, സെവിൽ ജിഹാൻ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
8: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
9: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
8: അവിടെന്താ ഇത്ര പ്രത്യേകത?
9: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ ഇ വി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
10: ഹായ് ആൾ, മാള രവീന്ദ്രൻ, എം ആർ ടി മെറ്റൽ മാർട്ട്. ഏവർക്കും ഓണ ആശംസകൾ, ലിസ്നസ്, കസ്റ്റമേഴ്സ്, ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്.
11: ഒരു നന്ദി കൂടെ പറയുന്ന എല്ലാവരടത്തും, എം ആർ ടിയെ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പ് നിൽക്കുന്നു.
10: വി ആർ വെരി മച്ച് പ്രൗഡ് ഓൺ ഗിവിംഗ് ദ എക്സൈറ്റിംഗ് ഓഫേഴ്സ് ടു ഓൾ അവർ എം ആർ ടി കസ്റ്റമേഴ്സ്. ഗോൾഡ് കോയിൻസ്, സാരീസ്, കുപ്പേഴ്സ് ആൻഡ് ഡിന്നർ സെറ്റ്. ആസ് യു നോ, എം ആർ ടി സ്റ്റാൻഡ്സ് ഫോർ ട്രസ്റ്റ്, കോൺഫിഡൻസ് ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. വി ആർ ഓൾ പ്രൗഡ് ടു സെർവ് യു. താങ്ക് യു വൺസ് അഗൈൻ. ഹാപ്പി ഓണം.
12: 30 കോടി രൂപയുടെ
13: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ഈ ഓണം കെ ചേട്ടൻ തൂക്കും,
2: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി ഹവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
6: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണ അവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
5: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.

0: നെറ്റിപ്പട്ടം എന്ന ചിത്രത്തിനു വേണ്ടി ബാലഗോപാലൻ തമ്പിയും ചിത്രയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. രചന ബിച്ചു തിരുമല, സംഗീതം ജോൺസൺ.
1: ഓണം ഷോപ്പിംഗ് അവസാന നിമിഷങ്ങളിലേക്ക്. മൈജിയിൽ ഓരോ പ്രൊഡക്റ്റും കളത്തിലിറങ്ങുന്നു. മൊബൈൽ, ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, മിക്സർ ഗ്രൈൻഡർ, സ്പീക്കേഴ്സ്, എല്ലാം ഒന്നിന് പിറകെ ഒന്നായി ഏറ്റവും മികച്ച വിലക്കുറവിൽ, ഏറ്റവും മികച്ച ഓഫേഴ്സ്, ഏറ്റവും മികച്ച സമ്മാനങ്ങൾ, വിലക്കുറവും ഓഫറും സമ്മാനങ്ങളും, സൂപ്പർ ഫിനിഷ്. ഈ ഓണത്തിന്റെ ചാമ്പ്യൻ ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ മൈജി. മൈജി ഓണം, മസ്റ്റ് ഓണം.
2: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
3: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
4: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
5: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, കൂജപ്പുര.
6: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
7: കണ്ടീഷൻസ് അപ്ലൈ.
8: ഇപ്പോൾ നേടാം ഇരട്ട ബിരുദം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും നേടാം ഇരട്ട ബിരുദം. റെഗുലർ ഡിഗ്രിക്ക് തുല്യമായ UGC അംഗീകാരമുള്ള ഡിഗ്രി. 2026 ജൂലൈ അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
9: ഏവർക്കും താലം ജ്വല്ലേഴ്സിന്റെ ഹൃദയം നിറഞ്ഞ ഉത്രാട ദിനാശംസകൾ.
10: താലം ജ്വല്ലേഴ്സ്, വെഞ്ഞാറമൂട്, പോത്തൻകോട്, കടക്കൽ, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.

0: വയലാർ എഴുതി ജി ദേവരാജന്റെ സംഗീതത്തിൽ യേശുദാസും പി മാധുരിയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം അഗ്നിമൃഗം.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ. ഫോൺ 9447341484.
3: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
4: ഗാന്ധി അഭിഭാഷക ജോലിയാണ് സ്വീകരിച്ചതെങ്കിലും ജനസേവനമാണ് അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യം. അതിനാവശ്യമായ പരിശീലനം അദ്ദേഹം ഉത്സാഹപൂർവം ആരംഭിച്ചു. ബോംബെയിലായിരുന്നപ്പോൾ അമേരിക്കക്കാരനായ ഒരു ഇൻഷുറൻസ് ഏജന്റിന്റെ പ്രേരണയ്ക്ക് വഴിപ്പെട്ട് 10,000 rupees ഇൻഷുർ ചെയ്തിരുന്നു. ഒരു പ്രീമിയവും കൊടുത്തു. ഇൻഷുർ ചെയ്തത് ശരിയാണോ എന്ന ആലോചന പിന്നീടാണ് മനസ്സിലുദിച്ചത്. തന്റെ മരണശേഷം ഭാര്യയും മക്കളും ആശ്രയമില്ലാതെ കഷ്ടപ്പെടരുത്, അത് കൂടാതെ കഴിക്കുവാനാണ് ഇൻഷുർ ചെയ്തത്. എന്നാൽ ഇപ്പോൾ ആ ചിന്താഗതിക്കൊരു മാറ്റം വന്നു. തന്റെ കുടുംബത്തെ പോലെ തന്നെ കഷ്ടപ്പെടുവാൻ ഇടയുള്ളവർ എത്രയെങ്കിലുമുണ്ട്. ഇത്തരം മുൻകരുതലുകളെല്ലാം ചെയ്യുക അവർക്ക് സൗകര്യമാണോ? ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഈശ്വരന്റെ കരുണയെ ആശ്രയിക്കുവാനേ തരമുള്ളൂ. ആ കരുണയിലുള്ള വിശ്വാസക്കുറവല്ലേ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിന് തന്നെ പ്രേരിപ്പിച്ചത് എന്നായി ഗാന്ധിയുടെ ആലോചന. ഇൻഷുറൻസ് പോളിസി തന്റെ ഭാര്യയുടെയും മക്കളുടെയും സ്വാശ്രയ ബോധം നശിപ്പിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഇൻഷുറൻസ് തുടരേണ്ടതില്ലെന്ന് ഗാന്ധി തീർച്ചപ്പെടുത്തി. ജോനാസ്ബർഗിലെ സാഹചര്യങ്ങൾ ഗാന്ധിക്ക് ഈ പുതിയ വീക്ഷണഗതി ബലപ്പെടുത്തുന്നതിന് സഹായിച്ചു. ആദ്യമായി തെക്കേ ആഫ്രിക്കയിൽ താമസിക്കുവാൻ തുടങ്ങിയപ്പോൾ ക്രൈസ്തവ സുഹൃത്തുക്കളാണ് ഗാന്ധിയിൽ അധികം സ്വാധീനത ചെലുത്തിയത്. ജോനാസ്ബർഗിൽ താമസം തുടങ്ങിയപ്പോൾ തിയോസഫിക്കൽ സൊസൈറ്റിയിലെ അംഗങ്ങളുമായി പരിചയപ്പെടുന്നതിനിടയായി. റിച്ച് എന്നു പേരായ ഒരു വെള്ളക്കാരനാണ് അവരിൽ പ്രധാനി. ദിവസേന സൊസൈറ്റിയിൽ പോകുന്നതും തിയോസഫിയുടെ ആദർശങ്ങളെ സംബന്ധിച്ച് അവരുമായി സംഭാഷണം നടത്തുന്നതും ഗാന്ധിയുടെ പതിവായി. എങ്കിലും ഗാന്ധി അതിലംഗമായി ചേർന്നില്ല. വിശ്വസാഹോദര്യം പുലർത്തുകയും വളർത്തുകയുമാണല്ലോ ബ്രഹ്മവിദ്യാ സംഘത്തിന്റെ പ്രധാന ആദർശം. സംഘത്തിലെ ചില അംഗങ്ങളുടെ നടപടികൾ ആ ആദർശത്തോട് യോജിക്കാത്തതായി കണ്ടപ്പോൾ അതിനെപ്പറ്റി ഗാന്ധി മിതസ്വരത്തിൽ വിമർശിക്കുകയുണ്ടായി. അതേസമയത്ത് തന്നെ തന്റെ

0: പെരുമാറ്റം ആ ആദർശത്തോട് യോജിച്ചതാണോ എന്ന് ആത്മപരിശോധനയും ഗാന്ധി നടത്തി. ഹിന്ദുമതത്തെ സംബന്ധിച്ച പുസ്തകങ്ങൾ വായിക്കുന്നതിലും അതിൽ താൽപ്പര്യമുള്ളവരുമായി സമ്പർക്കം പുലർത്തുന്നതിലും ഇക്കാലത്ത് ഗാന്ധി ഒട്ടധികം സമയം വിനിയോഗിച്ചിരുന്നു.
1: ഗാന്ധി സ്മൃതി ആഖ്യാനം എൻ ജെ ജോഷിലാൽ.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
3: മൻ കി ബാത്ത്,
2: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
3: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
2: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
3: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
2: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
3: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
2: തുടർന്ന് മലയാള പരിഭാഷ.
3: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
5: പ്രധാന വാർത്തകൾക്ക് ശേഷം നമസ്തേ അനന്തപുരി തുടർന്ന് കേൾക്കാം. സമയം 8 മണി.
6: നമസ്കാരം, പ്രധാന വാർത്തകൾ.
5: ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ ഞായറാഴ്ച സംസ്ഥാനത്തെത്തും. ഓണം ടൂറിസം വാരാഘോഷങ്ങളുടെ സമാപനത്തിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയാകും. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്നും മംഗളൂരു സ്റ്റേഷൻ ഉൾപ്പെടെ ഭാഗങ്ങൾ സൌത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനെടുത്ത തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. സംസ്ഥാന ഗവൺമെന്റുമായി കൂടിയാലോചിക്കാതെയാണ് റെയിൽവേ ബോർഡ് തീരുമാനമെടുത്തതെന്ന് മുഖ്യമന്ത്രി കത്തിൽ അറിയിച്ചു. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപദ്ധതിയിൽ ഉൾപ്പെടുത്തി കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിലെ താളുകണ്ടം ഉന്നതിയിൽ സഞ്ചരിക്കുന്ന റേഷൻ കട മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. യാത്രാ സൌകര്യം പരിമിതമായ പ്രദേശങ്ങളിൽ റേഷൻ സാധനങ്ങൾ എത്തിക്കുന്ന പദ്ധതി കൂടുതൽ വിപുലീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ ആശ്വാസ കിരണം പദ്ധതിയിലൂടെ 24,857 ഗുണഭോക്താക്കൾക്കായി 3,400 രൂപ വീതം ധനസഹായം നൽകി. പദ്ധതിയുടെ 2026-27 സാമ്പത്തിക വർഷ നടത്തിപ്പിനനുവദിച്ച 10 കോടി രൂപ ഉപയോഗിച്ചാണ് ഈ തുക നൽകിയത്. ഇന്ന് ചിങ്ങമാസത്തിലെ ഉത്രാടം. നാളെ തിരുവോണപ്പുലരി ഉദിക്കുന്നതോടെ പൂക്കളവും ഓണസദ്യയും ഒരുക്കി മലയാളികൾ പൊന്നോണത്തെ വരവേൽക്കും. ഓണത്തോടനുബന്ധിച്ച് ഇന്ന് റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കും. ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് 31-ാം സ്ഥാപക ദിനം ആഘോഷിച്ചു. 1996 രാജ്യത്തെ 5-ാമത്തെ IIM തുടങ്ങിയ സ്ഥാപനം 30 വർഷം പൂർത്തിയാക്കി. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ സെമി ഫൈനൽ കാണാതെ പുറത്തായി. അർജന്റീനയോട് 3-5 പുരുഷ ടീമിന്റെ പരാജയം. ഓസ്ട്രേലിയയോട് സമനിലയിൽ കുരുങ്ങിയാണ് വനിതാ ടീമിന്റെ മടക്കം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

പ്രിയശ്രോതാക്കളെ, ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിനുള്ള സമയമാണ്. ചോദ്യം ഇതായിരുന്നു: 72 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ കാർത്തിക് ആര്യനോടൊപ്പം മികച്ച നടനുള്ള അവാർഡ് പങ്കിട്ട മലയാള ചലച്ചിത്ര നടൻ ആരാണ്? ശരി ഉത്തരം: മമ്മൂട്ടി. മമ്മൂട്ടിയുടെ 4 ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണിത്. 1989

1993 1998 വർഷങ്ങളിലാണ് ഇതിനു മുൻപ് മമ്മൂട്ടി അവാർഡ് നേടിയത്. ഭ്രമയുഗം എന്ന ചിത്രത്തിലൂടെയുള്ള 4ാം തവണത്തെ അവാർഡ് നേട്ടം മമ്മൂട്ടിയെ അമിതാഭ് ബച്ചനോടൊപ്പം എത്തിച്ചു. ഇന്നത്തെ ശരിയുത്തരം മമ്മൂട്ടി.

0: ഡി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. വരികൾ എഴുതിയത് ഒ എൻ വി കുറുപ്പ്, സംഗീതം നൽകിയത് മോഹൻ സിത്താര.
1: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ചേട്ടാ, ഉത്രാണം ഇങ്ങ് എത്തി. ഓണം ഷോപ്പിംഗ് ഇനിയും തുടങ്ങിയിട്ടില്ലല്ലോ.
2: അതിനല്ലേ മൈജിയുടെ ഉത്രാണ പാച്ചിൽ വന്നിരിക്കുന്നത്. മൊബൈൽ ആയാലും അപ്ലയൻസസ് ആയാലും എല്ലാത്തിനും കിട്ടില്ല ഓഫറുകൾ. ബ്രാൻഡ് ഓഫറിനൊപ്പം EMI ഓഫറുകളും
3: 30 കോടി രൂപയുടെ സമ്മാനങ്ങൾക്കൊപ്പം ഓണത്തിന് മുൻപ് ഷോപ്പിംഗ് പൂർത്തിയാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാണ പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
4: കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
0: കാലം സാക്ഷി.
5: ജിക്കി കൃഷ്ണവേണി ഗജപതി നായിഡുവിന്റെയും രാജകാന്തമ്മയുടെയും മകളായി 1935 നവംബറിൽ ചെന്നൈയിൽ ജനിച്ചു. 3ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ജിക്കിയെ സംഗീതജ്ഞനായ അമ്മാവൻ ദേവരാജ് നായിഡുവാണ് ചലച്ചിത്ര രംഗത്തെത്തിച്ചത്. 7ാം വയസ്സിൽ പന്തലമ്മ എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ ബാലനടിയായി എത്തിയ ജിക്കി 13ാം വയസ്സിൽ ജ്ഞാനസുന്ദരിയിൽ പാടിക്കൊണ്ട് പിന്നണി ഗാനരംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ചു. വനമാല എന്ന ചിത്രത്തിൽ പാടിക്കൊണ്ടാണ് ജിക്കി മലയാള സിനിമാ രംഗത്തെത്തിയത്. തമിഴ്, മലയാളം, തെലുങ്ക്, സിംഹള, ഹിന്ദി ഭാഷകളിലായി 10,000-ലേറെ ഗാനങ്ങൾ ജിക്കി ആരംഭിച്ചു. അന്നിറങ്ങിയ മികച്ച ഹിറ്റ് ഗാനങ്ങളെല്ലാം ജിക്കിയായിരുന്നു പാടിയിരുന്നത്. മദ്രാസ് തെലുങ്ക് ഉഗാദി പുരസ്കാരം, തമിഴ്നാട് സർക്കാരിൻ്റെ കലൈമാമണി പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ജിക്കിക്ക് ലഭിച്ചിട്ടുണ്ട്. 2004 ഓഗസ്റ്റ് 16 ജിക്കി കൃഷ്ണവേണി അന്തരിച്ചു.

0: പാലാട്ടുകോമൻ എന്ന ചിത്രത്തിനു വേണ്ടി ജിക്കിയും ശാന്ത പി നായരും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. രചന വയലർ, സംഗീതം MS ബാബുരാജ്.
1: ഈ ഓണക്കാലത്ത് പ്രീമിയം എന്റർടൈൻമെന്റ് എക്സ്പീരിയൻസുമായി പെട്ടാപ്പുലിൽ ഏജൻസീസ് അവതരിപ്പിക്കുന്നു TCLന്റെ പ്രീമിയം LED ടിവികൾ.
2: TCL ഗൂഗിൾ ടിവികൾ ആകർഷകമായ ഫിനാൻസ് സ്കീമിൽ 15,000 രൂപ വരെ ക്യാഷ് ബാക്കും ഒരു വർഷം എക്സ്ട്രാ വാറന്റിയോട് കൂടിയും സ്വന്തമാക്കാം നമ്മുടെ പെട്ടാപ്പുലിൽ ഏജൻസീസിൽ നിന്നും.
3: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
4: ഭീമേന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
5: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും. പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
4: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളിൽ.
6: സുബയ്യ ഗോൾഡ് പാർക്കിൽ ഓണം മെഗാ ഓഫർ ഓഗസ്റ്റ് 17 മുതൽ 31 വരെ.
7: ോണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്, ഒരു പവനു മുകളിൽ ഓണപ്പുടവ സമ്മാനവും, രണ്ട് പവനു മുകളിൽ ഗോൾഡ് കോയിൻ സമ്മാനവും,
6: കൂടാതെ സ്ക്രാച്ച് കാർഡ് വഴി 1,000 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള അവസരവും.
7: സുബയ്യ ഗോൾഡ് പാർക്ക്, റാവച്ചമ്പലം. സുബയ്യ ഫാഷൻ ജ്വല്ലറി, ഗാന്ധി പാർക്കിന് സമീപം, ചാല. ഫോൺ 8899112149.
8: എന്റെ പേര് സിനി, ഞാനൊരു സ്റ്റുഡന്റ് ആണ്. ഇപ്പോ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയ പിന്നെ എന്റെ അച്ഛനും അമ്മയ്ക്കും നല്ലൊരു തുക മിച്ചം വെക്കാൻ പറ്റുന്നുണ്ട്.
9: ഞാൻ ഡെയ്സി, എന്നും ടൗണിൽ പോയി മീൻ വിറ്റാണ് ഞാൻ ജീവിക്കണേ. കിട്ടണ പൈസയിൽ നല്ലൊരു തുക പോയി വരാൻ തന്നെ ആവും. ഗവൺമെന്റ് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയ പിന്നെ ആ നഷ്ടം കുറഞ്ഞു.
10: ഞാൻ സിന്ധു, ഡെയിലി യാത്രയ്ക്ക് തന്നെ എനിക്ക് നല്ലൊരു സംഖ്യ വരുമായിരുന്നു. ഇപ്പോ സർക്കാര് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയപ്പോ അത് സേവിങ്സ് ആയി മാറി.
11: എന്റെ പേര് അഞ്ജലി, ഡെയിലിയുള്ള ബസ് ചാർജ് ഒഴിവായപ്പോ തന്നെ വലിയൊരു ആശ്വാസമായി.
12: നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി പാലിച്ചുകൊണ്ട് സർക്കാർ നിങ്ങളുടെ ഒപ്പം.
13: പ്രിയദർശിനി KSRTC സൗജന്യ യാത്രാ പദ്ധതി. പ്രായ വരുമാന ഭേദമന്യേ സ്ത്രീകൾക്കും ട്രാൻസ് വിഭാഗത്തിനും ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര.
12: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ. സദ്ഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫോർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
14: ഈ ഓണം KK ചേട്ടൻ തൂക്കും.
15: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
16: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
17: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും, 8 സ്വർണ്ണ നെക്ലേസുകളും, 5,000 സ്വർണ്ണ മോതിരങ്ങളും.
16: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
17: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
18: ഡയമണ്ട് പർച്ചേസിന് ഞങ്ങളുടെ ചോയ്സ് അല്ല, മാനു തന്നെ. അവരുടെ സ്വർണ്ണ വർഷം, സ്വർണാഞ്ജലി, വെഡിംഗ് സ്കീം, 180 ഡേയ്സ്, 120 ഡേയ്സ് സ്കീം എല്ലാം സൂപ്പർ ആണ്.
19: അല്ല മാന, ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം നിങ്ങളുടെ ഓണം ഷോപ്പിംഗ് ഗ്രാൻഡ് ആക്കൂ. ബമ്പർ പ്രൈസ് ആയി AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ. 5 കുടുംബങ്ങൾക്ക് ഓൺ സദ്യ തുടങ്ങി നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ.
1: അൽ അമാന ഗോൾഡൻ ഡയമണ്ട്സ്, വെഞ്ഞാറ മോഡ്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അഡ്ഡമാം.
0: നമുക്ക് ചുറ്റും. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസിൽ കരാർ വ്യവസ്ഥയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ, റിസർച്ച് അസോസിയേറ്റ്, അക്കാഡമിക് അസോസിയേറ്റ് എന്നീ തസ്തികകളിലേക്ക് അപേക്ഷിക്കാം. സർട്ടിഫിക്കറ്റിന്റെ പകർപ്പുകൾ, വിശദമായ അപേക്ഷ സഹിതം ഡയറക്ടർ കിഡ്സ്, തൈക്കാട്, തിരുവനന്തപുരം 14 എന്ന വിലാസത്തിൽ അയക്കണം. അവസാന തീയതി ഈ മാസം 31 വൈകിട്ട് 5 മണിവരെ. കൂടുതൽ വിവരങ്ങൾക്ക് www.kidsedu.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. 1st ഹയർ സെക്കൻഡറി ഇംപ്രൂവ്മെന്റ് സപ്ലിമെന്ററി പരീക്ഷയുടെ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. ഒക്ടോബർ 12 പരീക്ഷ തുടങ്ങും. ഫൈനില്ലാതെ സെപ്റ്റംബർ 10 വരെയും 600 രൂപ ഫൈനോടെ സെപ്റ്റംബർ 15 വരെയും അപേക്ഷ നൽകാം. സംസ്ഥാനത്ത് ഇന്ന് റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കും. ഈ മാസം 26, 27, 28, സെപ്റ്റംബർ 2 എന്നീ തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. കേട്ടത് നമുക്ക് ചുറ്റും.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
3: അതെങ്ങനെ?
2: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
5: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
6: കൊല്ലം സുപ്രീം.
7: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
8: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണ അവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
7: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
9: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
10: ആരെക്കാണ് പോവാ?
9: ഭഗവതിയെ കാണാൻ.
10: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
9: ഇത് വിശ്വാസമാ. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തി ടിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പറും ഞാൻ അവിടെ നിന്നേ എടുക്കത്തുള്ളൂ.
11: ഭഗവതി ലോട്ടറി ഏജൻസി. ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.

0: ബിജിബാലിന്റെ സംഗീതത്തിൽ നജീം അർഷാദ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം ആദ്യ രാത്രി.
1: ഈ ഉത്രാടനത്തിൽ മാത്രം ഈ സ്പോർട്ടിലെ അർഫ ഗോൾഡിലെ ഓണ സദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്.
2: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈറ്റി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
1: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
3: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട് ട്രിവാൻഡ്രം.
4: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം തിരുവനന്തപുരം.
5: ഓഫറിൽ നിറയെ സമ്മാനം.
6: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
7: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് 1 ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
8: ഇത്തവണ ഓണത്തിന് സ്വർണ്ണം എടുക്കുന്നില്ലേ?
9: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
8: അവിടെ എന്താ ഇത്ര പ്രത്യേകത?
10: 1st സമ്മാനം ടാറ്റാ ടിയാഗോ EV കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ്ണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
11: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
12: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
13: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971 9.
14: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
15: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
16: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
17: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില. ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
18: നല്ലത് വാങ്ങാൻ നല്ലൊരിടം, ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
19: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
18: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
19: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
18: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
19: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
0: ഫോൺ നമ്പർ ഞാൻ പറയാം. ഞാൻ പറയാം.
18: എന്നാ പറയ?
0: 90 72 503 503.
3: ഇത് എന്നതാടി ഓണത്തിന് എടുക്കാനുള്ള കോടിമുണ്ടിന് പകരം സൺഗ്ലാസും ബീച്ച് വെയറും എടുത്തു വെച്ചേക്കുന്നത്?
8: ഇത്തവണത്തെ ഓണം ലക്ഷദ്വീപിൽ ആയാലെന്താ, പൊളിക്കോ.
3: ഈ ഓണത്തിന് സ്വപ്നങ്ങൾക്കില്ല ലിമിറ്റ്. സ്വർണ്ണ തിളക്കത്തിനൊപ്പം നീലക്കടലും താണ്ടി പറക്കും. തീർത്ഥം ജ്വല്ലേഴ്സിന്റെ 14th വാർഷികം. സ്വർണ്ണ വാങ്ങൂ, നറുക്കെടുപ്പിലൂടെ ലക്ഷദ്വീപിലേക്ക് പറക്കാൻ അവസരം നേടൂ.
8: ഒപ്പം ഓഗസ്റ്റ് 22ന്

0: ഇനിയും പവന് 76% ഡിസ്കൗണ്ടും. തീർത്ഥം ജ്വല്ലേഴ്സ് തിരുമല നെട്ടയം.
1: ഇനി നാടൻ ചിക്കൻ വാങ്ങാൻ എങ്ങും അലയണ്ട, കുഞ്ചാലമൂട്ടിലെ അസീസ് ചിക്കൻ ഷോപ്പിലേക്ക് പോകാം.
2: കേരള ചിക്കൻ മാത്രം വിൽപ്പന നടത്തുന്ന സ്ഥാപനം
1: അസീസ് ചിക്കൻ ഷോപ്പ്, തമലം റോഡ്, കുഞ്ചാലമൂട്.
3: അസീസ് ചിക്കൻ ഷോപ്പിന്റെ
2: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം ഇന്ന് രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.

0: സമയം 8:30.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
0: നോവൽ സഞ്ചാരം.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
4: അനുജൻ അമ്മയുടെ അടുത്തു വന്ന് താഴ്ന്നു നോക്കി. ഒന്നും മിണ്ടാതെ മാധവിയമ്മ കിടക്കുന്നിടത്ത് ചെന്നു. എന്നിട്ട് ഭസ്മമെടുത്ത് ആ നെറ്റിയിൽ തൊടുവിച്ചു. അനുജൻ ഇരുന്ന് തേങ്ങിക്കരയുകയാണ്. അത് കേട്ടിട്ടും അമ്മ കൺമിഴിക്കുന്നില്ല. ഭാർഗവിയമ്മ അനുജനെ പറഞ്ഞു സമാധാനിപ്പിച്ചു. അവർ പുറത്തുപോയി 3 അയൽപ്പക്കാരെ കൂടി കൂട്ടിക്കൊണ്ടുവന്നു. എല്ലാവരും ഓരോ മുക്കിൽ കൂനിക്കൂടിയിരുന്നു. മാധവിയമ്മയുടെ ശ്വാസഗതി ക്രമമായിരുന്നു. നിശബ്ദത കൊണ്ട് കനം തൂങ്ങിയ നിമിഷങ്ങൾ അടർന്നടർന്നു വീണു. അന്ന് അർദ്ധരാത്രിയിൽ എല്ലാവരും നോക്കിക്കൊണ്ടു നിൽക്കെ ആ ശ്വാസഗതി നിന്നു. അവളും അനുജനും ഒടുക്കത്തെ വെള്ളം കൊടുത്തു. രാധ കരഞ്ഞില്ല. അനുജൻ എന്തു ചെയ്തുവെന്ന് അവൾ നോക്കിയില്ല. ആ രാത്രി മുഴുവൻ അവൾ ഉറക്കമിളച്ചിരുന്നു. അച്ഛൻ മരിച്ച രാത്രി അവളുടെ അടുത്തു വന്നിരിക്കുവാൻ ഒരാളുണ്ടായിരുന്നു. ഇന്ന് ആ ആൾ എവിടെ? എത്ര ദൂരത്താണ്? അവൾ അനുഭവിക്കുന്നതെന്തെങ്കിലും അറിയുന്നുണ്ടോ? ആ തേങ്ങാക്കൂടിനു മുകളിൽ നിന്ന് മരമെരുവും എലികളും കൂടി കലാപമുണ്ടാക്കുന്നത് കേട്ട് ഭാർഗവിയമ്മയും കൂട്ടുകാരും പരസ്പരം നോക്കി. കേട്ടോ കേട്ടോ. നേരം പുലർന്നപ്പോൾ മൊയ്തീൻ ഹാജിയുടെ സഹായത്തോടെ ആ ശവം മറവു ചെയ്തു. എല്ലാം ശൂന്യം. 2 ആത്മാക്കൾ മാത്രം ആ കൊപ്പരക്കൂട്ടിന് ചുവട്ടിൽ. 3 രാത്രികൾ അവിടെ കഴിച്ചുകൂട്ടി. രാധ കരഞ്ഞില്ല, പതറിയില്ല. എല്ലാം ഉറച്ചു കഴിഞ്ഞു. 4-ാം ദിവസം രാവിലെ അവൾ നമ്പിടി വീട്ടിൽ ചെന്ന് ബാക്കി ശമ്പളം ആവശ്യപ്പെട്ടു. ഞാൻ കേട്ടു രാധേ, ഈശ്വരൻ വരുത്തുന്നതിന് നിവൃത്തിയില്ല. ഭഗവാനെ വിചാരിച്ച് സമാധാനിച്ചോളൂ കേട്ടോ. ഈ 5 റുപ്യ കയ്യിൽ വെച്ചോളൂ, പുല തീർന്നാൽ ഇങ്ങോട്ട് വന്നോളൂ കേട്ടോ. അവളൊന്നു മൂളി. എന്നിട്ട് ഉറുപ്പികയും വാങ്ങി നടന്നു. പുറപ്പെട്ടോളൂ അനിയ. എവിടേക്കാ എടത്തി? പുറപ്പെട്ടോളൂ. ഗോപാലകൃഷ്ണൻ പിന്നെ ഒന്നും ചോദിച്ചില്ല. പൊട്ടിപ്പൊട്ടി കരഞ്ഞു. നീ ഇത്ര കഥയില്ലാത്തവനാണോ അനിയ? അനുജന് പോകുന്നതിൽ വിഷമം തോന്നുന്നുണ്ടോ? ഏടത്തി പോകുന്നിടത്തെല്ലാം ഞാനും വരാം. ഇനി ഒരാളെ പ്രതീക്ഷിക്കാൻ ചേച്ചിക്കില്ല, എനിക്കുമില്ല. അത് പറഞ്ഞപ്പോൾ രാധയ്ക്കാണ് കരച്ചിൽ വന്നത്. എങ്കിലും അവൾ അതടക്കി. 2 ആളും കൂടി നടന്നു. 6 നാഴിക അപ്പുറമുള്ള

0: അത് തന്നിൽ നിന്ന് തന്നെ പുറപ്പെടുന്നതാണോ? എവിടെ പോയി വീഴും, എന്താവും എന്നൊന്നും അറിഞ്ഞുകൂടാ. എന്തെങ്കിലും ഒന്നാകണം. ഉറയ്ക്കാത്ത അരിച്ചക്കര പോലെ കടിക്കാനും കുടിക്കാനുമാകാത്ത ഈ മട്ടുവയ്യ.
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്ന് കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
5: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
6: സമയം 8:35.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
7: ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ ഹോൾസെയിലേഴ്സ് ആയ തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ നിന്ന് ഈ ഓണം പൊന്നോണമാക്കാം.
8: കൈനിറയെ സമ്മാനങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും. 1 പവൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഓണപ്പുടവ സമ്മാനവും മറ്റനേകം സമ്മാനങ്ങളും. ഓഗസ്റ്റ് 16 മുതൽ സെപ്റ്റംബർ 6 വരെ.
7: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
6: ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തുടങ്ങുന്ന ആഘോഷം ഇന്നിതാ ഉത്രാടത്തിലെത്തിയിരിക്കുകയാണ്. തിരുവോണത്തെ വരവേൽക്കാൻ പൂക്കളങ്ങളും പൂവിളികളുമായി നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. ജാതിമത ഭേദമില്ലാതെ ആഘോഷിക്കുന്ന ഓണത്തിന്റെ വരവറിയിക്കുന്ന ഗാനങ്ങൾ ഇന്ന് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിൽ കേൾക്കാം. ആദ്യഗാനം വെല്ലുവിളി എന്ന ചിത്രത്തിനുവേണ്ടി ജയചന്ദ്രൻ, അമ്പിളി, വിച്ചു തിരുമല, ചന്ദ്രമോഹൻ എന്നിവർ പാടിയത്. രചന ബിച്ചു തിരുമല, സംഗീതം MS വിശ്വനാഥൻ.

അത്തപ്പൂവട തരികിട തകർന്നേ തരികിട.

ഗണ്ടൻ കരടികൾ തടിയ തുവടിയ

അടുത്ത ഗാനം പാവങ്ങൾ പെണ്ണുങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും പി സുശീലയും പാടിയത്. വരികൾ എഴുതിയത് വയലാർ, സംഗീതം നൽകിയത് ജി ദേവരാജൻ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം സമാപിക്കുന്നു.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
2: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
3: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ OP/IP സേവനങ്ങൾ ലഭ്യമാണ്. OP സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
4: ഇന്നീ പരിപാടിയിൽ കപാലഭാതിയെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ ശ്രീകാവ്യ SH.
5: യോഗയിലെ ഒരു ക്രിയാപരിശീലനമാണ് കപാലഭാതി. തലയോട്ടി എന്നർത്ഥം വരുന്ന കപാൽ, തിളങ്ങുക എന്നർത്ഥം വരുന്ന ഭാതി എന്നീ സംസ്കൃത പദങ്ങളിൽ നിന്നാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. നിങ്ങളുടെ നെഞ്ചിനെ ശക്തിപ്പെടുത്തുകയും വയറിലെ അവയവങ്ങളെ ശുദ്ധീകരിക്കുകയും നിങ്ങളുടെ രക്തചംക്രമണത്തെയും നാഡീവ്യൂഹങ്ങളെയും ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്ന ശ്വസന സാങ്കേതികതയുടെ നൂതന പരിശീലനത്തിന് ഇടനിലക്കാരനാണ് കപാലഭാതി. സുഖാസനത്തിലോ പത്മാസനത്തിലോ നിവർന്നിരുന്നു വേണം കപാലഭാതി പരിശീലിക്കാൻ. ഒരു തവണ ദീർഘമായ ശ്വാസം എടുത്തതിനു ശേഷം ആമാശയത്തെ ഞെരുക്കി ശക്തമായി 10-30 തവണകളായി ഉച്ഛസിക്കണം. ശേഷം ദീർഘമായ ശ്വാസോച്ഛ്വാസം എടുക്കുക. ചുരുങ്ങിയത് 5 തവണയെങ്കിലും ഇത് ആവർത്തിക്കുക. ഭക്ഷണം കഴിച്ച ഉടനെ ഈ ക്രിയ അനുഷ്ഠിക്കാൻ പാടില്ല. രക്തസമ്മർദ്ദം, സ്ലിപ്പ് ഡിസ്ക്, ഹെർണിയ, അൾസർ, ഹൈപ്പോ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്നീ പ്രശ്നങ്ങൾ നേരിടുന്നവർ ഈ ക്രിയ അനുഷ്ഠിക്കാൻ പാടുള്ളതല്ല. ഒരു അംഗീകൃത യോഗ പരിശീലകന്റെ കീഴിൽ നിന്ന് പഠിച്ചതിനു ശേഷം മാത്രമേ കപാലഭാതി പരിശീലിക്കുവാൻ പാടുള്ളൂ. ദിവസേന കപാലഭാതി പരിശീലിച്ചാൽ ഉണ്ടാവുന്ന ഗുണങ്ങൾ: ഉപാപചയ നിരക്ക് വർദ്ധിപ്പിക്കുകയും ശരീരഭാരം കുറയ്ക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. ശ്വാസകോശത്തിന്റെ ശേഷി വർദ്ധിക്കുകയും അവയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. നാഡികൾ, അതായത് സൂക്ഷ്മ ഊർജ ചാനലുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു. വയറിലെ അവയവങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. ആയതിനാൽ പ്രമേഹമുള്ളവർക്ക് ഇത് വളരെ ഉപയോഗപ്രദമാണ്. രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും മുഖത്തിന് തിളക്കം നൽകുകയും ചെയ്യുന്നു. ദഹനനാളത്തിന്റെ പ്രവർത്തനം, ആഗിരണം, പോഷകങ്ങളുടെ സ്വാംശീകരണം എന്നിവ മെച്ചപ്പെടുത്തുന്നു. നാഡീവ്യവസ്ഥകളെ ഊർജസ്വലമാക്കുകയും മസ്തിഷ്ക കോശങ്ങളെ പുനർജീവിപ്പിക്കുകയും ചെയ്യുന്നു. മനസ്സിനെ ശാന്തമാക്കുകയും ഉയർത്തുകയും ചെയ്യുന്നു.
4: കപാലഭാതിയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ശ്രീകാവ്യ SH.
1: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം. സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം സമാപിക്കുന്നു.
6: ഹായ് ആൾ, മാല രവീന്ദ്രൻ, MRT മെറ്റൽ മാർട്ട്. ഏവർക്കും ഓണ ആശംസകൾ, ലിസ്ണേഴ്സ്, കസ്റ്റമേഴ്സ്, ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്.
7: ഒരു നന്ദി കൂടെ പറയുന്ന എല്ലാരടത്തും MRT സപ്പോർട്ട് ചെയ്തത് കൊണ്ട് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പ് നിൽക്കുന്നു.
6: വി ആർ വെരി മച്ച് പ്രൗഡ് ഓൺ ഗിവിംഗ് ദ എക്സൈറ്റിംഗ് ഓഫേഴ്സ് ടു ഓൾ അവർ MRT കസ്റ്റമേഴ്സ്. ഗോൾഡ് കോയിൻസ്, സാരീസ്, കുപ്പേഴ്സ് ആൻഡ് ഡിന്നർ സെറ്റ്. ആസ് യു നോ, MRT സ്റ്റാൻഡ്സ് ഫോർ ട്രസ്റ്റ്, കോൺഫിഡൻസ് ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. വി ആർ ഓൾ പ്രൗഡ് ടു സെർവ് യു. താങ്ക് യു വൺസ് അഗൈൻ.

0: ഹാപ്പി ഓണം.
1: ചേട്ടാ, മൈജിയിൽ നിന്ന് ഉത്രാടപ്പാച്ചില എല്ലാ പ്രോഡക്റ്റുകൾക്കും വിലക്കുറവ്. വാഷിംഗ് മെഷീൻ വാങ്ങാം 6,990 രൂപ മുതൽ. ഫിനാൻസ് പെർച്ചേസിൽ നേടാം ഒരു EMI ഓഫ്.
2: നമുക്ക് ഇപ്പോ തന്നെ മൈജിയിലേക്ക് പോവാം.
1: ഓണത്തിന് മുമ്പ് വാഷിംഗ് മെഷീൻ സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
3: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ.
4: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
5: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
7: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവനമുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
8: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
7: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.

0: റഫീഖ് അഹമ്മദ് എഴുതി, എ ആർ റഹ്മാന്റെ സംഗീതത്തിൽ ജിതിൻ രാജും സംഘവും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം ആടുജീവിതം.
1: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
2: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ ഇവി നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
1: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
3: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65°C താപനില നിലനിർത്തുകയോ ചെയ്യുക.
4: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
5: ഏവർക്കും താലം ജ്വല്ലേഴ്സിന്റെ ഹൃദയം നിറഞ്ഞ ഉത്രാട ദിനാശംസകൾ.
6: താലം ജ്വല്ലേഴ്സ്, വെഞ്ഞാറമൂട്, പോത്തൻകോട്, കടക്കൽ, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.
7: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ, സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
0: നമസ്തേ. അനന്തപുരിയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. എം ജി ശ്രീകുമാറും സംഘവും പാടിയത്. ചിത്രം പട്ടാഭിരാമൻ. രചന കൈതപ്രം, സംഗീതം എം ജയചന്ദ്രൻ.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ അനന്തപുരിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അനുപമ.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9.
1: സരസ്വതി എന്റർപ്രൈസസിൽ ജോൺസൺ, സുമാനി, കജാരിയ, സെറ വിറ്ററോ എന്നീ ബ്രാൻഡുകളുടെ ടൈൽ സ്റ്റുഡിയോ.
2: 41st വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. സരസ്വതി എന്റർപ്രൈസസ്, നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
3: സരസ്വതി എന്റർപ്രൈസസ്, ഹലോ പ്രിയ ഗീതം. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.
4: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ കൃഷ്ണൻ ബാലകൃഷ്ണൻ.
5: ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഇന്ന് ഈ സമയമുള്ളത് കൃഷ്ണൻ ബാലകൃഷ്ണൻ എന്ന ഞാനാണ്. ഞാനൊരു ഫിലിം ആക്ടറാണ്, ഒരു നാടക നടനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വിശേഷങ്ങൾ സംസാരിക്കാം, എൻ്റെ വിശേഷങ്ങൾ നിങ്ങളോടും ഞാൻ പറയാം. അതിനായി ഞാനും തയ്യാറായിരിക്കുകയാണ്. ഹലോ.
6: ഹലോ,
5: നമസ്കാരം. നമസ്കാരം, പേരെന്താ?
6: എന്റെ പേര് ചന്ദ്രബാബു.
5: എവിടാ വീട്? എവിടാ?
6: എന്റെ വീട് വെള്ളനാട്.
5: വെള്ളനാട്, നമ്മുടെ തൂക്കമൊക്കെ നടക്കുന്ന
6: അമ്പലത്തിന്.
5: നമുക്ക് ആട്ടാക്കട വഴിയും പോവാം, അരുവിക്കര വഴിയും പോവാം, അല്ലേ? ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത നഗരത്തിലാ, കവടിയാർ. അപ്പൊ നമുക്കറിയാം അവിടുത്തെ വെള്ളനാട് തൂക്കം ഭയങ്കര ജനക്കൂട്ടായിരിക്കും അല്ലേ? ഇവിടെ ഭയങ്കര കൂട്ടമല്ലേ? ഇതേപോലെ കൊല്ലംകോട് തൂക്കമുണ്ട്. അതാണ് കൊല്ലംകോട്. അതെ അതെ, എനിക്കറിയാം. കാരണം അവിടെ ഞാൻ പോയിട്ടുണ്ട്. കാരണം ഞാൻ നാടകം പഠിക്കുന്ന കാലത്ത് കളരി പോവായിരുന്നു. അപ്പൊ കളരി ഗുരുക്കളുടെ കുടുംബ വീട് കൊല്ലംകോടാണ്. അപ്പൊ ഈ തൂക്കത്തിനുള്ള കുട്ടികളെയൊക്കെ ഈ ഇങ്ങനെ തൂക്കം ഇതൊക്കെ ചെയ്യുന്നതൊക്കെ ഗുരുക്കളായിരുന്നു. ഞാൻ അങ്ങനെ അവിടുത്തെ ഇതിന് പോയിട്ടുണ്ട്, കൊല്ലംകോട് തൂക്കം. അതെ അതെ, എനിക്കറിയാം. അതുകൊണ്ട് ഈ തൂക്കത്തിന്റെ ഇത് എനിക്കറിയാം. ഉത്സവത്തിന് വന്നിട്ടില്ലെന്നേ ഉള്ളൂ. എന്താ ജോലി ഇന്ന്? എവിടെയാ?
6: ഞാൻ ഇവിടെ വേങ്കോട്.
5: വേങ്കോട്. ഇന്ന് ഡ്യൂട്ടിയില്ല?
6: അതെ, ഇന്ന് ഡ്യൂട്ടിയിലാണ്.
5: ഡ്യൂട്ടിയിലാണ്?
6: അതെ അതെ.
5: നിനക്ക് എത്ര? 24 hours ആണോ അതോ 12 hours ആണോ?
6: 24.
5: അപ്പൊ നാളെ പോണ്ട.
6: നാളെ പോണ്ട.
5: 24 hours ജോലി എടുക്കുക, 24 hours ഉറങ്ങുക. അല്ല, ഞാൻ പറഞ്ഞത് അതാണ് എന്റെ രീതി അല്ലേ. സിനിമയൊക്കെ കാണാറുണ്ടോ? സിനിമ നാടകങ്ങളൊക്കെ
6: കാണാറില്ല.
5: മൊബൈലിൽ കാണുന്നുണ്ടല്ലോ.
6: മൊബൈൽ കാണുന്നുണ്ട്.
5: ഈ അവസാനം കണ്ട സിനിമ ഏതാ?
6: പഴയ പടമാണ് കണ്ടത്, പ്രജ.
5: പ്രജ? ആ,
6: വെറുതെ ഇരിക്കുമ്പം സമയം പോകാൻ വേണ്ടി.
5: അതെ, ഈ അടുത്ത കാലത്ത് നാടകങ്ങളും എല്ലാം കാണാൻ പോയോ? നാടകം അങ്ങനെ എന്തെങ്കിലും
6: നാടകങ്ങളെ ഇടയ്ക്കൊന്നും കണ്ടില്ല.
5: കണ്ടില്ല?
6: ഇല്ല, അടുത്ത സീസൺ ആയി വരുന്നില്ല.
5: അതെ, ഓക്കെ. അപ്പോ പാട്ട് പാടാൻ താല്പര്യമുണ്ടോ?
6: പാടാൻ വല്ലപ്പോഴൊക്കെ ചെറുതായിട്ടൊക്കെ പാടും.
5: എന്നാ ചേട്ടാ, ഒന്ന് ചെറുതായിട്ട് പാടി.
6: ഞാൻ ആവശ്യപ്പെടുന്ന പാട്ട് തന്നെ പാടാം.
5: പിന്നെ ചേട്ടൻ പാടാം.
6: നിദ്ര തൻ പൊന്മയിൽ ണങ്ങളും നീട്ടി തളിരിട കൊമ്പിൽ നിന്നു തീരും മഴയുടെ കാന്ത സംഗീതമാ മകുകണമോടെ മകുമുഞ്ചമോടെ നരികെ വന്നു എന്തേ ഞാനറിഞ്ഞില്ല, ഞാനറിഞ്ഞില്ല.
5: അതെ, ഞാൻ അറിഞ്ഞില്ല. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇതേ സിനിമയുടെ പാട്ടാ, അറിയോ?
6: അയാൾ കഥ എഴുതുകയാണ്.
5: അതാണ്, നമുക്ക് വഴി ചോദിച്ച് ചോദിച്ച് പോവാന്ന് അല്ലേ. കമൽ സാറ് സംവിധാനം ചെയ്ത സിനിമയാണ്. ലാൽ സാറ് ഭയങ്കര ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ അടിപൊളിയായി ഇളകി മറിഞ്ഞ് അഭിനയിച്ചൊരു സിനിമയാണ്. അപ്പോൾ ഈ അയാൾ കഥ എഴുതുക എന്നുള്ള സിനിമയിലെ ഈ പാട്ട് വെച്ചു തരുന്നതാണ്.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൗണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: ഉത്രാടം വന്നപ്പോൾ പൂവിനും പച്ചക്കറിക്കൊക്കെ വില അങ്ങ് കൂടി.
3: പക്ഷേ മൈജിയിൽ സ്മാർട്ട് ഫോണിന് വില കുറയുകയാണ്. EMI വാങ്ങിയാലും ഓഫർ.
2: 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 15,000 രൂപ വരെ പെർച്ചേസ് വൗച്ചർ.
3: ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്ക് ഒരു BMW.
2: സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാട പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
4: ഈ ഓണം KK ചേട്ടൻ തൂക്കും.
5: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
6: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
7: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5,000 സ്വർണ്ണമോതിരങ്ങളും.
6: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
8: ഉന്നത വിദ്യാഭ്യാസം ഇനി എല്ലാവർക്കും. UGC അംഗീകൃത സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ നിങ്ങൾക്കും കരസ്ഥമാക്കാം ബിരുദവും ബിരുദാനന്തര ബിരുദവും. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക.
9: ഓണം ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശന്റെ വാക്കുകൾ കേൾക്കാം.
10: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് അതിന് തൊട്ടു മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
9: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
11: കെ സുപ്രീം
12: ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
13: ഈ ഉത്രാടദിനത്തിൽ മാത്രം ഈ സ്പോട്ടിലെ അറഫ ഗോൾഡിലെ ഓണ സദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടി ഉണ്ട്.
14: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ, കുവൈത്തി, ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
13: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
6: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ്.
15: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
16: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
15: അവിടെന്താ ഇത്ര പ്രത്യേകത?
17: 1-ാം സമ്മാനം ടാറ്റാ ടിയാഗോ EV കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ October 31 വരെ.
0: സരസ്വതി എന്റർപ്രൈസസിൽ ജോൺസൺ, സുമാനി, കജാരിയ, സെറ വിറ്ററോ എന്നീ ബ്രാൻഡുകളുടെ ടൈൽ സ്റ്റുഡിയോ.
1: 41-ാം വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൌണ്ട്. സരസ്വതി

0: എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
1: ചലച്ചിത്ര നടൻ കൃഷ്ണൻ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം തുടരുന്നു.
2: ഞാൻ ആദ്യമായിട്ട് സിനിമയിലല്ല അഭിനയിക്കുന്നത്, ഞാൻ അഭിനയിക്കുന്നത് നാടകത്തിലായിരുന്നു. നാടകം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ തിയേറ്റർ പ്രാക്ടീസ് ചെയ്തിരുന്ന കാവാല നാരായണ പണിക്കർ. സത്യം പറഞ്ഞാൽ കുഞ്ചൻ നമ്പ്യാറിന് ശേഷം കലയിലെ സാഹിത്യത്തിലെ ഒരുപാട് കഴിവുകളുള്ള ഒരാളായിരുന്നു കാവാല നാരായണ പണിക്കർ സാർ. അദ്ദേഹത്തിൻ്റെ സോപാനം എന്ന് പറഞ്ഞാൽ നാടക സംഘത്തിലാണ് നിന്നാണ് ഞാൻ നാടക പഠനം ആരംഭിക്കുന്നത്. എൻ്റെ യാത്രകൾ തന്നെ തുടങ്ങുന്നത് കാവാല സാറിനോടൊപ്പമുള്ള നാടക ജീവിതം തുടങ്ങിയതിന് ശേഷമാണ്. 12 വർഷത്തോളം ഞാൻ സാറുമായിട്ട് തിയേറ്ററിൽ വർക്ക് ചെയ്തു. ഒരുപാട് നാടകങ്ങൾ, മലയാളവും സംസ്കൃതങ്ങളായ ഒരുപാട് നാടകങ്ങൾ ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും വലിയ തിയേറ്റർ ഫെസ്റ്റിവലുകളിലെല്ലാം ഞങ്ങളുടെ നാടകങ്ങൾ അവതരിപ്പിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി ഫെസ്റ്റിവലുകളിൽ ഞാൻ പ്രധാന കഥാപാത്രങ്ങൾ അഭിനയിച്ചതും അല്ലാത്തതുമായ ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ചു. ആ കാലഘട്ടത്തിലാണ് കർണഭാരം എന്ന് പറയുന്ന ഒരു നാടകം, സാൻസ്ക്രിറ്റ് നാടകമാണ്, അതിൽ നമ്മുടെ മലയാളത്തിലെ പ്രസിദ്ധനായ സൂപ്പർ സ്റ്റാർ ലാൽ സാർ, മോഹൻലാൽ സാർ അഭിനയിച്ച ആ നാടകം, ലാലേട്ടൻ്റെ ഒപ്പം ഞാനും കർണഭാരത്തിൽ അഭിനയിച്ചിരുന്നു. ഹലോ,
3: ഹലോ,
2: ആരാ?
3: ഷാജഹാൻ.
2: ഷാജഹാൻ എവിടുന്നാ?
3: നിലമേൽ. അറിയോ നിലമേലൊക്കെ?
2: പിന്നെ നിലമേലിന്റെ അടുത്തല്ലേ നമ്മുടെ ജഡായു പാറ ഉള്ള സ്ഥലമൊക്കെ? അതെ, ഞങ്ങൾ അതിലെ കടന്നു പോകുമ്പോ, ആ എം സി റോഡ് കടന്നു പോകുമ്പോ ജഡായു പാറയും നിലമേലും കടന്നു പോകാതെ പറ്റില്ലല്ലോ. അതെ അതെ അതെ. എന്റെ ഇപ്പൊ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഹരിവരാസനം എന്നാണ് സിനിമ, ഹരിവരാസനം. സൈജു കുറുപ്പാണ് നായകൻ. രാജേഷ് നായർ എന്ന് പറഞ്ഞ തൃശൂർ പൂരം സംവിധാനം ചെയ്ത ആളാണ് ഇത് ഡയറക്ട് ചെയ്യുന്നത്. ഇവിടെ ചിത്രാഞ്ജലിയില് നമ്മുടെ ശബരിമലയുടെ ഒക്കെ സെറ്റ് ഇട്ടിട്ടുണ്ട്. 18-ാം പടി. ആണോ? ഏത് സിനിമയിലേക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്? ഓ, ആ കാലത്ത് ഓ, അതെ, വേലപ്പൻ സാറൊക്കെ ഭയങ്കര സീനിയർ ആയിട്ടുള്ള ആൾക്കാരല്ലേ സിനിമയില്. അതെ അതെ അതെ, നമ്മുടെ നേമത്തായിരുന്നില്ലേ അദ്ദേഹത്തിന്റെ വീട്? മെറിലാൻഡ് സ്റ്റുഡിയോയുടെ അടുത്തായിട്ട്. അതെല്ലേ, ഈ വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ പലരെയൊക്കെ പറഞ്ഞ കേട്ടിട്ടുണ്ട് ഇന്ന ഇന്ന സ്ഥലത്താണെന്നൊക്കെ.
3: മണിച്ചേട്ടനെ
2: എനിക്കറിയാട്ടോ, നേരിട്ടറിയാം. പുള്ളി ഇപ്പൊ ചെന്നൈയിലല്ലേ? അതെ അതെ, പുള്ളി ഞാൻ 3 പടം വർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് അടൂർ സാറിന്റെ ഒരു പെണ്ണും രണ്ടാണോ എന്ന് പറഞ്ഞ പടം, ആ പടത്തിലെ മണിച്ചേട്ടനായിരുന്നു മേക്കപ്പ് മാൻ. ആ ഇപ്പൊ എന്താ പരിപാടി? ആണോ? അത് ശരി, അത് ശരി, അത് ശരി. അപ്പൊ ഗംഭീരാവട്ടെ. ഓണമൊക്കെ എന്തായി? മാറിയില്ലേ, ഇപ്പൊ മാറിയില്ല. തിരുവനന്തപുരത്തേക്ക് മഴ, സത്യം പറഞ്ഞാൽ തിരുവനന്തപുരത്തല്ലേ മഴ ഇല്ലാതിരുന്ന സ്ഥലം, ബാക്കിയുള്ളടത്തൊക്കെ ഷൂട്ട് പോയ സ്ഥലത്തൊക്കെ ഭയങ്കര മഴയായിരുന്നു.
3: കൊല്ലം ജില്ല
2: അല്ല, കൊല്ലത്തും തിരുവനന്തപുരത്തും വളരെ കുറവായിരുന്നു. ഈ ആകാശവാണി സ്ഥിരം ശ്രോതാവാണല്ലേ?
3: ഞാൻ രാവിലെ 6 മണിക്ക്
2: റേഡിയോ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പരിപാടി ഇല്ല. അത് ശരി, നമുക്ക് വിനോദവും കിട്ടും, വിജ്ഞാനവും കിട്ടുമല്ലോ.
3: നമുക്കിത് പാട്ടിന്റെ ഈ റേഡിയോയുടെ പരിപാടി ഉള്ളതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഡോക്ടർമാർക്കുള്ള പരിപാടി,
2: ഏതാശുപത്രിന്റെ
3: കാര്യങ്ങൾ എന്തിനുണ്ടെങ്കിലും അപ്പോഴും അറിയാം കാര്യങ്ങൾ.
2: ശരിയാ, ശരിയാ, അതാണ് എല്ലാം നമുക്ക് കാണണ്ടല്ലോ, നമ്മള് നമുക്ക് കേട്ടറിയാലോ എല്ലാം.
3: വലിയ സംഭവം, അറിവുള്ള സംഭവം തന്നെയാണ് റേഡിയോ എന്ന് പറയുന്നത്.
2: അതെ അതെ അതെ അതെ അതെ,
3: നല്ല പരിപാടിയാണ് റേഡിയോ.
2: അതെ അതെ. അപ്പം ഏത് പാട്ടായിരുന്നു ഉദ്ദേശിക്കുന്നത് കേൾക്കാനായിട്ട്?
3: സായം സന്ധ്യയിലെ പാട്ട്.
2: ആ, പറന്നു പറന്നു വാ, മമ്മൂട്ടി സാറിന്റെ പടം അല്ലേ? അതെ അതെ, ഞാൻ ഈ സിനിമ എങ്ങനെ കാണുന്നറിയോ, പണ്ട് പേരൂർക്കട ജനത എന്നൊരു തിയേറ്റർ ഉണ്ടായിരുന്നു, പേരൂർക്കട ജനത. അതിപ്പോ അതൊന്നുമില്ല, ഞാൻ പൈപ്പ് മൂട്ടിലായിരുന്നു എന്റെ താമസം, കുടുംബം. അപ്പൊ നമ്മൾ ഈ പേരൂർക്കട ജനതയിൽ പോയാണ് ഈ സിനിമ കണ്ടത്, എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ പോസ്റ്റർ ഒക്കെ കണ്ടത്.
3: ഞാൻ ഈ സിനിമ കാണുന്ന കടക്കിൽ സന്തോഷ് തിയേറ്റർ പറഞ്ഞിട്ടുണ്ട്.
2: ശരി, ഇപ്പൊ ഉണ്ടോ ആ തിയേറ്റർ? ഞങ്ങളുടെ പേരൂർക്കട ജനതാ തിയേറ്ററും ഇപ്പം ഹൈപ്പർ മാർക്കറ്റും ഷോപ്പിംഗ് കോംപ്ലക്സും ഒക്കെ ആയി മാറി.
3: അതെ അതെ അതെ അതെ.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൗണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: ഇതിലും വലിയ വിലക്കുറവ് ഇനിയില്ല. മൈജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 വരെ മാത്രം
3: 80% വരെ ഡിസ്കൗണ്ട്.
2: ഓരോ പർച്ചേസിനും മൈജിയുടെ ഓണ സമ്മാനവും ഉറപ്പ്.
3: വൈകല്ലേ, ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലേക്ക് വരൂ.
4: അച്ഛാ, ഈ ഓണത്തിന് എന്തായാലും പുതിയ ടിവി വാങ്ങിക്കണം.
5: ടിവി വേണ്ട, നമുക്ക് റൂമിലേക്ക് ഒരു AC വാങ്ങിക്കാം.

0: എനിക്കൊരു ഫ്രിഡ്ജ് ആണ് വേണ്ടത്.
1: വഴക്കിടണ്ട, എല്ലാം വാങ്ങാം. കാരണം പിട്ടാപ്പള്ളി ഏജൻസീസിൽ ഭമ്പൻ ഓണം കൊമ്പൻ ഓഫർ ഉണ്ടല്ലോ.
2: ലളിതമായ തവണ വ്യവസ്ഥയിൽ മികച്ച ക്യാഷ് ബാക്ക് ഓഫറിനൊപ്പം 000 സ്കീം, 1 EMI ഓഫ്, ലോങ് ടെന്യുർ EMI തുടങ്ങിയ ആകർഷകമായ ഫിനാൻസ് ഓഫറുകളുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാർ വാങ്ങിയാലോ?
4: ഭീമേന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
5: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
4: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോത്തൻകോട് ഷോറൂമുകളിൽ.
6: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
7: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
6: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.
8: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
9: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
10: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സ് അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
11: കണ്ടീഷൻസ് അപ്ലൈ.
12: ഓണം ഷോപ്പിംഗ് അവസാന നിമിഷങ്ങളിലേക്ക് മൈജിയിൽ ഓരോ പ്രൊഡക്റ്റും കളത്തിലിറങ്ങുന്നു. മൊബൈൽ, TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, മിക്സർ ഗ്രൈൻഡർ, സ്പീക്കേഴ്സ് എല്ലാം ഒന്നിനു പിറകെ ഒന്നായി ഏറ്റവും മികച്ച വിലക്കുറവിൽ, ഏറ്റവും മികച്ച ഓഫേഴ്സ്, ഏറ്റവും മികച്ച സമ്മാനങ്ങൾ, വിലക്കുറവും ഓഫറും സമ്മാനങ്ങളും, സൂപ്പർ ഫിനിഷ്. ഈ ഓണത്തിന്റെ ചാമ്പ്യൻ ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ മൈജി. മൈജി ഓണം, മസ് ഓണം.
13: സരസ്വതി എന്റർപ്രൈസസിൽ സെറ സെനേറ്റർ, ഹക്സ്, ലോകോത്തര ബ്രാൻഡുകളായ റോക്ക, ഗെബറിറ്റ് എന്നീ സാനിറ്ററി വെയറുകളുടെ ഡിസ്പ്ലേ സെന്റർ ഒരുക്കിയിരിക്കുന്നു.
14: 41st പ്രമാണിച്ച് ഡിസ്കൗണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ്, നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
15: ചലച്ചിത്ര നടൻ കൃഷ്ണൻ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം തുടരുന്നു.
16: 2005 കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത്. നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ആ സിനിമയുടെ പേര് ഒരാൾ എന്നായിരുന്നു. അത് സംവിധാനം ചെയ്തിരുന്നത് കുക്കു സുരേന്ദ്രൻ എന്ന് പറഞ്ഞ നമ്മുടെ തന്നെ ഒരു സുഹൃത്താണ്. ആകെ 3 പേര് മാത്രമാണ് ആ സിനിമയിലുള്ളത്. എന്നോടൊപ്പം അഭിനയിച്ചത് മുകേഷ് ഏട്ടൻ, തമിഴിലും തെലുങ്കിലും ഉള്ള ശ്രേയ റെഡ്ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ട്രസ്. ആ സമയത്ത് ഞാൻ നാടകങ്ങൾ കളിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ സോപാനത്തിലെ കവലം സാറിൻ്റെ നാടക സംഘത്തിൽ നിന്ന് ഒന്ന് മാറിയിട്ട് ഫ്രീലാൻസായിട്ട് കുറച്ച് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മുടെ സൂര്യ കൃഷ്ണമൂർത്തി സാറിൻ്റെ ഒരു നാടക സംഘം തുടങ്ങുന്നത്, സൂര്യ തിയേറ്റർ ഗ്രൂപ്പ്. ആദ്യമായി കളിക്കുന്ന നാടകം മേൽവിലാസം. അതിൻ്റെ ഒറിജിനലിൻ്റെ പേര് കോട്ട് മാർഷൽ എന്നാണ്. അത് ഈ നാടകം ലോകത്തെ പല സ്ഥലങ്ങളിലും അവരവരുടെ ലാംഗ്വേജുകളിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള നാടകമാണ്. ഞാൻ കാവലം സാറിനോടൊപ്പം അഭിനയിക്കുന്ന നാടകങ്ങൾ ഒരു റിയലിസ്റ്റിക് നാടകമല്ല. അതായത് നമ്മൾ പല കലാരൂപങ്ങളിൽ നിന്നും ഉൾക്കൊണ്ടിട്ടുള്ള രീതിയിലായിരുന്നു നമ്മൾ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചിരുന്നത്. എന്നാൽ ഇവിടെ ഒരു ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടൊരു നാടകമാണ് കോട്ട് മാർഷൽ. അതിൽ പ്രധാന കഥാപാത്രമായ രാമചന്ദ്രൻ എന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്. ഇത് പിൽക്കാലത്തെ സിനിമയായി. അത് പാർത്ഥിപൻ സാറ്, സുരേഷ് ഗോപി സാറൊക്കെ അഭിനയിച്ച മലയാളത്തിലെ ഒരു പേര് കേട്ട സിനിമയായി വന്നിരുന്നു. ഹലോ.
17: ഹലോ,
16: എവിടാ വീട്?
17: ഇവിടെ ഇളമാട് അമ്പലമുക്കിൽ.
16: ഇളമാ? കൊല്ലം ജില്ല. ഓക്കേ ഓക്കേ ഓക്കേ. എന്ത് ചെയ്യുവാ? വീട്ടിലാണോ?
17: ഒരു കൊച്ചു കട ഉണ്ട് സാറേ, അങ്ങനെ കടയിൽ ഇരിക്കുക.
16: മുറുക്കാങ്കട
17: മുറുക്കാങ്കട രാവിലെ അങ്ങനെയൊക്കെ കൊച്ചു ഒരു കട. നമ്മളൊക്കെ പ്രായമാകുമ്പോ എന്തെങ്കിലും ഒരു തൊഴിൽ വേണ്ടേ? അതുകൊണ്ട്
16: തൊഴിലിന് മാത്രമല്ല, നമുക്ക് കടയൊക്കെ ആകുമ്പോൾ ഒത്തിരി ആൾക്കാരെ കാണാം, നമുക്ക് ഒരുപാട് സംസാരിക്കാം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. വീട്ടിൽ വെറുതെ കുത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ.
17: ഇല്ല, അതുകൊണ്ടാ.
16: ആ, നല്ല കാര്യം, വളരെ നല്ല കാര്യമാണ്. കാരണം നമ്മളിപ്പോ എപ്പോഴും ആക്റ്റീവായി ഇരിക്കുന്നതാണ് നമ്മളുടെ എനർജി, നമ്മുടെ ആരോഗ്യം എന്നൊക്കെ പറയുന്നത്. ഒരുപാട് ആൾക്കാർ വരുന്നു, ഒരുപാട് ആൾക്കാരുടെ വിശേഷങ്ങൾ കേൾക്കുന്നു, നമ്മളെ വിശേഷങ്ങൾ ആൾക്കാരറിയുന്നു, നമുക്കൊരു സമ്പാദ്യം ഉണ്ടാവുന്നു. ഉറപ്പായി ഉറപ്പായി, നമ്മൾ ആരെ ആശ്രയിക്കരുത്. നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ടാവും, നമ്മുടെ ചുറ്റും മക്കളോ രക്ഷകർത്താക്കളോ ഒക്കെ ഉണ്ടാവുമെങ്കിലും നമുക്ക് ആരെ ആശ്രയിക്കാതെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കാര്യം വളരെ വലുതാണ്. നമുക്കുണ്ടെങ്കിൽ അവർക്കൂടെ കൊടുക്കാന്നേ.
17: അതെ, നമ്മളുണ്ടാക്കി അങ്ങോട്ട് കൊടുക്കും.

0: അല്ല, മക്കളെ നിങ്ങോട്ടൊന്നും പേടിപ്പിക്കണ്ട.
1: നമുക്ക് അങ്ങോട്ട് കൊടുക്കാം. അല്ല പിന്നെ
0: ഇത് മൂന്ന് മക്കളാ, മൂത്ത മോളും ഉള്ള, ഇത് രണ്ടാണ്, അഞ്ച് കൊച്ചുമക്കളും ഉണ്ട്.
1: അത് ശരി. അവരൊക്കെ എന്ത് ചെയ്യുവാ?
0: അവര് രണ്ട് മക്കൾ, ആ മക്കൾ രണ്ടും നാട്ടിൽ ഒന്നും, മോള് വെളിയത്ത് കെട്ടിച്ച് വിട്ടത് വെളിയത്താ, ഒരാള് ഡ്രൈവർ, അവളെ മോനും ഫാബ്രിക്കേഷന്റെ പോലെ.
1: ശരി ശരി. മകളെ കെട്ടിച്ച് വിട്ടത് വെളിയത്തല്ലേ?
0: വെളിയത്ത്
1: ആ സ്ഥലത്ത് അവിടെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഹോട്ടലുണ്ട്. സിനിമയൊക്കെ കാണാറുണ്ടോ?
0: ഒന്നും പോകത്തില്ല സാറേ, അങ്ങനെ ഇപ്പൊ അങ്ങനെ എങ്ങോട്ടും പോകില്ല.
1: കൂട്ടുകാരൊന്നുമില്ലേ?
0: കൂട്ടുകാരില്ല, ഭർത്താവ് മരിച്ചുപോയി.
1: ആ അല്ല, വേറെ നമ്മുടെ സമപ്രായമുള്ളവരോ അതിലെ ഒന്നോ രണ്ടോ അഞ്ചോ വയസ്സൊക്കെ കൂടിയവരോ കുറഞ്ഞവരോ ഒക്കെ ഇല്ലേ അടുത്തൊന്നും?
0: അടുത്ത് ഒക്കെ ഉണ്ട്, അവരാരും ഇപ്പൊ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോക്കേം മരവും ഇരിപ്പും ഒന്നും ഇല്ലല്ലോ പണ്ടത്തെ കണക്ക്.
1: അതൊക്കെ ആരെങ്കിലും ഒരാള് ഇതിനു വേണ്ടി ശ്രമിച്ചാൽ ചിലപ്പോ ഇതൊക്കെ നടക്കും.
0: അതാണ്.
1: ഈ ആകാശവാണി പാട്ടൊക്കെ കേൾക്കാറുണ്ടോ?
0: ഞാൻ എല്ലാം കേൾക്കും, എനിക്ക് റേഡിയോ ഉണ്ട്. ഞാൻ രാവിലെ റേഡിയോ വച്ചാ രാവിലെ 5:50 തുറന്നു കഴിഞ്ഞാൽ രാത്രി ആയാലും നിർത്തും. ഞാൻ 7 മണിക്ക് കടയടച്ച് ഇറങ്ങി പോകുമ്പം പാട്ടെല്ലാം ഞാൻ കേൾക്കും.
1: അത് ശരി. പാട്ടെല്ലാം അറിയാം, സിനിമ ഇപ്പൊ അടുത്ത് കാണാൻ പോറല്ലേ ഉള്ളൂ, പാട്ടെല്ലാം കേൾക്കാറുണ്ട്.
0: പാട്ടെല്ലാം ഞാൻ എഴുതി വെക്കും.
1: അത് ശരി.
0: ഇഷ്ടപ്പെട്ട പാട്ടെല്ലാം ഞാൻ എഴുതി വെച്ച് ഇവിടുന്ന് പാടും.
1: ഓ അത് ശരി. അപ്പൊ ഏത് പാട്ടാ വേണ്ടേ?
0: ഞാനെനിക്ക് ഹൃദയവാഹിനി ഇട്ടാ മതി.
1: എന്നാൽ ഹൃദയവാഹിനി തരുന്നുണ്ട് നമ്മൾ. ഓക്കെ
0: ശരി
1: ശരി.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: ഹലോ.
3: ഹലോ,
2: നമസ്കാരം, പറഞ്ഞാട്ടെ.
3: സാറേ, ഞാൻ വർക്കലയിൽ നിന്ന് വിളിക്കുകയാണ്.
2: വർക്കല എവിടെയാ?
3: ഹരിഹരപുരം.
2: ഹരിഹരപുരം അറിയാം, യാതൊരു കടന്നു പോയിട്ടുണ്ട്. താങ്കളെ പേരൊന്ന് പറയാവോ?
3: എന്റെ പേര് ലതിക.
2: ലതിക, ആ എന്ത് ചെയ്യുക?
3: ഞാൻ
2: തൊഴിലുറപ്പിനല്ലേ, കൊള്ളാം.
3: പിന്നെ അമ്പലത്തില് വായിക്കാനൊക്കെ പോകും.
2: ഭാഗവതം വായിക്കാൻ പോകും അല്ലേ?
3: ആ,
2: ഓക്കെ ഓക്കെ.
3: അതിന് പോയതിനു ശേഷം എനിക്ക് ഒരുപാട്
2: സന്തോഷം കിട്ടുന്നുണ്ടല്ലേ, ഒരു ആത്മീയതയിലൊക്കെ അല്ലേ. സിനിമയൊക്കെ കാണാറുണ്ടോ?
3: കാണും കാണും, പഴയ സിനിമയാണ് ഇഷ്ടം.
2: ആണോ? ഏത് സിനിമയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സിനിമ? ഏതാ?
3: അങ്ങനെ ഇല്ല, എല്ലാം പഴയ സിനിമകൾ എല്ലാം വലിയ ഇഷ്ടമാണ്.
2: ഓ, അത് ശരി, കൊള്ളാം. പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഏത് നല്ലൊരു പാട്ട്?
3: കയറും കായലും സിനിമ ഉണ്ടല്ലോ സാറേ.
2: ആ, കായലും കയറും, അതിലെ പാട്ടാണ് വേണ്ടല്ലേ? ആ, ഉറപ്പായും പാട്ട് കേൾക്കാം കേട്ടോ.
3: ശരി സാറേ.
2: ഓക്കെ.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
6: കുടുങ്ങി UPI പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
7: RBI പറയുന്നു,
6: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
8: ചേട്ടാ, ഉത്രാടത്തിന് ഐശ്വര്യമായിട്ടൊരു ലാപ്ടോപ്പ് എടുത്താലോ?
9: മൈജിൽ ഇപ്പോൾ ലാപ്ടോപ്പിന് വമ്പൻ ഓഫറുകളാ. EMI വാങ്ങിയാൽ ഫിനാൻസ് ഓഫർ ഉണ്ട്. പിന്നെ ഓണ സമ്മാനം അടിച്ചാൽ ടൊയോട്ട ഗ്ലാൻസ് കറിൽ കറങ്ങാം.
8: എന്നാ ഇന്ന് തന്നെ മൈജിയിലേക്ക് പോകാം.
9: ഓണത്തിന് മുമ്പ് ലാപ്ടോപ്പ് സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാടപ്പാച്ചൽ, ഇന്ന് രാത്രി 12 മണി വരെ.
10: ഇത്തവണ ഓണത്തിന് സ്വർണ്ണം എടുക്കുന്നില്ലേ?
11: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
10: അവിടെന്താ ഇത്ര പ്രത്യേകത?
12: 1-ാം സമ്മാനം ടാറ്റാ ടിയാഗോ EV കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ്ണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
13: ഇവരൊക്കെ ഇങ്ങനെ തുടങ്ങിയ എന്താ ചെയ്യ?
14: എന്തു പറ്റി തമ്പുരാനെ?
13: കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിവചനം. അത് എന്റെ ഹൈലൈറ്റ് ആയിരുന്നില്ലേ?
14: അതിപ്പോ ആർക്കാ സംശയം? ഇതൊക്കെ മാവേലി തമ്പുരാനെ കുറിച്ച് മാത്രം പറയുന്നതാ.
13: എങ്കിൽ താൻ കേരളത്തിലേക്കൊന്ന് നോക്കിയേ. വിലക്കയറ്റമില്ലാതെ സബ്സിഡി സാധനങ്ങൾ, 10 അവശ്യ സാധനങ്ങൾക്ക് കഴിഞ്ഞ ഓണത്തേക്കാൾ സബ്സിഡി നിരക്ക് കുറവ്, സപ്ലൈകോവിൽ ആവശ്യത്തിന് സ്റ്റോക്ക്, തിരുവോണത്തിന് 4 ദിവസം മുന്നേ സൗജന്യ ഓണക്കിറ്റുകളുടെ വിതരണം, അങ്ങനെയെല്ലാം കള്ളവും ചതിയും ഇല്ലാതെ നടക്കുകയല്ലേ?
14: അത് പിന്നെ നാടിന് നല്ലത് വരണമെന്ന ആഗ്രഹമുള്ളവർ ഭരണത്തിൽ വന്നാൽ അങ്ങനെ തന്നെയല്ലേ വരൂ തമ്പുരനെ?
13: അറിയാടോ, ഞാനൊരു തമാശ പറഞ്ഞതാ. എന്റെ കേരളം ഇങ്ങനെ നന്നാവുന്നതിൽ മിക്ക സന്തോഷമേ ഉള്ളൂ. കേരളം ഇതുപോലെ നന്നായി മുന്നോട്ട് പോകട്ടെ.
0: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സദ്ഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
15: കൊല്ലം സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
16: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
17: മൈജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: സരസ്വതി എന്റർപ്രൈസസിൽ ജോൺസൺ, സുമാനി, കജാരിയ, സെറ, വിറ്ററോ എന്നീ ബ്രാൻഡുകളുടെ ടൈൽ സ്റ്റുഡിയോ.
1: 41-ാം വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
18: ചലച്ചിത്ര നടൻ കൃഷ്ണൻ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം തുടരുന്നു.
19: 2-ാം മൂഴം എന്ന് പറഞ്ഞ MT സാറിൻ്റെ നോവലിനെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു നവംബർ 1-ന് പ്രമോദ് പയ്യന്നൂർ ഡയറക്ടർ

0: ഡയറക്റ്റ് ചെയ്തു, അതിൻ്റെ ടെക്നിക്കലി ഡയറക്ഷൻ എന്ന് പറഞ്ഞ ടി കെ രാജീവ്കുമാർ ആയിരുന്നു. അതായിരിക്കും ഒരു പ്ലേ പോലെ മമ്മൂട്ടി സാർ അഭിനയിച്ച അവസാനം അഭിനയിച്ച നാടകം അതായിരിക്കണം. അതിനുശേഷം ഷോകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്, സിനിമാറ്റിക് ഷോസ്, എങ്കിലും ഒരു ഡ്രാമയുടെ രീതിയിലുള്ള അത് അതായിരിക്കും. അതിനകത്തും അതിൻ്റെ ഒരു സെക്കൻഡ് ലീഡ് ഞാൻ അഭിനയിച്ചു. അപ്പോഴും നാടകം നടക്കുന്നുണ്ട്. ആ സമയത്താണ് അടൂർ സാറിൻ്റെ ഒരു പെണ്ണും രണ്ടാണെന്ന് പറഞ്ഞ സിനിമയിലേക്ക് എന്നെ അഭിനയിക്കാൻ വിളിക്കുന്നത്. നാല് കഥകൾ വെച്ചിട്ടുള്ള, തകഴി കഥകൾ വെച്ചിട്ടുള്ളതായിരുന്നു ആ ഒരു കഥയിലെ പ്രധാന കഥാപാത്രം. വൃഷാക്കാരൻ ഔദ എന്ന കഥാപാത്രം അഭിനയിക്കാനാണ് വിളിക്കുന്നത്. അതേ സമയം ഞാനിങ്ങനെ വിദേശങ്ങളിൽ നമ്മുടെ മേൽവിലാസം എന്ന് പറഞ്ഞൊരു നാടകം ആയിട്ട് ഇങ്ങനെ യൂറോപ്യൻ അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സമയമാണത്. നല്ലൊരു കാലമായിരുന്നു. ഒരു സൈഡിൽ ഭയങ്കര തിരക്ക് പിടിച്ച് നാടകത്തിൽ അഭിനയിക്കുന്നു, അതേസമയം കിട്ടുന്ന സിനിമകളിൽ വന്ന് അഭിനയിക്കുന്നു, അങ്ങനെ ഒരു കാലം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: എവിടുന്നാ വിളിക്കുന്നേ?
1: ഞാൻ കൊല്ലത്തുനിന്ന്.
0: കൊല്ലം. എന്താ പേരെന്താ?
1: എന്റെ പേര് ആരതി.
0: ആരതി. ആരതി എന്ത് ചെയ്യുന്നു?
1: ഞാൻ പഠിക്കുകയാണ്.
0: ആണോ? ആ, പഠിക്കുന്ന ആളാണ്. ഓക്കെ, എന്താ പഠിക്കുന്നത് ആരതി?
1: ഞാൻ LLB പഠിക്കുകയാണ്.
0: LLB. കൊള്ളാം. ആരതി, ഈ ഓണത്തിന് എന്താ പരിപാടി?
1: ഓണത്തിനാണല്ലോ പരിപാടികൾ ഉള്ളത്.
0: അതാണ്, ഒരുപാട് പരിപാടി കാണുമല്ലോ, അതുകൊണ്ട് ചോദിച്ചോ നിങ്ങളുടേതായ പരിപാടി എന്താണെന്ന്. ഞങ്ങൾ ഇവിടെ തിരുവനന്തപുരത്ത് ഓണാഘോഷം വേറെ ഉണ്ട്.
1: ഓണത്തിന് ഞങ്ങൾക്ക് കൊല്ലത്ത് ചെറിയൊരു ഓണാഘോഷം ഉണ്ട്, പിന്നെ ഫാമിലി ആയിട്ടുള്ള ഗെറ്റ് ടുഗദറുകളാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഓരോ ദിവസവും ഓരോരുത്തരുടെ വീട്ടിലായിട്ടാണ് ഞങ്ങൾ ഓണം ആഘോഷിക്കുന്നത്. അപ്പൊ പുറത്തേക്ക് പോകാനുള്ള സമയം കിട്ടാറില്ല.
0: വേണ്ട, അതിന്റെ കാര്യമില്ല. കാര്യം അറിയോ, നമ്മൾ ഇപ്പൊ തന്നെ നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിലാണ് നമ്മൾ ഏറ്റവും കുറച്ച് പോകുന്നത്, അല്ലെങ്കിൽ അടുപ്പക്കാരുടെ അടുത്ത് അല്ലെ. ഇപ്പൊ എല്ലാവരും ആൾക്കാരും ഒരു അവധി കിട്ടിയ ടൂർ പോവാ, വളരെ ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക്. മഞ്ഞുണ്ടോ മഴയുണ്ടോ എന്നൊക്കെ തിരക്കിയാണ് ആളുകൾ പോകുന്നത് അല്ലേ, മലയുണ്ടോ എന്നൊക്കെ. ബന്ധുക്കളെ വീട്ടിലൊന്നും പോറേയില്ല, കാരണം നമ്മൾ വല്ലപ്പോഴും വല്ല കല്യാണത്തിനോ ഒക്കെ പോകുമ്പോഴാണ് ഇതൊക്കെ നമ്മുടെ കുഞ്ഞമ്മേരം മോനാണോ വല്യമ്മേരം മോളാണോ എന്നൊക്കെ തിരിച്ചറിയുന്നത്. അങ്ങനെ അല്ലേ? ശരിയല്ലേ? എനിക്കങ്ങനെ പല അനുഭവങ്ങളും ഉണ്ട്. എന്റെ ബന്ധത്തിലുള്ള പലരെയും എനിക്കറിഞ്ഞൂടാ, കാരണം കല്യാണത്തിന് വരുമ്പോൾ അവർ ഓരോരുത്തർ പറയുന്നതാണ്, ഇത് അറിഞ്ഞൂടെ നിന്റെ അനിയത്തിയാടാ എന്നൊക്കെ പറയുമ്പോഴാണ്, ആ അനിയത്തിയാണല്ലേ, ശരി. കാരണം ഞാനും ഈ തെറ്റ് ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ടാണിത് ഞാൻ പറഞ്ഞത്.
1: എല്ലാ വിശേഷങ്ങൾക്കും ഞങ്ങള് ബന്ധുക്കളെല്ലാം കൂടി ഒത്തുകൂടാറുണ്ട്.
0: കൊള്ളാം കൊള്ളാം, അത് നല്ലതാണ്. അത് അങ്ങനെ അതൊരു നമ്മുടെ പഴയ ഒരു കൂട്ടുകുടുംബം എന്നൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിലും ഉത്സവ സമയത്തെങ്കിലും നമ്മൾ ഒരുമിച്ച് കൂടാറുണ്ടല്ലോ.
1: അതെ,
0: അത് അടിപൊളിയാണ്. എവിടെ പഠിക്കുന്നേ ആരതി?
1: ഞാൻ എനിക്ക് ക്ലാസ് തുടങ്ങിയിട്ടില്ല, തിരുവനന്തപുരത്ത് ലോ അക്കാഡമിയിലാണ്.
0: പേരുകട?
1: അതെ,
0: എനിക്കറിയാം ആ സ്ഥലം, എനിക്കറിയാം. ഞാൻ കവിടിയാറില്ല. ഫസ്റ്റ് ഇയർ കേറാൻ പോകുന്നേ ഉള്ളു അല്ലേ?
1: അതെ അതെ, അഡ്മിഷൻ എടുത്തതേ ഉള്ളൂ.
0: അടുത്തേ ഉള്ളൂ. എപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്?
1: ഡേറ്റ് ആയിട്ടില്ല, ഉടനെ തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്.
0: ഓക്കെ. പാട്ട് നാടകം അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ?
1: പാട്ട് നാടകമൊന്നും ഇല്ല, എന്നാലും നല്ലൊരു കലാസ്വാദകയാണ്.
0: അത് ശരി. ഇപ്പൊ അടുത്ത കാലത്ത് ഏത് സിനിമ കണ്ടത് ആരതി?
1: ബാലൻ.
0: അടിപൊളി സിനിമയല്ലേ അത്? ഒരു വ്യത്യസ്തമായ സിനിമയാണ്, നമുക്കൊരു ഇമോഷണൽ ടച്ച് തരുന്ന ഒരു സിനിമയാണ്. ചിദംബരം ആണ് അതിന്റെ സംവിധായകൻ. വ്യത്യസ്തങ്ങളായ സിനിമ എടുത്ത ഒരാളാ പുള്ളി. കൊള്ളാം. വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടിൽ അച്ഛൻ അമ്മ ചേച്ചി.
0: ആരതിക്ക് ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് ആകാശദീപം എന്നും ഇടിയുമെന്ന ഗാനം, ആ പാട്ടാണ്.
0: ആ സിനിമയുടെ പേര് ഏതാ?
1: സിനിമയുടെ പേര് എനിക്കറിയില്ല.
0: നല്ല, എനിക്ക് നല്ല ഓർമ്മ ഉണ്ടായിരുന്നു സിനിമ. അതിന്റെ സംവിധായകന്റെ പേര് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ടി കെ രാജീവ് കുമാർ. ഷണക്കത്ത് എന്നാണ് ആ സിനിമ പേര്. ഷണക്കത്ത് അല്ലേ? ഷണക്കത്ത് എന്ന സിനിമയല്ലേ അന്നത്തെ കാലത്തെ പുതിയ രണ്ടുപേരെ അഭിനയിച്ച സിനിമയല്ലേ? ഷണക്കത്തിലെ പാട്ടാണ് ആരതിക്ക് വേണ്ടത്. താങ്ക് യു ആരതി, വിളിച്ചതിന് സംസാരിച്ചതിന്.
1: താങ്ക് യു.
0: ശരി.

ആകാശവാണി കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ ഞാൻ നേരുകയാണ്. ഇത് നമുക്ക് ആഘോഷിക്കാൻ പറ്റുന്ന സമയങ്ങളെല്ലാം നമ്മൾ ആഘോഷിക്കണം, സന്തോഷിക്കാൻ പറ്റുന്ന സമയങ്ങളെല്ലാം നമ്മൾ സന്തോഷിക്കണം. അതുകൊണ്ട് ഈ ഓണം നമുക്ക് ഗംഭീരമായി ആഘോഷിക്കാം. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്.

ചലച്ചിത്ര നടൻ കൃഷ്ണൻ ബാലകൃഷ്ണൻ അവതരിപ്പിച്ച സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം സമാപിച്ചു. നിർവഹണം ഫഹദ് റാസ. നിർവഹണം

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൗണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: മൻ കി ബാത്,
3: മനസ്സു പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
2: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
3: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
2: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
3: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
2: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
3: തുടർന്ന് മലയാള പരിഭാഷ.
2: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
4: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
5: കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
7: എന്നും രാവിലെ 10:30.
6: പ്രായോജകർ
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ കാനഡ അമേരിക്ക സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഉഭയകക്ഷി സാമ്പത്തിക ധനകാര്യ പങ്കാളിത്തം ശക്തിപ്പെടുത്തുക, നിക്ഷേപ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുക എന്നീ വിഷയങ്ങളിൽ കൂടുതൽ സഹകരണം ഉറപ്പാക്കുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം. ലോകത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കി കേരളത്തെ മാറ്റുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച ഓണം വാരാഘോഷത്തിന്റെ സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. UDF ഗവൺമെന്റ് അധികാരമേറ്റ് ഇന്നേക്ക് 100 ദിവസം. May 18 മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ പുതിയ ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഗോതമ്പ് മാവിന്റെയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതി നിയന്ത്രണങ്ങൾ ഒഴിവാക്കി കേന്ദ്ര ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ്. ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചതോടെ ആട്ട, മൈദ, റവ, മറ്റു ഗോതമ്പ് അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾക്ക് വിദേശ കയറ്റുമതിക്ക് അനുമതിയായി. സമൃദ്ധിയുടെ പൂക്കളം തീർത്ത് തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങി ഇന്ന് ചിങ്ങമാസത്തിലെ ഉത്രാടം. നാടും നഗരവും തിരുവോണത്തിന്റെ ഒരുക്കങ്ങൾക്കായി ഉത്രാടപ്പാച്ചിലാണ്. ഓണത്തോടനുബന്ധിച്ച് ഇന്ന് റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കും. ഈ മാസം 27 സെപ്റ്റംബർ 2 റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. തിരുവനന്തപുരം ശ്രീകാര്യം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിലെ ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങൾ നാളെ തുടങ്ങും. വെള്ളിയാഴ്ച മന്ത്രി രമേശ് ചെന്നിത്തല പുഷ്പാർച്ചനയിൽ പങ്കെടുക്കും. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ സെമിഫൈനൽ കാണാതെ പുറത്ത്. അർജന്റീനയോട് 3-5 പുരുഷ ടീമിന്റെ പരാജയം. ഓസ്ട്രേലിയയോട് സമനിലയിൽ കുരുങ്ങിയാണ് വനിതാ ടീമിന്റെ മടക്കം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനോപഹാരം. ഇന്ന് ഗാനോപഹാരത്തിൽ 1971 മുതൽ 80 വരെയുള്ള കാലഘട്ടത്തിലെ ചില ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പി ലീലയും സംഘവും പാടിയത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി. ചിത്രം ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു.

0: ഭംഗിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം. BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
1: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
3: കണ്ടീഷൻ സപ്ലൈ.
4: കാമധേനു എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും പാടിയത് രചന യൂസഫലി കേച്ചേരി, സംഗീതം ശങ്കർ ഗണേശ്.

0: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
1: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
0: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
1: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kayarboard.gov.in.
1: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
0: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
2: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
3: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
4: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
5: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
4: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
7: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ ഇവി നേടാനുള്ള സുവർണ അവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
6: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
8: വയലാറിന്റെ വരികൾ ജി ദേവരാജന്റെ സംഗീതം, പി മാധുരിയും ലതയും പാടിയത്. ചിത്രം ലൈൻ ബസ്.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
2: ഭീമേന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
3: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമ്മാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
2: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോത്തൻകോട് ഷോറൂമുകളിൽ.
4: ഓഫറിന്റെ കൊട്ടിക്കലാശ ബോംബൻ സമ്മാനങ്ങൾ ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നു. ബോംബ പ്രൈസ് BMW കാർ സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസാന അവസരം. മൈജി കൊട്ടിക്കലാശം എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
5: ഗാനോപഹാരത്തിൽ ഇനി ആലിബാബയും 41 കള്ളന്മാരും എന്ന ചിത്രത്തിനു വേണ്ടി മാധുരി പാടിയത്. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ?
1: ഷർട്ടിംഗ് സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം ലിനൺ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
2: സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടെയിലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
3: ഈ ഓണത്തിന് പ്രസ്റ്റീജ്, പ്രീമിയർ, അനന്ത ഒക്കെ വാങ്ങാൻ എം ആർ ടി ഹോം നീഡ്സിലേക്ക് പോകാം അല്ലേ?
4: അവിടെ ഇപ്പൊ പ്രസ്റ്റീജ് മാത്രമല്ല, പ്രീതി, സുജാത, ഹോക്കിൻസ് വരെയുണ്ട്. എല്ലാം കിടില ഓണം ഡിസ്കൗണ്ടില്.
5: എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
6: കണ്ടീഷൻസ് അപ്ലൈ.
7: ഈ ഉത്രാടദിനത്തിൽ മാത്രം ഈ സ്പോർട്ടിലെ അറഫ ഗോൾഡിലെ ഓണസദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്.
8: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ, കുവൈറ്റി, ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
7: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിങ്ങും ഉറപ്പായും സമ്മാനമുണ്ട്.
9: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ്.
10: ഹായ് ആൾ, മാള രവീന്ദ്രൻ, എം ആർ ടി മെറ്റൽ മാർട്ട്. ഏവർക്കും ഓണ ആശംസകൾ, ലിസ്നസ്, കസ്റ്റമേഴ്സ്, ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്.
11: ഒരു നന്ദി കൂടെ പറയുന്ന എല്ലാരടത്തും. എം ആർ ടിയെ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പ് നിൽക്കുന്നു.
10: വി ആർ വെരി മച്ച് പ്രൗഡ് ഓൺ ഗിവിംഗ് ദ എക്സൈറ്റിംഗ് ഓഫേഴ്സ് ടു ഓൾ അവർ എം ആർ ടി കസ്റ്റമേഴ്സ്. ഗോൾഡ് കോയിൻസ്, സാരീസ്, കുപ്പേഴ്സ് ആൻഡ് ഡിന്നർ സെറ്റ്. ആസ് യു നോ, എം ആർ ടി സ്റ്റാൻഡ്സ് ഫോർ ട്രസ്റ്റ്, കോൺഫിഡൻസ് ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. വി ആർ ഓൾ പ്രൗഡ് ടു സെർവ് യു. താങ്ക് യു വൺസ് അഗൈൻ. ഹാപ്പി ഓണം.
12: ഓമനം കുഞ്ഞ് എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീല പാടിയത്. വരികൾ എഴുതിയത് ശ്രീകുമാരൻ തമ്പി, സംഗീതം നൽകിയത് എം കെ അർജുനൻ.

0: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
1: പിന്നില്ലാതെ. അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
0: അവിടെന്താ ഇത്ര പ്രത്യേകത?
2: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ ഇവി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
3: 30 കോടി രൂപയുടെ
4: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
5: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
6: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാണ്.
7: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: അടുത്ത ഗാനം ശ്രീകുമാരൻ തമ്പി വരികളെഴുതി, എം കെ അർജുനൻ സംഗീതം നൽകി, യേശുദാസ് പാടിയത്, ചിത്രം പത്മരാഗം.

0: റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവിലയ്ക്ക് ശേഷം ഗാനുപഹാരം തുടർന്ന് കേൾക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 20 രൂപ കുറഞ്ഞ് 15,010 രൂപ നിരക്കിലും പവന് 160 രൂപ കുറഞ്ഞ് 120,080 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
2: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരം തുടരുന്നു. അടുത്ത ഗാനം ഏണിപ്പടികൾ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. രചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: ഭഗവതി നടത്തിരിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം നമ്പറും ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന്.
2: വരികൾ എഴുതിയത് കാവാലം നാരായണ പണിക്കർ, സംഗീതം നൽകിയത് MG രാധാകൃഷ്ണൻ. ആരവം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം.

കുറ്റി, തിരുതാളി, കാടും പടലും പറിച്ചു കെട്ടിത്ത. മുക്കുറ്റി, തിരുതാളി, കാടും പടലും പറിച്ചു കെട്ടിത്ത, കാടും പടലും പറിച്ചു കെട്ടിത്ത. മാനോടും മയിലാടും മഞ്ചാടിക്കും നിന്റെ കാടും പടലും പറിച്ചു കെട്ടിത്ത, കാടും പടലും പറിച്ചു കെട്ടിത്ത. മുക്കുറ്റി, തിരുതാളി, കാടും പടലും പറിച്ചു കെട്ടിത്ത, കാടും

0: ഓണം ഷോപ്പിംഗ് അവസാന നിമിഷങ്ങളിലേക്ക് മൈ ജിയിൽ ഓരോ പ്രൊഡക്റ്റും കളത്തിലിറങ്ങുന്നു. മൊബൈൽ, ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, മിക്സർ ഗ്രൈൻഡർ, സ്പീക്കേഴ്സ് എല്ലാം ഒന്നിന് പിറകെ ഒന്നായി ഏറ്റവും മികച്ച വിലക്കുറവിൽ, ഏറ്റവും മികച്ച ഓഫേഴ്സ്, ഏറ്റവും മികച്ച സമ്മാനങ്ങൾ, വിലക്കുറവും ഓഫറും സമ്മാനങ്ങളും, സൂപ്പർ ഫിനിഷ്. ഈ ഓണത്തിന്റെ ചാമ്പ്യൻ ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ മൈ ജി. മൈ ജി ഓണം മസ്റ്റ് ഓണം.
1: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
2: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും

0: ടയറും നൽകാത്ത ഓൺ ഓഫറുകളുമായി അമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിഹ്നം.
1: മെഗാ സമാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
0: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
2: ജി ദേവരാജന്റെ സംഗീതത്തിൽ യേശുദാസും പി സുശീലയും പാടിയ ഗാനം ചിത്രം കടത്തനാട്ടുമാക്കം. രചന പി ഭാസ്കരൻ.

0: വീട് പണി തീർന്നപ്പോഴേക്കും ഗൃഹോപകരണങ്ങൾ വാങ്ങാനുള്ള ബഡ്ജറ്റ് ഇല്ലാതെ.
1: അതിനെന്താ വിട്ടാപ്പിള്ളി 3 ഡേയ്സ് കോംബോ ഓഫർ ഉണ്ടല്ലോ. LED, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, മിക്സി, എയർ ഫ്രയർ തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും വെറും 77,777 രൂപയ്ക്ക് സ്വന്തമാക്കാം.
0: ഇനി തവണ വ്യവസ്ഥയിലാണെങ്കിൽ മാസം വെറും 6,981 രൂപയ്ക്കും പർച്ചേസ് ചെയ്യാം.
1: വിട്ടാപ്പിള്ളി ഏജൻസീസ്.
2: ഏവർക്കും താലം ജ്വല്ലേഴ്സിന്റെ ഹൃദയം നിറഞ്ഞ ഉത്രാട ദിനാശംസകൾ.
3: താലം ജ്വല്ലേഴ്സ്, വെഞ്ഞാറമൂട്, പോത്തൻകോട്, കടക്കൽ, ഈസ്റ്റ്ഫോർട്ട്, ട്രിവാൻഡ്രം.
4: ചേട്ടാ, ഉത്രാടം ഇങ്ങ് എത്തി, ഓണം ഷോപ്പിംഗ് ഇനിയും തുടങ്ങിയിട്ടില്ലല്ലോ.
5: അതിനല്ലേ മൈജിയുടെ ഉത്രാട പാച്ചിൽ വന്നിരിക്കുന്നത്. മൊബൈൽ ആയാലും അപ്ലയൻസസ് ആയാലും എല്ലാത്തിനും കിട്ടില്ല ഓഫറുകൾ. ബ്രാൻഡ് ഓഫറിനൊപ്പം EMI ഓഫറുകളും.
4: 30 കോടി രൂപയുടെ സമ്മാനങ്ങൾക്കൊപ്പം ഓണത്തിന് മുൻപ് ഷോപ്പിംഗ് പൂർത്തിയാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാട പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
6: ഗാനോപഹാരത്തിൽ ഇനി ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി സലിൽ ചൗധരിയുടെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനം ചിത്രം ഏതോ ഒരു സ്വപ്നം.

0: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.

0: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
1: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
0: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
2: രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്യാം ജയചന്ദ്രനും വാണി ജയറാമും പാടിയ ഗാനം, ചിത്രം സ്വന്തം എന്ന പദം.

0: കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
1: സ്വർണം ഇങ്ങനെ ലോക്കറിൽ ഇരിക്കാനുള്ളതല്ല, തലോടുന്ന കാറ്റ് പോലെ എന്നും നമ്മളോടൊപ്പം ചേരുന്നതാകണം.
2: ട്രെൻഡുകൾ മാറുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് ഷോറൂം തീർത്ഥം ജ്വല്ലേഴ്സിൽ 18-ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വിസ്മയ ലോകം. ചെയിനുകൾ 4,100 രൂപ മുതൽ, ഹോൾസെയിൽ വിലയും മെഗാ സമ്മാനങ്ങളും.
1: ഈ ഓഗസ്റ്റ് 22 വാർഷികാഘോഷം പ്രമാണിച്ച് പണിക്കോലയിൽ 76% ഡിസ്കൗണ്ട്. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30.
3: പ്രായോജകർ,
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
5: ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം സലിൽ ചൌധരി.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: സംസ്ഥാനത്ത് പുതിയ ജില്ലകൾ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിക്കുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ. ഓണം കഴിഞ്ഞയുടൻ ഇക്കാര്യത്തിൽ നടപടിയുണ്ടാകുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ആശാപ്രവർത്തകരുടെ ഓണറേറിയവും ഉത്സവബത്തയും ഓണത്തിന് മുൻപേ നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. ഓഗസ്റ്റ് മാസത്തെ ഓണറേറിയമായി 12,000 രൂപയും ഉത്സവബത്ത ഇനത്തിൽ 1,450 രൂപയുമാണ് നൽകിയത്. തിരുവനന്തപുരം ശ്രീകാര്യം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങൾക്ക് നാളെ തുടക്കമാകും. 3 ദിവസത്തെ പരിപാടിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ, സി പി ജോൺ, വി മുരളീധരൻ എം എൽ എ, മേയർ വി വി രാജേഷ് തുടങ്ങിയവർ പങ്കെടുക്കും. ഇന്നു മുതൽ വെള്ളിയാഴ്ച വരെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 വരെ വി ഐ പി ദർശനമോ സ്പെഷ്യൽ ദർശനമോ ഉണ്ടാകില്ലെന്ന് അധികൃതർ. വരി നിൽക്കുന്നവർക്കും 1,000 രൂപയുടെ നെയ്വിളക്ക് എടുക്കുന്നവർക്കും മാത്രമേ ദർശനം നടത്താൻ കഴിയൂ. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ തിരുപ്പിറവി സ്മരണ പുതുക്കി വിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. സംസ്ഥാനത്ത് മദ്രസകൾ, മഹല്ല് കമ്മിറ്റികൾ എന്നിവയുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ നബിദിന റാലിയും സമ്മേളനങ്ങളും നടത്തും. സംസ്ഥാനത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പാലക്കാട് ജില്ലാതല ഓണാഘോഷ പരിപാടി ശ്രാവണ പൊലിമ ഇന്ന് തുടങ്ങും. വൈകിട്ട് രാപ്പാടിയിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് കേരള ക്രിക്കറ്റ് ലീഗിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ആലപ്പി റിപ്പിൾസിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ആലപ്പി റിപ്പിൾസ് 19.3 ഓവറിൽ 131 പുറത്തായി. FM News Headlines, ഇനി 12 മണിക്ക്.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ജലോത്സവം എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാറും സംഘവും പാടിയത്. ബി ആർ പ്രസാദിന്റെ വരികൾ, അൽഫോൺസ് ജോസഫിന്റെ സംഗീതം.

0: കണിയാവുന്നത് ലഹരി വെട്ട. രണ്ട് ഡോക്ടേഴ്സ് ഉൾപ്പെടെ ഏഴുപേർ പിടി.
1: ഓൺ കേരളാസ് റാംപന്റ് ഡ്രഗ് ക്രൈസിസ്. It's the biggest talking point in the state.
2: Elattur il prayapoorthiyagatha penkutiye lahari nalgi pidipichu garbhiniyaakku.
3: Ningal mayakku marinnilediraayi adishaktamaya nilavaadu edukkanam.
4: Operation Tufan, the narco hunt enna peril oru paddhathi Kerala police aarambhikkaya. Keralathile mayakku marinninte vere arakkuka ennulla lakshyathode Operation Tufan.
5: ലഹരിക്കെതിരെ ശക്തമായി

0: ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
1: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
0: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
2: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
3: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
4: ഈ ഓണം KK ചേട്ടൻ തൂക്കും.
5: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
6: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
7: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും, 8 സ്വർണ്ണ നെക്ലേസുകളും, 5,000 സ്വർണ്ണ മോതിരങ്ങളും.
6: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
8: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
9: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
10: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
11: അതെങ്ങനെ?
10: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
12: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
13: പിന്നില്ലാതെ. അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
12: അവിടെന്താ ഇത്ര പ്രത്യേകത?
13: 1st സമ്മാനം ടാറ്റാ ടിയാഗോ EV കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ October 31 വരെ.
2: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ദീപൻ ചാറ്റർജിയുടെ സംഗീതം, MG ശ്രീകുമാറും ചിത്രയും സംഘവും പാടിയത് ചിത്രം കാക്കക്കുയിൽ.

0: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
1: ഭീമയിൽ സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
2: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
1: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളിൽ.
3: വീട് പണി തീർന്നപ്പോഴേക്കും ഗൃഹോപകരണങ്ങൾ വാങ്ങാനുള്ള ബഡ്ജറ്റ് ഇല്ലാതെ.
4: അതിനെന്താ, പിട്ടപ്പിള്ളി 3 ഡേയ്സ് കോംബോ ഓഫർ ഉണ്ടല്ലോ. LED, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, മിക്സി, എയർ ഫ്രയർ തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും വെറും 77,777 രൂപയ്ക്ക് സ്വന്തമാക്കാം.
3: ഇനി തവണ വ്യവസ്ഥയിലാണെങ്കിൽ മാസം വെറും 6,981 രൂപയ്ക്കും പർച്ചേസ് ചെയ്യാം.
1: പിട്ടപ്പിള്ളി ഏജൻസീസ്.
5: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
6: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
7: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: സുബയ്യ ഗോൾഡ് പാർക്കിൽ ഓണം മെഗാ ഓഫർ. ഓഗസ്റ്റ് 17 മുതൽ 31 വരെ.
9: ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്. ഒരു പവനുമുകളിൽ ഓണപ്പുടവ സമ്മാനവും, 2 പവനുമുകളിൽ ഗോൾഡ് കോയിൻ സമ്മാനവും.
8: കൂടാതെ സ്ക്രാച്ച് കാർഡ് വഴി 1,000 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള അവസരവും.
9: സുബയ്യ ഗോൾഡ് പാർക്ക്, റാവച്ചമ്പലം. സുബയ്യ ഫാഷൻ ജ്വല്ലറി, ഗാന്ധി പാർക്കിന് സമീപം, ചാല. ഫോൺ 8899112149.
10: ഈ ഉത്രാടനത്തിൽ മാത്രം ഈ സ്പോർട്ടിലെ അറഫ ഗോൾഡിലെ ഓണ സദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടി ഉണ്ട്.
11: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈത്തി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
10: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിനും, 40 പവന് മുകളിലുള്ള പർച്ചേസിന് ഒരു ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
6: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ്.
12: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
13: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത്

0: to you. Furnishing Avenue, Inchikal Junction, opposite Wiley Restaurant. Call 9447210874.
1: ചേട്ടാ, മൈജിയിൽ നിന്ന് ഉത്രാട പാച്ചില എല്ലാ പ്രൊഡക്റ്റുകൾക്കും വിലക്കുറവ്. വാഷിംഗ് മെഷീൻ വാങ്ങാം 6,990 രൂപ മുതൽ. ഫിനാൻസ് പെർച്ചേസിൽ നേടാം ഒരു EMI ഓഫ്.
2: നമുക്ക് ഇപ്പോ തന്നെ മൈജിയിലേക്ക് പോവാം.
1: ഓണത്തിന് മുമ്പ് വാഷിംഗ് മെഷീൻ സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാട പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
3: ഉന്നത വിദ്യാഭ്യാസം ഇനി എല്ലാവർക്കും. UGC അംഗീകൃത സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ നിങ്ങൾക്കും കരസ്ഥമാക്കാം ബിരുദവും ബിരുദാനന്തര ബിരുദവും. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക.
4: ഗാനവിജേത യൂസഫ് അലി കേച്ചേരി, ഈണം നൽകിയത് മോഹൻ സിതാര, ജയചന്ദ്രനും ചിത്രയും പാടിയത് ചിത്രം ജോക്കർ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ഈ ഓണത്തിന് പ്രസ്റ്റീജ്, പ്രീമിയർ, അനന്ത ഒക്കെ വാങ്ങാൻ എം ആർ ടി ഹോം നീഡ്സിലേക്ക് പോകാം അല്ലേ?
2: അവിടെ പ്രസ്റ്റീജ് മാത്രമല്ല, പ്രീതി, സുജാത, ഹോക്കിൻസ് വരെയുണ്ട്. എല്ലാം കിടില ഓണം ഡിസ്കൗണ്ടില്.
3: എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: കണ്ടീഷൻസ് അപ്ലൈ.
5: നല്ലത് വാങ്ങാൻ നല്ലൊരിടം, ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
6: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
5: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
6: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
5: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
6: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
7: ഫോൺ ഞാൻ പറയാം,
8: എന്നാ പറയാം.
7: 90 72 503 503.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം. ഇപ്പോൾ നേടാം ഇരട്ട ബിരുദം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും നേടാം ഇരട്ട ബിരുദം. റെഗുലർ ഡിഗ്രിക്ക് തുല്യമായ യു ജി സി അംഗീകാരമുള്ള ഡിഗ്രി. 2026 ജൂലൈ അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
1: ഗോൾഡ് ഡയമണ്ട് പർച്ചേസിന് ഞങ്ങളുടെ ചോയ്സ് അല്ല മാനത തന്നെ.
2: അവരുടെ സ്വർണ്ണ വർഷം, സ്വർണാഞ്ജലി, വെഡിങ് സ്കീം, 180 days, 120 days സ്കീം എല്ലാം സൂപ്പർ ആണ്.
3: അല്ല മാന ഗോൾഡ് ഡയമണ്ട്സിനൊപ്പം നിങ്ങളുടെ ഓണം ഷോപ്പിംഗ് ഗ്രാൻഡ് ആക്കൂ. ബമ്പർ പ്രൈസ് ആയി AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ, 5 കുടുംബങ്ങൾക്ക് ഓണസദ്യ തുടങ്ങി നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ.
4: അൽ അമാന ഗോൾഡ് ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അറ്റ് ദമാം.
5: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാട്ടിങ്ങൻ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
6: ആരെക്കാണാൻ പോവാ?
5: ഭഗവതിയെ കാണാൻ.
6: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
5: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തി ടിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പർ ഞാൻ അവിടെ നേടുക്കത്തുള്ളൂ.
7: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
8: ഇനി നാടൻ ചിക്കൻ വാങ്ങാൻ എങ്ങും മലയണ്ട. കുഞ്ചാലമൂട്ടിലെ അസീസ് ചിക്കൻ ഷോപ്പിലേക്ക് പോകാം.
9: കേരള ചിക്കൻ മാത്രം വിൽപ്പന നടത്തുന്ന സ്ഥാപനം
8: അസീസ് ചിക്കൻ ഷോപ്പ്, തമലം റോഡ്, കുഞ്ചാലമൂട്.
10: അസീസ് ചിക്കൻ ഷോപ്പിന്റെ
11: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
12: ഹായ് ആൾ, മാള രവീന്ദ്രൻ, MRT മെറ്റൽ മാർട്ട്. ഏവർക്കും ഓണ ആശംസകൾ, ലിസ്നസ്, കസ്റ്റമേഴ്സ്, ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്.
13: ഒരു നന്ദി കൂടെ പറയുന്ന എല്ലാരടത്തും MRT സപ്പോർട്ട് ചെയ്തത് കൊണ്ട് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പ് നിൽക്കുന്നു.
12: വി ആർ വെരി മച്ച് പ്രൗഡ് ഓൺ ഗിവിംഗ് ദ എക്സൈറ്റിംഗ് ഓഫേഴ്സ് ടു ഓൾ അവർ MRT കസ്റ്റമേഴ്സ്. ഗോൾഡ് കോയിൻസ്, സാരീസ്, കുപ്പേഴ്സ് ആൻഡ് ഡിന്നർ സെറ്റ്. ആസ് യു നോ, MRT സ്റ്റാൻഡ്സ് ഫോർ ട്രസ്റ്റ്, കോൺഫിഡൻസ് ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. വി ആർ ഓൾ പ്രൗഡ് ടു സെർവ് യു. താങ്ക് യു വൺസ് അഗൈൻ. ഹാപ്പി ഓണം.
14: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 1 ലക്ഷം ക്യാഷ് പ്രൈസ്.

0: 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമരം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
1: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
2: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
1: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.
3: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
4: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
5: കൊല്ലം സുപ്രീം.
6: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ?
7: ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം, ലിനൻ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
6: പെർഫെക്റ്റ് സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടൈലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
8: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി ഇപ്പോൾ തെരേപ്പൂക്കൾ. ആദ്യം മിൻസാര കനവ് എന്ന ചിത്രത്തിനുവേണ്ടി സുജാതയും മലേഷ്യ വാസുദേവനും പാടിയത്.

0: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
1: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
2: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: ഏവർക്കും താലം ജുവലേഴ്സിന്റെ ഹൃദയം നിറഞ്ഞ ഉത്രാട ദിനാശംസകൾ.
3: താലം ജുവലേഴ്സ്, വെഞ്ഞാറമൂട്, പോത്തൻകോട്, കടക്കൽ, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.
5: ഇതെന്നതാടി ഓണത്തിന് എടുക്കാനുള്ള കോടിമുണ്ടിന് പകരം സൺഗ്ലാസും ബീച്ച് വെയറും എടുത്തു വെച്ചേക്കുന്നേ.
1: ഇത്തവണത്തെ ഓണം ലക്ഷദ്വീപിലായാലെന്താ, പൊളിക്കോ?
5: ഈ ഓണത്തിന് സ്വപ്നങ്ങൾക്കില്ല ലിമിറ്റ്. സ്വർണ്ണ തിളക്കത്തിനൊപ്പം നീലക്കടലും താണ്ടി പറക്കും. തീർത്ഥം ജുവലേഴ്സിന്റെ 14th വാർഷികം. സ്വർണ്ണ വാങ്ങൂ, നറുക്കെടുപ്പിലൂടെ ലക്ഷദ്വീപിലേക്ക് പറക്കാൻ അവസരം നേടൂ.
1: ഒപ്പം ഓഗസ്റ്റ് 22 പണിക്കൂലിയിൽ പവന് 76% ഡിസ്കൗണ്ടും. തീർത്ഥം ജുവലേഴ്സ്, തിരുമല, നെട്ടയം.
6: ഉത്രാടം വന്നപ്പോൾ പൂവിനും പച്ചക്കറിക്കും ഒക്കെ വില അങ്ങ് കൂടി.
7: പക്ഷേ മൈജിയിൽ സ്മാർട്ട് ഫോണിന് വില കുറയുക. EMI വാങ്ങിയാലും ഓഫർ.
1: 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 15,000 രൂപ വരെ പെർച്ചേസ് വൗച്ചർ.
7: ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്ക് ഒരു BMW.
1: സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാട പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
8: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
9: പൂവെല്ലാം മുൻവാസം എന്ന ചിത്രത്തിനു വേണ്ടി സ്വർണലത പാടിയത്.

0: ഇതിലും വലിയ വിലക്കുറവ് ഇനി ഇല്ല. മൈജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 വരെ മാത്രം
1: 80% വരെ ഡിസ്കൗണ്ട്.
0: ഓരോ പർച്ചേസിനും മൈജിയുടെ ഓണ സമ്മാനവും ഉറപ്പ്.
1: വൈകല്ലേ, ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലേക്ക് വരൂ.
2: ഈ ഉത്രാട ദിനത്തിൽ മാത്രം ഈ സ്പോട്ടിലെ അറഫ ഗോൾഡില് ഓണസദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടി ഉണ്ട്.
3: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈറ്റി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
2: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് ഒരു ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
4: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട് ട്രിവാൻഡ്രം.

0: തിരിപ്പൂക്കളിനി 2:45 കേൾക്കാം. ആകാശവാണി ആനന്ദപുരി FM 101.9. സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച സംസ്ഥാനത്തെത്തും. ഓണം ടൂറിസം വാരാഘോഷങ്ങളുടെ സമാപനത്തിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയാകും. ഏകീകൃത പേയ്മെന്റ് സംവിധാനം UPI പതിറ്റാണ്ടുകാലത്തെ വിജയത്തെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. UPI ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് യാത്രയിലെ പ്രധാന വഴിത്തിരിവെന്ന് വിശേഷിപ്പിച്ച മോദി അനുഭവം പങ്കിടാൻ രാജ്യത്തെ ജനങ്ങളെ ആഹ്വാനം ചെയ്തു. ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിൽ ഭേജി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്നും മാവോയിസ്റ്റുകൾ ഒളിപ്പിച്ചുവച്ച ആയുധങ്ങളും വെടിക്കോപ്പുകളും സ്ഫോടക വസ്തുക്കളും സുരക്ഷാസേന കണ്ടെത്തി. കീഴടങ്ങിയ മാവോയിസ്റ്റുകൾ നൽകിയ വിവരത്തെ തുടർന്ന് വിവിധ പ്രദേശങ്ങളിൽ ഇന്നലെ സംയുക്ത സേന തിരച്ചിൽ നടത്തി. ഓണാഘോഷങ്ങളുടെ ഭാഗമായി കൊയിലാണ്ടി നഗരസഭാ പരിധിയിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കോഴിക്കോട് ജില്ലാ കളക്ടർ. കൊയിലാണ്ടി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കും 4 ദിവസത്തേക്ക് സൌജന്യ പാർക്കിംഗ് സൌകര്യമൊരുക്കാനും കളക്ടർ നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകി. സ്വകാര്യ ബസ് വ്യവസായ മേഖലയെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് നടപടി സ്വീകരിക്കണമെന്ന് കോഴിക്കോട് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. 2 മാസമായി പ്രിയദർശിനി സർവീസ് സ്വകാര്യ ബസ്സുകളെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണെന്നും ജില്ലയിൽ സ്വകാര്യ ബസ്സുകളിൽ യാത്രക്കാർ കുറവാണെന്നും ഭാരവാഹികൾ അറിയിച്ചു. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുന്നു. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കണ്ണൂർ ഇളയാവൂരിൽ ദേശീയപാത സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. വീടുകളോട് ചേർന്നാണ് മണ്ണിടിഞ്ഞത്. രാവിലെയാണ് സംഭവം. കണ്ണൂർ ചെറുപുഴയിൽ കാര്യങ്കോട് പുഴ കരകവിഞ്ഞൊഴിയതിനെ തുടർന്ന് കൃഷിയിടങ്ങളിൽ വെള്ളം കയറി. കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയതായി സംശയിക്കുന്നു. FM ന്യൂസ് ഹെഡ്ലൈൻസ്, ഇനി 1 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: ഹരിതവാണി

0: ഹരിതവാണിയിൽ ഇന്ന് ലിംഗസമത്വം ജൈവവൈവിധ്യ പരിപാലനത്തിൽ കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിൽ സീനിയർ റിസർച്ച് ഓഫീസറായ ഡോക്ടർ അഖില എസ് നായർ സംസാരിക്കുന്നു.
1: സുസ്ഥിര ജൈവവൈവിധ്യ സംരക്ഷണം എന്നത് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നാണ്. ഭൂമിയിലെ ജീവന്റെ അടിസ്ഥാനമായ ജൈവവൈവിധ്യത്തെ സംരക്ഷിക്കാൻ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും പങ്കാളിത്തം അത്യാവശ്യമാണ്. അതിൽ ഏറ്റവും പ്രധാനം ലിംഗസമത്വമാണ്. സ്ത്രീകൾ ലോക ജനസംഖ്യയുടെ പകുതിയിലധികം വരുന്നുണ്ടെങ്കിലും ജൈവവൈവിധ്യവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിലും വിഭവ വിനിയോഗത്തിലും അവർ പലപ്പോഴും പാർശ്വവൽക്കരിക്കപ്പെടുന്നു. കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ സ്ത്രീകൾ പരമ്പരാഗതമായി തന്നെ കൃഷി, വനവിഭവ ശേഖരണം, ജലസംരക്ഷണം, ഔഷധ സസ്യ പരിപാലനം എന്നിവയുടെ മുൻനിരയിലാണ്. അവർ പ്രകൃതിയുമായി അടുത്ത ബന്ധം പുലർത്തുകയും പാരിസ്ഥിതിക മാറ്റങ്ങൾ ഏറ്റവും നേരിട്ട് അനുഭവിക്കുകയും ചെയ്യുന്നു. എന്നിട്ടും നയരൂപീകരണത്തിലും ഭരണ സംവിധാനങ്ങളിലും അവർക്ക് അർഹമായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ല. 2022 ലോകരാജ്യങ്ങൾ അംഗീകരിച്ചതും 2030 ആണ്ടിൽ കൈവരിക്കേണ്ടുന്നതുമായ 23 ജൈവവൈവിധ്യ ലക്ഷ്യങ്ങളോടുകൂടിയ കുൺമിങ് മോൺട്രിയൽ ആഗോള ജൈവവൈവിധ്യ ചട്ടക്കൂട് അഥവാ KMGBF ലക്ഷ്യങ്ങളിൽ ലിംഗ അസമത്വം പരിഹരിക്കാനായി ലക്ഷ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലക്ഷ്യം 22 പ്രകാരം ജൈവവൈവിധ്യം സംബന്ധിച്ച തീരുമാനമെടുക്കൽ പ്രക്രിയയിൽ എല്ലാവർക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും തദ്ദേശീയ സമുദായങ്ങൾക്കും പങ്കാളിത്തം ഉറപ്പാക്കുക എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നു. ലക്ഷ്യം 23 ജൈവവൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ലിംഗസമത്വം ഉറപ്പാക്കുകയും ലിംഗപ്രതികരണ സമീപനം സ്വീകരിക്കുകയും വേണം എന്നതാണ് കാതലായ സമീപനം. ഈ ലക്ഷ്യങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം തീരുമാനമെടുക്കുന്നതിൽ സ്ത്രീകളുടെ തുല്യ പങ്കാളിത്തം ഇല്ലെങ്കിൽ ലിംഗസമത്വത്തോടെയുള്ള തീരുമാനമെടുക്കലോ നടപ്പാക്കലോ സാധ്യമല്ല. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ അവരുടെ ദേശീയ ജൈവവൈവിധ്യ തന്ത്രങ്ങളിലും ഈ ലക്ഷ്യങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ഇത് പ്രായോഗിക നടപടികളിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ടാണ് കേരളം

ഉള്ള സംസ്ഥാനങ്ങൾ കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടത്. ലിംഗസമത്വം ജൈവ വൈവിധ്യ സംരക്ഷണത്തിന്റെ ഒരു അധിക ഘടകമല്ല, മറിച്ച് അതിന്റെ അടിസ്ഥാന ശിലയാണ് എന്ന വസ്തുത നാം ഉൾക്കൊള്ളേണ്ടതാണ്. ജൈവ വൈവിധ്യവും ലിംഗഭേദവും തമ്മിലുള്ള പരസ്പര ബന്ധം മനസ്സിലാക്കുക എന്നത് പ്രസക്തമാക്കുന്ന പല കാരണങ്ങളുമുണ്ട്. ഒന്നാമതായി, വ്യത്യസ്തമായ വിഭവ വിനിയോഗ രീതികളാണ് ആവാസ വ്യവസ്ഥകളുമായി ഇടപെടുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരും പിന്തുടർന്നു വരുന്നത്. പരമ്പരാഗത ലിംഗവിഭജനവും സാമൂഹിക ഉത്തരവാദിത്വവും മൂലം സ്ത്രീകൾ പലപ്പോഴും ഉപജീവനത്തിന് വേണ്ടിയുള്ള വിഭവ ശേഖരണത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഭക്ഷണം, ഔഷധം, ഇന്ധനം എന്നിവയ്ക്കായി വിപണിയിൽ സ്വാധീനം ചെയ്യപ്പെടാത്ത സസ്യജന്തുവർഗ്ഗങ്ങൾ സ്ത്രീകൾ ശേഖരിക്കുന്നു. അതേസമയം പുരുഷന്മാർ ഉയർന്ന വിപണി മൂല്യമുള്ള വാണിജ്യ വിഭവങ്ങൾ ശേഖരിക്കുകയും വിൽക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി, പരമ്പരാഗത പാരിസ്ഥിതിക അറിവുകളുടെ സ്വാധീനം സ്ത്രീകളിലും പുരുഷന്മാരിലും വ്യത്യസ്തമാണെന്നു കാണാം. വിത്തു സംരക്ഷണം, കാർഷിക പ്രവർത്തനങ്ങൾ, പരമ്പരാഗത ഔഷധങ്ങളുടെ സംരക്ഷണം എന്നിവയിൽ സ്ത്രീകൾ പ്രധാന പങ്കുവഹിക്കുന്നു. അവരുടെ വൈദഗ്ധ്യം അവഗണിക്കുന്നത് സംരക്ഷണ പദ്ധതികളുടെ ഫലപ്രാപ്തിയെ ഗണ്യമായി പരിമിതപ്പെടുത്തും. ജൈവ വൈവിധ്യ ശോഷണവും അതിന്റെ ആഘാതവും നാം മനസ്സിലാക്കണമെന്നതാണ് മൂന്നാമത്തെ വസ്തുത. ജൈവ വൈവിധ്യം നഷ്ടപ്പെടുകയോ പരിമിതപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ അതിന്റെ ആഘാതം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് സ്ത്രീകളാണ്. വെള്ളത്തിനും വിറകിനുമായി അവർ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരികയും ഇത് സാമ്പത്തിക ദുരിതങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ജൈവ വൈവിധ്യ സംരക്ഷണത്തിൽ ലിംഗസമത്വം സംബന്ധിച്ച ചില സ്ഥിതി വിവര കണക്കുകൾ ശ്രദ്ധയർഹിക്കുന്നു. ലോകമെമ്പാടും ജൈവ വൈവിധ്യവുമായി ബന്ധപ്പെട്ട വിഭവങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവരിൽ സ്ത്രീകൾ പ്രധാന പങ്കുവഹിക്കുന്നു. സ്ത്രീകളുടെ ആഗോള തൊഴിലിന്റെ ഏതാണ്ട് മൂന്നിലൊന്ന് ആശ്രയിക്കുന്നത് കൃഷി, വനം, മത്സ്യബന്ധനം തുടങ്ങിയ മേഖലകളിലാണെന്ന് കാണാം. വികസ്വര രാജ്യങ്ങളിൽ 80% വരെ ഭക്ഷ്യോൽപാദനം നടത്തുന്നത് സ്ത്രീകളാണെങ്കിലും ഭൂമിയുടെ ഉടമസ്ഥതയുള്ളത് 20% താഴെ സ്ത്രീകൾക്കു മാത്രമാണ്. ഉന്നത നേതൃത്വ സ്ഥാനങ്ങളിലുള്ളതോ വെറും 12% സ്ത്രീകൾ മാത്രവും. ഐക്യരാഷ്ട്രസഭയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം 3 പ്രധാന പാരിസ്ഥിതിക ഉടമ്പടികളിലും, അതായത് UNFCCC, UNCCD, CBD എന്നിവയിൽ ദേശീയ തലത്തിൽ പ്രവർത്തിച്ചിരിക്കുന്നവരിൽ 60% പുരുഷന്മാരും 40% സ്ത്രീകളുമാണ്. ഇതിൽ 51 രാജ്യങ്ങളിൽ ഈ 3 ഉടമ്പടികളിലും പൂർണ്ണമായും പുരുഷന്മാരാണ് പ്രതിനിധികളായിട്ടുള്ളത്. അതേസമയം പൂർണ്ണമായും സ്ത്രീകൾ പ്രതിനിധികളായുള്ളത് 17 രാജ്യങ്ങളിൽ മാത്രമാണ്. ഇന്ത്യയിലെ വനങ്ങളുമായി ബന്ധപ്പെട്ട സമുദായങ്ങളിൽ നിന്നുള്ള സ്ത്രീകളിൽ 60% പേരും പരിസ്ഥിതി പരിപാലന ജോലികൾ നിർവഹിക്കുന്നു. എന്നാൽ ഭൂമിയുടെ ഉടമസ്ഥതയുള്ളതാകട്ടെ 13.87% സ്ത്രീകൾക്കും. കേരളത്തിലെ ജൈവ വൈവിധ്യ പരിപാലന സമിതികളിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം ഉണ്ടെങ്കിലും അവരുടെ പങ്കും തീരുമാനമെടുക്കൽ ശേഷിയും കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ജൈവ വൈവിധ്യ പരിപാലനത്തിൽ ലിംഗസമത്വം സംയോജിപ്പിക്കുന്നതിലെ ആഗോള പുരോഗതി വിലയിരുത്തുന്ന റിപ്പോർട്ടായ ട്രാക്കിംഗ് ജെൻഡർ ഇൻ നാഷണൽ ബയോഡൈവേഴ്സിറ്റി ടാർഗറ്റ്സ് 2026 പ്രകാരം കുൺമിംഗ് മോൺട്രിയൽ ആഗോള ജൈവ വൈവിധ്യ ചട്ടക്കൂടിലെ ലക്ഷ്യം 23 അനുസൃതമായി 2026 124 രാജ്യങ്ങൾ ദേശീയ ലിംഗ ലക്ഷ്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. 2025 64 രാജ്യങ്ങൾ എന്ന എണ്ണത്തിൽ നിന്ന് ഗണ്യമായ വർധന ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ലിംഗസമത്വം, തദ്ദേശീയ സമുദായങ്ങൾ, യുവജനങ്ങൾ തുടങ്ങിയ സാമൂഹിക ഘടകങ്ങൾ ദേശീയ ജൈവ വൈവിധ്യ പദ്ധതികളിൽ കൂടുതൽ ശക്തമായി സംയോജിപ്പിക്കാനുള്ള അവസരമാണ് ഇതിലൂടെ കൈവന്നിരിക്കുന്നത്. ജൈവ വൈവിധ്യ സംരക്ഷണത്തിലെ വനിതാ നേതൃത്വം പഠനവിധേയമാക്കിയാൽ ആഗോളതലത്തിലും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒട്ടേറെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടാനാകും. 2004 നോബൽ സമാധാന സമ്മാന ജേതാവും കെനിയൻ പരിസ്ഥിതി പ്രവർത്തകയുമായ വങ്കാരി മാതായി ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനത്തിലൂടെ 30 ദശലക്ഷത്തിലധികം വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് ലോകമാതൃകയായി. വനനശീകരണം കാരണം വിറകിനും വെള്ളത്തിനും ഏറെ ദൂരം നടക്കേണ്ടി വന്ന ആഫ്രിക്കൻ വനിതകൾക്ക് ഏറെ ആശ്വാസമായി ഈ പ്രസ്ഥാനം. ഏകാധിപത്യ ഭരണത്തിനെതിരെ പോരാടി ജയിലിലടയ്ക്കപ്പെട്ടെങ്കിലും പിൽക്കാലത്ത് അവർ കെനിയയിലെ പരിസ്ഥിതി മന്ത്രിയായി. ഇത്തരത്തിൽ ജനാധിപത്യവും പരിസ്ഥിതി സംരക്ഷണവും അഭേദ്യമാണെന്ന് അവർ പ്രവർത്തനങ്ങളിലൂടെ തെളിയിച്ചു. സ്വീഡനിലെ ഗ്രേറ്റ തുൻബർഗ് 15 വയസ്സിൽ ഫ്രൈഡേസ് ഫോർ ഫ്യൂച്ചർ പ്രസ്ഥാനം ആരംഭിക്കുകയും തുടർന്ന് അതൊരു ആഗോള യുവജന പ്രസ്ഥാനമായി മാറുകയും ചെയ്തുവല്ലോ. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അടിയന്തരാവസ്ഥയിലേക്ക് ലോക ശ്രദ്ധ ആകർഷിക്കാനായി ശാസ്ത്രീയ വസ്തുതകളെ അടിസ്ഥാനമാക്കി ഈ യുവ നേതാവ് ലോക നേതാക്കളെ നേരിട്ടത് നമുക്ക് അത്ര പെട്ടെന്ന് മറക്കാനാവില്ല.
1730 അമൃതാദേവി ബിഷ്ണോയി എന്ന ധീരവനിത രാജസ്ഥാനിൽ പരിപാവനമായി കരുതി വരുന്ന പ്രസോ

സിനേറിയ അഥവാ ഖജ്രി എന്നറിയപ്പെടുന്ന മരങ്ങൾ മുറിക്കുന്നത് തടയാൻ സ്വന്തം ജീവൻ തന്നെ നൽകി. അവരുടെ ആത്മത്യാഗത്തെ തുടർന്ന് 363 ബിഷ്ണോയ് ഗ്രാമവാസികൾ മരങ്ങൾക്കൊപ്പം നിന്ന് രക്തസാക്ഷികളായി. ഇത് പിൽക്കാലത്ത് ചിപ്കോ സമരത്തിന് പ്രചോദനമായി. ഇന്നും ബിഷ്ണോയ് വനിതകൾ പ്രകൃതി സംരക്ഷണത്തിന്റെ കാവൽക്കാരായി നിൽക്കുന്നു. പരമ്പരാഗത വിജ്ഞാനവും ആധുനിക സംരക്ഷണ രീതികളും സമന്വയിപ്പിക്കുന്ന ബിഷ്ണോയ് മാതൃക സ്ത്രീകളുടെ നേതൃത്വം ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് എത്രത്തോളം നിർണായകമാണെന്ന് കാട്ടിത്തരുന്നു. ജൈവ വൈവിധ്യ ഗവേഷണ മേഖലയിൽ സമഗ്ര സംഭാവനകൾ നൽകിയ പത്മശ്രീ ഇ കെ ജാനകി അമ്മാളിനെ പോലെ ഒട്ടേറെ വനിതകൾ ഭാരതീയർക്ക് പ്രചോദനമാണ്. പ്രാദേശിക പ്രശ്നങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ആഗോള മാറ്റം സൃഷ്ടിക്കാനുള്ള കരുത്തുണ്ട്. പരമ്പരാഗത അറിവും ആധുനിക ശാസ്ത്രവും സമന്വയിപ്പിക്കുന്ന വനിതാ നേതാക്കൾ പുതിയ തലമുറയ്ക്ക് പ്രചോദനമാണ്. കേരളത്തിലെ ജൈവ വൈവിധ്യ സംരക്ഷണ മേഖലകളിൽ നിറസാന്നിധ്യമായ ഒട്ടേറെ വനിതകളെ നമുക്ക് ചൂണ്ടിക്കാട്ടാനാകും. വനപ്രദേശമില്ലാത്ത ആലപ്പുഴ ജില്ലയിൽ സ്വന്തം ഭൂമിയിൽ 4.5 ഏക്കറോളം വനമൊരുക്കി വരും തലമുറകൾക്ക് മാതൃകയായ ഈ വർഷത്തെ പത്മശ്രീ ജേതാവ് ശ്രീമതി ദേവകി അമ്മ ഇത്തരത്തിൽ എടുത്തു പറയാവുന്ന ഒരു വനിതാ സംരക്ഷകയാണ്. അതുപോലെ മറ്റൊരു ഉദാഹരണമാണ് ഔഷധ സസ്യ സംരക്ഷണത്തിലൂടെ പ്രശസ്തയായ പത്മശ്രീ ലക്ഷ്മിക്കുട്ടിയമ്മ. കേരളത്തിന്റെ വികേന്ദ്രീകൃത ഭരണ മാതൃക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജൈവ വൈവിധ്യ പരിപാലന സമിതികളും വഴി സ്ത്രീകൾക്ക് തീരുമാനമെടുക്കുന്നതിൽ പങ്കാളികളാകാൻ അവസരമൊരുക്കുന്നു. എന്നാൽ പ്രായോഗിക തലത്തിൽ ഇത് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. കേരളത്തിലെ ആദിവാസി വനിതകളുടെ പരമ്പരാഗത പാരിസ്ഥിതിക അറിവ് ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ പോലുള്ള രേഖകളിൽ ഉൾപ്പെടുത്തുന്നതിൽ സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നു. കേരളത്തിൽ കുടുംബശ്രീ മിഷൻ വഴി സ്ത്രീകളുടെ ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണ്. കുടുംബശ്രീ മിഷൻ പോലുള്ള സംഘടനകൾ സ്ത്രീകളെ സ്വയം സഹായ സംഘങ്ങളിലൂടെ ശാക്തീകരിക്കുന്നു. ഈ സംഘങ്ങൾ പലപ്പോഴും ജൈവ കൃഷി, മത്സ്യകൃഷി, വനം മുതലായ വിഭവങ്ങളെ ആശ്രയിച്ചുള്ള ചെറുകിട വ്യവസായങ്ങൾ നടത്തുന്നു. ജൈവ വൈവിധ്യ പരിപാലനത്തിൽ സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം ഏറെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു എന്നത് തെളിയിക്കപ്പെട്ട വസ്തുതയാണ്. ഉദാഹരണമായി പരമ്പരാഗത അറിവിന്റെ സംരക്ഷണം തന്നെ എടുക്കാം. സ്ത്രീകൾ പലപ്പോഴും പരമ്പരാഗത വിത്തുകൾ, ഔഷധ സസ്യങ്ങൾ, സുസ്ഥിര കൃഷിരീതികൾ എന്നിവയുടെ കാവൽക്കാരാണ്. അവരുടെ പങ്കാളിത്തം ഈ വിലപ്പെട്ട അറിവ് നഷ്ടപ്പെടാതെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു. അതുപോലെ സ്ത്രീകൾ സാധാരണയായി വിഭവങ്ങൾ കൂടുതലും കാര്യക്ഷമമായും സുസ്ഥിരമായും ഉപയോഗിക്കുന്നു. വന മുതലുകളുടെ ശേഖരണം മുതൽ ജലസംരക്ഷണം വരെ അവരുടെ ഇടപെടലുകൾ കൂടുതൽ സന്തുലിതമാണ്. തീരുമാനങ്ങളിൽ സ്ത്രീകൾ ഉൾപ്പെടുമ്പോൾ അത് കൂടുതൽ സമഗ്രവും വൈവിധ്യപൂർണവുമായ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരുന്നു. ഇത് സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളുടെയും ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുന്നു. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള ജൈവ വൈവിധ്യ അധിഷ്ഠിത സംരംഭങ്ങൾ അവർക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകുകയും അവരുടെ കുടുംബങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുകയും ചെയ്യുന്നു. കാർഷിക ജൈവ വൈവിധ്യത്തിന്റെ സംരക്ഷണത്തിൽ സ്ത്രീകൾ വഹിക്കുന്ന പങ്ക് അതുല്യവും അവഗണിക്കാനാവാത്തതുമാണ്. കാലാവസ്ഥാ വ്യതിയാനം കാർഷിക ഉൽപ്പാദനത്തെ ഗുരുതരമായി ബാധിക്കുന്ന ഇക്കാലത്ത് പ്രാദേശിക ഇനങ്ങളുടെ സംരക്ഷണം വളരെ പ്രാധാന്യമർഹിക്കുന്നു. സ്ത്രീകളിലൂടെ കുട്ടികളിലേക്കും തുടർ തലമുറകളിലേക്കും പരമ്പരാഗത അറിവ് കൈമാറ്റം ചെയ്യപ്പെടുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള പ്രതിരോധം വർദ്ധിപ്പിക്കാൻ ഈ അറിവ് സഹായിക്കുന്നു. കാർഷിക ജൈവ വൈവിധ്യ സംരക്ഷണത്തിൽ ലിംഗസമത്വം ഉറപ്പാക്കണം. കാരണം സ്ത്രീകൾക്ക് ഭൂമിയിലും വിഭവങ്ങളിലും അവകാശം നൽകുമ്പോൾ അവർ കൂടുതൽ ഫലപ്രദമായി സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തും. സാങ്കേതിക പരിശീലനം, വായ്പാ സൌകര്യം, വിപണന സാധ്യതകൾ എന്നിവ സ്ത്രീകൾക്ക് ലഭ്യമാക്കണം. ജൈവ വൈവിധ്യ പരിപാലന സമിതികളിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം 50% എന്നത് തീർച്ചയായും പാലിക്കപ്പെടണം. വനിതാ കർഷക സംഘടനകളെ പ്രോത്സാഹിപ്പിക്കണം. സ്ത്രീകളുടെ പരമ്പരാഗത അറിവിനെയും പ്രവർത്തനങ്ങളെയും അംഗീകരിക്കുകയും അവർക്ക് അവകാശങ്ങളും വിഭവങ്ങളും ഉറപ്പാക്കുകയും ചെയ്യുമ്പോൾ കൂടുതൽ സുസ്ഥിരവും പ്രതിരോധശേഷിയുള്ളതുമായ ഒരു കാർഷിക സംവിധാനം കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിയും. ഇന്ത്യയിൽ ജൈവ വൈവിധ്യ സംരക്ഷണത്തിൽ സ്ത്രീകളെ കേന്ദ്രീകരിച്ചുള്ള നിരവധി പദ്ധതികൾ വിജയകരമായി നടപ്പാക്കപ്പെടുന്നു. മഹാരാഷ്ട്രയിലെ പാൽഘറിൽ UNDP യുടെയും ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ടിന്റെയും സഹായത്തോടെ സ്ത്രീകളുടെ നേതൃത്വത്തിൽ കണ്ടൽക്കാടുകൾ പുനഃസ്ഥാപിക്കുന്ന പദ്ധതി ശ്രദ്ധേയമാണ്. ഇവിടെ ഹെൽത്തി ഹാർവെസ്റ്റ് പോലുള്ള സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിച്ച് കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തോടൊപ്പം ഞണ്ട് കൃഷിയിലൂടെ വാർഷിക വരുമാനം ഏകദേശം 85,000 രൂപയായി വർദ്ധിപ്പിച്ചു. ഈ പദ്ധതി സ്ത്രീകൾക്ക് വർഷം മുഴുവൻ തൊഴിൽ ലഭ്യമാക്കുകയും അവരുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉറപ്പാക്കുകയും ചെയ്തു. ഒഡീഷയിലെ പുരിയിൽ ദലിത് മത്സ്യത്തൊഴിലാളി വനിതകൾ കണ്ടൽ തൈകൾ പരിപാലിക്കുന്നു. 1999 വൻ ചുഴലിക്കാറ്റിന്റെ ഓർമ്മകളാണ് അവരെ ഇതിന് പ്രേരിപ്പിച്ചത്. ഇതിനോടകം വിമൻ ഫോർ മാംഗ്രൂവ്സ്
എന്ന

0: സംരംഭം 45,000 തൈകൾ നട്ടുപിടിപ്പിച്ചു. ഇത്തരം പദ്ധതികൾ സ്ത്രീകളുടെ പരമ്പരാഗത അറിവും പങ്കാളിത്തവും ഉപയോഗപ്പെടുത്തി ജൈവ വൈവിധ്യ സംരക്ഷണവും ജീവിതോപാധി മെച്ചപ്പെടുത്തലും ഒരുമിച്ച് നടപ്പാക്കുന്നതിൽ വിജയിച്ചു. സുസ്ഥിരമായ സംരക്ഷണത്തിന് ലിംഗസമത്വം അത്യന്താപേക്ഷിതമാണെന്ന് ഇവ തെളിയിക്കുന്നു. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ഷീ ബയോ പരിപാടിയും ഷീ ബയോ ചാമ്പ്യൻസ് പുരസ്കാരവും സംരക്ഷക കർഷക അവാർഡും ഈ ദിശയിലുള്ള മികച്ച ചുവടുവയ്പ്പുകളാണ്. KMGBF ലക്ഷ്യങ്ങൾ പോലുള്ള അന്താരാഷ്ട്ര പ്രതിബദ്ധതകൾ ലിംഗസമത്വത്തെ കേന്ദ്രീകരിക്കുന്നു. എന്നാൽ പ്രായോഗിക തലത്തിൽ ഇവ നടപ്പാക്കുന്നതിൽ ഇപ്പോഴും പ്രതിബന്ധങ്ങളുണ്ട്. ഇവയെല്ലാം തരണം ചെയ്യാൻ ജൈവ വൈവിധ്യ പരിപാലന സമിതികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, കുടുംബശ്രീ പോലുള്ള സംഘടനകൾ, വ്യക്തികൾ ഉൾപ്പെടെ ഏവരും ഒത്തുചേരേണ്ടതുണ്ട്. ജൈവ വൈവിധ്യ സംരക്ഷണത്തിലെ ലിംഗസമത്വം ഒരു ആശയം മാത്രമല്ല, അത് പ്രായോഗികമായി നടപ്പാക്കേണ്ട ഒന്നാണ്. സ്ത്രീകൾക്ക് ഭൂമിയിലും വനങ്ങളിലും ജലസ്രോതസ്സുകളിലും ഉള്ള അവകാശം ഉറപ്പാക്കുക, തീരുമാനമെടുക്കുന്നതിൽ അവരെ ഉൾപ്പെടുത്തുക, അവരുടെ പരമ്പരാഗത അറിവിനെ ആദരിക്കുക എന്നിവ ഇതിലുൾപ്പെടുന്നു. അത്തരം ഇടപെടലുകൾ പ്രകൃതിയുമായി ഇണങ്ങിയ ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ നമ്മെ സഹായിക്കും. നമുക്ക് ലിംഗസമത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുമിച്ച് പ്രവർത്തിച്ച് നമ്മുടെ പൈതൃകമായ ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കാം.
1: ലിംഗസമത്വം ജൈവ വൈവിധ്യ പരിപാലനത്തിൽ കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൽ സീനിയർ റിസർച്ച് ഓഫീസറായ ഡോക്ടർ അഖില എസ് നായർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: ഹരിതവാണി സമാപിക്കുന്നു.
3: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
4: ഭീമേന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
5: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
4: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ, തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളിൽ.
6: 30 കോടി രൂപയുടെ
7: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
8: സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
9: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
10: മൻ കി ബാത്,
11: മനസ്സു പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
10: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
11: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
10: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
11: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
10: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
11: തുടർന്ന് മലയാള പരിഭാഷ.
10: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8:00. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11:00.
12: ഈ ഓണം KK ചേട്ടൻ തൂക്കും,
13: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
14: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
15: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും, 8 സ്വർണ്ണ നെക്ലേസുകളും, 5,000 സ്വർണ്ണ മോതിരങ്ങളും.
14: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
15: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
16: ഈ ഓണക്കാലത്ത് പ്രീമിയം എന്റർടൈൻമെന്റ് എക്സ്പീരിയൻസുമായി പെട്ടാപ്പുളിയിൽ ഏജൻസീസ് അവതരിപ്പിക്കുന്നു TCLന്റെ പ്രീമിയം LED TV.
17: TCL ഗൂഗിൾ ടിവികൾ ആകർഷകമായ ഫിനാൻസ് സ്കീമിൽ 15,000 രൂപ വരെ ക്യാഷ് ബാക്കും 1 വർഷം എക്സ്ട്രാ വാറന്റിയോടുകൂടിയും സ്വന്തമാക്കാം നമ്മുടെ പെട്ടാപ്പുളിയിൽ ഏജൻസീസിൽ നിന്നും.
18: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
19: ഓണം പൊന്നോണമാക്കാൻ ചാപ്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാപ്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം. കണ്ടീഷൻ സപ്ലൈ.
2: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.
6: ഇടനാഴിയിൽ ഒരു കാലൊച്ച എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, ദക്ഷിണമൂർത്തിയുടെ സംഗീതം.

ഷോപ്പിംഗ് അവസാന നിമിഷങ്ങളിലേക്ക്. മൈ ജിയിൽ ഓരോ പ്രൊഡക്റ്റും കളത്തിലിറങ്ങുന്നു. മൊബൈൽ, ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, മിക്സർ ഗ്രൈൻഡർ, സ്പീക്കേഴ്സ് എല്ലാം ഒന്നിനു പിറകെ ഒന്നായി ഏറ്റവും മികച്ച വിലക്കുറവിൽ. ഏറ്റവും മികച്ച ഓഫേഴ്സ്, ഏറ്റവും മികച്ച സമ്മാനങ്ങൾ, വിലക്കുറവും ഓഫറും സമ്മാനങ്ങളും. സൂപ്പർ ഫിനിഷ്. ഈ ഓണത്തിന്റെ ചാമ്പ്യൻ ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ മൈ ജി. മൈ ജി ഓണം മസ്റ്റ് ഓണം.

0: വെളുത്ത സൗന്ദര്യ സോപ്പ്, നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: നാളെ ഞങ്ങളുടെ വിവാഹം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത് ചുനക്കര രാമൻകുട്ടിയുടെ വരികൾ, ശ്യാമിന്റെ സംഗീതം.

0: ഇവിടെ ഭഗവതി എവിടെയുള്ളേ?
1: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
0: എനിക്ക് ഇത്തവണത്തെ ഓണം പമ്പർ എടുക്കാനാ.
1: അതല്ലേ പറഞ്ഞത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
0: കഴിഞ്ഞ തവണ ഓണം പമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം പമ്പർ ഭഗവതി എടുക്കുന്നുള്ളൂ.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന്.
2: ചേട്ടാ, ഉത്രാടത്തിന് ഐശ്വര്യമായിട്ടൊരു ലാപ്ടോപ്പ് എടുത്താലോ?
3: മൈജിൽ ഇപ്പോൾ ലാപ്ടോപ്പിന് വമ്പൻ ഓഫറുകളാ. ഈ മൈൽ വാങ്ങിയാൽ ഫിനാൻസ് ഓഫർ ഉണ്ട്. പിന്നെ ഓണ സമ്മാനം വെച്ചാൽ ടൊയോട്ട ഗ്ലാൻസ് കറിൽ കറങ്ങാം.
2: എന്നാ ഇന്ന് തന്നെ മൈജിയിലേക്ക് പോകാം.
3: ഓണത്തിന് മുമ്പ് ലാപ്ടോപ്പ് സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാട പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
4: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.

0: ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
1: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
0: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
1: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
0: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
2: ഫോൺ ഞാൻ പറയാം.
1: എന്നാ പറയാം?
2: 90 72 503 503.
3: ആലഞ്ചേരി തമ്പ്രാക്കൾ എന്ന ചിത്രത്തിനുവേണ്ടി വേണുഗോപാൽ പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ സംഗീതം.

ഓണം മസ്സോണം ഓഫറിന്റെ കൊട്ടിക്കലാശ ബോംബൻ സമ്മാനങ്ങൾ ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നു. ബോംബ പ്രൈസ് BMW കാർ സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസാന അവസരം. മൈ ജി കൊട്ടിക്കലാശം എല്ലാം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി എഫ് എം 101.9.
1: കുട്ടികളിലെ ന്യൂമോണിയ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം SIT ആശുപത്രിയിലെ ശിശുരോഗ ചികിത്സാ വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ഷീജ സുഗുണൻ സംസാരിക്കുന്നു.
2: കുട്ടികളിൽ പലതരത്തിലുള്ള അസുഖങ്ങൾ വരാറുണ്ട്. അതിൽ ന്യൂമോണിയ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു അസുഖമാണ്. കാരണം 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ പലപ്പോഴും ന്യൂമോണിയ വരുമ്പം വളരെയധികം സീരിയസ് ആകുകയും മരണം വരെ സംഭവിക്കാനുള്ളൊരു അവസ്ഥ ഉണ്ടാവുന്ന നമ്മൾ കാണാറുണ്ട്. ലങ്സിൽ പഴുപ്പ് അടിഞ്ഞുകൂടുന്നതിന് നമ്മൾ ന്യൂമോണിയ

0: എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്കൊരു ചുമ അല്ലെങ്കിൽ കഫത്തിനോടുള്ള ചുമയൊക്കെ ആയിരിക്കും ന്യൂമോണിയയുടെ ആരംഭ ലക്ഷണങ്ങളായിട്ട് വരുന്നത്. അതിൻ്റെ കൂടെ പനിയും കാണും. ന്യൂമോണിയ വൈറസ് കാരണവും ഉണ്ടാവാം, ന്യൂമോണിയ ബാക്ടീരിയ കാരണവും ഉണ്ടാവാം. ബാക്ടീരിയ കാരണം ഉണ്ടാവുന്ന ന്യൂമോണിയയാണ് പലപ്പോഴും തുടക്കത്തിൽ തന്നെ കഠിനമായ ചുമയും കഠിനമായ പനിയും ഒക്കെ ആയിട്ട് തുടങ്ങുന്നത്. വൈറൽ ന്യൂമോണിയ ആണെങ്കിലോ തുടക്കത്തിൽ പലപ്പോഴും അതൊരു ചെറിയ ജലദോഷമായിട്ടായിരിക്കും തുടങ്ങുന്നത്. ഒരു കൊക്കി കൊക്കിയുള്ള ചുമയൊക്കെ ആയിരിക്കും വരുന്നത്. ഒരു മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ ക്രമേണ ആ ചുമയുടെ കാഠിന്യം കൂടുകയും പനിയുടെ കാഠിന്യം കൂടുകയും അത് ന്യൂമോണിയയിലോട്ട് പോവുകയുമാണ് ചെയ്യുന്നത്. അപ്പം രണ്ട് രീതിയിലും നമുക്ക് ന്യൂമോണിയ വരാം. പെട്ടെന്ന് കൂടുന്ന രീതിയിലും വരാം, പതുക്കെ പതുക്കെ കൂടി വരുന്നതിൻ്റെ ഒരു അവസ്ഥയും വരാം. പലപ്പോഴും കുട്ടികളിൽ പ്രത്യേകിച്ചും ഈ ഒരു ജലദോഷപ്പനി വരുമ്പം, നമുക്ക് ഈ ജലദോഷപ്പനി എന്ന് പറയുന്നത് വൈറസ് ഉണ്ടാക്കുന്ന അസുഖമാണ്. വൈറസ് പലപ്പോഴും നമ്മളെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസകോശത്തിന്റെ മ്യൂക്കോസ എന്ന് പറയുന്ന അതിന്റെ ഏറ്റവും ഉപരിതലത്തിൽ കാണുന്ന വളരെ മൃദുലമായ പ്രതലങ്ങളിൽ കേടുപാട് സംഭവിക്കുകയും അത് മുഖാന്തരം പിന്നെ ബാക്ടീരിയ അതിൽ കടന്നുകൂടി സീരിയസ് ആയിട്ടുള്ളൊരു ന്യൂമോണിയ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടാവാം. അപ്പൊ മൂന്ന് രീതിയിലും അണുക്കൾ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പൊ അതിൽ നമ്മൾ അറിയേണ്ട ഒരു ന്യൂമോണിയ ബാധിച്ചാൽ എന്താണ് അപകട ലക്ഷണങ്ങൾ. ഒരു കൊച്ചു കുഞ്ഞിനെ സംബന്ധിച്ചോളം ഇപ്പോൾ ഒരു പനിയുണ്ട്, അതിൻ്റെ കൂടെ ചുമയുണ്ട്. ഈ പനിയും ചുമയുമുള്ള കുട്ടി, മുലപ്പാല് കുടിക്കുന്ന കുട്ടി മുലപ്പാല് കുടിക്കാതാകുന്നു, അത് വളരെയധികം വലിയ ഒരു ഡേഞ്ചർ സൈനാണ്. ചിലപ്പോൾ ശരിയാണ്, ഒരു മൂക്കടപ്പ് കാരണം പാല് കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കുഞ്ഞ് അസുഖം വരുമ്പോൾ മറ്റാഹാരങ്ങൾ കഴിക്കില്ല, കാരണം നമ്മളെപ്പോലെ തന്നെ അവർക്കും വായിക്ക് ടേസ്റ്റ് കുറവൊക്കെ ആയിരിക്കും. പക്ഷേ അമ്മയുടെ പാല് തീർച്ചയായിട്ടും കുടിക്കും. അമ്മയുടെ പാല് പോലും കുടിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴായാലും ഏത് രാത്രിയിലായാലും കുഞ്ഞിനെ തീർച്ചയായിട്ടും ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് ഇത് സീരിയസ് ആയിപ്പോയൊരു കണ്ടീഷൻ അല്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. മറ്റ് ഗുരുതര ലക്ഷണങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് ഒന്നെന്ന് വെച്ചാൽ, ഇപ്പം ശ്വാസം എടുക്കുമ്പോൾ ശബ്ദത്തോടുകൂടി ശ്വാസം എടുക്കുക, നമ്മൾ സ്ട്രൈഡർ എന്നൊക്കെ പറയും. അതല്ലെങ്കിൽ ശ്വാസം എടുക്കുമ്പോൾ ഓരോ ശ്വാസവും ഇങ്ങനെ ഞെരങ്ങി ഞെരങ്ങി മുക്കി മുക്കി ശ്വാസം വിടുന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും ന്യൂമോണിയ, അതും സീരിയസ് ആയ ഒരു ന്യൂമോണിയയുടെ ലക്ഷണമാണ്. അതുപോലെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇപ്പൊ കുഞ്ഞു ശ്വാസം എടുക്കുന്നതിന്റെ വേഗത, സാധാരണ എത്ര വേഗത്തിലാണോ ശ്വാസം എടുക്കുന്നത് അതിനേക്കാളും തീവ്രത കൂടി ആണ് കുഞ്ഞു ശ്വാസം എടുക്കുന്നതോ, അല്ലെങ്കിൽ ശ്വാസം എടുക്കുമ്പോൾ വയറ് കൂടുതലായിട്ട് താഴോട്ടും മുകളിലോട്ടും പൊങ്ങും താങ്ങുന്ന പോലെ അല്ലെങ്കിൽ കുഴിയുന്നത് പോലെ നമുക്ക് തോന്നുവാണെങ്കിൽ ഇതെല്ലാം തന്നെ ന്യൂമോണിയയുടെ കാഠിന്യം കൂടി എന്നുള്ളതിൻ്റെ രോഗലക്ഷണങ്ങളാണ്. ജെന്നി വരിക, ചുണ്ടുകളൊക്കെ വിളറുക അല്ലെങ്കിൽ നീലിച്ചു വരിക, ഇതെല്ലാം തന്നെ വളരെയധികം സീരിയസ് ആയി അസുഖം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി വേണ്ട ചികിത്സ അവിടെ നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. ഇനി വേറൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ രോഗികൾ പറയുന്ന കേൾക്കാറുണ്ട്, ജലദോഷം വന്നപ്പോൾ തന്നെ അങ്ങ് ഡോക്ടർ ആന്റിബയോട്ടിക് എന്താ എഴുതി തരാത്തെ, ആന്റിബയോട്ടിക് തന്നിരുന്നെങ്കിൽ കുട്ടിക്ക് ന്യൂമോണിയ വരാതിരുന്നേനേലും. അങ്ങനല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് ജലദോഷം എന്ന് പറയുന്ന വൈറൽ ഇൻഫെക്ഷനാണ്. 95% ആൾക്കാർക്കും ഒരു ചികിത്സയും കൊടുത്തില്ലെങ്കിലും മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ അത് തനിയേ മാറുന്ന ഒരു അസുഖമാണ്. അവിടെ ആന്റിബയോട്ടിക്കിന്റെ ആവശ്യമില്ല. ഒരു ജലദോഷം തുടങ്ങുമ്പോൾ തന്നെ ആന്റിബയോട്ടിക് കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട് ഒരിക്കലും നമ്മൾ ന്യൂമോണിയ വരുന്നത് തടയാൻ പറ്റില്ല. ഇനി ഇതിന്റെ ചികിത്സാ രീതികൾ എന്ന് പറയുന്നത് ന്യൂമോണിയയുടെ കാഠിന്യം അനുസരിച്ചിട്ടാണ് ചികിത്സാ രീതികൾ വരുന്നത്. ഇപ്പൊ വളരെ കാഠിന്യം കുറഞ്ഞ ന്യൂമോണിയ ആണെങ്കിൽ നമുക്ക് വായിക്കൂടുള്ള മരുന്നുകൾ, അത് പലപ്പോഴും ആന്റിബയോട്ടിക്സ് ആയിരിക്കും കൊടുക്കുന്ന. ബാക്ടീരിയൽ ന്യൂമോണിയ ആണെങ്കിൽ ചിലതരം വൈറൽ ന്യൂമോണിയക്കെതിരെയും ഇന്ന് നമുക്ക് മരുന്നുകൾ ലഭ്യമാണ്, അതും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ കുറച്ചുകൂടെ കാഠിന്യമുള്ള ഒരു ന്യൂമോണിയ ആണെങ്കിൽ നമുക്ക് ഞരമ്പുകളിൽ കൂടി ഇഞ്ചക്ഷൻ കൊടുക്കുകയോ അല്ലെങ്കിൽ ഓക്സിജനോ വെന്റിലേറ്ററോ ഒക്കെ ആവശ്യം വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഇനി നമ്മൾ അറിയേണ്ടത് ഇതെങ്ങനെ നമുക്ക് തടയാം, ഇത്ര അധികം ഗുരുതരമായിട്ടുള്ളൊരു അസുഖമായ സ്ഥിതിക്ക് ഏതൊക്കെ രീതിയിൽ ഇതിൽ തടയാൻ പറ്റും. ഇപ്പൊ രണ്ട് രീതിയിലാണ് നമ്മൾ ഇതിനെ തടയേണ്ടത്. ഒന്നെന്ന് വെച്ചാൽ, ഒരാൾക്ക് പനി വന്നാൽ, ഒരാൾക്ക് ജലദോഷം വന്നാൽ, ഒരാൾക്കൊരു വൈറൽ ഇൻഫെക്ഷൻ വന്നാൽ മറ്റൊരാൾക്ക് കൊടുക്കാതിരിക്കുക. അപ്പൊ അതിൽ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഈ ബാക്ടീരിയ കാരണം ഉണ്ടാവുന്ന ന്യൂമോണിയകൾ പലപ്പോഴും ഒരാളുടെ കയ്യിൽ നിന്ന് അടുത്ത ആൾക്ക് പടർന്നു പിടിക്കാറില്ല. അതേസമയം വൈറൽ ഇൻഫെക്ഷനാണ് എപ്പോഴും വീട്ടിൽ ഒരാൾക്ക് വന്ന മറ്റൊരാൾക്ക് വരാനുള്ള സാധ്യത കൂടുതൽ. ഇപ്പം നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു ജലദോഷപ്പനിയൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും കുഞ്ഞുങ്ങളെ അകർത്തിരിക്കണം, അവരുടെ കൂടെ കൂടുതൽ ഇടപെടാതിരിക്കുക. കുഞ്ഞുങ്ങളുമായിട്ട് ഇടപെടുമ്പം നമ്മൾ മാസ്ക് വെക്കുക. പിന്നെ വളരെയധികം പനിയുള്ള സമയത്ത് ഒത്തിരി ആൾക്കാർ കൂടുന്ന സ്ഥലത്തേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാതിരിക്കുക, പ്രത്യേകിച്ച് നവജാത ശിശുക്കളെ. കാരണം നമുക്ക് ആ വൈറസ് വെറും ഒരു ജലദോഷം വരുത്തിയിട്ടങ്ങ് മാറും, പക്ഷെ ഒരു കൊച്ചു കുഞ്ഞിന് അതേ വൈറസ് തന്നെ ബാധിച്ചാൽ പലപ്പോഴും ജീവൻ അപകടം വരുത്താവുന്ന രീതിയിലുള്ള ന്യൂമോണിയയിലോട്ട് മാറാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ ഇപ്പം നമുക്ക് ആർക്കെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്, ശ്വാസകോശ സംബന്ധമായ ഇൻഫെക്ഷൻ, ഒരു ജലദോഷമാവട്ടെ ചുമയാവട്ടെ, അങ്ങനെ ആവുമ്പോൾ നമ്മൾ ആൾക്കാരുമായിട്ട് ഇടപെടുന്ന കുറയ്ക്കോ അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സ്ഥലത്ത് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും മാസ്ക് ഉപയോഗിക്കേണ്ടതാണ്. ചുമയ്ക്കുന്ന സമയത്ത് നമ്മൾ പൊതുസ്ഥലങ്ങളിലൊന്നും തന്നെ തുപ്പാൻ പാടില്ല. നമ്മുടെ മുഖം നമ്മുടെ കൈവെച്ച് മറച്ച് നമ്മുടെ സിക്രീഷൻസ് അന്തരീക്ഷത്തിലോട്ട് മറ്റ് ആൾക്കാരിലേക്കും പകരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തടയാനുള്ള മറ്റൊരു വളരെ ഫലപ്രദമായ ഒരു മാർഗം എന്ന് പറയുന്നത് വാക്സിനേഷനാണ്. ഇപ്പൊ ന്യൂമോണിയക്കെതിരെ നമ്മുടെ കയ്യിൽ പലതരത്തിലുള്ള വാക്സിൻസ് ഇന്ന് ലഭ്യമാണ്. അതിൽ പല വാക്സിൻസും ഗവൺമെന്റ് ഇന്ന് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അപ്പൊ അതിൽ ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, തുടക്കത്തിൽ കൊടുക്കുന്ന BCG പോലും TB വരാതിരിക്കാൻ, TBയും ഇതേപോലെ ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്, അത് വരാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്നു. പിന്നെ നമ്മൾ ഒരു 6 ആഴ്ചയാകുമ്പോൾ കുട്ടികൾക്ക് വാക്സിൻ കൊടുക്കുന്ന കൂട്ടത്തിൽ പെൻഡാവാക് വാക്സിൻ ഉണ്ട്. പെൻഡാവാക് വാക്സിനകത്ത് പ്രത്യേകിച്ചും ഹിബ് അല്ലെ H influenza B എന്ന് പറഞ്ഞൊരു വാക്സിൻ അതിനകത്ത് അടങ്ങിയതാണ്. അത് കുട്ടികളില് ന്യൂമോണിയയും മെനിഞ്ചൈറ്റിസ് വളരെ സീരിയസ് ആയ രണ്ട് അസുഖങ്ങൾ തടയാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. ഇപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് ന്യൂമോകോക്കൽ വാക്സിനും പ്രതിരോധ കുത്തിവയ്പ്പിന്റെ കൂട്ടത്തിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ന്യൂമോകോക്കൽ അണുക്കളും അതേപോലെ ന്യൂമോണിയയെ മസ്തിഷ്ക ജ്വരം വരുത്തുന്ന വളരെ വീര്യം കൂടിയ അണുക്കളാണ്. പ്രത്യേകിച്ചും 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ഇത് വളരെയധികം സീരിയസ് ആയിട്ട് വരുന്നത്. അപ്പൊ അതിനെതിരെയും നമുക്ക് വാക്സിനേഷൻ ഇന്ന് ലഭ്യമാണ്. കൃത്യസമയത്ത് നമ്മൾ ഈ വാക്സിനേഷനുകൾ കൊടുത്താൽ മാത്രമേ കുട്ടികൾക്ക് ഈ അണുക്കൾ കാരണം ന്യൂമോണിയ വരാതിരിക്കുള്ളൂ. അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഈ കുത്തിവയ്പ്പുകൾ എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞിന് ഒരിക്കലും ന്യൂമോണിയ വരില്ല എന്നുള്ളതല്ല എന്റെ അർത്ഥം. കാരണം ന്യൂമോണിയ എന്ന് പറയുന്ന ഒരു അസുഖം ഒത്തിരിയും തരത്തിൽ അണുക്കൾ കാരണം വരാം. 1, 2, 3 അണുക്കളല്ല, അതിൽ ഏറ്റവും കൂടുതൽ കാണുന്ന അണുക്കൾ അല്ലെ ഏറ്റവും സീരിയസ് സാധാരണയാക്കുന്ന അണുക്കളിനെതിരെയാണ് നമുക്ക് ഈ വാക്സിനേഷൻ ഉള്ളത്. അപ്പോൾ ഒരു പരിധിവരെ ഇത് വരാതിരിക്കാൻ ഇത് വളരെയധികം ഫലപ്രദമാണ്. അത് കാരണം തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഈ വാക്സിനേഷൻ കൊടുത്തിരിക്കണം എന്നുള്ളതും വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ കുഞ്ഞിന് മറ്റെന്തെങ്കിലും ന്യൂറോളജിക്കൽ പ്രോബ്ലം ഉള്ള സെർബൽ പാൽസി ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അപ്പോൾ അവർക്ക് ഉമിനീരിറക്കാനും നന്നായിട്ട് ചുമയ്ക്കാനും ഒക്കെ ആരോഗ്യം ഇല്ലാത്ത കുഞ്ഞുങ്ങളായിരിക്കാം. അല്ലെ ചിലപ്പോൾ നമ്മുടെ കുഞ്ഞിന് ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നമുള്ള കുട്ടികളോ അല്ലെ ശ്വാസകോശത്തിന് ജന്മന എന്തെങ്കിലും പ്രശ്നമുള്ള കുട്ടികളോ അല്ലെങ്കിൽ പ്രതിരോധ ശക്തി എന്തെങ്കിലും കാരണവശാൽ കുറവുള്ള കുട്ടികൾ, അല്ലെ തൂക്കം കുറവുള്ള കുട്ടികളാവാം, മാസം തികയാതെ പ്രസവിച്ച കുഞ്ഞുങ്ങളാവാം, അല്ലെ ചില അസുഖങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ നമ്മുടെ പ്രതിരോധ ശക്തി കുറയ്ക്കുന്നതാവാം, അല്ലെ ജന്മന തന്നെ പ്രതിരോധ ശക്തി കുറവുള്ള കുട്ടികളായിരിക്കും. അപ്പം അങ്ങനത്തെ കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് നമ്മൾ ചില സ്പെഷ്യൽ വാക്സിൻസ് കൂടെ എക്സ്ട്രാ ആയിട്ട് കൊടുക്കും. പ്രത്യേകിച്ചും അതിൽ ഒരു വാക്സിനാണ് നമ്മൾ ഇൻഫ്ലുവൻസ വാക്സിൻ എന്ന് പറയും. അതൊരു കുഞ്ഞിന് നമ്മളൊരു 6 മാസം പ്രായമാവുമ്പോഴാണ് ആ വാക്സിൻ കൊടുക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ കൊടുക്കുമ്പോൾ 1 മാസം ഇടവിട്ട് 2 ഡോസ് കൊടുക്കും. അത് കഴിഞ്ഞാൽ സാധാരണ വർഷത്തിൽ 1 പ്രാവശ്യമാണ് കൊടുക്കുന്നത്. അത് പ്രത്യേകിച്ചും നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പായിട്ട്, ഒരു മെയ് ജൂണിന് മുമ്പായിട്ട് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഈ വൈറസ് മുഖാന്തരം ഉണ്ടാവുന്ന ജലദോഷവും ന്യൂമോണിയയും ഒക്കെ നമുക്ക് തടയാനായിട്ട് പറ്റും. 5 വയസ്സിന് താഴെ ആർക്കും ആ വാക്സിൻ എടുക്കാം. പക്ഷേ 5 വയസ്സിന് മേളിലുള്ളവർക്കും റിസ്ക് ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വാക്സിനൂടെ എടുക്കാൻ പറ്റുന്നുണ്ട്. ന്യൂമോണിയ വളരെയധികം സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖമാണ്. അതിന്റെ അപകട ലക്ഷണങ്ങൾ കണ്ടാൽ ഏത് സമയത്തായാലും എത്രയും പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിലെ കുട്ടിയെ എത്തിക്കണം. അതുപോലെ തന്നെ നമ്മളൊരു ചുമ തുടങ്ങി പനി മാറുന്നില്ല, കഫമുള്ള ചുമയാണെങ്കിൽ ഡോക്ടറെ കാണിച്ച് ശരിയായിട്ടുള്ള ചികിത്സ നേരത്തെ തന്നെ സ്വീകരിക്കുകയും വേണം. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സമയാസമയത്ത് കൃത്യമായ വാക്സിൻസ് കൊടുത്ത് ഒരു പരിധിവരെ തീർച്ചയായിട്ടും ഈ മാരക അസുഖം നമുക്ക് തടയാൻ പറ്റും.
1: കുട്ടികളിലെ ന്യൂമോണിയ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം SIT ആശുപത്രിയിലെ ശിശുരോഗ ചികിത്സാ വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ഷീജ സുഗുണൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. എസ് രമേശ്വരൻ നായർ രചിച്ച് മോഹൻ സിതാര സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം, ചിത്രം മന്ത്രി കൊച്ചമ്മ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: ഭൂമിക എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത് പി കെ ഗോപിയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ കാനഡ അമേരിക്ക ഔദ്യോഗിക സന്ദർശനം ഇന്നാരംഭിക്കും. ഉഭയകക്ഷി സാമ്പത്തിക ധനകാര്യ പങ്കാളിത്തം ശക്തിപ്പെടുത്തുക, നിക്ഷേപ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുക, ആഗോളതലത്തിൽ പൊതു സാമ്പത്തിക മുൻഗണനാ വിഷയങ്ങളിൽ സഹകരണം വർദ്ധിപ്പിക്കുക എന്നിവയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യങ്ങൾ. സംസ്ഥാനത്ത് സപ്ലൈകോയുടെ ഓണം വിൽപ്പന 24 ദിവസത്തിനിടെ 300 കോടി രൂപ കടന്നതായി മുഖ്യമന്ത്രി VD സതീശൻ. ഈ മാസം 1 മുതൽ ഇന്നലെ വൈകിട്ട് 6 വരെ ഓണക്കാല വിൽപ്പന 324 കോടി 18 ലക്ഷം രൂപയാണെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. വനിതാ ശിശുക്ഷേമ സംരക്ഷണ കേന്ദ്രങ്ങളിലെ കുട്ടികൾക്ക് ഓണം ആഘോഷിക്കാൻ 2 ലക്ഷം രൂപ അനുവദിച്ചു. സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പിന് കീഴിലെ കുട്ടികളുടെ സംരക്ഷണ കേന്ദ്രങ്ങളിലെ ഓണാഘോഷത്തിനാണ് ഗവൺമെന്റ് പ്രത്യേക തുക അനുവദിച്ചത്. തിരുവോണത്തെ വരവേൽക്കാൻ മലയാളികൾ അവസാനവട്ട ഒരുക്കത്തിലേക്ക്. ഇന്ന് ഉത്രാടപ്പാച്ചിൽ. നാടും നഗരവും ഉത്രാടപ്പാച്ചിലിന്റെ ആഘോഷത്തിമിർപ്പിൽ. കനത്ത മഴയിൽ കണ്ണൂർ കൊട്ടിയൂരിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. മലയോര മേഖലകളിൽ പുഴ കരകവിഞ്ഞു. കണ്ണൂർ പാൽച്ചുരം റോഡിൽ മണ്ണിടിച്ചിലുണ്ടായ സാഹചര്യത്തിൽ ബോയ്സ് ടൌൺ പാൽച്ചുരം റോഡിലൂടെ ഗതാഗതം നിരോധിച്ചതായി ജില്ലാ ഭരണകൂടം. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ പാൽച്ചുരം റോഡിലൂടെ യാത്രാ നിരോധനം തുടരും. പ്രശസ്ത മിമിക്രി കലാകാരൻ സൈനൻ കെടാമംഗലത്തിന് വിടയേകി നാട്. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവായ കെടാമംഗലം തൈപ്പറമ്പിൽ സൈനൻ ഇന്നലെ വൈകിട്ടാണ് അന്തരിച്ചത്. ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ടെസ്റ്റിന്റെ രണ്ടാം ദിനം ശ്രീലങ്ക 1 ഇന്നിംഗ്സ് മറുപടി ബാറ്റിംഗ് ആരംഭിച്ചു. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ശ്രീലങ്ക 4 വിക്കറ്റ് നഷ്ടത്തിൽ 130 റൺസ് എടുത്തിട്ടുണ്ട്. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 2 മണിക്ക്.

0: ആകാശവാണി
1: ആവണി പൊന്നുഞ്ഞാൽ
0: ആവണി പൊന്നുഞ്ഞാലിൽ ഇന്ന് അതിഥിയായി പങ്കെടുക്കുന്നത് 2025 മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ ഷംല ഹംസ.
2: ഓണത്തിനെ പറ്റി പറയുമ്പോൾ കുറേ പാട്ടുകളുണ്ട്. പക്ഷെ ഇപ്പം കേൾക്കാറുള്ള പാട്ട് ഓണം മൂട് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്, കുറേ പ്രാവശ്യം കേൾക്കാറുള്ള ഒരു പാട്ടാണ്. എൻ്റെ മോൾക്കും ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്. കുറേ ഡാൻസൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു പാട്ടാണ്. അപ്പോൾ അവളിങ്ങനെ ടി വിയിൽ വെക്കുമ്പം ഡാൻസ് ചെയ്യാറുണ്ട് ആ സോങ്. അപ്പം ആക്ച്വലി ഇതാണ് ഞങ്ങൾ ഇപ്പോൾ കേൾക്കുന്ന ഓണം സോങ്, പണ്ടത്തെ സോങ്സിനേക്കാളും.

ഇപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുത്തേ ഇത്തിരിപ്പൂവിൻ്റെ കൈക്കൊമ്പിളിൽ വീണ മുത്തേ എന്ന് പറഞ്ഞിട്ടുള്ള സോങ്. അത് ഇഷ്ടാവാൻ കാരണം എന്താന്ന് വെച്ചാൽ, ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഉമ്മാനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യായിരുന്നു. ഹോം സിക്നെസ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ഈ പാട്ട് ഞാൻ എപ്പോഴും FM-ൽ കേട്ടതാണ്. അത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു ആദ്യമൊക്കെ, പിന്നെ പിന്നെ അത് കേൾക്കുമ്പോൾ ഭയങ്കര സമാധാനമായിരുന്നു. നല്ല രസമുള്ള സോങ്ങാണ്. ഞാനത് ആ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ വിഷ്വൽസ്. അതൊക്കെ ഇപ്പം കേൾക്കുമ്പം എൻ്റെ കോളേജ് ലൈഫും അതുപോലെ ഹോസ്റ്റലിലെ മെമ്മറീസും അന്ന് ഉമ്മാനെ മിസ് ചെയ്തിരുന്ന ഓർമ്മകളും എന്തുകൊണ്ട് മിസ് ചെയ്തിരുന്നു എന്നൊക്കെ ഓർമ്മ വരുന്നു. ഇപ്പം ഞാൻ എൻ്റെ മോൾക്ക് പാടിക്കൊടുക്കാറുണ്ട് പാട്ട്. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എപ്പോഴും പാടാറുണ്ടായിരുന്നു. അവൾക്ക് കുട്ടികൾക്ക് പരിചയമാവുമെന്ന് പറയുമല്ലോ നമ്മുടെ ശബ്ദമൊക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എപ്പോഴും പാടാറുള്ള പാട്ടായിരുന്നു.

പിന്നെ ഒരു സോങ്ങാണ് ആറ്റുനൂറ്റുണ്ടായിരുണ്ണി. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സോങ്ങാണ്, മീനിങ് ഫുൾ ആയിട്ടുള്ള ലൈൻസ് ആണ് എൻ്റെ. അതിഷ്ടമാകാൻ കാരണം എന്താന്ന് വെച്ചാൽ എൻ്റെ തതേ തോന്നുന്നുണ്ട്, അപ്പോൾ ഫ്രണ്ടാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ആ സിനിമേൻ്റെ സ്റ്റോറി പറഞ്ഞു. അപ്പോൾ കെ പി എസ് സി ലളിതാ മാം ഒക്കെ ഉള്ള സിനിമയാണ്. ഭയങ്കര സങ്കടമായി, ഞാൻ സിനിമ കണ്ടിട്ടില്ല കേട്ടോ, വിഷമം വരുന്ന സിനിമകൾ കാണാറില്ല, ബട്ട് എനിക്ക് എഫക്റ്റ് ആവും അങ്ങനെ സങ്കടമുള്ള സിനിമകൾ. പിന്നെ കുറേ സമയം അത് ആലോചിച്ചിരിക്കും, അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നൊക്കെ. ഇപ്പൊ പിന്നെ അങ്ങനെ കാണാനുള്ള സമയം കിട്ടാറില്ല. അങ്ങനെ അതിന്റെ സ്റ്റോറി പറഞ്ഞപ്പം അതിലൊരു പാട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ കേട്ട പാട്ടായിരുന്നു ഇത്. ഇത് ഇപ്പോഴും ഞാൻ കേൾക്കും, ഞാൻ എൻ്റെ മോൾക്ക് പാടിക്കൊടുക്കാറുള്ള പാട്ടാണ്, അവൾ ഉറക്കുമ്പോൾ താരാട്ടായിട്ട് പാടിക്കൊടുക്കുന്ന പാട്ടാണ്.

ഈ പാട്ട് എപ്പോ പാടുമ്പോഴും എനിക്കതിന്റെ സ്റ്റോറി ഓർമ്മ വരാറുണ്ട്. അതായത് ഒരു അമ്മയ്ക്ക് നഷ്ടപ്പെട്ട മകൻ, അവന്റെ സുഹൃത്ത്, അവരെ പറ്റിയൊക്കെ ഓർക്കുന്ന അങ്ങനത്തെ ഒരു പാട്ട്. ഞാൻ അതിന്റെ വിഷ്വല് കണ്ടിട്ടുണ്ട്, ഇഷ്ടമാണ് വിഷ്വല് കാണാൻ.

0: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
1: ഭീമേന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
2: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
1: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ, തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളിൽ.
3: അൽ-അമാനയിൽ ചെന്നോണം, സമ്മാനം കൊണ്ടോണം.
4: അൽ-അമാന 7th ആനിവേഴ്സറി ആൻഡ് ഓണം സെലിബ്രേഷൻസ് സെപ്റ്റംബർ 10 വരെ. നാൽക്കെടുപ്പിലൂടെ മെഗാ വാമ്പ ഗിഫ്റ്റ്, AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ.
5: 5 കുടുംബങ്ങൾക്ക് ഓണ സദ്യ, ഡെയിലി ലക്കി വിന്നർ, ഓണ കിറ്റ്, ഓണ പുടവ, സ്ക്രാച്ച് ആൻഡ് വിന്നറുടെ ക്യാഷ് പ്രൈസും.
4: അൽ-അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറ മോഡ്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അഡ്ദമാം.
1: ഇപ്പോൾ നേടാം ഇരട്ട ബിരുദം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും നേടാം ഇരട്ട ബിരുദം. റെഗുലർ ഡിഗ്രിക്ക് തുല്യമായ UGC അംഗീകാരമുള്ള ഡിഗ്രി. 2026 ജൂലൈ അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
0: ഈ ഓണം KK ചേട്ടൻ തൂക്കും.
6: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
7: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണ ഓഫറുകളുമായി അമാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
1: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും, 8 സ്വർണ്ണ നെക്ലേസുകളും, 5,000 സ്വർണ്ണ മോതിരങ്ങളും.
7: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
8: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
9: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
10: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
8: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246979719.
11: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.

0: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
1: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
2: കണ്ടീഷൻ സപ്ലൈ.
3: എന്റെ പേര് സിനി, ഞാനൊരു സ്റ്റുഡന്റ് ആണ്. ഇപ്പോ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയ പിന്നെ എന്റെ അച്ഛനമ്മയ്ക്ക് നല്ലൊരു തുക മിച്ചം വെക്കാൻ പറ്റുന്നുണ്ട്.
4: ഞാൻ ഡേസി, എന്നും ടൗണിൽ പോയി മീൻ വിറ്റാണ് ഞാൻ ജീവിക്കണത്. കിട്ടണ പൈസയിൽ നല്ലൊരു തുക പോയി വരാൻ തന്നെ ആവും. ഗവൺമെന്റ് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയ പിന്നെ ആ നഷ്ടം കുറഞ്ഞു.
5: ഞാൻ സിന്ധു, ഡെയിലി യാത്രയ്ക്ക് തന്നെ എനിക്ക് നല്ലൊരു സംഖ്യ വരുമായിരുന്നു. ഇപ്പോ സർക്കാർ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയപ്പോ അത് സേവിങ്സ് ആയി മാറി.
6: എന്റെ പേര് അഞ്ജലി, ഡെയിലിയുള്ള ബസ് ചാർജ് ഒഴിവായപ്പോ തന്നെ വലിയൊരു ആശ്വാസമായി.
7: നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി പാലിച്ചുകൊണ്ട് സർക്കാർ നിങ്ങളുടെ ഒപ്പം.
0: പ്രിയദർശിനി KSRTC സൗജന്യ യാത്രാ പദ്ധതി. പ്രായ വരുമാന ഭേദമന്യേ സ്ത്രീകൾക്കും ട്രാൻസ് വിഭാഗത്തിനും ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര.
7: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ. സദ്ഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
8: ഓണം ഷോപ്പിംഗ് അവസാന നിമിഷങ്ങളിലേക്ക്. മൈ ജിയിൽ ഓരോ പ്രൊഡക്റ്റും കളത്തിലിറങ്ങുന്നു. മൊബൈൽ, ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, മിക്സർ ഗ്രൈൻഡർ, സ്പീക്കേഴ്സ് എല്ലാം ഒന്നിനു പിറകെ ഒന്നായി ഏറ്റവും മികച്ച വിലക്കുറവിൽ. ഏറ്റവും മികച്ച ഓഫേഴ്സ്, ഏറ്റവും മികച്ച സമ്മാനങ്ങൾ, വിലക്കുറവും ഓഫറും സമ്മാനങ്ങളും, സൂപ്പർ ഫിനിഷ്. ഈ ഓണത്തിന്റെ ചാമ്പ്യൻ ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ മൈജി. മൈജി ഓണം മസ്റ്റ് ഓണം.
9: നല്ലത് വാങ്ങാൻ നല്ലൊരിടം, ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
10: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
9: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
10: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
9: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
10: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
11: ഫോൺ നമ്പർ ഞാൻ പറയാം, ഞാൻ പറയാം.
9: എന്നാ പറയ?
11: 90 72 503 503.
12: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
13: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
0: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
14: പിന്നെന്ന് പറഞ്ഞാല് കണ്ണോട് കൺകൽപ്പീസും ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്. അത് ഏറ്റവും കൂടുതൽ ഇഷ്ടമാവാൻ കാരണം ഗോവിന്ദ് വസന്തന്റെ ഒരു കവർ വേർഷൻ ആണ് കേട്ടിട്ടുള്ളത്.

പിന്നെ ഒരു സോങ് എന്ന് പറഞ്ഞാല് ഒരു ഹിന്ദി സോങ് ആണ്, ഘർ സേ നിക്കൽത്തെ ഹേ കുച്ച് ദൂർ ചൽത്തെ ഹേ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഹിന്ദി ഭയങ്കര ഇഷ്ടമാണ്, ഹിന്ദി ലാംഗ്വേജ്. എൻ്റെ ഒരു മാഷുണ്ട്, ജോബ് മാഷ് എന്നാണ് പേര്, മാഷാണ് ഹിന്ദി പഠിപ്പിച്ചത്. ലൈക്ക് മാഷ് നന്നായിട്ട് പഠിപ്പിക്കും, അപ്പോൾ മാഷിനോട് ഇഷ്ടമായിരുന്നു, ആ ഇഷ്ടം കൊണ്ട് ഹിന്ദിയോടും ഇഷ്ടമായി. അങ്ങനെ ഹിന്ദി കുഴപ്പമില്ലാണ്ട് സംസാരിക്കാൻ അറിയാം, എഴുതാനും വായിക്കാനൊക്കെ അറിയാം. അങ്ങനെ ഹിന്ദി സോങ്സ് പണ്ട് കേട്ടിരുന്നു. ഹിന്ദി സോങ്സ് കേൾക്കാൻ വേറൊരു കാരണം കൂടി ഉണ്ടായിരുന്നു, എന്താ വെച്ചാൽ എൻ്റെ ഉപ്പ ഒരു പാട്ടുകാരനായിരുന്നു പണ്ടത്തെ. കൂടുതലും മുഹമ്മദ് റാഫി സാറിന്റെ സോങ് ആണ് പാടാറ്. ചെറുപ്പത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ഹിന്ദി സോങ്സ് ആണ് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ. അപ്പൊ അതിലുള്ളൊരു സോങ്. അപ്പം ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാല് റസ്തേ മേ ഹേ ഉസ്കാ ഘർ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളൊരു വരിയാണ്. അപ്പൊ അതിങ്ങനെ സ്കൂളിൽ നിന്നൊക്കെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഈ പാട്ടൊക്കെ ഇങ്ങനെ പാടി വരും. അപ്പം ഇതിങ്ങനെ ഓർമ്മ വരികയാണ് ഇപ്പം ഇതൊക്കെ പറയുമ്പോൾ. അപ്പം അതാണ് അടുത്തത്.

0: ഇതിലും വലിയ വിലക്കുറവ് ഇനി ഇല്ല. മൈ ജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 വരെ മാത്രം
1: 80% വരെ ഡിസ്കൗണ്ട്.
0: ഓരോ പർച്ചേസിനും മൈ ജിയുടെ ഓണ സമ്മാനവും ഉറപ്പ്.
1: വൈകല്ലേ, ഇപ്പോൾ തന്നെ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലേക്ക് വരൂ.
2: MRT ലോണം പൊന്നോണം ഓഫറിൽ നിറയെ സമ്മാനം.
3: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
4: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
1: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
5: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
1: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.
6: ചേട്ടാ, ഒരു TV വാങ്ങിയാലോ? ഓണം ഒന്നും കൂടെ കളറാക്കാമല്ലോ.
0: എന്തായാലും പറ്റിയ സമയം. മൈജിയിൽ TVകൾക്ക് കിട്ടില്ല ഓഫറുകളാ. EMI വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്, ഒപ്പം നിരവധി ഓണം ഓഫറുകളും.
1: ഓണത്തിന് മുൻപ് TV സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
7: ഹായ് ആൾ, മാള രവീന്ദ്രൻ, MRT മെറ്റൽ മാർട്ട്. ഏവർക്കും ഓണ ആശംസകൾ, ലിസ്ണേഴ്സ്, കസ്റ്റമേഴ്സ്, ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്.
8: ഒരു നന്ദി കൂടെ പറയുന്ന എല്ലാരടത്തും MRT സപ്പോർട്ട് ചെയ്തത് കൊണ്ട് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പ് നിൽക്കുന്നു.
7: വി ആർ വെരി മച്ച് പ്രൗഡ് ഓൺ ഗിവിംഗ് ദ എക്സൈറ്റിംഗ് ഓഫേഴ്സ് ടു ഓൾ അവർ MRT കസ്റ്റമേഴ്സ്. ഗോൾഡ് കോയിൻസ്, സാരീസ്, കുപ്പേഴ്സ് ആൻഡ് ഡിന്നർ സെറ്റ്. ആസ് യു നോ, MRT സ്റ്റാൻഡ്സ് ഫോർ ട്രസ്റ്റ്, കോൺഫിഡൻസ് ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. വി ആർ ഓൾ പ്രൗഡ് ടു സെർവ് യു. താങ്ക് യു വൺസ് അഗൈൻ. ഹാപ്പി ഓണം.
9: ഏവർക്കും താലം ജ്വല്ലേഴ്സിന്റെ ഹൃദയം നിറഞ്ഞ ഉത്രാട ദിനാശംസകൾ.
10: താലം ജ്വല്ലേഴ്സ്, വെഞ്ഞാറമൂട്, പോത്തൻകോട്, കടക്കൽ, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.
11: അടുത്തതും ഒരു ഹിന്ദി സോങ് തന്നെയാണ്, ഞാൻ പാടി നോക്കാം. ചാന്ദനേ കുച്ച് കഹാ, രാത്നേ കുച്ച് സുനാ, തൂ ഭീ സുൻ ബേ ഖബർ, പ്യാര് കർ, ഓഹോ പ്യാര് കർ. ഈ പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഈ സിനിമയിലെ എല്ലാ സോങ്സും ഇഷ്ടമാണ്. 90s ഷാറൂഖ് ഖാൻ, അമീർ ഖാൻ, സൽമാൻ ഖാൻ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ആ സമയത്തെ ഒരു ഫാൻ ഫോളോയിങ് ഇസ് ഡിഫറെന്റ്. ഇതിന്റെ വിഷ്വൽസ് രസമുള്ള വിഷ്വൽസാണ്.

ഇനിയുള്ളത് നമ്മുടെ പപ്പയുടെ സ്വന്തം അപ്പൂസിലെ എൻപൂവേ പൊൻപൂവേ എന്നുള്ള പാട്ട്. അത് എത്ര വട്ടം ഞാൻ കണ്ടു എന്ന് ചോദിച്ചാൽ എനിക്കതിന് എണ്ണല്ല. അത്രയേറെ പ്രാവശ്യം ഞാൻ ആ പാട്ട് കണ്ടിട്ടുണ്ട്. എന്ത് രസമുള്ള സോങ് ആണല്ലേ, നല്ല രസമുള്ള വിഷ്വൽസ് ആണ്. ശോഭന മാമിന്റെ ഡാൻസും ആ കുഞ്ഞ് ഇങ്ങനെ തെരഞ്ഞു നടക്കുന്നതൊക്കെ. അപ്പം അതൊരു നൊസ്റ്റാൾജിക് സോങ് ആണ്. എനിക്ക് ഒരു എവർഗ്രീൻ, എപ്പോഴും ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു പാട്ടാണ്. അതിൻ്റെ ലിറിക്സ് ഒക്കെ കംപ്ലീറ്റ്ലി അറിയാം.

0: ചേട്ടാ, ഓണത്തിന് ആക്സസറീസ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്താലോ? മൈജിയുടെ ഉത്രാട പാച്ചിലിൽ ഇയർബഡ്സ്, സ്മാർട്ട് വാച്ച്, സ്പീക്കർ തുടങ്ങിയ ആക്സസറീസിന് കിടിലൻ ഓഫറുകളാ. സ്ക്രാച്ച് ആൻഡ് വിനിലൂടെ ഉറപ്പ് സമ്മാനങ്ങളും.
1: എന്നിട്ട് ഞാൻ എന്തിന് കാത്തിരിക്കണം? ഇപ്പോൾ തന്നെ മൈജിയിലേക്ക് പോയേക്കാം.
0: ആക്സസറീസ് സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാട പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
2: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
3: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
2: അവിടെന്താ ഇത്ര പ്രത്യേകത?
4: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ ഇ വി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
5: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
6: UPI പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
7: RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
8: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
9: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർപിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
8: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
9: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
8: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayarboard.gov.in.
9: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
8: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
1: ഇതിലും വലിയ വിലക്കുറവ് ഇനി ഇല്ല. മൈജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 വരെ മാത്രം
0: 80% വരെ ഡിസ്കൗണ്ട്.
1: ഓരോ പർച്ചേസിനും മൈജിയുടെ ഓണ സമ്മാനവും ഉറപ്പ്.
0: വൈകല്ലേ, ഇപ്പോൾ തന്നെ മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലേക്ക് വരൂ.
10: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
11: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
12: കണ്ടീഷൻ സപ്ലൈ.
13: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ, സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
14: പിന്നെയുള്ള സോങ്, കണ്ണാന്തുമ്പി പോരാമോ, എന്നോട് ഇഷ്ടം കൂടാമോ, ആ പാട്ട് ഇഷ്ടമാണ്. അതിന്റെ സിനിമ കുറെ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അവര് കണ്ടുമുട്ടുന്ന ഭാഗം കാണാൻ വേണ്ടി വീണ്ടും വീണ്ടും വീണ്ടും ആ സിനിമ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു സിനിമ ആലോചിക്കുമ്പോൾ ഭയങ്കര ഇമോഷണലാണ്. പിന്നെ ഒരു സിസ്റ്റർഹുഡ് ഒക്കെ കാണിക്കുന്ന ഒരു പാട്ടല്ലേ, അപ്പം ഈ പാട്ടൊക്കെ ഞങ്ങളെ വീട്ടിൽ എപ്പോഴും വെക്കാറുണ്ട്, കണ്ണാന്തുമ്പി പോരാമോ എന്നുള്ള സോങ്.

എനിക്കിഷ്ടമുള്ള പാട്ട് രാജാക്കോ റാണി സേ പ്യാർ ഹോ ഗയാ. അമീർ ഖാനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ സിനിമയും ഇഷ്ടമാണ്. പിന്നെ ഈ പാട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ കോളേജിൽ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ഇങ്ങനെ പാടിയിട്ടുള്ള ഒരു പാട്ടാണിത്. അപ്പൊ ആ ഒരു കാലയളവ് ഓർമ്മിപ്പിക്കുന്ന ഒരു സോങ് ആണിത്. ആ സമയത്തൊക്കെ ലിറിക്സ് ഒക്കെ നന്നായി നോക്കുമായിരുന്നു, എങ്ങനെയാണ്, എന്താണ് സിറ്റുവേഷൻ, അങ്ങനെയൊക്കെ. അന്നൊക്കെ കുറെ സിനിമകളൊക്കെ കണ്ടിരുന്നു, അതുകൊണ്ട് ഈ പാട്ടും ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒന്നാണ്.

നമ്മുടെ കീർത്തി ചക്രയിലെ ഹുദാസേ മന്നത് ഹോ മേരി ആ സോങ്. ടച്ചിങ് ആയിട്ടുള്ള സോങ്. ഒരാള് ഒരാളോട് ബെഗ് ചെയ്യണ, ഐ മീൻ ലൈക്ക് ദൈവത്തിനോട് പറയുന്ന പോലെ തോന്നുന്ന ഒരു പാട്ടാണ്. അങ്ങനെ തന്നെയാണ് അതിന്റെ ലിറിക്സ് എന്നാണ് എന്റെ വിശ്വാസം. ഞങ്ങളുടെ കാശ്മീർ തിരിച്ചു തരൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പാട്ട്. അത് പറയുമ്പം ഓർമ്മ വരുന്നത് എന്താന്ന് വെച്ചാൽ, ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ പ്രിൻസിപ്പൽ സമദ് എന്നാണ് സാറിന്റെ പേര്. അപ്പൊ ഒരു ക്യാമ്പ് ഫയർ ഉണ്ടായി. ക്യാമ്പ് ഫയർ ഇൻ ദ സെൻസ് സ്കൂളിന്റെ ടെറസിൽ തന്നെ. അപ്പൊ ആ ക്യാമ്പ് ഫയറിന് സാർ ഇങ്ങനെ ആരൊക്കെയാ പാട്ട് പാടുന്നേ എന്നൊക്കെ ചോദിച്ചു. ഈ സാറിന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു. സാറിനോട് അങ്ങനെ സംസാരിക്കാനൊന്നും ആരും പോകാറില്ല. പക്ഷെ ആളൊരു സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ്, അത് അന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് സാറിന്റെ ഒരു കുറച്ച് ദൂരമായിട്ട് ഇരിക്കുമ്പോ സാർ എന്നെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഷംല പാടും. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓ ദൈവമേ, സാർക്ക് എന്റെ പേരൊക്കെ അറിയാം, അയ്യോ. ആ സമയത്ത് ഭയങ്കര അത്ഭുതമായിരുന്നത്. എന്നിട്ട് പാടി സാർ പറഞ്ഞപ്പോ ഭയങ്കര പ്രൗഡ് ആൻഡ് ഹാപ്പി ആയിട്ട് തോന്നിയപ്പോ. അപ്പൊ ഈ പാട്ട് കേൾക്കുമ്പോ അതാണ് ഓർമ്മ വരുന്നത്.

0: 103.6 റിയൽ എഫ്എമ്മിന്റെയും കോഴിക്കോട് ആകാശവാണിയുടെയും എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: രണ്ടായിരത്തി 2025 മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ ഷംല ഹംസയാണ് ആവണി പൊന്നൂഞ്ഞാലിൽ ഇന്ന് അതിഥിയായി പങ്കെടുത്തത്. ആവണി പൊന്നൂഞ്ഞാൽ സമാപിക്കുന്നു. നിർവഹണം തേജസ്വിനി നായർ, നിർവഹണ സഹായം വിനോദ് ബി കെ, അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.
2: ആവണിപ്പൊന്നൂഞ്ഞാൽ.

0: സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച സപ്തധാര ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്ന മാർഗരേഖയാണെന്ന് ബിജെപി. ഉൽപാദനശക്തി, കൃഷി, ഭക്ഷ്യ സംസ്കരണം, സാങ്കേതികവിദ്യ, ഗതിശക്തി, പ്രതിരോധശക്തി, നീലസമ്പദ് വ്യവസ്ഥ എന്നിവ പ്രധാനമാണെന്ന് പാർട്ടി വക്താവ് ഡോക്ടർ സംബിത് പത്ര പറഞ്ഞു. ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദന മേഖല ചരിത്രപരമായ പരിവർത്തനത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് രാജ്യരക്ഷാ ഉൽപാദന വകുപ്പ് സെക്രട്ടറി സഞ്ജീവ് കുമാർ. 2013-14 43,000 കോടി രൂപയായിരുന്ന ആഭ്യന്തര ഉൽപാദന മൂല്യം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തോടെ 1.78 ലക്ഷം കോടി രൂപ എന്ന റെക്കോർഡിലേക്ക് കുതിച്ചുയർന്നെന്നും അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു. സാധാരണക്കാരുടെയും തൊഴിലാളികളുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്ന

ഇടതുപക്ഷ രാഷ്ട്രീയത്തിനൊപ്പമാണ് യു ഡി എഫ് എന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. മന്ത്രി ഷിബു ബേബി ജോണിന്റെ ഓഫീസ് കൊല്ലം ചവറയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വനിതാ ശിശുക്ഷേമ സംരക്ഷണ കേന്ദ്രങ്ങളിലെ കുട്ടികൾക്ക് ഓണം ആഘോഷിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് 2 ലക്ഷം രൂപ അനുവദിച്ചു. സംസ്ഥാനത്ത് ആകെ 16 സംരക്ഷണ കേന്ദ്രങ്ങളിലെ 250 കുട്ടികൾക്കാണ് ഓണസദ്യയും ഔട്ടിങ്ങും സിനിമ കാണാനും സൌകര്യം ഏർപ്പെടുത്തിയത്. സംസ്ഥാന ഗവൺമെന്റിന്റെ ആശ്വാസകിരണം പദ്ധതിയിൽ 24,857 ഗുണഭോക്താക്കൾക്കായി 3,400 രൂപ വീതം ധനസഹായം വിതരണം ചെയ്തു. ഇതിനു പുറമെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കുടിശ്ശികയും വിതരണം ചെയ്തു. സംസ്ഥാനത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ഓണാഘോഷങ്ങളുടെ ഭാഗമായി കൊയിലാണ്ടി നഗരസഭാ പരിധിയിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കോഴിക്കോട് ജില്ലാ കളക്ടർ. കൊയിലാണ്ടി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഇരുചക്രവാഹനങ്ങളടക്കം ചെറുവാഹനങ്ങൾക്ക് പാർക്കിംഗ് ഏർപ്പെടുത്തണമെന്നും കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ടെസ്റ്റിന്റെ രണ്ടാം ദിനം ശ്രീലങ്ക 1 ഇന്നിംഗ്സ് മറുപടി ബാറ്റിംഗ് ആരംഭിച്ചു. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ശ്രീലങ്ക 5 വിക്കറ്റ് നഷ്ടത്തിൽ 152 റൺസ് എടുത്തിട്ടുണ്ട്. FM ന്യൂസ് ഹെഡ്ലൈൻസ്, ഇനി 5 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ,
0: കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനം, രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.

0: എന്തൊരു സുഗന്ധം! ഈ കൊടുങ്കാട്ടിൽ എവിടെ നിന്നാണ് ഈ സുഗന്ധം? മാദകമായ ഈ ഗന്ധം മനസ്സിനെ മയക്കുന്നല്ലോ. ഒരു തോണി ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. അത് തുഴയുന്നത് ഒരു വനദേവതയാണ്. സുഗന്ധവും കൂടിക്കൂടി അടുത്തേക്ക് വരുന്നു.
1: ഏയ് തോണിക്കാരി, എന്നെയും തോണിയിലേറ്റുമോ?
2: പിന്നെന്താ, പുഴ കടക്കാനാണല്ലോ തോണി. യാത്രക്കാരനാണെങ്കിൽ കയറാം.
0: രൂപം പോലെ ഈ ശബ്ദവും അതിമനോഹരം. ഈ കോമളമേനിയിൽ നിന്നാണല്ലോ മനംമയക്കുന്ന സുഗന്ധം പ്രവഹിക്കുന്നത്.
1: അല്ലയോ സുന്ദരി, ഭുവനമനോഹരിയും വശ്യസുഗന്ധിയുമായ ഭവതി ആരാണ്?
2: ഞാൻ സത്യവതി, ഇവിടത്തെ മുക്കുവ മൂപ്പന്റെ പുത്രി. മാലോകരെ അക്കരെ ഇക്കരെ കടത്തുന്ന പണി ചെയ്യുന്നു. അല്ല, അങ്ങാരാണെന്ന് പറഞ്ഞില്ല.
1: ഞാൻ ഹസ്തിനപുരിയിലെ മഹാരാജാവ് ശന്തനു. നായാട്ടിനു വേണ്ടി വന്നതാണ്.
2: മഹാരാജാവ് അടിയനോട് പൊറുക്കണം. ഈ പാവങ്ങളൊക്കെ അവിടുത്തെ പ്രജകളല്ലേ.
1: എന്തായാലും അച്ഛൻ ദാശരാജനെ കണ്ടിട്ടേ നാം പോകുന്നുള്ളൂ.

0: രാജരാജനായ ശന്തനു മഹാരാജാവിന് അടിയന്റെ കുപ്പമാടത്തിലേക്ക് സ്വാഗതം.
1: എനിക്ക് സന്തോഷമായി മൂപ്പ. അങ്ങയോട് വിശിഷ്ടമായൊരു സ്വകാര്യം അഭ്യർത്ഥിക്കാനാണ് നാം ഇപ്പോൾ വന്നിരിക്കുന്നത്.
2: മഹാരാജാവ് ഈ ഉള്ളവനോട് അഭ്യർത്ഥിക്കുകയോ? അങ്ങയ്ക്ക് മൂപ്പനോട് എന്തും ആജ്ഞാപിക്കാമല്ലോ. പറഞ്ഞാലും ഞാൻ എന്താണ് അങ്ങയ്ക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്?
1: അതീവ രൂപലാവണ്യവും അസാമാന്യ സുഗന്ധവുമുള്ള അങ്ങയുടെ മകൾ സത്യവതി ആദ്യ ദർശന മാത്രയിൽ തന്നെ നമ്മുടെ ഹൃദയം കീഴടക്കിയിരിക്കുന്നു. അവളെ എനിക്ക് മാംഗല്യം ചെയ്തു തരണം.
2: തിരുമേനി, ഇതിൽ പരം എന്ത് ഭാഗ്യമാണ് അടിയന് കിട്ടാനുള്ളത്. പക്ഷേ അടിയന്റെ ഉള്ളിൽ ഒരാഗ്രഹമുണ്ട്. അങ്ങ് സത്യവതിയെ

0: പത്നിയായാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ ഒരു സത്യം ചെയ്തു വെക്കണം.
1: എന്ത് സത്യമാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞില്ല, അത് കേട്ടിട്ട് സമ്മതം അറിയിക്കാം.
0: അത് മറ്റൊന്നുമല്ല, ഇവളിൽ ഉണ്ടാകുന്ന പുത്രനെ അങ്ങയുടെ അനന്തര അവകാശിയായ രാജാവായി വാഴിക്കണം.

0: ഹസ്തിനപുരിയിലെ രാജാവ് ശന്തനു അഭിമുഖീകരിച്ച വലിയ മനക്ലേശം നിറഞ്ഞ സന്ദർഭമാണിത്. അതിന്റെ നാടകീയത ഒട്ടും ചോർന്നുപോകാതെ പുനരവതരിപ്പിച്ച് മഹാഭാരത ഇതിഹാസത്തിന്റെ ജീവിതഗന്ധിയായ അനേകമുള്ളറകളിലേക്ക് നിരൂപണബുദ്ധ്യ കടന്നു ചെല്ലുന്ന വിശിഷ്ട കൃതിയാണ് കുട്ടികൃഷ്ണമാരാരുടെ ഭാരത പര്യടനം.
1: കാമപരിതപ്തനായ രാജാവിന് സത്യവതിയിലുള്ള ആഗ്രഹം തെല്ലുമടക്കാനാകുന്നില്ല. അതേസമയം യഥാർത്ഥ രാജ്യാവകാശിയായ തന്റെ മൂത്ത പുത്രനെ ഓർത്ത്, ഗംഗാപുത്രനായ ദേവവ്രതനെ ഓർത്ത് ആ പിതൃമാനസം നീറി. അച്ഛന്റെ ദുഃഖകാരണം മനസ്സിലാക്കിയ പുത്രൻ ദേവവ്രതൻ അപ്പോൾ തന്നെ കുറച്ച് വൃദ്ധക്ഷത്രിയന്മാരുമൊത്ത് മുക്കുവമൂപ്പന്റെ അടുത്ത് ചെന്ന് പിതാവിനു വേണ്ടി കന്യകയായ സത്യവതിയെ ആവശ്യപ്പെടുകയാണ്.
2: ഹേ ദാശരാജൻ, അങ്ങേക്ക് വന്ദന. ഞാൻ ഹസ്തിനപുരിയിലെ മഹാരാജാവായ ശന്തനുവിന്റെ പുത്രനായ ദേവവ്രതൻ. അച്ഛനു വേണ്ടി അങ്ങയോട് ഒരു ആവശ്യം ഉന്നയിക്കാനാണ് ഞാൻ വന്നത്. അങ്ങയുടെ മകൾ സത്യവതിയെ പാണിഗ്രഹണം ചെയ്യാൻ എന്റെ അച്ഛൻ ആഗ്രഹിക്കുന്നു.
3: പരമശ്രേഷ്ഠനായ അങ്ങയുടെ ഈ വാക്കുകൾ എനിക്കേറെ ആനന്ദം പകരുന്നു. ഈ അഭ്യർത്ഥന എനിക്കെന്നല്ല, ഒരു പിതാവിനെ നിരസിക്കാനുമാവില്ല. പക്ഷേ
2: എന്താണ് ഒരു സംശയം?
4: അങ്ങയുടെ അച്ഛനെപ്പറ്റി എനിക്ക് നേരത്തെ അറിയാം. പക്ഷേ എന്റെ ഇപ്പോഴത്തെ പ്രധാന എതിരാളി അങ്ങാണ്.
2: അങ്ങ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അതോർത്ത് ഒട്ടും ആശങ്ക വേണ്ട. ദേവവ്രതൻ വാക്കു പറഞ്ഞാൽ വാക്കാണ്. ഇതാ ഇവിടെ വെച്ച് ഞാൻ പറയുന്നു, അങ്ങയുടെ മകൾ സത്യവതിയിൽ പിറക്കുന്ന പുത്രൻ എന്റെ അച്ഛനു ശേഷം ഹസ്തിനപുരിയുടെ രാജാവാകും. അതിനു വേണ്ടതൊക്കെ ഞാൻ ചെയ്തുകൊള്ളാം. ഇത് സത്യം.
4: ഇങ്ങനത്തെ പ്രതിജ്ഞ മറ്റാർക്കും ചെയ്യാനാവില്ല. എങ്കിലും മറ്റൊരു കാര്യം.
2: എന്താണ്? പറയൂ.
4: അവിടത്തേക്ക് ജനിക്കുന്ന പുത്രൻ, അതിൽ എനിക്ക് വലിയ സംശയമുണ്ട്.
2: അല്ലയോ ദാശരാജൻ, ഈ ക്ഷത്രിയന്മാരുടെ സാന്നിധ്യത്തിൽ ഗംഗാപുത്രനായ ദേവവ്രതൻ അച്ഛനു വേണ്ടി പറയുന്നു.
5: രാജ്യം ഞാൻ ആദ്യമേ ഉപേക്ഷിച്ചിരിക്കുന്നു. ഇനി പുത്രന്റെ കാര്യം. ഞാൻ ഇന്നു മുതൽ ബ്രഹ്മചര്യത്തിലാണ്. അപുത്രനായാലും എനിക്ക് സ്വർഗത്തിൽ ശാശ്വത ലോകങ്ങൾ ഉണ്ടാകുമെന്ന് കരുതുന്നു.

0: ഇന്ത്യൻ ക്ലാസിക്കുകളിൽ പരമപ്രധാനമായ മഹാഭാരത ഇതിഹാസത്തിലെ ഏറ്റവും പുളകോദ്ഗമകാരിയായ സംഭവങ്ങളിലൊന്നാണ് ദേവവ്രതന്റെ ഈ ദൃഢപ്രതിജ്ഞ. മുക്കുവമൂപ്പനു മുമ്പാകെ സ്വന്തം പിതാവിനു വേണ്ടി രാജ്യവും കുടുംബജീവിതവും ത്യജിച്ച് പ്രതിജ്ഞയെടുത്ത ദേവവ്രതൻ അന്നുമുതൽ ഭീഷ്മരായി. പ്രതിജ്ഞാവേളയിൽ ആകാശത്തുനിന്ന് പുഷ്പവൃഷ്ടിയുണ്ടായി. അച്ഛന്റെ ആഗ്രഹപൂർത്തീകരണത്തിനായി അസാമാന്യമായ വഴിയൊരുക്കിയ മകൻ യശസ്വിയും സ്വച്ഛന്ദ മൃത്യുവുമായി മഹാഭാരത മഹാകഥയുടെ ഭാഗധേയത്തെ നിർണയിക്കുന്ന പ്രധാന കഥാപുരുഷനായി, തലമുറകളുടെ വൃദ്ധിക്ഷയങ്ങളുടെ കാവൽക്കാരനായി, മനുഷ്യരാശിയെ മുച്ചൂടും മുടിച്ചുകളയുന്ന യുദ്ധവെറിയുടെ സാക്ഷിയും പങ്കാളിയുമായി.
1: മഹാഭാരതത്തിലെ ഭീഷ്മപ്രതിജ്ഞയ്ക്കും മറ്റു ചില കഥാഭാഗങ്ങൾക്കും ഇത്രയേറെ പ്രാധാന്യവും ഔചിത്യവുമുണ്ടെന്ന് മലയാളികൾക്ക് ബോധ്യപ്പെട്ടത് ഭാരത പര്യടനത്തിന്റെ വരവോടെയാണ്. അക്ഷരാർത്ഥത്തിൽ ഇതൊരു യാത്രാ പുസ്തകമാണ്, ഒരു ബൃഹത് ഗ്രന്ഥത്തിലൂടെയുള്ള യാത്രയാണ് ഇവിടെ നടത്തുന്നത് എന്ന് മാത്രം. ബൗദ്ധികവും യുക്തിഭദ്രവും ഭാവനാസമ്പന്നവുമായ ആ യാത്രയിൽ നമ്മൾ പുതിയ ചില തുരുത്തുകളിലും തുറസുകളിലുമൊക്കെ എത്തിച്ചേരും. പരിചിതമല്ലാത്ത ചില വഴിത്താരകൾ പിന്നിടും.
0: സമകാലികമായ മനുഷ്യജീവിതത്തോട് ചേർത്തുവയ്ക്കാവുന്ന പലതും പുരാണ ഇതിഹാസങ്ങളിലുണ്ടെന്നും പ്രവാചക കവിയായിരുന്നു വേദവ്യാസനെന്നും തെളിവ് സഹിതം വിശദമാക്കുകയാണ് മാരാർ. അതിനായി വ്യാസൻ സൃഷ്ടിച്ച ചില സന്ദർഭങ്ങളുടെ അവ്യക്തതകളെ യുക്തിയുടെ വെളിച്ചത്തിൽ അദ്ദേഹം സ്പഷ്ടമാക്കി. ചില മൌനമാത്രകളെ യഥോചിതം പൂരിപ്പിച്ചു. ഇതിഹാസകഥയിലെ മർത്യജീവിതാനുസാരിയായ ഭാഗങ്ങളെ വൈകാരിക ദീപ്തിയോടെ സ്ഫുടീകരിച്ചു.
1: മലയാള വിമർശനത്തെ കേവലമായ പുസ്തക അഭിപ്രായത്തിനപ്പുറത്തേക്കും സർഗപരമായ ഔന്നിത്യത്തിലേക്കും നയിച്ച വിമർശകരിൽ പ്രധാനിയാണ് കുട്ടിക്കൃഷ്ണ മാരാർ. മുണ്ടശ്ശേരിയും മാരാരും കേസരിയും കൂടി മലയാള വിമർശനത്തിന്റെ ഗതാനുഗതികത്വത്തെ മാറ്റിപ്പണിഞ്ഞു. പുതുമയുടെ ഉൾക്കാമ്പ് ചികഞ്ഞെടുത്ത് ഭാരതീയവും പാശ്ചാത്യവുമായ അറിവടയാളങ്ങളെ ഇണക്കിച്ചേർത്തുകൊണ്ടുള്ള വായന സുസാധ്യമാക്കി.
0: പട്ടാമ്പി സംസ്കൃത കോളേജിൽ പുന്നശ്ശേരി നീലകണ്ഠ ശർമ്മയുടെയും ശംഭു ശർമ്മയുടെയും ശിഷ്യനായി സംസ്കൃതം പഠിച്ച് സാഹിത്യ ശിരോമണി ഒന്നാം ക്ലാസ്സിൽ ഒന്നാമനായി പാസായി പുറത്തുവന്ന മാരാർ പഠനകാലത്ത് തന്നെ അസാമാന്യ പാണ്ഡിത്യവും സർഗശേഷിയും പ്രകടിപ്പിച്ച സാഹിത്യ പ്രതിഭയാണ്. സംസ്കൃതത്തിൽ അവഗാഹം നേടിയതുപോലെ ഇതിഹാസ പുരാണങ്ങളിലും ആണ്ടുമുങ്ങിയ മാരാർക്ക് അവയിലെ മുത്തുകൾ കണ്ടെടുക്കുക വളരെ എളുപ്പമായിരുന്നു.
1: ആദ്യകാലത്ത് സംസ്കൃത രചനകളാണ് എഴുതിയിരുന്നത്. മഹാകവി വള്ളത്തോളിന്റെ അന്തേവാസിയായി 15 കൊല്ലത്തോളം മാരാർ കഴിഞ്ഞു. ആ സഹവാസകാലത്താണ് മലയാളത്തിലേക്ക് അധികം ശ്രദ്ധ തിരിച്ചത്. അക്കാലത്ത് തന്നെ പണ്ഡിതനും കവിയും വിവർത്തകനുമായ നാലപ്പാട്ട് നാരായണമേനോനെ പരിചയപ്പെടാനായതും കുട്ടിക്കൃഷ്ണ മാരാരുടെ സാഹിത്യ ഭാവനയെ കൂടുതൽ വികസ്വരമാക്കി.
0: 1938 മുതൽ 23 കൊല്ലക്കാലം മാതൃഭൂമിയിൽ പ്രൂഫ് റീഡറായി കരാർ ജോലി ചെയ്തു. സഫലമായ സാഹിത്യ പരിശ്രമങ്ങളുടെ കാലം കൂടിയായിരുന്നു അത്.
1: മാരാരുടെ മുഖ്യകൃതി എന്ന് പലരും കരുതിപ്പോരുന്ന ഭാരത പര്യടനമെഴുതാൻ നിമിത്തമായത് മാതൃഭൂമിയിലെ പ്രൂഫ് വായനകാലമായിരുന്നുവെന്ന് എന്റെ അടിവേരുകൾ എന്ന ലേഖനത്തിൽ കുട്ടിക്കൃഷ്ണ മാരാർ സൂചിപ്പിച്ചിട്ടുണ്ട്.
2: ഭാരത പര്യടനം മഹാഭാരതം മുഴുവൻ വായിച്ചിട്ടോ പദ്ധതി തയ്യാറാക്കിയിട്ടോ എഴുതിയതല്ല. മാതൃഭൂമിയിൽ കുട്ടികളുടെ മഹാഭാരതം പ്രൂഫ് വായിച്ചു വരുമ്പോൾ അശ്വമേധിക പർവ്വത്തിലെ ഒരു പ്രധാന സന്ദർഭം. ഭാരതയുദ്ധത്തിലെ സർവനാശത്തിന് ശേഷം ദിഗ്വിജയത്തിന് നടക്കുന്ന അർജുനന്റെ അടുക്കൽ സഹോദരിയായ ദുശള തന്റെ പേരക്കുട്ടിയെയും എടുത്ത് അതിന്റെ ജീവനെങ്കിലും തരണേ എന്ന് കരഞ്ഞും കൊണ്ടുവന്നു നിന്നത് എന്നെ വല്ലാതെ സ്പർശിച്ചു. പിടിച്ചിരുത്തി ചിന്തിപ്പിച്ചു. അതിനെപ്പറ്റി വല്ലതുമൊന്ന് എഴുതിയ സമാധാനമാവൂ എന്നുവരെ എത്തിച്ചു.
0: അർജുന വിഷാദയോഗം എന്ന ഭാരത പര്യടന ലേഖനത്തിന്റെ പിറവിയുടെ സന്ദർഭമാണ് ഇത്. ഭാരത പര്യടനത്തിനുവേണ്ടി ആദ്യമെഴുതിയ പ്രബന്ധവും ഇതുതന്നെ. പക്ഷേ ഗ്രന്ഥത്തിൽ 16 അധ്യായമായി അവസാന ഭാഗത്താണ് ഈ പ്രബന്ധം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഭീക്ഷ്മപ്രതിജ്ഞയാണ് ഒന്നാമത്തെ ലേഖനം. മഹാഭാരത കഥയുടെ കാലക്രമം കൂടി ദീക്ഷിച്ച് ഒരു നോവൽ പോലെ വായിച്ചു പോകാവുന്ന രീതിയിലാണ് മാരാർ ഭാരത പര്യടനത്തിലെ 18 അധ്യായവും ക്രമീകരിച്ചിരിക്കുന്നത്. ഭാരത

0: സന്ദർഭങ്ങളെ ആസ്പദമാക്കി രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ പ്രബന്ധങ്ങളും വിമർശകന് വഴികാട്ടിയായി. കുട്ടിക്കാലം മുതൽ കേൾക്കുന്ന മഹാഭാരത കഥയിലെ ഇരുളും വെളിച്ചവും വിമർശകന് മുന്നിൽ നിവർന്നുവന്നു. ആ വായനാ മുഹൂർത്തത്തെ വിളക്കുവച്ച് വായിച്ച സമയമായാണ് മാരാർ കാണുന്നത്. അളവറ്റ ആത്മസമർപ്പണവും അന്വേഷണ കൗതുകവുമായി അദ്ദേഹം മഹാഭാരതത്തിലൂടെ സഞ്ചരിച്ചു.
1: ഇതിഹാസ കഥയിലെ ചില നിർണായക സന്ദർഭങ്ങളിലും വഴിത്തിരിവുകളിലും ചവിട്ടി നിന്നുകൊണ്ടാണ് കുട്ടിക്കൃഷ്ണ മാരാർ ഭാരത പര്യടനം നടത്തുന്നത്. യുക്തിപൂർവകവും ഭാവവ്യഞ്ജകവുമായ ആ പുനർവായനകളിലൂടെ മഹാഭാരതത്തിന് കൂടുതൽ തേജസ്സും ഓജസ്സും കൈവരുന്നു.
0: മഹാഭാരതത്തിന്റെ സൗന്ദര്യ സത്തയിലേക്കോ കാവ്യഭംഗികളിലേക്കോ എന്നതിനേക്കാൾ ഭാരതകഥയുടെ സൂക്ഷ്മസന്ധികളിലേക്കും കഥാപാത്രങ്ങളുടെ ഉൾത്തലങ്ങളിലേക്കുമാണ് മാരാർ സഞ്ചരിച്ചത്. ധർമ്മം, അധർമ്മം, സ്നേഹം, വിശ്വാസം, അധികാരം തുടങ്ങി മനുഷ്യോന്മുഖമായ പല ഘടകങ്ങളെയും മുൻനിർത്തിക്കൊണ്ടുള്ളതായിരുന്നു ആ യാത്ര.
1: ഭാരത പര്യടനം സമ്പൂർണമായി പാരായണം ചെയ്ത് കഴിയുമ്പോൾ വായനക്കാരന്റെ മനസ്സിലെ പൂർവ്വധാരണകൾക്ക് പലതിനും ഇളക്കം തട്ടും. സുപ്രതിഷ്ഠിത വിഗ്രഹങ്ങൾ പലതും ഉടഞ്ഞുവീഴും. യുധിഷ്ഠിരൻ, ദുര്യോധനൻ, കർണൻ, അർജുനൻ, ദ്രൗപദി, ശ്രീകൃഷ്ണൻ, ബലരാമൻ തുടങ്ങിയ കഥാപാത്രങ്ങളൊക്കെ മാരാരുടെ വായനയിൽ പുതിയ വ്യക്തിത്വം നേടുന്നു.
0: ദൈവിക പരിവേഷമോ അവതാരമഹത്വമോ ഒന്നും കൂടാതെ തികച്ചും മാനുഷികമായ ബലദൌർബല്യങ്ങളുള്ള കഥാപാത്രങ്ങളായാണ് ഇവരെയെല്ലാം കുട്ടിക്കൃഷ്ണ മാരാർ കാണുന്നത്. വേദവ്യാസൻ ഈ മാനുഷികതയെയാണ് ലക്ഷ്യം വച്ചതെന്ന് അദ്ദേഹം തെളിവുകൾ നിരത്തി വാദിക്കുകയും ചെയ്യുന്നു.
1: ധർമ്മസങ്കടങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും തീച്ചുളയിൽപ്പെടുന്ന കഥാപാത്രമായാണ് ഭീഷ്മ പിതാമഹൻ ഈ കൃതിയിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്നത്. അംബ, ഭീഷ്മരുടെ ധർമ്മനിശ്ചയം, രണ്ട് അഭിവാദനങ്ങൾ തുടങ്ങിയ ഭാഗങ്ങളിൽ ഭീഷ്മരുടെ നിസ്സഹായ അവസ്ഥയുടെ ആഴം തെളിയുന്നു.
0: തന്റെ അനുജനായ വിചിത്രവീര്യന് വധുവാക്കാൻ വേണ്ടി ഭീഷ്മർ തട്ടിക്കൊണ്ടുപോയ കാശിരാജപുത്രിയാണ് അംബ. സാൽവനുമായുള്ള അനുരാഗവൃത്താന്തം അവളിൽ നിന്നും കേട്ടറിഞ്ഞ ഭീഷ്മർ അംബയെ സാൽവന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചെങ്കിലും അയാൾ അവളെ സ്വീകരിച്ചില്ല. നിത്യബ്രഹ്മചാരിയായ ഭീഷ്മർക്ക് അംബയെ സ്വീകരിക്കാനുമായില്ല. അങ്ങനെ പ്രതികാരദാഹിയായി തീർന്ന അംബ പരശുരാമനോട് സഹായം അഭ്യർത്ഥിക്കുന്നു. പക്ഷേ പരശുരാമൻ ഭീഷ്മരോട് പൊരുതി തോറ്റു. അംബ പ്രതികാരദാഹമടങ്ങാതെ ഭീഷ്മരെ കൊല്ലാൻ അടുത്ത ജന്മത്തിൽ ശിഖണ്ഡിയായി ജനിക്കുകയാണ്. അംബയുടെ കഥ സവിസ്തരം പ്രതിപാദിച്ച ശേഷം മാരാരിലെ വിമർശകൻ രണ്ട് മഹാപുരുഷന്മാരുടെ ദമനം ചെയ്യപ്പെട്ട വൈകാരിക അവസ്ഥയെ മനഃശാസ്ത്ര നിരൂപണത്തിന്റെ തലത്തിൽ തുറന്നുകാട്ടുന്നു.
1: കാശിരാജപുത്രിമാരെ ബലമായി പിടിച്ചുകൊണ്ടുവരുമ്പോൾ തന്റെ നിയന്ത്രിതമായ വികാരത്തെ വീര്യരൂപേണ പ്രകടിപ്പിക്കുകയാണ് ഭീഷ്മർ ചെയ്തതെന്നും സുന്ദരിയായ അംബയുടെ അഭ്യർത്ഥന കേട്ടയുടൻ ഭീഷ്മരോട് യുദ്ധത്തിന് പുറപ്പെട്ട പരശുരാമന്റെ ഉദാരതയുടെ പ്രചോദനം അദ്ദേഹത്തിന്റെ പഴുതടഞ്ഞുകിടന്ന രതിയാണെന്നും മാരാർ നിരീക്ഷിക്കുന്നു.
0: പാണ്ഡവജ്യേഷ്ഠനായ കർണൻ കുട്ടിക്കൃഷ്ണ മാരാർക്ക് പ്രത്യേക ഇഷ്ടം ചേർന്ന കഥാപാത്രമാണ്. സമൂഹത്തിൽ നിന്നും ബന്ധുജനങ്ങളിൽ നിന്നും നിരന്തരം അവഗണിക്കപ്പെടുകയും ജാത്യാധിക്ഷേപത്തിന് വിധേയമാകുകയും ചെയ്യുന്ന പോരാളിയായ കർണൻ ദുര്യോധനനുമായുള്ള സൌഹൃദത്തിന് മറ്റെന്തിനേക്കാളും വില കൽപ്പിച്ചു. കർണന്റെ കരുത്ത് എന്നും യുധിഷ്ഠിരനെ ഭയപ്പെടുത്തി. കർണന്റെ അരങ്ങേറ്റം എന്ന ഭാഗത്തും രണ്ട് അഭിവാദനങ്ങളിലും കർണന്റെ വ്യക്തിസത്തയെ മാരാർ ഉയർത്തിക്കാട്ടുന്നു.
1: ചെയ്യാത്ത തെറ്റുകൾക്ക് ശിക്ഷിക്കപ്പെടുകയും അർഹതപ്പെട്ടത് പലതും

0: നിഷേധിക്കപ്പെടുകയും ചെയ്യുക എന്നത് കർണന്റെ നിയോഗമാണ്. മഹാഭാരതത്തിൽ കർണൻ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് കൗരവ പാണ്ഡവ കുമാരന്മാരുടെ ആയുധ അഭ്യാസത്തിന്റെ അരങ്ങേറ്റ വേളയിലാണ്.
1: നൂറ്റഞ്ച് സഹോദരന്മാർ പടക്കോ പണിഞ്ഞ് ജ്യേഷ്ഠക്രമത്തിൽ വഴിക്കു വഴിക്ക് പ്രവേശിച്ച് അത്ഭുതകരമായ അമ്പെയ്ത്ത് തുടങ്ങി. ദുര്യോധനനും ഭീമസേനനും തമ്മിൽ കളത്തിലിറങ്ങി അത്യന്തം വാശിയേറിയ പയറ്റുമുറകളിൽ ഏർപ്പെട്ടു. ദ്രോണാചാര്യർ വത്സല ശിഷ്യനായ അർജുനനെ വിളിച്ചു. ധനുർധരനായ അർജുനൻ കളത്തിലിറങ്ങി കണ്ണഞ്ചിപ്പിക്കുന്ന അസ്ത്രവിദ്യാ പാഠവം പ്രകടമാക്കി. തന്റെ മകനെ കാണികൾ കുന്തിപുത്രൻ എന്നു വിളിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് കണ്ട് കുന്തിയുടെ മാറ് ചുരന്നു. അർജുനൻ ആഗ്നേയാസ്ത്രവും വരുണാസ്ത്രവും പാർജന്യാസ്ത്രവും കൊണ്ട് അത്ഭുതങ്ങൾ കാട്ടി. ചടുല ചലനങ്ങൾ കൊണ്ടും കൈക്കരുത്തുകൊണ്ടും കാഴ്ചക്കാരെ വിസ്മയിപ്പിച്ചു. ക്രമേണ പ്രകടനങ്ങൾ അവസാനിച്ചു. ദ്രോണരെ ചുറ്റി പാണ്ഡവർ അഞ്ചുപേരും ദുര്യോധനെ ചുഴന്ന് നൂറ്റുപേരും നിലകൊണ്ടു.
2: ഹേ കുന്തിപുത്രനായ അർജുന, താങ്കൾ ഇപ്പോൾ കാണിച്ച വിദ്യകളെല്ലാം ഇതിലും മെച്ചമായ നിലയിൽ ഞാൻ കാണിക്കാം. ആളുകൾ കാണട്ടെ, താങ്കൾ താങ്കളെ ചൊല്ലി അധികം അത്ഭുതപ്പെടേണ്ട.
3: ആരാണിത്?
4: ആരായത്?
5: കോമളനായി കുമാരൻ ആര്യ.
3: കവചകുണ്ഡലങ്ങളൊക്കെയായി ആരാണിത്?
5: മഹാബാഹു, ലോകാരാധ്യന്മാരിരിക്കുന്ന ഈ കൗരവ സദസ്സിലേക്ക് അങ്ങയ്ക്ക് സ്വാഗതം. ഞാൻ ദുര്യോധനൻ, ഈ ഹസ്തിനപുരിയുടെ ഭാവി രാജാവ്. അങ്ങയുടെ ശൗര്യം എനിക്കിഷ്ടമായി. ഞാനും ഈ കുരുരാജ്യവും ഇനി അങ്ങയുടേതുകൂടിയാണ്.
2: സന്തോഷം കുമാര, ഞാൻ കർണൻ. എനിക്ക് അങ്ങയുടെ സൗഹാർദ്ദം മാത്രം മതി. ആചാര്യശ്രേഷ്ഠരെ, എനിക്ക് പാണ്ഡവ മധ്യമനായ അർജുനനുമായി ദ്വന്ദ്വയുദ്ധത്തിൽ ഏർപ്പെടണം.
6: ഹേ കർണ, വിളിക്കാതെ വന്നുകയറി ചോദിക്കാതെ പറയുന്നവർക്കുള്ള ലോകങ്ങളിലേക്ക് ഈ അർജുനൻ നിന്നെ കൊന്നയക്കുന്നുണ്ട്. ഇതാ ഇപ്പോൾ തന്നെ.
7: കർണന്റെ രംഗപ്രവേശത്തെയും തുടർന്നുള്ള സംഭവങ്ങളെയും ഏറെ ഭാവാത്മകതയോടെ പുനരാവിഷ്കരിച്ച് അതിന്മേൽ യുക്തിവിചാരം നടത്തുകയാണ് ഭാരത പര്യടനത്തിൽ. സഹോദരന്മാർ തമ്മിൽ നടക്കാൻ പോകുന്ന മത്സരപ്പോരിന്റെ അന്തരീക്ഷം അത്രമേൽ വൈകാരിക തീവ്രമായിരുന്നു.
8: ഭാരത പര്യടനം അവസാന ഭാഗം അടുത്ത തിങ്കളാഴ്ച രാത്രി 7:35 മായാമുദ്രകളിൽ.
9: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
8: കുട്ടികൃഷ്ണ മാരാരുടെ ഭാരത പര്യടനം. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ. ആഖ്യാനം എൻ ജെ ജോഷിലാൽ, ഗായത്രി ദേവി. ശബ്ദസാന്നിധ്യം കുരിപ്പുഴ സജീവ്, മനീഷ് MP, ഫഹദ് റാസ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ, വിനോദ് കല്ലറ, അനന്തു മൈലച്ചൽ, ചന്ദ്രസേനൻ. നിർവഹണ സഹായം പി ശ്രീകല. നിർവഹണം ഐശ്വര്യ.
10: ഓഫറിന്റെ കൊട്ടിക്കലാശ പമ്പൻ സമ്മാനങ്ങൾ ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നു. പമ്പ പ്രൈസ് BMW കാർ, സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസാന അവസരം. മൈജി കൊട്ടിക്കലാശം എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
11: ഈ ഉത്രാടനത്തിൽ മാത്രം ഈ സ്പോർട്ടിലെ

0: പകോടില് ഓണസദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്.
1: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈറ്റി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
0: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് ഒരു ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
2: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട് ട്രിവാൻഡ്രം.
3: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
4: ഭീമേന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
5: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമ്മാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
4: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളിൽ.
6: മൻ കി ബാത്,
7: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
6: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
7: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
6: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
7: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
6: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
7: തുടർന്ന് മലയാള പരിഭാഷ.
6: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
8: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
9: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45 തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
10: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
11: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.

ആകാശവാണി അനന്തപുരി FM 101.9 ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഈ പറക്കും തളിക എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

0: ഏവർക്കും താലം ജുവലേഴ്സിന്റെ ഹൃദയം നിറഞ്ഞ ഉത്രാട ദിനാശംസകൾ.
1: താലം ജുവലേഴ്സ്, വെഞ്ഞാറമൂട്, പോത്തൻകോട്, കടക്കൽ, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.
2: 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
4: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
5: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
4: അവിടെന്താ ഇത്ര പ്രത്യേകത?
6: 1st ടാറ്റാ ടിയാഗോ ഇവി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
7: ഓണം ഷോപ്പിംഗ് അവസാന നിമിഷങ്ങളിലേക്ക് മൈജിയിൽ ഓരോ പ്രൊഡക്റ്റും കളത്തിലിറങ്ങുന്നു. മൊബൈൽ, ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, മിക്സർ ഗ്രൈൻഡർ, സ്പീക്കേഴ്സ്, എല്ലാം ഒന്നിന് പിറകെ ഒന്നായി ഏറ്റവും മികച്ച വിലക്കുറവിൽ, ഏറ്റവും മികച്ച ഓഫേഴ്സ്, ഏറ്റവും മികച്ച സമ്മാനങ്ങൾ, വിലക്കുറവും ഓഫറും സമ്മാനങ്ങളും, സൂപ്പർ ഫിനിഷ്. ഈ ഓണത്തിന്റെ ചാമ്പ്യൻ ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ മൈജി. മൈജി ഓണം, മസ്റ്റ് ഓണം.
8: എസ് രമേശൻ നായരുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം, എം ജി ശ്രീകുമാറും സന്തോഷ് കേശവും പാടിയത് ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്.

0: ചേട്ടാ, ഉത്രാണം ഇങ്ങ എത്തി. ഓണം ഷോപ്പിംഗ് ഇനിയും തുടങ്ങിയിട്ടില്ലല്ലോ.
1: അതിനല്ലേ മൈജിയുടെ ഉത്രാണ പാച്ചിൽ വന്നിരിക്കുന്നത്. മൊബൈൽ ആയാലും അപ്ലയൻസസ് ആയാലും എല്ലാത്തിനും കിട്ടില്ല ഓഫറുകൾ. ബ്രാൻഡ് ഓഫറിനൊപ്പം EMI ഓഫറുകൾ.
2: 30 കോടി രൂപയുടെ സമ്മാനങ്ങൾക്കൊപ്പം ഓണത്തിന് മുൻപ് ഷോപ്പിംഗ് പൂർത്തിയാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാണ പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
3: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
4: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
5: കണ്ടീഷൻ സപ്ലൈ.
6: മുത്തോല കൊട്ടാരം എന്ന ചിത്രത്തിനുവേണ്ടി MG ശ്രീകുമാർ പാടിയത്, ഭരണിക്കാവ് ശിവകുമാറിന്റെ വരികൾ, മുരളി സീതാരയുടെ സംഗീതം.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
1: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ പരിസ്ഥിതി പ്രവർത്തക ഉഷാ ശൂലപാണി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിലൊപ്പം എം എസ് ആശ.
2: മാഡം അഗ്രോ എക്കോളജിയെ കുറിച്ച് പറഞ്ഞു, ഭക്ഷ്യ പരമാധികാരത്തിനെ കുറിച്ച് പറയുന്നു, നമ്മൾ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വൈവിധ്യം കൊണ്ടുവരുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നു. പക്ഷെ ഇത് ഈ കർഷകർ എന്ന് പറയുന്ന ഒരു സമൂഹത്തിന്റെ പിന്തുണ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ നമ്മുടെ കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ ഇപ്പോ കൃഷി കൊണ്ട് ജീവിക്കാം എന്നൊരു കോൺഫിഡൻസ് ഒന്നും അധികം പേർക്കും ഇല്ല എന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ നമുക്ക് ഇവരെ അവബോധം കൊണ്ടുവരിക, അല്ലെങ്കിൽ അവിടെ പരമാധികാരത്തിനെ ഫുഡ് സോവറിനിറ്റിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇറങ്ങി നമുക്ക് വേണ്ട നമ്മുടെ ചുറ്റുപാടിന് ഇണങ്ങുന്ന സംസ്കാരത്തിന് ഇണങ്ങുന്ന ആഹാരം ഉണ്ടാക്കിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്നുള്ളത് എന്ത് കിട്ടിയാലും അത് കൺസ്യൂം ചെയ്യേണ്ടുന്നൊരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ കൃഷി ചെയ്യുക, നമ്മൾ തീരുമാനിക്കുക എന്ന് പറയുന്ന ആ നമ്മൾ എവിടെയാണ് എന്നുള്ളതാണ്. കുറച്ച് നാളും കൂടെയൊക്കെ നമ്മൾ എന്തെങ്കിലും കൃഷി ചെയ്യുമായിരിക്കും, അതിനുശേഷം ആരാണ് കൃഷി ചെയ്യുക? ഇപ്പം മറ്റൊരാൾ കൃഷി ചെയ്തില്ല എന്ന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ, നമ്മൾ അതിന്റെ ഭാഗമാകണമല്ലോ. ആ നമ്മൾ എവിടെയാണ്?
3: നമ്മൾ എവിടെയാണ് വലിയൊരു ചോദ്യം തന്നെയാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പൊ ഒരുപാട് ചെറുപ്പക്കാർക്ക് കൃഷിയിൽ താല്പര്യം വരുന്നുണ്ട്. അത് പരമ്പരാഗതമായി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കൃഷി തന്നെ ആവണം എന്നില്ല. കാരണം നമുക്ക് ഇപ്പോൾ ടെക്നോളജിയൊക്കെ വളർന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ അറിയാനുള്ള സംവിധാനങ്ങൾ അത് ചെറുപ്പക്കാർ നല്ലോണം ഉപയോഗിക്കുന്നുണ്ട്. പലപ്പോഴും പരമ്പരാഗത കൃഷിയിൽ നിന്ന് അകന്നു പോകാൻ ഒരു കാരണം ഈ മാർക്കറ്റിന്റെ ഒരു വിഷയം തന്നെയാണ്. പിന്നെ നമുക്ക് ഭൂമിയുടെ അളവ്, ഇപ്പൊ ചെറുകിട കർഷകരാണ് കൂടുതൽ, ഒരു 80% നോക്കുകയാണെങ്കിൽ കൃഷി ചെറുകിട കർഷകരായിരിക്കും. അപ്പൊ അവരെ എങ്ങനെ നിലനിർത്തും എന്നുള്ളതാണ്, അത് ഗവൺമെന്റും കൂടെ ചേർന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷേ ഇത് താല്പര്യം വരേണ്ടതിലാണ് ഈ ലോക്കലൈസ് ചെയ്യുന്നത്. അതായത് നമ്മള് ഞാൻ പറയും ഫുൾ ടൈം കർഷകരാവണമെന്ന് പോലും ഇല്ല. ഇപ്പോഴത്തെ കാലത്ത് ഇതിനൊക്കെ സാധ്യതകളുണ്ടെന്ന് ഞാൻ പറയുന്നു. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് അതിന് സാധ്യത ഉണ്ടായിരുന്നില്ല, നമുക്ക് ഏതെങ്കിലും ഒരു ജോലി തന്നെ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അപ്പൊ അതിനുള്ളൊരു അവസ്ഥ ഉണ്ടാക്കുക, ക്രിയേറ്റ് ചെയ്യുക, അത് മാധ്യമങ്ങളുടെ വലിയൊരു റോൾ അതിനകത്ത് കഴിഞ്ഞൊരു 20 കൊല്ലമായിട്ട് ഉണ്ടായിട്ടുണ്ട്. എൻഡോസൾഫാൻ അതിന് ശേഷം കീടനാശിനികളെ കുറിച്ച് ഒരുപാട് വാർത്തകളൊക്കെ ചാനലുകളിലും അല്ലെങ്കിൽ ഓൾ ഇന്ത്യ റേഡിയോ ഒക്കെ തന്നെ പ്രക്ഷേപണം ചെയ്യുകയും അത് കേട്ടിട്ടുള്ള ആളുകൾ, അതിലൂടെ വളർന്നു വന്ന കുട്ടികൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാര്. അതുകൊണ്ട് തന്നെ അവർ ഈ ഭക്ഷണത്തിനെ കുറിച്ച് അവർക്കൊരു ഇതുണ്ട്. നമ്മൾ ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതല്ല, കൃഷിയിൽ തുടങ്ങണം. അപ്പൊ ശരിക്കും അതിനായി മണ്ണ് ഹെൽത്ത് എന്നുള്ള ആശയം, മണ്ണിന് ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് ആരോഗ്യമുള്ള ചെടി ഉണ്ടാവുള്ളൂ, അതിലെ ആരോഗ്യമുള്ള മൃഗങ്ങളും മനുഷ്യർക്കും ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരുപക്ഷെ കർഷകനും ഉപഭോക്താവും ഒരു ടെക്നോളജിസ്റ്റും ഒക്കെ നമുക്ക് നമ്മുടെ പഞ്ചായത്തുകളിൽ ഇതിന്റെ ഒരു സാധ്യത ഞാൻ സത്യത്തിൽ കാണുന്നുണ്ട്. കേരളത്തിലാണ് പറ്റുക, നമ്മൾ അത്രയും ഉത്പാദിപ്പിക്കുന്നുള്ളൂ, അപ്പൊ ഉണ്ടാക്കിയ സാധനം വിൽക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ മതി.
2: ഇപ്പൊ കൂടുതലും ഇത്തരത്തിലുള്ള ചന്തകൾ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ഒക്കെ ഭാഗമായിട്ടുണ്ട്. കർഷകരിൽ നിന്ന് നേരിട്ട് വിപണിയിൽ എത്തിക്കുന്ന ആ ഒരു വിടവ് മാറുമ്പോൾ തന്നെ അവർക്ക് ലാഭം കിട്ടുന്നു എന്നുള്ളതാണ്. ആൾക്കാർക്ക് വേണം ഓർഗാനിക് ഫുഡ് എന്ന് പറഞ്ഞാല്, ആവശ്യക്കാർ എത്ര പൈസ കൊടുത്ത് വാങ്ങാൻ തയ്യാറാണ്, പക്ഷെ അത് എവിടെ കിട്ടുന്നു എന്നുള്ളതാണ് അവർക്ക് പ്രശ്നം. അപ്പൊ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ ഒരു അവസരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞ ലാഭത്തിന്റെ പ്രശ്നം.
3: അതിനകത്ത് നമുക്ക് വരേണ്ട ഒരു മാറ്റം, നമ്മളൊരു കൺസ്യൂമർ സൊസൈറ്റിയാണ്, ഇപ്പോൾ നമ്മളൊന്നും ഉത്പാദിപ്പിക്കുന്നില്ല. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ ഒരു ഫോക്കസ് വിദ്യാഭ്യാസത്തിലാണ് കൂടുതൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ മനസ്സ് ആ രീതിയിലാണ്. പക്ഷേ കൃഷി എന്ന് പറഞ്ഞാൽ ഏറ്റവും അറിവ് വേണ്ട ഒരു സംരംഭമാണ്. നമ്മൾ വിചാരിക്കും കൃഷി എന്ന് പറഞ്ഞാൽ പഴഞ്ചനാണെന്ന് വിചാരിക്കും, പക്ഷേ ഏറ്റവും കൂടുതൽ അറിവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ടത് കൃഷിയിലാണ്, പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത്. കാരണം കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ്. ഞാൻ ഇതൊക്കെ പറയുമ്പോഴും എല്ലായിടത്തും കൃഷി എന്ന് പറയുന്നത് എപ്പോഴും മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ളതാണ്. നമ്മൾ 10,000 കൊല്ലം മുമ്പ് തുടങ്ങിയ ഒരു കൃഷിയിലല്ലല്ലോ ഇപ്പോൾ. കേരളത്തിൽ പോലും 500 വർഷം മുമ്പ് ഉണ്ടായിരുന്ന വിളകളല്ല ഇപ്പോഴും. ഇപ്പോഴും കൃഷി ചെയ്യുന്ന പലതും പുറത്തുനിന്ന് വന്നതാണ്. പോർച്ചുഗീസുകാരും ബ്രിട്ടീഷും ഒക്കെ കൊണ്ടുവന്ന വിളകളാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പൊ നമ്മുടേതായിട്ടുള്ള വിളകൾ എന്ന് പറയാൻ മാത്രം അങ്ങനെ പറ്റില്ല. നമ്മുടെ പ്രദേശത്ത് നമുക്ക് എന്ത് ആഹാരം കഴിക്കണം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമോ, നമ്മുടെ പഞ്ചായത്തിൽ പറ്റുമോ, അല്ലെങ്കിൽ തൊട്ടടുത്ത പഞ്ചായത്തിൽ പറ്റുമോ, അവിടെ ആ ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കപ്പെടണം. അപ്പൊ അതിനകത്ത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാവരും ഒരുമിച്ച്, ഞങ്ങൾക്ക് തോന്നുന്നത് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിനെ അതിജീവിക്കുന്ന ഒരു കൃഷിയും ഭക്ഷണ സംസ്കാരവും കേരളത്തിൽ വന്നാൽ മാത്രമേ കേരളത്തിലെ ജനങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ, അത് മാനസികാരോഗ്യം അടക്കം. അത് സംഭവിക്കണമെങ്കിൽ നമ്മുടെ വിവിധ വകുപ്പുകള്, അതുപോലെ ഇങ്ങനെ പ്രവർത്തിക്കുന്ന സംഘടനകള് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും, കാരണം ഇതിനൊരു എനർജി കൊടുക്കണം. ഇപ്പൊ ഞാൻ പറയാം, ഗ്രീൻ റെവല്യൂഷന് ഒരു വലിയൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായതുപോലെ ഇന്നുള്ള ഞാൻ ഈ പറയുന്ന അഗ്രോ ഇക്കോളജി അതുപോലെ ഫുഡ് സോവറിനിറ്റി എന്ന് പറയുന്ന അതിലൂടെ നമുക്ക് എങ്ങനെയാണ് കേരളത്തിനൊരു ഭാവി കെട്ടിപ്പടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞു, കൃഷിക്ക് വലിയൊരു റോൾ ഉള്ളത് നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിലും കൂടിയാണ്. നമ്മൾ കൃഷി എന്ന് പറയുമ്പോൾ ഭക്ഷണം ഉത്പാദിപ്പിക്കാനുള്ള ഒരു വ്യവസ്ഥയായിട്ട് മാത്രമാണ് കൃഷിയെ കാണുന്നത്. പക്ഷെ നമുക്കറിയാലോ നമ്മുടെ പാടശേഖരങ്ങൾ എന്തുമാത്രം ജലം സൂക്ഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. കൃഷി നടക്കാത്ത സ്ഥലങ്ങളിൽ പ്രശ്നമുണ്ട്. ഇപ്പോൾ കർഷകരാണ് വാസ്തവത്തിലും ആ വെള്ളത്തിന്റെ ചാനലൊക്കെ വൃത്തിയാക്കി സൂക്ഷിച്ചിരുന്നതുകൊണ്ടാണ് നമുക്ക് പണ്ടും മഴയുണ്ടാകുമ്പോൾ പ്രളയം ഉണ്ടാവാറില്ല, അല്ലെങ്കിൽ നമ്മുടെ നിയന്ത്രണത്തിലുള്ള പ്രളയമൊക്കെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ മഴയുടെ ശക്തി കൂടുകയും ചെയ്യുന്നു, അതിൻ്റെ കൂടെ നമ്മൾ ഈ സംവിധാനങ്ങളെ മുഴുവനും നിലനിർത്താനുള്ള ഒരു ഇതുമില്ല. അത് നിലനിർത്താൻ കൃഷി ചെയ്യുന്ന ഒരു സമൂഹത്തിന് മാത്രമേ അത് കഴിയുള്ളൂ. അപ്പൊ കർഷകർ മാത്രമായിട്ട് നടക്കില്ല, അപ്പൊ ഈ സംവിധാനങ്ങൾ മുഴുവൻ അതിനുവേണ്ടി പ്രവർത്തിക്കണം, അത് നടക്കുന്നില്ല. അപ്പൊ 2018 ശേഷം നമ്മുടെ നോക്കുകയാണെങ്കിൽ ഡ്രെയിനേജ് താറുമാറായിട്ടുണ്ട്, അത് പുനർനിർമ്മിക്കാൻ പറ്റിയിട്ടില്ല. എപ്പോഴും പല സ്ഥലത്തും ഇപ്പൊ കൃഷി ഓഫീസർമാർ പറയുന്നത് അതുകൊണ്ട് മാത്രം കൃഷി നിന്ന് പോയിട്ടുണ്ട്, അപ്പൊ തരിശു കൂടുകയാണ്. അപ്പൊ അവിടെ ഫണ്ടിങ് വേണം. ഇവര് എല്ലാ വകുപ്പുകളും, ഇറിഗേഷനും ജലസേചന വകുപ്പുണ്ട്, കൃഷി വകുപ്പുണ്ട്, മൃഗസംരക്ഷണ വകുപ്പുണ്ട്, അങ്ങനെ 18-19 വകുപ്പുകൾ ഒരു പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഇവര് അന്യോന്യം പേരിൽ ഏകോപനം ഉണ്ടോ വെച്ചാണ്ട്, പക്ഷെ ശരിക്കും ഇല്ല. കൃഷിഭൂമി എന്ന് പറയാറില്ലോ ലാൻഡ്സ്കേപ്പിൽ കാണുക, ഒരാളുടെ എന്നുള്ള ഉത്പാദനം മാത്രമല്ല, ആ മൊത്തം ഭൂമിയിൽ ആ ഭൂമിയെ നമ്മൾ എങ്ങനെ നോക്കുന്നു, അവിടുത്തെ വെള്ളം എങ്ങനെ ഒഴുകുന്നു, അവിടെ എങ്ങനെയാണ് നിയന്ത്രണങ്ങൾ സാധ്യമാവുക, അതിലെങ്ങനെയാണ് സോയിൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക, അവിടെ എന്തൊക്കെ വിളകൾ ചെയ്യാൻ പറ്റും, അതിനെവിടെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും, ഇതൊരു ഡിസൈനിങ് ആണ് ശരിക്കും. അപ്പൊ ഭക്ഷണം ഉത്പാദിപ്പിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം നിലനിൽക്കണം എന്നുള്ളൊരു ഒരു ബോധ്യം സർക്കാരിന് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ജനങ്ങൾക്കും ഉണ്ടാവണം. ദുരന്തമുണ്ടായതിനു ശേഷമുള്ള കൂട്ടായ്മകളല്ല നമുക്ക്, ദുരന്തമുണ്ടാവാതിരിക്കാനുള്ള വഴികൾ അന്വേഷിക്കുന്ന കൂട്ടായ്മകളാണ് നമുക്ക് വരേണ്ടത്. കൃഷിയുടെ ഭൂമി നിലനിന്നാൽ മാത്രമേ കേരളത്തില് അത് സാധ്യമാവുകയുള്ളൂ.
2: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ.
3: അടുത്ത പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടിനെ കുറിച്ച് ഞാൻ പറയും. ഇവിടെ കാറ്റിന് സുഗന്ധം, രാഗം എന്ന് പറയുന്ന പഴയൊരു സിനിമ. അത് സിനിമയിൽ കുറെ നല്ല പാട്ടുകളുണ്ട്, അതിലൊരു പാട്ടാണ് യേശുദാസും ജാനകിയും കൂടെ ആലപിച്ച ഇവിടെ കാറ്റിന് സുഗന്ധം. വയലാർ രാമവർമ്മ എഴുതി, സലീൽ ചൗധരി സംഗീതം കൊടുത്ത ഒരു പാട്ടാണ്.

0: സ്വർണം ഇങ്ങനെ ലോക്കറിൽ ഇരിക്കാനുള്ളതല്ല, തലോടുന്ന കാറ്റ് പോലെ എന്നും നമ്മളോടൊപ്പം ചേരുന്നതാകണം.
1: ട്രെൻഡുകൾ മാറുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് ഷോറൂം തീർത്ഥം ജ്വല്ലേഴ്സിൽ 18 ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വിസ്മയ ലോകം. ചെയിനുകൾ 4,100 രൂപ മുതൽ, ഹോൾസെയിൽ വിലയും മെഗാ സമ്മാനങ്ങളും.
0: ഈ ഓഗസ്റ്റ് 22-ന് വാർഷികാഘോഷം പ്രമാണിച്ച് മണിക്കോലയിൽ 76% ഡിസ്കൗണ്ട്. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
2: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
3: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
4: കണ്ടീഷൻ സപ്ലൈ.
5: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
6: അതെങ്ങനെ?
5: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW 1,000 കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
7: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
0: അവിടെന്താ ഇത്ര പ്രത്യേകത?
8: 1st സമ്മാനം ടാറ്റാ ടിയാഗോ EV കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
9: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
10: ഭീമയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
11: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമ്മാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
10: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോത്തൻകോട് ഷോറൂമുകളിൽ.
12: എക്കോസെറ്റുമായിട്ടുള്ള സഹകരണം അല്ലെങ്കിൽ ഓർഗാനിക് സർട്ടിഫിക്കേഷൻ

0: സാധാരണ കർഷകർക്ക് എത്രത്തോളം പ്രയോജനകരമാണെന്ന് പറയാം. മാർക്കറ്റിംഗിലേക്ക് പോകുന്ന കർഷകർക്ക് സർട്ടിഫിക്കേഷൻ നിർബന്ധമാണ്. ഇപ്പോൾ ടിക്കോസട്ടയിൽ ആദ്യം വന്നിട്ടുള്ള ഒരു സ്ഥാപനമാണ് കേരളത്തിൽ. അന്നത്തെ കൂടുതൽ ആവശ്യം എക്സ്പോർട്ട് കയറ്റുമതിക്കായിരുന്നു. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ സപ്പോർട്ടോടുകൂടി കോസെട്ട് ഉണ്ട്, അതുപോലെ ഇൻഡോസെട്ട്, അങ്ങനെ പല സ്ഥാപനങ്ങളും ഇന്ത്യയിലുണ്ട്. പക്ഷെ കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് വേറൊരു സിസ്റ്റം ഇന്ത്യയിൽ വളർന്നു വന്നിട്ട്, അത് സിവിൽ സൊസൈറ്റിയാണ് തുടങ്ങിയത്. പാർട്ടിസിപ്പേറ്ററി ഗ്യാരണ്ടി സിസ്റ്റം എന്ന് പറയുന്ന ഡൊമസ്റ്റിക് മാർക്കറ്റ്, അതായത് ഇന്ത്യയിലെ മാർക്കറ്റിനകത്ത് വിൽക്കാൻ പറ്റുന്ന ചെറുകിട കർഷകർക്ക് പൈസ ചെലവില്ലാതെ ഒരു സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു ആലോചന തുടങ്ങി 2003 അതിന്റെ പരീക്ഷണം ഇന്ത്യയിൽ. അതിൽ ഒന്നാണ് തണലും അതിന്റെ ഭാഗമായിട്ട് അന്ന് ഓർഗാനിക് ബസാർ തിരുവനന്തപുരത്ത് തുടങ്ങുന്നത്. അപ്പൊ അന്ന് ജൈവകൃഷിയുടെ മുൻനിരയിൽ നിൽക്കുന്ന ഔറംഗാബാദ് ബേസ്ഡ് ഒരു സംഘടനയാണ് അതിന് നേതൃത്വം കൊടുത്തത്. അന്ന് സർട്ടിഫിക്കേഷൻ നിർബന്ധമില്ല, പക്ഷെ അതിനകത്ത് നമ്മൾ കൺസ്യൂമറിന് കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടി എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ നടത്തുന്ന ഒരു പരിപാടിയായിട്ടാണത്. അതിനകത്തുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പ്രാദേശികമായിട്ടുള്ള പ്രത്യേകതകൾ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക. 5 കർഷകരെ ഒരുമിച്ച് അവർ അന്യോന്യം സർട്ടിഫൈ ചെയ്യണം. അപ്പൊ അവർ തമ്മിൽ തള്ള ഒരു ബന്ധവും അതിലൂടെ വളരുകയാണ് ചെയ്യുക. അതായിരുന്നു ആക്ച്വലി പാർട്ടിസിപ്പേറ്ററി ഗ്യാരണ്ടി സിസ്റ്റത്തിന്റെ ഒരു ഒബ്ജക്റ്റീവ്. അതായിരുന്നു അത് നടത്തിക്കൊണ്ട് പോയപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് കർഷകർക്ക് മാത്രമായിട്ട് അത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഒരു ഏജൻസിയുടെ ഒരു സഹായം അതിന് കുറച്ച് ആവശ്യം വരും. പക്ഷെ ഇതൊരു ഗവൺമെന്റ് സിസ്റ്റത്തിലേക്ക് പോളിസിയും ഒക്കെ ആയിട്ട് വരുമ്പോൾ ഗവൺമെന്റ് നിയന്ത്രണത്തിലേക്ക് വന്നു. ഇപ്പോൾ ഗവൺമെന്റ് ഇപ്പോൾ നാഷണൽ സെന്റർ ഫോർ ഓർഗാനിക് ഫാമിംഗ് PGS തന്നെ അതിൽ കുറേ ആശയങ്ങൾ ഇതിൽ തന്നെ എടുത്തിട്ടുള്ളതാണ്. അങ്ങനെ അവർ ഇതിൽ വർക്ക് ചെയ്യുന്ന പല സംഘടനകളെയും ചില ഗവൺമെന്റ് ഏജൻസികളെയും ഒക്കെ റീജിയണൽ കൌൺസിൽ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സർട്ടിഫിക്കേഷന്റെ ഒരു ആവശ്യം മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷേ ഇതിനകത്ത് കുറേ പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മളത് കാണുന്നുണ്ട്. ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുമ്പോൾ തന്നെ പല പേരുകളും, നാച്ചുറൽ ഫാമിംഗ് ഉണ്ട്, ഓർഗാനിക് ഫാമിംഗ് ഉണ്ട്, പെർമാകൾച്ചർ, അപ്പം ഇതെല്ലാം കൂടെ വരുമ്പോൾ കൺസ്യൂമറിന്റെ ഇടയിലും കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്, കർഷകർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്.
1: ഫുഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾവേസ് ഓർഗാനിക്, നമ്മൾ അങ്ങനെയാണല്ലോ ഉണ്ടാക്കി വന്നത്. പക്ഷേ ഒരു പർട്ടിക്കുലർ സമയത്തിന് ശേഷം ഓർഗാനിക് അല്ലാത്ത ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിലോട്ട് നമ്മൾ വന്നു പല കാരണങ്ങൾ കൊണ്ടും. നമ്മുടെ ആഹാരം ഓർഗാനിക് ആയിരിക്കണ്ടേ? പക്ഷേ ഇപ്പോൾ മാഡം നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഫുഡ് ഉണ്ട്, ഫുഡ് സർപ്ലസ് ആണ്, പക്ഷേ ന്യൂട്രിയൻ ഡെഫിഷ്യന്റ് ആണ് നമ്മൾ. അപ്പൊ ന്യൂട്രിയൻ ഡെഫിഷ്യന്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള പല പ്രോഡക്ട്സും വരുന്നുണ്ട്, പാല്, ഉപ്പ്, അരി. അപ്പൊ നമുക്ക് വിശപ്പ് മാറുന്നുണ്ട്, നമുക്ക് ഫുഡ് കിട്ടുന്നുണ്ട്, ഫുഡ് സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്, പക്ഷേ ന്യൂട്രിയൻ ഡെഫിഷ്യന്റ് ആണ് താനും. അതുകൊണ്ട് തന്നെ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഐറ്റംസ് വാങ്ങേണ്ടി വരുന്നു, വൈറ്റമിൻ സപ്ലിമെന്റ്സ്, മിനറൽസ്. അങ്ങനെ ഇപ്പൊ ആൾക്കാരുടെ ഫുഡിനേക്കാൾ കൂടുതൽ ഇത്തരം സപ്ലിമെന്റ്സ് ആയിട്ട് ഉള്ള ഒരു ട്രെൻഡാണ് കാണുന്നത്. ഇപ്പൊ നമ്മുടെ ഫുഡ് മൊത്തത്തിൽ ഓർഗാനിക് ആയാൽ നമുക്ക് ഇത്തരത്തിലുള്ള ആ ഒരു സപ്ലിമെന്റ്സിന്റെ നീഡ് മാറ്റാനായിട്ട് സാധിക്കൂ?
0: മാറ്റാൻ കഴിയുന്നതന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനകത്ത് വേണ്ടത് വൈവിധ്യം തിരിച്ചു വരിക എന്നുള്ളതാണ്, ഭക്ഷണത്തിലെ വൈവിധ്യം. ഓർഗാനിക് എന്ന് പറയുമ്പോൾ എല്ലാം ഓർഗാനിക് തന്നെയാണ്, പക്ഷേ എന്തുമാത്രം നമുക്ക് അതിൽ അപകടം കുറയ്ക്കാം. ഇപ്പൊ പ്ലാസ്റ്റിക്കും കൂടെ പറയണം, കീടനാശിനികളും മാത്രം പറഞ്ഞാൽ പോരാ. ഈ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി വരാൻ ഒരു പ്രധാന കാരണം മണ്ണിൽ വന്നിട്ടുള്ള മാറ്റമാണ്. പാലക്കാടൊക്കെ ഞാൻ ഇടയ്ക്ക് പോകുന്ന സ്ഥലങ്ങളാണ്, കൃഷി ഓഫീസർമാർ അവര് പറയുന്ന ഈ രാസവളങ്ങൾ മാത്രമേ കർഷകർ ഇടുന്നുള്ളൂ. കാരണം ട്രാക്ടറും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ പശുക്കളില്ല, ഇപ്പോൾ പിന്നെ കുടുംബം ചെറുതായി, ഭൂമി ചെറുതായി, അപ്പൊ ഇതിനെ നിലനിർത്താൻ അവർക്ക് സാധിക്കില്ല. അപ്പൊ അവർ രാസവളങ്ങൾ മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോൾ ആ മണ്ണിൽ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഉണ്ടാവും, ചെടികളിലും അത് വരും, അപ്പോൾ ഭക്ഷണത്തിലും അത് വരും. അപ്പൊ മണ്ണിൽ തുടങ്ങണം. അത് മണ്ണിൽ നമ്മൾ എന്തുമാത്രം ജൈവാംശം നമുക്ക് കൊടുക്കാൻ പറ്റും.
1: നമ്മൾ സാധാരണ പറയാറുണ്ട് മണ്ണ് ജീവനാണെന്ന് പറയാറുണ്ട്. പക്ഷെ പലയിടത്തും നമ്മുടെ കാൽച്ചുവട്ടിൽ മണ്ണല്ലല്ലോ ഇപ്പോൾ ഉള്ളത്, ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ്, അല്ലെങ്കിൽ കോൺക്രീറ്റ് ആണ്, ടൈലും ഒക്കെയാണ്. ഇപ്പൊ നമ്മൾ മണ്ണിൽ ചവിട്ടി നടക്കുന്ന പോലും ഇല്ല. മണ്ണുണ്ടെങ്കിൽ പോലും അതിന് ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ അത് മരണാസന്നയായിട്ടുള്ള ഒരു മണ്ണാണുള്ളത്. മാഡം നേരത്തെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് മണ്ണിന്റെ ആരോഗ്യം നമുക്ക് വീണ്ടെടുക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ത്? ഓർഗാനിക് ഫാമിംഗ് തന്നെയാണോ അതിനും സൊല്യൂഷൻ ആയിട്ട് പറയാനുള്ളത്?
0: കാർഷിക മേഖലയിൽ അത് തന്നെയാണ് വരേണ്ടത്. കാരണം നമുക്കിപ്പോൾ രണ്ടു തരത്തിലാണ്, ഒന്ന് കാലാവസ്ഥാ വ്യതിയാനമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലും വരുന്ന മണ്ണിലെ ഓർഗാനിക് കാർബൺ സെക്വിസ്ട്രേഷൻ നടക്കണം. അതിന് ആ ജൈവാംശം കൂടുമ്പോഴേ അത് നടക്കുള്ളൂ. നമ്മുടെ ഹോംസ്റ്റെഡ് ഫാമിംഗ്, പുരയുടെ കൃഷി ഉണ്ടല്ലോ, അത് തിരിച്ചുകൊണ്ട് വരിക ചിലപ്പോൾ പല സ്ഥലത്ത് അത് കാടുകയറി കിടക്കുകയാണ്, നോക്കാൻ ആളില്ല. ആ ഒരു സംവിധാനം വന്നാൽ തന്നെ കേരളത്തിലെ മണ്ണിന്റെ ഒരു ആരോഗ്യത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാവും. അവിടെയാണ് ഞാൻ ഈ പറയുന്ന ലോക്കലൈസ് ചെയ്ത് ഇപ്പൊ പുതിയ ചെറുപ്പക്കാരുടെ നേതൃത്വത്തിലെ കൂട്ടായ്മകൾ വന്ന് പലതരം തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു മേഖലയായിട്ട് കൃഷിയെ മാറ്റുകയാണെങ്കിൽ കേരളം പോലുള്ള സംസ്ഥാനത്തിൽ ശരിക്കും നമുക്ക് ആവശ്യമുള്ള ഭക്ഷണത്തിന്റെ ഒരു 50% ഉണ്ടാക്കാൻ പറ്റും എന്നാണ്.
1: ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കട്ടെ, ഇപ്പൊ വിത്തുകൾ ഇല്ലാത്ത വിളകൾ അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള വിളകൾ നമ്മുടെ ഭാവി എങ്ങനെയാണ് ഭരിക്കാനായിട്ട് പോകുന്നതെന്ന് പറയാം.
0: അതായത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നുള്ള ജനറ്റിക്കലി മോഡിഫൈഡ് എന്ന് പറയുന്നതും ഹൈബ്രിഡ്സ് എന്ന് പറയുന്നത് രണ്ടാണ്. വിത്തുകൾ ഇല്ലാത്തത് എന്ന് പറയുന്നത് ഹൈബ്രിഡ്സ് ആണ് കൂടുതലും. അതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് എപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരിക്കണം, എന്നാലേ വിത്ത് കമ്പനികൾക്ക് ലാഭം ഉണ്ടാവുള്ളൂ. പക്ഷേ വിത്തില്ലാത്തത് നമ്മൾ കഴിക്കുമ്പോൾ അതിന്റെ പഠനങ്ങളൊന്നുമില്ല, പക്ഷേ പലരും അത് പറയുന്നുണ്ട് അത് ഗുണകരമല്ല എന്നുള്ളത്. എന്തായാലും ടേസ്റ്റിൽ വ്യത്യാസമുണ്ട്. ജനറ്റിക്കലി മോഡിഫൈഡ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ പരുത്തി മാത്രമേ അങ്ങനെ ചെയ്യുന്നുള്ളൂ കൃഷി, മറ്റതൊന്നും വന്നിട്ടില്ല. അതൊക്കെ തടഞ്ഞു നിർത്താൻ പറ്റിയിട്ടുണ്ട് തൽക്കാലം. എന്നുവെച്ചാൽ അതിന്റെ ഒരുപാട് സേഫ്റ്റിയെ കുറിച്ചിട്ടുള്ള കുറെ വിഷയങ്ങളുണ്ട്, പഠനങ്ങളൊന്നും നടത്താത്തതിന്റെ പ്രശ്നങ്ങൾ, പല വിവരങ്ങളും പുറത്തുവിടാത്തതിന്റെ പ്രശ്നങ്ങൾ, അങ്ങനത്തെ കുറെ

0: കാര്യങ്ങൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് ഇതുവരെ കോട്ടൺ കഴിഞ്ഞിട്ട് വേറൊന്നും നിയമപരമായിട്ട് നടക്കുന്നില്ല. പക്ഷെ നമുക്കിപ്പോ പുറത്തുനിന്ന് വരുന്ന അമേരിക്കയിൽ നിന്നോ അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന ഭക്ഷണ ചോളം അതുപോലെ സോയാബീൻ അതൊക്കെ അവിടെ ജനറ്റിക്കലി മോഡിഫൈഡ് ആണ്. അപ്പൊ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതുവഴി നമുക്ക് കിട്ടാവുന്നതാണ്. ഫാമിലി ഫാമിംഗ് എന്നുള്ള ഒരു ആശയം ഇപ്പൊ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം ഫാമിലിയിൽ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു മറ്റതല്ലെങ്കിൽ കൃഷി എന്ന് പറഞ്ഞൊരു പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിലൊരു പുരുഷനാണ് കർഷകൻ. പക്ഷെ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് പണിയെടുക്കുന്നത്. പക്ഷെ സ്ത്രീകളെ നമ്മൾ കർഷകരായിട്ട് അങ്ങനെ കാണാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം മാറി വരുന്നുണ്ട്. അപ്പൊ അവിടെയാണ് ഒരു കളക്റ്റീവായിട്ട് ഒരു ഫാമിംഗ് കൾച്ചർ ഇൻഡിവിജ്വലി ചെയ്യുന്ന ഒരു കാര്യമല്ലാതെ കളക്റ്റീവായിട്ട് നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉള്ളത് ഉപയോഗിക്കാൻ പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഇപ്പം കേരളത്തിലുണ്ടാകുന്ന പഴങ്ങൾ, മാമ്പഴം ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇക്കൊല്ലം ധാരാളം മാമ്പഴം ഉണ്ടായി. പക്ഷേ കേരളത്തിലെ മാമ്പഴം എത്രത്തോളം നമ്മുടെ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് നോക്കിയാൽ വളരെ കുറച്ചായിരിക്കും. നമ്മളിപ്പോഴും ആന്ധ്രയിൽ നിന്നോ അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ നിന്നോ വരുന്ന മാമ്പഴം ആണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് മാർക്കറ്റൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ നമ്മുടെ നാട്ടിലെ മാമ്പഴത്തിന് നമ്മുടെ മാർക്കറ്റിൽ എത്തിക്കാൻ സംവിധാനമില്ല. ഇപ്പൊ ഒരുപാട് കർഷകർ ശ്രമിക്കുന്നുണ്ട്. പല പുതിയ ഫ്രൂട്ട്സ് അവർ കൊണ്ടുവന്നിട്ട് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ഇപ്പൊ ഒരാൾ വിജയിച്ചു കൊണ്ടിട്ട് എല്ലാവരും കൂടെ തുടങ്ങിയാലും അപകടമായിരിക്കും. അപ്പൊ നമ്മുടെ പ്രദേശത്തിന്റെ പ്രത്യേകതകൾ, നമുക്ക് ഏതൊക്കെ ഫ്രൂട്ട്സ്, അതിനൊരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഇടപെടൽ ആവശ്യമാണ്. പഞ്ചായത്ത് തലത്തിലൊക്കെ വെറുതെ ഇങ്ങനെ കുറെ തൈ കൊടുക്കുക, അതിനൊക്കെ പകരം വിവിധ വകുപ്പുകൾ തമ്മിലും കർഷകരും തമ്മിൽ ഒരു ആലോചിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ച് അതിന്റെ ഒരു വിത്ത് മുതൽ മാർക്കറ്റ് വരെയുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം.
1: ഇപ്പൊ മാഡം, തണൽ എന്ന സംഘടന ഒരുപാട് കാലമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പൊ മാഡം, ഇതിന്റെ വെല്ലുവിളികളും ഇതിന്റെ പ്രയോജനങ്ങളും ഇതിന്റെ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസിൽ കൂടെ കടന്നുപോയിട്ടുള്ള ഒരാളാണ്. ഇത്ര കാലം ഈ മേഖലയിൽ സജീവമായി നിലനിൽക്കുമ്പോൾ പല വെല്ലുവിളികളും ഉണ്ട്. പല ആൾക്കാരും പല സമയങ്ങളിലാണോ തണലിലോട്ട് വരുന്നത്, അവരാ കാലഘട്ടത്തിൽ തണലുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയും പിന്നെ പോവുകയും, അല്ല സ്ഥിരമായിട്ട് ആൾക്കാർ വരുന്നതാണോ, സ്ഥിരമായിട്ട് ഒരു അഭ്യുദയകാംക്ഷി തണലുമായിട്ട് ചേർന്ന് ആദ്യം മുതൽ അവസാനം വരെ നിൽക്കുന്നു, അങ്ങനെയാണ്? എങ്ങനെയാണ് മാഡം അതിനെ കാണുന്നത്?
0: അതൊരു വലിയ ചോദ്യമാണ്. നമ്മൾ ഒരു അർത്ഥത്തിൽ വളരെ നിഷ്കളങ്കമായി തുടങ്ങിയൊരു ഇതിൽ നിന്ന് 2000s ഇന്ന് നമ്മൾ വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് വരുന്നത്. ഞങ്ങൾ പരിസ്ഥിതി വിദ്യാഭ്യാസം നടത്തിയിരുന്ന ആളുകളാണ്. അപ്പൊ അതിൽ നിന്ന് പരിചയപ്പെട്ട ചില ആളുകളാണ് പിന്നീട് പ്രവർത്തിക്കാൻ വരുന്നത്. അങ്ങനെ വന്ന് ഞങ്ങൾ അങ്ങനെ ചില കാര്യങ്ങൾ ഏറ്റെടുത്ത് അങ്ങ് കൊണ്ടുപോകാൻ എന്നുള്ളതാണ് ചെയ്തത്. അതിൽ പ്രത്യേകിച്ചും ഈ വേസ്റ്റുമായി ബന്ധപ്പെട്ട് ആയിരുന്നു സീറോ വേസ്റ്റ് ഉള്ള ആശയത്തിലേക്ക് വരുന്നത്, അതുപോലെ ഈ പെസ്റ്റിസൈഡുമായിട്ട് ബന്ധപ്പെട്ട് വന്ന് ഓർഗാനിക് ഫാമിംഗ് അഗ്രോ ഇക്കോളജി എന്നുള്ളതിലേക്ക് വരുന്നു. പിന്നെ വിത്തുകൾ സേവ് ഔർ റൈസ് എന്നിട്ടൊരു ക്യാമ്പയിൻ നമ്മൾ 2004 മുതൽ 2018 നടത്തിയിരുന്നു. അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ 6-7 നമ്മളത് കൊണ്ടുപോയിരുന്നു. അതിലങ്ങനെയാണ് ഒരുപാട് വിത്തുകൾ ഇപ്പൊ റിവൈവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വാസ്തവത്തിലും കേരളത്തിലെ നെൽപ്പാടങ്ങളുടെ നികത്തലുമായി ബന്ധപ്പെട്ട് അതിന്റെ ആലോചനയിൽ നിന്നാണ് എങ്ങനെയാണ് കൃഷിയെ നമുക്ക് സാമ്പത്തികമായിട്ടും എങ്ങനെയാണ് മെച്ചപ്പെടുത്തുക, നെൽകൃഷി നിലനിർത്തണമെങ്കിൽ അത് ആവശ്യമാണല്ലോ. അപ്പൊ ആ ഇടപെടലുകൾ ഗവൺമെന്റുമായിട്ടും ചർച്ചകളും അന്ന് VS ഗവൺമെന്റുള്ള സമയത്ത് മുല്ലക്കര കൃഷിമന്ത്രിയായിരുന്ന സമയത്ത് ഒരുപാട് ചർച്ചകളിലൊക്കെ നമ്മളന്ന് പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ഒരുപാട് നിയമങ്ങളൊക്കെ ആ സമയത്താണ് ഉണ്ടാവുന്നത്, ജൈവകൃഷി നിയമമാണെങ്കിലും പോളിസി ആണെങ്കിലും പിന്നീട് ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ബയോഡൈവേഴ്സിറ്റി ബോർഡൊക്കെ നല്ല ആക്റ്റീവായിട്ട് നിന്നിരുന്ന ഒരു സമയമാണ്. വയൽ സംരക്ഷണ നിയമം വരുന്നത് അപ്പോഴാണ്. അത് വളരെ സജീവമായിട്ടുള്ളൊരു സമയമായിരുന്നു പരിസ്ഥിതി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം. അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇപ്പോഴും കുറെ കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു 10-15 നമുക്ക് ഒരുപാട് പുതിയ കുട്ടികൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. ചിലര് തിരിച്ചുപോയി ഫുൾ ടൈം കർഷകരായിട്ടുണ്ട്. ഒരു 4-5 കൃഷി സംരംഭങ്ങൾ തുടങ്ങിയവരായിട്ടുണ്ട്. പിന്നെ ചില ആളുകൾ വലിയ സംഘടന, ഇപ്പോൾ ഓർഗാനിക് ഫാമിംഗ് അസോസിയേഷൻ ഫോർ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരിക്കുന്നത് നമ്മുടെ കൂടെ വർക്ക് ചെയ്ത ഒരു ഇലിയാസ് എന്ന് പറയും. അങ്ങനെ നമ്മളൊരു മെന്ററിംഗ് സ്പേസ് ആണ് തണലിനെ കുറിച്ച് പറയാറുള്ളത്. കാരണം ഇതൊരു പ്രൈവറ്റ് കമ്പനിയുമല്ല, എന്നാൽ സർക്കാർ സംവിധാനമല്ല. അപ്പൊ അതിന് ചാലഞ്ചസ് ഉണ്ട്. ഇപ്പൊ ജീവിത ചെലവ് കൂടിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. ഇപ്പൊ വരുന്നവർക്ക് ദീർഘകാലം നിൽക്കുന്ന ഇപ്പൊ സ്റ്റാഫ് എന്ന് പറയുന്ന ആളുകൾ ഇപ്പോൾ 1-2 കഴിയുമ്പോൾ അവർക്ക് മാറണം, അല്ലെങ്കിൽ പഠിക്കാൻ പോകും. അപ്പൊ അങ്ങനെയുള്ള ഓപ്പണിങ്സ് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ വരുന്നത് കൊണ്ട് ഞങ്ങൾ തുടക്കത്തിലുള്ള ആളുകളുടെ കാഴ്ചപ്പാടല്ല ഇപ്പൊ വരുന്നവര്. പക്ഷെ അവർക്ക് ഇതിനോട് താല്പര്യമുണ്ട്. ഇപ്പൊ പരിസ്ഥിതിയോട് താല്പര്യമുണ്ട്, കൃഷി മേഖലയോട് താല്പര്യമുള്ളവരുണ്ട്. അങ്ങനെയുള്ളവർ തന്നെയാണ് വരുന്നത്. പക്ഷെ അവർക്ക് ലോങ് ടേം നിൽക്കാനായിട്ട് കുറെ ചാലഞ്ചസ് അവരും ഫേസ് ചെയ്യുന്നുണ്ട്, നമ്മളും. അപ്പൊ നമ്മളും അതിനനുസരിച്ച് മാറുക എന്നുള്ളതേ ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ ഒരു ജനറേഷന്റെ ചിന്തകളിൽ നിന്ന് പലതും നമ്മൾ വഴി വെട്ടി വന്നവരാണ്. അപ്പൊ ഇനിയുള്ളവർക്ക്, പുതിയ കുട്ടികൾക്ക്, എനിക്ക് തോന്നുന്നു അവർക്കും സാധ്യതകളുണ്ട്. നമ്മളെക്കാളും ഒരുപക്ഷെ നന്നായിട്ട് അവർക്ക് ചെയ്യാൻ സാധിക്കും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അവർക്കുള്ള ഒരു സ്പേസ് കൊടുക്കുക, അവർക്ക് മനസ്സിലാക്കാനും. പിന്നീട് അവര് ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിൽക്കുക, അല്ലെങ്കിൽ അവർക്ക് പുറത്തുപോയി വേറെ തുടങ്ങണം എന്നുണ്ടെങ്കിൽ അങ്ങനെ
1: നമ്മൾ വിത്തിട്ട് കൊടുക്കുക.
0: അതാണ് കൂടുതൽ നമ്മളിപ്പോ ചെയ്യുന്നത്.
1: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ.
0: അടുത്ത പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്, രാജീവ നയനെ നീ ഉറങ്ങൂ എന്നുള്ള ജയചന്ദ്രൻ പാടിയ ചന്ദ്രകാന്തം എന്നുള്ള സിനിമയിലെ പാട്ടാണ്. ശ്രീകുമാരൻ തമ്പി സാറാണ് അതിന്റെ വരികൾ എഴുതിയിരിക്കുന്നത്. MS വിശ്വനാഥൻ സംഗീതം കൊടുത്ത പാട്ടാണ്.

0: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
1: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
0: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
2: ഈ ഉത്രാടദിനത്തിൽ മാത്രം ഈ സ്പോട്ടിലെ അറഫ ഗോൾഡിലെ ഓണ സദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്.
3: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈത്തി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
2: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
4: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ്
5: കർഷകർ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചും അവരുടെ ദൈനംദിന പ്രശ്നങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചു. ഇപ്പോൾ വന്യജീവികൾ കാടിറങ്ങുകയും നാട്ടിലെ കൃഷി വകകൾ നശിപ്പിക്കുന്നതായിട്ടൊക്കെ നമുക്കറിയാം. അതുപോലെ പന്നിശല്യം, ആനശല്യം ഇങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ കൃഷി ചെയ്താൽ ചിലപ്പോൾ വിളകളൊന്നും തന്നെ ലഭിക്കാത്ത സാഹചര്യമുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം അതുപോലെ തന്നെ ഇപ്പോൾ വളരെ പ്രകടമാണ്. ഒന്നുകിൽ വരൾച്ച അല്ലെങ്കിൽ വെള്ളപ്പൊക്കം എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ ഈ കഷ്ടനഷ്ടങ്ങൾക്കിടയിലും വീണ്ടും വീണ്ടും കൃഷി ഇറക്കാൻ ഒരു കർഷകനെ പ്രചോദിപ്പിക്കുന്ന ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
6: കർഷകരുടെ ഇടയിൽ ഞാൻ ഒരുപാട് ഇടപെടുന്ന ഒരു നാളെന്ന രീതിയിൽ അവർക്ക് ആ ഒരു മണ്ണിലേക്ക് തിരിച്ചിറങ്ങി കൃഷി തുടങ്ങാനുള്ള എന്തോ അവരുടെ ഉള്ളിലുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കൃഷി തുടങ്ങുന്നത് മഴയായിട്ട് ബന്ധപ്പെട്ടാണ്. ആ മഴ പെയ്തു കഴിയുമ്പോൾ അവർക്കൊരു ആവേശമാണത്. നഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആ വിത്തിട്ടേ പറ്റുള്ളൂ. അതൊരു ഭയങ്കര ജൈവബന്ധമാണ്. അവർക്ക് നഷ്ടങ്ങളെക്കുറിച്ച് സങ്കടങ്ങൾ ഉണ്ടെങ്കിലും അവർക്ക് മണ്ണിൽ വിശ്വാസമുണ്ട്, പ്രകൃതിയിൽ വിശ്വാസമുണ്ട്, വിത്തിൽ വിശ്വാസമുണ്ട്. അവർക്ക് കൃഷി ഇറക്കാതിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഞാൻ നെൽകർഷകരുടെ കാര്യത്തിൽ അവരുടെ മനസ്സ് ഭയങ്കരമാണ്, തെളിഞ്ഞൊരു മനസ്സാണ്. ശരിക്കും അവർക്ക് മാത്രമായിട്ട് നേരിടാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഡ്രെയിനേജ് ശരിയാക്കുക, അതൊരു കർഷകനെ വിചാരിച്ചാൽ നടക്കില്ല. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സംവിധാനം ഉണ്ടാവുകയാണെങ്കിൽ, പ്രത്യേകിച്ച് പിന്നെ പ്രൊക്യൂർമെന്റ്, പ്രൊക്യൂർമെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. നെല്ലിന്റെ കാര്യത്തിലാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. പക്ഷെ പച്ചക്കറികളും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇതെല്ലാം പെരിഷബിൾ ആണല്ലോ.

0: അധികകാലം എടുത്തു വയ്ക്കാൻ പറ്റില്ല. ഇപ്പൊ പലരും പരീക്ഷണം നടത്തുന്നുണ്ട്. ഇപ്പോ കൃഷി വകുപ്പ് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സ്വന്തമായിട്ട് തുടങ്ങി വാണിയുടെയും വിജിത്തിന്റെയും ആലപ്പുഴയിലുള്ള ഒരു സംരംഭമുണ്ട്. അവര് ഇപ്പൊ ഒരുപാട് വാല്യൂ അഡീഷൻ ചെയ്യുന്നുണ്ട് പച്ചക്കറികളും ഒക്കെ തന്നെ. അപ്പോ അവരും കൃഷി ചെയ്യുന്നുണ്ട്. പഞ്ചായത്തിലുള്ള 500 കർഷകരുടെ ചെറിയ ചെറിയ സാധനങ്ങളാണെങ്കിലും അവർക്ക് ഒരു മാർക്കറ്റിംഗ് സപ്പോർട്ട് കൊടുക്കുകയാണ്. അപ്പൊ എന്റെ വീട്ടിലുള്ള ഒരു ചേനയായിരിക്കാം അല്ലെങ്കിൽ ഒരു ചേമ്പായിരിക്കാം അല്ലെങ്കിൽ ഒരു പഴമായിരിക്കാം ഇവിടെ കൊണ്ടു കൊടുക്കുക, അവര് ആ പൈസ കൊടുക്കുന്നു. അത്തരം കൂട്ടായ്മകൾ വരികയാണെങ്കിൽ പറഞ്ഞതുപോലെ കൃഷി സജീവമാകും.
1: ഇപ്പോ പരിസ്ഥിതി പ്രവർത്തനം പോലുള്ള മേഖലകളിൽ ചില സമയങ്ങളിൽ നമുക്ക് ഒരു എക്സ്ട്രീം സ്റ്റാൻഡ് എടുക്കാൻ പറ്റില്ലല്ലോ മാഡം. ഇപ്പം കൃഷിയും വേണം നമുക്ക്, വികസനവും വേണം എന്നുള്ളൊരു അവസ്ഥയാണ്. അപ്പൊ അതിലൊരു ബാലൻസ് കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് മാഡത്തിനെ പോലെയൊക്കെയുള്ള പരിസ്ഥിതി പ്രവർത്തകർക്ക് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണല്ലോ. ഇപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ച് വാദിക്കുമ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കണമല്ലോ, അതിന്റെ കൂടെ നിൽക്കണം. രണ്ട് സൈഡിലും ജീവിതമാണല്ലോ ഉള്ളത്. അതെങ്ങനെയാണ് ആ ഒരു ബാലൻസിങ് സംഭവിക്കുന്നത്?
0: വികസനം എന്നുള്ളത് എന്താണെന്നുള്ളത് ആലോചിക്കണമല്ലോ. നമ്മളിപ്പോ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനെയാണ് വികസനമായിട്ട് കാണുന്നത്. നമ്മളൊരു വിത്ത് സംരക്ഷണത്തിനെ വികസനമായിട്ട് കാണുന്നില്ല. ഞാൻ ആ മണ്ണിന്റെ ആരോഗ്യം നിലനിർത്തി കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണെങ്കിൽ ഒരു വാല്യൂ ഇല്ല നമുക്ക്. ആ വാല്യൂ തിരിച്ചുകൊണ്ട് വരാതെ വാസ്തുവിൽ ചർച്ച തുടങ്ങാൻ പോലും പറ്റില്ല. വികസനം എന്നുള്ളത് നമ്മൾ മറ്റേ വഴിക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. കാരണം ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും വേണം, ഭൂമിയും എല്ലാം വേണമല്ലോ. അത് എത്രത്തോളം ആവാം, പിന്നെ ഓരോ സംസ്ഥാനത്തിനും അതിന്റേതായിട്ടുള്ള പ്രത്യേകതകൾ ഉണ്ടാവും. കേരളം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഭൂമിയാണ് വാസ്തവത്തിൽ. നമുക്ക് കേരളത്തിന്റെ ഒരു പരിമിതി എന്ന് പറഞ്ഞാൽ അതാണ്, വളരെ വീതി കുറഞ്ഞ് ചെരിഞ്ഞു കിടക്കുന്ന ഭൂമിയാണ്. അതിൽ 50% നല്ല ചെരിവുള്ള ഭൂമിയാണ്. ബാക്കിയുള്ള ഒരു മിഡ്ലാൻഡ്സ് പറയുന്ന നടുക്കുള്ളതിലാണ് നമുക്ക് കുറെ ഡെവലപ്മെന്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെയുള്ളത് കോസ്റ്റ് തീരപ്രദേശങ്ങളാണ്. അതിപ്പോ നമുക്കറിയാം, വളരെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഈ കാലഘട്ടത്തിൽ വളരെ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നടുക്കുള്ള ഈ ഒരു പ്രദേശത്താണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അപ്പൊ അവിടെ എന്തൊക്കെ ആവാം എന്നുള്ളത് നമ്മുടെ ഒരു പരിമിതിയെ കുറിച്ചും കൂടി നമുക്ക് ചിന്തിച്ചിട്ട് വേണം വികസന സങ്കല്പം ഉണ്ടാവാനായിട്ട്. വികസിക്കാതെ പറ്റില്ല, പക്ഷെ എന്ത് തരത്തിലുള്ള വികസനം വേണം. നമ്മളപ്പോ ഇന്നത്തെ ഇതിനകത്ത് കൃഷി വകുപ്പുണ്ട്, കൃഷി നടക്കുന്നുണ്ട് എന്നുള്ളതായാലും അതിനൊരു വികസന പ്രവർത്തനമായിട്ട് നമ്മൾ കാണുന്നില്ല. അതിൽ എത്ര തൊഴിൽ കൊടുക്കാമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. അതൊക്കെ ഒരു കർഷകന് മാത്രമായിട്ട് ചിന്തിച്ച് നടപ്പാക്കാൻ പറ്റില്ല. ഫുഡ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ് ഉണ്ടാക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ട്, കുറെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനുപോലും വേണ്ടത്ര ഫണ്ടിങ്ങോ മുമ്പോട്ട് പോകാനുള്ള കാര്യങ്ങളോ ഇല്ല ശരിക്കും പറഞ്ഞാൽ. അതിനിപ്പോ നമ്മളൊരു പ്രൈവറ്റ് കമ്പനിക്ക് കൊടുക്കുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം ഫാർമ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ ഉണ്ടോ ചെയ്യില്ല. അപ്പൊ അതൊരു നല്ലൊരു സംവിധാനമാണ് FPC എന്ന് പറഞ്ഞാൽ, പള്ളി കോപ്പറേറ്റീവ്സ് ആവാം. നമ്മൾ ആഹാരം ഉണ്ടാക്കുന്നത് വികസന പ്രവർത്തനമായിട്ട് കാണുന്നില്ല. അത് നമുക്ക് നിലനിൽക്കാനുള്ള സബ്സിസ്റ്റൻസ് ആയിട്ട് നമ്മൾ അവിടെയാണ് പറയുന്നത്. കൃഷിയെ കുറിച്ചിട്ടുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറേണ്ടതുണ്ട്. ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ കർണാടകത്തിൽ പോവുകയാണെങ്കിൽ അവിടെയും ചെറുപ്പക്കാർ കൃഷിയിൽ നിന്ന് മാറിപ്പോകുന്ന പ്രശ്നം എങ്കിലും ആ കൾച്ചറിനോട് അവർ ചേർന്ന് നിൽക്കുന്നുണ്ട്. കുറെ കൂടെ പ്രോ ആക്റ്റീവായിട്ട് ഗവൺമെന്റ് വരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. ഒരുപാട് സംവിധാനങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അത്തരത്തിൽ എനിക്ക് തോന്നുന്നു കൃഷിക്കൊരു തിരിച്ചൊരു വരവ് കേരളത്തിൽ കാണണം. നമ്മളെല്ലാം ഇമ്പോർട്ട് ചെയ്യാണ്, ഇറക്കുമതി ചെയ്യാണ്. നമുക്ക് എന്തുമാത്രം നമ്മുടെ പറമ്പുകളിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റും തീർച്ചയായിട്ടും. പക്ഷെ അതിനൊരു മാർക്കറ്റിംഗ് സംവിധാനം ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പൊ പഞ്ചായത്തുകൾക്ക് തീരുമാനിക്കാമല്ലോ, അല്ലെങ്കിൽ പഞ്ചായത്ത് ഇന്ന മരങ്ങൾ ഈ ഒരു ഏരിയ ഇന്നതിന് പറ്റിയതാണ്. പക്ഷെ അവിടെ മോണോകൾച്ചറായിട്ടല്ല, മോണോകൾച്ചറിൽ പോലും ചെറിയ തോതിൽ ഇപ്പൊ കർഷകർക്ക് വേണമെങ്കിൽ കുറച്ചൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു 1 ഏക്കർ ഉള്ള ആൾക്കാർ അതിലൊരു 10-20% അവർക്ക് അങ്ങനെ വിൽക്കാനുള്ളൂ. ഇപ്പൊ കർണാടകത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അവര് റൊട്ടേഷൻ എടുക്കും. അങ്ങനെ റൊട്ടേഷനിലാണ് ഇപ്പൊ 6 കൊണ്ട് മുറിക്കാവുന്നത്, 8 കൊണ്ട് മുറിക്കാവുന്നത്. ബാക്കിയുള്ള സ്ഥലത്ത് അവർ മറ്റു വിളകളും കൃഷി ചെയ്യും. ഇതിന്റെ ഒരു ഇക്കണോമിക്സ് വർക്ക്ഔട്ട് ചെയ്യണം. പിന്നെ മൃഗങ്ങൾ, ഇപ്പൊ കേരളത്തിൽ ഇപ്പോൾ കുറച്ചെങ്കിലും വളരുന്നത് ഡയറി അല്ലെങ്കിൽ ആനിമൽ ഹസ്ബൻഡറി പിന്നെ പൗൾട്രി ആണ് കുറച്ചെങ്കിലും വളരുന്നത്. അത് മാത്രമായിട്ട് നിലനിർത്താൻ പറ്റില്ല. വിളകളുടെ കൂടെ തന്നെ നിലനിർത്തിയാൽ മാത്രമേ അതിനും ആരോഗ്യം
1: ഉണ്ടാവും.
0: മറ്റതല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇതിന്റെ കാലിത്തീറ്റ മുഴുവനും ഇറക്കുമതി ചെയ്ത് വീടുകയാണെങ്കിൽ വീണ്ടും അതൊരു ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിലേക്ക് പോവുകയും സസ്റ്റൈനബിൾ ആവില്ല. കുറച്ചു കാലൊക്കെ ആൾക്കാർ കൊണ്ടുപോകും, അത് കഴിഞ്ഞാൽ അത് പൂട്ടുന്ന അവസ്ഥയിലെത്തും. ഈ 3 ഒരുമിച്ച് വേണം പ്ലാൻ ചെയ്യാനായിട്ട്. വെറുതെ ഒരു എക്സ്പെൻഡിച്ചർ മോഡലാണ് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴും അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പൊ അതിനും അപ്പുറം ഇതൊരു വികസനമായിട്ട് കാണുകയും അതിനു വേണ്ട സംവിധാനങ്ങളിലേക്ക് ഗവൺമെന്റ് സിസ്റ്റവും നമ്മുടെ മനസ്സും പിന്നെ പുതിയ സംരംഭകരെ വരുമ്പോ അല്ലെങ്കിൽ ഇപ്പൊ പുറത്തുള്ള പല ആൾക്കാരും ഗൾഫിലിരിക്കുന്നവർക്ക് അവർ നോസ്റ്റാൾജിക് ആയിട്ട് അവർ കുട്ടിക്കാലത്തൊക്കെ കണ്ട കാര്യങ്ങളാണ്. പക്ഷെ അതൊന്നും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ലെങ്കിലും അവർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട്. പക്ഷെ അവർക്ക് എവിടെ എന്ത് ചെയ്യണം അറിഞ്ഞുകൂടാ. ഇപ്പൊ നമുക്കൊരു 1 ഏക്കർ ഭൂമിയുണ്ട്, അതിൽ എന്ത് നടണം കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് അതിനെ ഡിസൈൻ ചെയ്യാനുള്ള ആൾക്കാർ ഇപ്പോഴും കുറവ് തന്നെയാണ്. ഇപ്പൊ കൃഷി പഠിക്കുന്നവർക്ക് പോലും അല്ലെങ്കിൽ റിട്ടയർ ചെയ്തിരിക്കുന്നവരുണ്ടാവാം കേരളത്തില്, അങ്ങനെയുള്ളവരുടെയൊക്കെ ഒരു സേവനം മൊത്തം അവർക്ക് പോലും വേണ്ട കപ്പാസിറ്റി ബിൽഡിംഗ്. ഇപ്പൊ ഡിസൈനിങ് ഇസ് ഒരു ഡിഫറന്റ് ആണ്. ഇപ്പൊ ഹോർട്ടിക്കൾച്ചറിലാണ് അങ്ങനെ കുറച്ചെങ്കിലും നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്തേക്ക് നമുക്ക് അതിനെ എങ്ങനെയാണ് കൊണ്ടുവരാൻ കഴിയുക?
1: സാങ്കേതിക വിദ്യയുടെ കാലത്ത് ഒരുപാട്
0: പുതിയ ഡിസൈനിങ് വേണം. പുതിയ അതില് കുറച്ചുകൂടെ നമ്മള് പരിസ്ഥിതിയെ കണ്ടുകൊണ്ടുള്ള ഒരു ഡിസൈനിങ്, മണ്ണിനെ സംരക്ഷിച്ചുകൊണ്ട്, ജലത്തെ സംരക്ഷിച്ചുകൊണ്ട്, ജൈവ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ബിസിനസ് നടത്താം, അല്ലെങ്കിൽ കൃഷി ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അങ്ങനെയുള്ള ഒരു ചിന്തയിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ കോൺഫ്ലിക്റ്റ് ഇല്ല. അതേവോട്
1: അടുത്ത പാട്ടിലേക്ക് പോയാലോ.
0: സ്വപ്നം എന്നുള്ളൊരു സിനിമയിലെ ഒരു പാട്ടാണ്. സൗരായുധത്തിൽ പിറന്നൊരു മണിജേറാം വലിയ പാട്ടാണ്. ONV കുറുപ്പ് എഴുതി, സലിൽ ചൗധരി സംഗീതം നൽകി.

0: ചേട്ടാ, മൈജിയിൽ നിന്ന് ഉത്രാണ പാച്ചിലാ. എല്ലാ പ്രോഡക്റ്റുകൾക്കും വിലക്കുറവ്. വാഷിംഗ് മെഷീൻ വാങ്ങാം 6,990 രൂപ മുതൽ. ഫിനാൻസ് പെർച്ചേസിൽ നേടാം ഒരു EMI ഓഫ്.
1: നമുക്ക് ഇപ്പോ തന്നെ മൈജിയിലേക്ക് പോവാം.
0: ഓണത്തിന് മുമ്പ് വാഷിംഗ് മെഷീൻ സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാണ പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
2: ഓണം ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശന്റെ വാക്കുകൾ കേൾക്കാം.
3: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് അതിന് തൊട്ടു മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
2: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് കേരള സർക്കാർ.
4: ഇപ്പോൾ കൃഷിയിലും പരിസ്ഥിതി സംരക്ഷണത്തിലുമൊക്കെ മാഡം നേരത്തെ പറഞ്ഞതുപോലെ കർഷകൻ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനെയാണ് നമ്മുടെ മനസ്സിലെ ആദ്യത്തെ ഒരു ഇമേജ് എന്ന് പറയുന്നത്. പക്ഷേ സ്ത്രീകൾക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമല്ലോ. പല ആൾക്കാരും വിചാരിക്കുന്നത് ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണ്. മാഡം അന്നത്തെ കാലത്ത് ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കില്ലല്ലോ. അപ്പോൾ ഒരാൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന മാറ്റം എത്രത്തോളമായിരിക്കും? ഈ കാലം അത്രയും മാഡത്തിന് മുന്നോട്ട് നയിച്ചത് എന്താണ് എന്നൊന്ന് പറയാം.

0: എന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ളത് സുന്ദർബൻസിലെ കർഷകരാണ്. അതിൽ സ്ത്രീകള് അവിടുത്തെ കുറെ പുരുഷന്മാർ ഇപ്പൊ കേരളത്തിലൊക്കെ പണിയെടുക്കാൻ വരുന്നുണ്ട്, പക്ഷെ അവിടുത്തെ കൃഷി മുഴുവനും ഇപ്പൊ സ്ത്രീകളാണ് നോക്കുന്നത്. ഇപ്പോഴും ഞാൻ വിചാരിക്കും സുന്ദർബൻസിലൊക്കെ നമ്മള് കാഴ്ചക്കാരായിട്ട് പോകുന്നത്, നമ്മൾ ടൂറിസം ആണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ, യാത്ര ചെയ്യാം, സ്ഥലങ്ങൾ കാണാൻ പോവാം, നമ്മൾ ആഗ്രഹിക്കുന്നത് ഇങ്ങനത്തെ സ്ഥലങ്ങൾ കാണാനാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മൾ നിലനിർത്താൻ ശ്രമിക്കുന്നില്ല. അത് കാണാൻ പോകുമ്പോൾ അവരുടെ അതിജീവന ശേഷി, സുന്ദർബൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല ഏറ്റവും കൂടുതൽ കാലാവസ്ഥാ വ്യതിയാനം ബാധിക്കുന്ന ഒരു പ്രദേശമാണ്, അങ്ങനെ ചളിയും വെള്ളവും അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ ഒരു അതിജീവനം അത് നമ്മൾ കാണുമ്പോൾ, വസ്തുത്തിൽ എനിക്ക് തന്നെ കേരളത്തിലെ എനിക്ക് കൃഷിയിൽ നിന്ന് മാറിയതുകൊണ്ട് മാത്രമാണ് എനിക്കറിയില്ല, നമുക്കൊരു അതിജീവന ശേഷി കുറവുണ്ട്, നമുക്ക് പെട്ടെന്ന് നമ്മൾ തളർന്നു പോകുന്നുണ്ട്. നമുക്ക് ചാലഞ്ചസ് എടുക്കാനുള്ള ഒരു ധൈര്യം കിട്ടണമല്ലോ, അതില്ലെങ്കിൽ നമുക്കിനി ജീവിക്കാൻ കഴിയില്ല. അത്തരത്തിലാണ് കാലാവസ്ഥ മാറുന്നത്. ശാസ്ത്രജ്ഞർ പറയണത് ഇപ്പൊ 300 മില്ലിമീറ്റർ മഴ കിട്ടിയപ്പോൾ ലാൻഡ് സ്ലൈഡും ഫ്ലഡിംഗ് ഉണ്ട്, ചിലപ്പോൾ 1000 മില്ലിമീറ്റർ മഴ വരുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണമെങ്കിൽ ഒന്നുള്ളത് ചിലപ്പോൾ ഒരു വ്യക്തിയിൽ നിന്നുള്ള തുടങ്ങുന്ന ഒരു ആശയമായിരിക്കാം, ഒരു പഞ്ചായത്തിൽ ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് ഉണ്ടാവാം. കൃഷി മാത്രമല്ല ഞാൻ പറയുന്നത്, പല മേഖലകളിലും ഉണ്ടാവും അങ്ങനെ. അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടാവും, നമ്മൾ അവാർഡ് കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവരും ഗംഭീരമായി ചെയ്യുന്നു. പക്ഷെ അതിനെ കണ്ടുകൊണ്ട് നമുക്കും ഒരു കൂട്ടായ്മ ഉണ്ടാവണമല്ലോ, അത് വളരുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും ജൈവ കർഷകർ കേരളത്തിൽ ഉണ്ടാവില്ലായിരുന്നല്ലോ, കുറെ പേര് അതിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോഴും പൂർണ്ണമായിട്ട് ജൈവ കൃഷിയിലേക്ക് വരാത്തവരും, ഞാൻ ഇന്നത് ചെയ്യുന്നില്ല, ഞാൻ കീടനാശിനി അടിക്കുന്നില്ല, അല്ലെങ്കിൽ ഇപ്പൊ ഇത്രയും ജൈവവളം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, അപ്പൊ ജൈവവളം സ്വന്തമായി ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയത് ഇന്നത്തെ ഒരു ഇതിൽ നിന്നുകൊണ്ട് കേരളത്തിനെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ നടപ്പാക്കാൻ പറ്റുമോ. അപ്പൊ നമ്മൾ വിത്ത് നിലനിർത്തുക, കൃഷി കുറച്ചെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാലേ ആ അറിവ് നിലനിൽക്കുള്ളൂ, വിത്തുകൾ നമുക്ക് നിലനിർത്താൻ പറ്റുള്ളൂ. നാളെ ഒരു കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് ഒരുപക്ഷെ ഇത് ആവശ്യം വരും. അപ്പൊ നമ്മുടെ നിലനിർത്തുക എന്നുള്ള ഒരു ഉത്തരവാദിത്വമാണ് ഇപ്പോഴും നമ്മളിലുള്ളത്. ഇപ്പൊ വലിയ തോതിൽ കൃഷി ചെയ്ത ഒരു വലിയൊരു ഉത്പാദകരായി നമ്മളെല്ലാം ഭയങ്കര സക്സസ്ഫുൾ ആവുക എന്നുള്ളത് മാത്രമല്ല, ഇന്ന് നമ്മൾ നമ്മുടെ മണ്ണിനെയും വെള്ളത്തിനെയും നിലനിർത്താനുള്ള അറിവ് നിലനിർത്തുക എന്നുള്ളത്, വിത്തിനെ സംരക്ഷിക്കാനുള്ള, ജൈവ സംരക്ഷിക്കാനുള്ള അറിവ് നമ്മൾ ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്.
1: നമുക്ക് അടുത്ത പാട്ടിലേക്ക്.
0: അടുത്ത പാട്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ എല്ലാവരെയും പ്രണയത്തിലേക്ക് കൊണ്ടുവന്ന ഒരു പാട്ടാണ്, ശരദിന്ദു മലർ ദീപനാളം നീട്ടി, ഉൾക്കടൽ എന്നുള്ള സിനിമയിലെ ജയചന്ദ്രനും സെൽമയും കൂടി പാടുന്ന, എഗൈൻ MBSന്റെ സംഗീതത്തിലുള്ള ഒരു നല്ലൊരു പാട്ടാണ്.

0: മണ്ണും മനസ്സും ഒരുപോലെ പാകപ്പെടുത്തിയെടുക്കുന്നതിനെ കുറിച്ച് വളരെ ഹൃദ്യമായ രീതിയിലാണ് മാഡം സംസാരിച്ചത്. പ്രകൃതിയെ പ്രണയിക്കുന്ന ഒരാൾക്ക് മാത്രമേ ജീവിതത്തെ എത്രത്തോളം മനസ്സിലാക്കാനും സാധിക്കൂ. പ്രകൃതിയും സംഗീതവും എന്നും തണലായിരിക്കട്ടെ. മണ്ണിനും പ്രകൃതിക്കും മാഡം നടത്തുന്ന പ്രവർത്തനങ്ങൾ വിജയകരമാകാനായിട്ട് ആശംസിക്കുന്നു. തിരക്കേറിയ ജീവിതത്തിനിടയിലും ആകാശവാണിയിൽ വന്ന വിശേഷങ്ങളും ഗാനങ്ങളും പങ്കുവച്ചതിന് നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.
1: പരിസ്ഥിതി പ്രവർത്തക ഉഷ ശൂലപാണി പങ്കെടുത്ത പരിപാടിയുടെ അവസാന ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ. നിർവഹണം MS ആശ. നിർവഹണ സഹായം വിനോദ് പ്രഭാകർ.

നന്മയും സ്നേഹവും നിറഞ്ഞ മനസ്സോടെ മലയാളികൾ വരവേൽക്കുന്ന പൊന്നോണത്തിന്റെ ഏറ്റവും സവിശേഷമായ ഒരു ദിനത്തിലൂടെയാണ് ഇന്ന് നാം കടന്നു പോകുന്നത്. അതെ, ഇന്ന് ഉത്രാട ദിവസമാണ്.

മലയാളി മനസ്സിനെ ആവേശത്തിലാഴ്ത്തുന്ന ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിലാണ് എല്ലാവരും. കുടുംബത്തോടൊപ്പമുള്ള ഒത്തുകൂടലും കൂട്ടായ്മകളും എത്രത്തോളം നമ്മുടെ മാനസികാരോഗ്യത്തെ സ്വാധീനിക്കും എന്ന തിരിച്ചറിവാണ് ഓരോ ഓണക്കാലവും നമുക്ക് സമ്മാനിക്കുന്നത്. ഓണാഘോഷവും മാനസിക

0: ഉല്ലാസവും എന്ന വിഷയത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായർ നടത്തുന്ന പ്രഭാഷണമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ.
1: മറ്റൊരു തിരുവോണം സമാഗതമായിരിക്കുകയാണ്. റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ബഹുമാന്യരായ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഉത്രാടം ദിനാശംസകൾ. ഓണാഘോഷം എല്ലാ കാലത്തും മലയാളിയുടെ മനസ്സിൽ ഒരു വലിയ ഗൃഹാതുരത്വം സമ്മാനിക്കുന്ന ഒരു സംഗതി തന്നെയാണ്. കാലമേറെ കഴിഞ്ഞു പോയിട്ടും തലമുറകൾ മാറി വന്നിട്ടും ജീവിത ശൈലിയിൽ പാശ്ചാത്യവൽക്കരണത്തിന്റെ സ്വാധീനം ശക്തമായിട്ടുമൊക്കെ ഓണം മലയാളിക്ക് മറക്കാനാകാത്ത ഒരു സംഗതിയായി തുടരുന്നു. മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് ഓണം ആഘോഷിക്കുന്ന ഒരു മനോനിലയിലേക്ക് മലയാളി എപ്പോഴും എത്തിച്ചേരുന്നു. ലോകത്തിന്റെ ഏത് ഭാഗത്ത് ജീവിക്കുന്ന മലയാളിയാണെങ്കിലും ഓണക്കാലത്ത് ഒരുമിച്ച് ചേർന്ന് ആഘോഷിക്കുക എന്നുള്ളത് ഒഴിവാക്കാനാകാത്ത ഒരു സംഗതിയായി തന്നെ തീർന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഓണം മലയാളികളെ ഇങ്ങനെ ഒരുമിച്ച് നിർത്തുന്നത്? ഓണാഘോഷം കൊണ്ട് മാനസികാരോഗ്യത്തിനുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് വിശദമായി പരിശോധിക്കാം. ഓണത്തിന്റെ ഐതിഹ്യം തന്നെ തീർച്ചയായിട്ടും മാനസിക സംബന്ധമായ ചില വശങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. തിന്മയുടെ മേൽ നന്മയുടെ വിജയമാണ് ഓണാഘോഷം. ഒരു കാലത്ത് എല്ലാ പ്രജകളെയും സമന്മാരായി കണ്ട് കള്ളവും ചതിവുമില്ലാതെ പക്ഷപാതപരമായ സമീപനമില്ലാതെ സ്വർഗലോകം പോലെ ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു മഹാരാജാവിനെ ചതിയിലും വഞ്ചനയിലും പെടുത്തി ഈ നാട്ടിൽ നിന്ന് യാത്രയാക്കിയതിനു ശേഷം വർഷത്തിലൊരിക്കൽ ആ മഹാരാജാവ് തന്റെ പ്രജകളെ കാണാൻ എത്തുന്ന ഒരു ഐതിഹ്യമാണ് ഓണത്തിന്റെ പുറകിലുള്ളത്. സ്വാഭാവികമായും മൺമറഞ്ഞു പോയ കാലത്തെ നന്മകളുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഓണം. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ എത്രമാത്രം തീവ്രമായ മാത്സര്യ വിദ്വേഷ ദുർഭാവങ്ങളിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും ഓണക്കാലമാകുമ്പോൾ ആ മനോഭാവങ്ങളെല്ലാം മാറ്റിവെച്ച് സന്തുലിതാവസ്ഥയോടുകൂടി സമചിത്തതയോടുകൂടി സമഭാവനയോടുകൂടി പരസ്പരം സഹകരിച്ച് മതിമറന്ന് ആഘോഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഓണക്കാലത്ത് മലയാളികൾ എത്തിച്ചേരാറുണ്ട്. ഇത് തന്നെയാണ് ഒരുപക്ഷെ ഈ ഓണാഘോഷത്തെ മറ്റ് ആഘോഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ജാതി മത വർഗ ചിന്തകളൊന്നുമില്ലാതെ ഉന്നതകുല ജാതനെന്നോ ദരിദ്രനെന്നോ ഒന്നും ഉള്ള വകതിരിവുകളോ വേർതിരിവുകളോ ഇല്ലാതെ തന്നെ മനുഷ്യർ ഒരുമിച്ച് ചേർന്ന് ആഘോഷിക്കുന്ന ഒരു അവസരമായി ഓണക്കാലം മാറുന്നു. ഇതോടൊപ്പം തന്നെ ഓണത്തിന്റെ ഭാഗമായി നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക കൂട്ടായ്മകളെ വീണ്ടെടുക്കാനുള്ള അവസരം ലഭിക്കുന്നു എന്നതും ഈ ആഘോഷത്തിന്റെ തിളക്കം കൂട്ടുന്ന ഒരു സംഗതിയാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പലപ്പോഴും പല ഭൂഖണ്ഡങ്ങളിൽ തന്നെ ജീവിക്കുന്ന വ്യക്തികൾ ബന്ധുക്കൾ ഒരുമിച്ച് നാട്ടിലേക്ക് എത്തിച്ചേരുകയും പരസ്പരം സഹകരിക്കുകയും അവരുടെ കുട്ടിക്കാല ഓർമ്മകളായി വിറക്കുകയും നമ്മുടെ നാടിന്റെ തനിമയാർന്ന വേഷഭൂഷാദികളും ഭക്ഷണ രീതികളും കൂട്ടായ്മകളും കളികളും എല്ലാം വീണ്ടും പുനരുജ്ജീവിക്കുകയും ചെയ്യുന്നിടത്താണ് ഓണാഘോഷം വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയായി മാറുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പരസ്പരമുള്ള ഒത്തൊരുമയുടെ ഒരു ആഘോഷമായി ഓണം മാറുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എത്ര ഉന്നതമായ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ മണ്ണിലേക്ക് മടങ്ങുകയാണ്. ആ മണ്ണിന്റെ ഗന്ധമൂറുന്ന ആഘോഷങ്ങൾ നിങ്ങളെ വീണ്ടും ഒരുമിച്ച് ചേർക്കുകയാണ്. മാത്രമല്ല ഓണക്കാലത്ത് വീട്ടിൽ വരുന്ന എല്ലാ ആളുകൾക്കും ഭക്ഷണം നൽകുക എന്ന് പറയുന്ന ഒരു രീതിയും പലയിടത്തും നിലവിലുണ്ട് എന്നുള്ളതാണ്. എല്ലാ വ്യക്തികളും സമന്മാരാണ്, ഒരുമിച്ച് ഒരേപോലെ ജീവിക്കേണ്ട ആളുകളാണ്, തമ്മിൽ ഭേദഭാവങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോകേണ്ടവരാണ് എന്ന വ്യക്തമായ ഒരു ധാരണ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കുകയാണ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നാം ചെയ്യുന്നത്. ഓണത്തെക്കുറിച്ചോ നമ്മുടെ ഗൃഹാതുരമായിട്ടുള്ള സങ്കല്പങ്ങളെക്കുറിച്ചോ വ്യക്തമായ ധാരണയില്ലാത്ത പുതുതലമുറയിൽപ്പെട്ട കുട്ടികളെ ഇത്തരം കാര്യങ്ങൾ പരിചയപ്പെടുത്താനുള്ള ഒരു അവസരം കൂടിയാണ് ഓണക്കാലം സമ്മാനിക്കുന്നത്. ഒരുപക്ഷെ പാശ്ചാത്യ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ പാശ്ചാത്യ സംസ്കാരമുള്ള മഹാനഗരങ്ങളിലോ കഴിയുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മലയാള തനിമ എന്നൊരു സംഗതി അവർക്ക് പരിചയമുണ്ടാവണമെന്നില്ല. അവർ അവരുടെ സഹപാഠികളായിട്ടുള്ള സഹപ്രവർത്തകരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതശൈലി അതുപോലെ അനുകരിച്ച് മുന്നോട്ട് പോകുന്നവരായിരിക്കാം. അവരുടെ മുൻപിൽ കേരളം എന്ന ഒരു നാടിന് തനിമയാർന്ന ചില രീതികളുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസരമാണ് ഓണക്കാലം നമുക്ക് സമ്മാനിക്കുന്നത്. പ്രത്യേകിച്ച് യുവതലമുറയിൽപ്പെട്ട കുട്ടികൾ ഡിജിറ്റൽ അടിമത്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ

0: ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യമായി. എല്ലാ കാലഘട്ടത്തിലുള്ള എല്ലാ പ്രായ പരിധിയിലുള്ള മാതാപിതാക്കളും ഒരുപോലെ പറയുന്നുണ്ട്, ഈ ഡിജിറ്റൽ അടിമത്തത്തിൽ നിന്ന് കുട്ടികളെ മാറ്റി പരസ്പരം ഒരുമിച്ച് ചേരാനുള്ള ഒരു അവസരം ഓണക്കാലം സമ്മാനിക്കുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യമായി കരുതപ്പെടുന്ന ഫിൻലാൻഡും സന്തോഷം വളരെ കൂടി നിൽക്കുന്ന മറ്റ് രാഷ്ട്രങ്ങളായ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുമൊക്കെ പ്രധാനമായി പ്രകൃതിയുടെ ഭാഗമായി മനുഷ്യനെ കാണുന്ന സങ്കല്പത്തിൽ വിശ്വസിക്കുന്നു. തങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് എന്നും പ്രകൃതിയെ നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് തങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യമെന്നുമുള്ള ഒരു തത്വചിന്ത മനസ്സിൽ കരുതുന്നതുകൊണ്ടാണ് അവർ മറ്റുള്ളവരെക്കാൾ സന്തുഷ്ടരായി മുന്നോട്ട് പോകുന്നതെന്ന് പല പഠനങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലും അതിനുള്ള ഒരു സൗകര്യവും സാഹചര്യവുമാണ് ഈ ഓണാഘോഷം പ്രദാനം ചെയ്യുന്നത്. ഒരു കാർഷിക ആഘോഷമായതുകൊണ്ട് തന്നെ നാണ്യ വിളവെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ആഘോഷമായി തന്നെയാണ് ഓണത്തിനെ വിഭാവനം ചെയ്യുന്നത്. ഇന്ന് കാർഷിക വൃത്തി ഒരു വലിയ യാഥാർത്ഥ്യമല്ലെങ്കിൽ പോലും ചെറുകിട രീതിയിൽ കൃഷി പ്രോത്സാഹിപ്പിക്കാനുള്ള അവസരമായി ഈ ഓണാഘോഷത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നെൽകൃഷി വലിയ തോതിൽ നടത്തുന്നവർ കേരളത്തിൽ കുറവാണെങ്കിൽ പോലും പച്ചക്കറികളോ പഴവർഗ്ഗങ്ങളോ ഒക്കെ സ്വന്തം വീട്ടുമുറ്റത്ത് കൃഷി ചെയ്യുന്നവർ ധാരാളം ഉണ്ട്. ആ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും സ്വന്തമായി കൃഷി ചെയ്തെടുത്ത വിഭവങ്ങൾ കൊണ്ട് സദ്യ ഉണ്ടാക്കാനുള്ള ഒരു പരിശ്രമത്തിലേക്ക് നീങ്ങാനും കഴിയുക വഴി പ്രകൃതിയുമായി ഒന്നുചേരാനുള്ള അവസരം ഒരിക്കൽ കൂടി വരികയാണ്. മാത്രമല്ല, ഓണത്തിന്റെ തലേ ദിവസം ബന്ധുക്കളെല്ലാം നാട്ടിൽ ഒരുമിച്ച് ചേർന്ന് പലവിധമായിട്ടുള്ള കളികളിലും ഏർപ്പെടുമ്പോൾ അവർ തമ്മിലുള്ള സാമൂഹികമായ ഇഴയടുപ്പം ശക്തിപ്പെടുന്നു. പരസ്പരം മനസ്സിലാക്കാനും മറുവശത്തുള്ള വ്യക്തിയുടെ വൈകാരിക ഭാവം കൃത്യമായി തിരിച്ചറിഞ്ഞ് അതിനനുസൃതമായി പ്രവർത്തിക്കാനുമുള്ള അനുതാപം അഥവാ എമ്പതി എന്ന ഗുണവിശേഷം വികസിക്കാനും ഈ സാഹചര്യം വളരെയധികം ഗുണം ചെയ്യുന്നു. ഓണക്കളികളിലൂടെ ജീവിത നിപുണതാ വിദ്യാഭ്യാസം നേടിയെടുക്കാനുള്ള അവസരങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം കളികളിലെ ജയവും തോൽവിയും സ്ഥായിയായ സംഗതിയല്ല എന്ന ഒരു തിരിച്ചറിവ് വരുന്നതോടുകൂടി ആ ജയത്തിനെയും തോൽവിയെയും തുടർന്നുള്ള മാനസിക സംഘർഷം ലഘൂകരിക്കപ്പെടുന്നു. ഒരു കളിയിൽ ജയിച്ചതുകൊണ്ട് താൻ എന്തെങ്കിലും ആയി എന്നൊരു ധാരണ ഉണ്ടാകേണ്ടതില്ല. അടുത്ത കളിയിൽ തോൽവി സംഭവിക്കാം. ഒരു തോൽവി ജീവിതത്തിന്റെ അവസാനമല്ല, അടുത്ത കളിയിൽ ജയിക്കാം. അപ്പോൾ ജയത്തിന്റെയും തോൽവിയുടെയും ഒരു സ്ഥായിയല്ലാത്ത സ്വഭാവത്തെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് തീർച്ചയായിട്ടും ജീവിതത്തിൽ നമ്മുടെ അതിജീവന ശേഷി മെച്ചപ്പെടുത്തിയെടുക്കാൻ സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. വ്യക്തികളുടെ കലാവാസനകൾ പുറത്തെടുക്കാനും പരിപോഷിപ്പിക്കാനുമുള്ളൊരു അവസരം കൂടെ ഓണക്കാലം സംഭാവന ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. പാട്ടുപാടാനോ നൃത്തം ചെയ്യാനോ ഒന്നും നൈസർഗികമായ സിദ്ധി കൊണ്ട് അനുഗ്രഹീതരല്ലാത്തവർ പോലും ഇത്തരം പ്രവൃത്തികളിൽ പങ്കെടുക്കുകയും പരസ്പരം സഹകരിക്കുകയും ചെയ്യുന്ന വഴി വലിയൊരു മാനസിക ഉല്ലാസത്തിന്റെ വഴിയാണ് തുറന്നു കിട്ടുന്നത്. ഇവിടെ തന്റെ പദവിക്കോ പണത്തിനോ ഒന്നും വില കൽപ്പിക്കാതെ തീർത്തും പച്ച മനുഷ്യനായി മാറി ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക വഴി തീർച്ചയായിട്ടും നാം ഭൂമിയുടെ ഭാഗമാണ് എന്നൊരു തിരിച്ചറിവ് കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ സഹായകമാകുന്നു. അയൽപക്കത്തുള്ള വ്യക്തികളുമായി ഒരുമിച്ച് ചേർന്ന് മനസ്സ് തുറക്കാനും സമയം ചെലവിടാനുമുള്ള അവസരവും ഓണക്കാലം നൽകുന്നുണ്ട്. അയൽവാസികളുടെ ജാതിയോ മതമോ വർഗമോ ഒന്നും പരിഗണിക്കാതെ ഒരു മലയാളി എന്നുള്ള പരിഗണന വെച്ചുകൊണ്ട് പരസ്പരം സഹകരിക്കാനുള്ള ഈ അവസരമാണ് ഓണക്കാലം പ്രദാനം ചെയ്യുന്ന ഏറ്റവും മനോഹരമായ ഒരു കാര്യം തന്നെ. ഇതിൽ മനുഷ്യർ തമ്മിലുള്ള എല്ലാ ഭേദഭാവങ്ങളും മാഞ്ഞു പോവുകയും മനുഷ്യൻ മനുഷ്യൻ എന്നുള്ള തലത്തിൽ തന്നെ സ്വയം വിലയിരുത്തുകയും മറ്റുള്ളവരെ വിലയിരുത്തുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. ഇക്കാരണം കൊണ്ട് തന്നെ മനുഷ്യനിർമ്മിതമായ എല്ലാ ഭേദഭാവങ്ങളെയും അകറ്റി നിർത്തിക്കൊണ്ട് ശക്തമായൊരു കൂട്ടായ്മ രൂപപ്പെടുത്താനും ശക്തമായൊരു പാരസ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ വിജയകരമായ രീതിയിലുള്ള ഒരു പരസ്പര സഹകരണം സാധ്യമാക്കാനും ഈ ഓണക്കാലം നമ്മെ സഹായിക്കുന്നു. ഇതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി ഓണവുമായി ബന്ധപ്പെട്ട വാണിജ്യപരമായിട്ടുള്ള ചില ഘടകങ്ങൾ തന്നെയാണ്. ഓണക്കാലം വാണിജ്യ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സാമ്പത്തികമായി ഏറ്റവും നല്ലൊരു കാലമാണ്. കാരണം ആഘോഷത്തിന്റെ ഭാഗമായി വസ്ത്രങ്ങൾ വാങ്ങുകയും പണം ചെലവഴിക്കുകയും ചെയ്യുന്നത് മലയാളികളുടെ സ്വഭാവത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഇത് വളരെ ശ്രദ്ധേയമായ ഒരു അവസ്ഥയായി മാറുന്നു. കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന ഒരു പഴമൊഴി തന്നെ നിലവിലുള്ളത് അതിനെ അടിവരയിടുകയും ചെയ്യുന്നു. പക്ഷെ തീർച്ചയായിട്ടും രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഓണത്തിന് സാമ്പത്തികമായി ചെലവിടുമ്പോൾ നമ്മുടെ വരവിന്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിയന്ത്രിതമായി ചെലവിടാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പരിധി വിട്ടുള്ള ആഡംബര ചെലവുകൾ വഴി നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി തകരാതെ നോക്കേണ്ടത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷെ തീർച്ചയായിട്ടും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും വസ്ത്രങ്ങൾ വാങ്ങാനും പുതിയ ഭക്ഷ്യവിഭവങ്ങൾ വാങ്ങാനും സദ്യ തയ്യാറാക്കാനും ഒക്കെ ശ്രമിക്കുന്നത് വഴി നമ്മുടെ വിപണിയിൽ ഒരു ഊർജസ്വലമായ ചലനം വരാനുള്ള സാധ്യത തുറക്കുകയാണ്. ഇതിലൂടെ ഈ വാണിജ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ജീവിതം സമ്പൽ സമൃദ്ധമാകാനുള്ളൊരു അവസരം ലഭിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ വീടുകളിൽ ഉള്ള ധനം സമൂഹത്തിൽ വ്യത്യസ്ത തലത്തിൽ പ്രയോജനപ്പെടുന്ന ഒരു സാഹചര്യം സംജാതമാകാൻ ഇത് സഹായകമാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഓണം എന്നത് ഒരു വികാരമായി മനസ്സിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ കേവലം ഒരു ദിവസത്തെ ആഘോഷമായി അത് പരിമിതപ്പെടുത്താൻ പാടില്ല എന്നതും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓണവുമായി ബന്ധപ്പെട്ട് മനസ്സിൽ ഉയരുന്ന സങ്കല്പങ്ങളെ ഒരു ജീവിതകാലം മൊത്തം നെഞ്ചേറ്റിക്കൊണ്ട് നടക്കേണ്ടത് ആവശ്യമാണ്. യുവതലമുറയിൽപ്പെട്ട കുട്ടികളോട് ഓണത്തിന്റെ സങ്കല്പം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ മഹാബലിയെ പോലെ നീതിമാനായി ധർമ്മിഷ്ഠനായി സത്യസന്ധനായി എല്ലാവരെയും സമഭാവത്തോടെ കാണുന്ന ഒരു വ്യക്തിയായി വളർന്നു വരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് നമുക്ക് കുട്ടികളെ ബോധ്യപ്പെടുത്താം. ഉപരിപ്ലവമായ വർണ്ണ ശബളിമകളിൽ അഭിരമിക്കാതെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ അതിന്റെ ആഴത്തിൽ മനസ്സിലാക്കി പരസ്പരം പിന്തുണച്ച് പരസ്പരം തോളോട് തോൾ ചേർന്ന് ജീവിതത്തിന്റെ ഔന്നത്യങ്ങളിലേക്ക് പോകാൻ ഈ ഓണക്കാലം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഓണാഘോഷവും മാനസികോല്ലാസവും എന്ന വിഷയത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായർ നടത്തിയ പ്രഭാഷണം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിനുവേണ്ടി MG ശ്രീകുമാറും മിൻമിനിയും സംഘവും പാടിയ ഗാനം. ബിജു തിരുമലയുടെ വരികൾ, S. ബാലകൃഷ്ണന്റെ സംഗീതം.

എസ് രമേശൻ നായരുടെ വരികൾ, ദർശൻ രാമന്റെ സംഗീതം, എം ജി രാധാകൃഷ്ണൻ, അലീസ് ഉണ്ണികൃഷ്ണൻ എന്നിവർ പാടിയത് ചിത്രം ഞങ്ങളുടെ കൊച്ചു ഡോക്ടർ.

0: ഏവർക്കും താലം ജുവലേഴ്സിന്റെ ഹൃദയം നിറഞ്ഞ ഉത്രാട ദിനാശംസകൾ.
1: താലം ജുവലേഴ്സ്, വെഞ്ഞാറമൂട്, പോത്തൻകോട്, കടക്കൽ, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.
2: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
3: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ ഇവി നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
2: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
1: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
4: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
1: ഉത്രാടം വന്നപ്പോൾ പൂവിനും പച്ചക്കറിക്കും ഒക്കെ വില അങ്ങ് കൂടി.
5: പക്ഷേ മൈജിയിൽ സ്മാർട്ട് ഫോണിന് വില കുറയുകയാണ്. EMI വാങ്ങിയാലും ഓഫർ.
1: 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 15,000 രൂപ വരെ പെർച്ചേസ് വൗച്ചർ.
5: ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്ക് ഒരു BMW.
1: സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാട പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
0: ഈ ഓണം KK ചേട്ടൻ തൂക്കും.
6: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
7: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാറ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
1: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5,000 സ്വർണ്ണ മോതിരങ്ങളും.
7: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാറ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
8: ONV കുറിപ്പിന്റെ വരികൾ, മോഹൻ സിതാരയുടെ സംഗീതം, യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം ഒരു കടങ്കഥ പോലെ.

0: ഈ ഉത്രാട ദിനത്തിൽ മാത്രം ഈ സ്പോട്ടിലെ അറഫ ഗോൾഡിലെ ഓട സദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടി ഉണ്ട്.
1: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈറ്റി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
0: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
2: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട് ട്രിവാൻഡ്രം. ഇതിലും വലിയ വിലക്കുറവ് ഇനി ഇല്ല. മൈജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 വരെ മാത്രം
1: 80% വരെ ഡിസ്കൗണ്ട്.
2: ഓരോ പർച്ചേസിനും മൈജിയുടെ ഓണ സമ്മാനവും ഉറപ്പ്.
1: വൈകല്ലേ, ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലേക്ക് വരൂ.
3: ഇനി കേൾക്കാം ചതുരംഗം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഷിബു ചക്രവർത്തിയുടെ വരികൾ, എം ജി ശ്രീകുമാറിന്റെ സംഗീതം.

0: ഷോപ്പിംഗ് അവസാന നിമിഷങ്ങളിലേക്ക്. മൈ ജിയിൽ ഓരോ പ്രൊഡക്റ്റും കളത്തിലിറങ്ങുന്നു. മൊബൈൽ, ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, മിക്സർ ഗ്രൈൻഡർ, സ്പീക്കേഴ്സ് എല്ലാം ഒന്നിനു പിറകെ ഒന്നായി ഏറ്റവും മികച്ച വിലക്കുറവിൽ. ഏറ്റവും മികച്ച ഓഫേഴ്സ്, ഏറ്റവും മികച്ച സമ്മാനങ്ങൾ, വിലക്കുറവും ഓഫറും സമ്മാനങ്ങളും. സൂപ്പർ ഫിനിഷ്. ഈ ഓണത്തിന്റെ ചാമ്പ്യൻ ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ മൈ ജി. മൈ ജി ഓണം മസ്റ്റ് ഓണം.
1: അൽ അമാനയിൽ ചെന്നോണം, സമ്മാനം കൊണ്ടോണം.
2: അൽ അമാന 7th ആനിവേഴ്സറി ആൻഡ് ഓണം സെലിബ്രേഷൻസ് സെപ്റ്റംബർ 10 വരെ. നാർക്കടുപ്പിലൂടെ മെഗാ വാമ്പകൾ, AC, സ്മാർട്ട് ടിവി, വാഷിംഗ് മെഷീൻ.
3: അഞ്ച് കുടുംബങ്ങൾക്ക് ഓണ സദ്യ, ഡെയിലി ലക്കി വിന്നർ, ഓണ കിറ്റ്, ഓണ പുടവ, സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ക്യാഷ് പ്രൈസും.
2: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോതൻകോൾ ആൻഡ് അഡ്ഡമാം.
4: പി കെ ഗോപിയുടെ വരികൾ, ജോൺസന്റെ സംഗീതം. ചിത്രപാടിയത് ചിത്രം സസ്നേഹം.

0: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
1: അത് ഉറപ്പല്ലേ, കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
2: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
1: ചേട്ടാ, ഉത്രാടത്തിന് ഐശ്വര്യമായിട്ടൊരു ലാപ്ടോപ്പ് എടുത്താലോ?
4: മൈജിൽ ഇപ്പോൾ ലാപ്ടോപ്പിന് വമ്പൻ ഓഫറുകളാ. ഇ എം ഐ വാങ്ങിയാൽ ഫിനാൻസ് ഓഫർ ഉണ്ട്. പിന്നെ ഓണ സമ്മാനം വെച്ചാൽ ടൊയോട്ട ഗ്ലാൻസ് കാറിൽ കറങ്ങാം.
1: എന്നാ ഇന്ന് തന്നെ മൈജിയിലേക്ക് പോകാം.
4: ഓണത്തിന് മുമ്പ് ലാപ്ടോപ്പ് സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
1: ഇത്തവണ ഓണത്തിന് സ്വർണ്ണം എടുക്കുന്നില്ലേ?
5: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
1: അവിടെന്താ ഇത്ര പ്രത്യേകത?
6: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ ഇ വി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ്ണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ 31 ഒക്ടോബർ വരെ.
7: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
8: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
7: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
8: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
7: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kyrboard.gov.in.
8: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
7: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
9: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
10: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSAI ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
9: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാഭപരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
10: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
11: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
12: എന്റെ മാമാട്ടിക്കുട്ടി അമ്മയ്ക്ക് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയത് ബിജു തിരുമലയുടെ വരികൾ, ജെറി അമൽദേവിന്റെ സംഗീതം.

0: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
1: ഭീമയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
2: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമ്മാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
1: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളിൽ.
3: പണ്ടു പണ്ടൊരു രാജകുമാരി എന്ന ചിത്രത്തിനു വേണ്ടി വേണുഗോപാൽ, ലതികാ ലേഖ എന്നിവർ പാടിയത്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, ശ്യാമിന്റെ സംഗീതം.

0: കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക് പിന്നെ കാർ സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: പാപ്പനംകോട് ലക്ഷ്മണന്റെ വരികൾ, MK അർജുനന്റെ സംഗീതം, യേശുദാസ് പാടിയത്, ചിത്രം കന്യക.

0: സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഉത്രാടപ്പാച്ചിലിൽ മലയാളികൾ പൊന്നോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. നാളെ തിരുവോണം. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഓണാശംസകൾ നേർന്നു. ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം കനകക്കുന്ന് പരിസരത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി പ്ലാസ്റ്റിക് അറസ്റ്റ് പദ്ധതിക്ക് തുടക്കമായി. നഗരസഭയും ശുചിത്വ മിഷനും സംയുക്തമായാണ് ഈ ഹരിത മാതൃക നടപ്പാക്കുന്നത്. തൃക്കാക്കര ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിൽ ഉത്രാടദിനത്തിൽ രാവിലെ തിരുമുൽക്കാഴ്ച സമർപ്പണം നടന്നു. നൂറുകണക്കിന് ഭക്തരാണ് ഉത്രാടനാളിൽ ക്ഷേത്രത്തിലെത്തിയത്. വാണിജ്യ കപ്പൽ ഗതാഗതത്തിനും സാധാരണ ജനങ്ങളുടെ അടിസ്ഥാന സൌകര്യങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു. പ്രവാചക സ്മരണയിൽ ഇന്ന് നബിദിനം. ആശംസകൾ നേർന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. മഴ മുന്നറിയിപ്പ് പരിഗണിച്ച് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിക്കപ്പെട്ട ജില്ലകളിൽ വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ടൂറിസം വകുപ്പിന് സർക്കാർ നിർദ്ദേശം. ഇന്ത്യ ജപ്പാൻ സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ദീർഘകാല നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനുമായി വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് ജപ്പാനിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങളിലെ എക്സിക്യൂട്ടീവുകളുമായി ചർച്ച നടത്തി. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. മടക്കയാത്ര എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനത്തിലേക്ക് ബിച്ചു തിരുമലയുടെ വരികൾക്ക് ആലപ്പി രംഗനാഥിന്റെ സംഗീതം.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: അച്ഛാ, ഈ ഓണത്തിന് എന്തായാലും പുതിയ ടിവി വാങ്ങിക്കണം.
3: ടിവി വേണ്ട, നമുക്ക് റൂമിലേക്ക് ഒരു എസി വാങ്ങിയാ മതി.
4: ടിവി മേസിയല്ല, എനിക്കൊരു ഫ്രിഡ്ജാണ് വേണ്ടത്.
5: വഴക്കിടണ്ട, എല്ലാം വാങ്ങാം. കാരണം പിട്ടാപ്പള്ളി ഏജൻസീസിൽ ഹമ്പൻ ഓണം കൊമ്പൻ ഓഫർ ഉണ്ടല്ലോ.
6: ലളിതമായ തവണ വ്യവസ്ഥയിൽ മികച്ച ക്യാഷ് ബാക്ക് ഓഫറിനൊപ്പം 000 സ്കീം, 1 EMI ഓഫ്, ലോങ് ടെന്യൂർ EMI തുടങ്ങിയ ആകർഷകമായ ഫിനാൻസ് ഓഫറുകളുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ.
8: ഭീമേന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
9: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
10: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ.

0: 5 വരെ ഭീമ തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളിൽ.
1: ചേട്ടാ, ഓണസദ്യ ഒക്കെ ഒരുക്കുമ്പോൾ എല്ലാം പുത്തനായിരിക്കണ്ടേ?
2: എന്താ സംശയം?
1: എന്നാൽ നമുക്ക് ഈ പഴയ കിച്ചൺ അപ്ലയൻസസ് മാറ്റാം.
3: കൃത്യസമയത്താ പറഞ്ഞത്. മൈജിൽ ഇന്ന് ഉത്രാടപ്പാച്ചില നല്ല ഓഫറുണ്ട്. ഓണം സ്ക്രാച്ച് ആൻഡ് വിനിൽ ഉറപ്പ് സമ്മാനങ്ങൾ വേറെ.
0: ഓണത്തിന് മുൻപ് കിച്ചൺ അപ്ലയൻസസ് സ്വന്തമാകാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
4: വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് വിശ്വജിത്ത് ഈണമിട്ട് വിനീത് ശ്രീനിവാസനും മഞ്ജരിയും പാടിയത് ചിത്രം വീരാളിപ്പട്ട്.

0: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
1: അത് ഉറപ്പല്ലേ, കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിഹ്നം.
3: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
2: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
1: ഉന്നത വിദ്യാഭ്യാസം ഇനി എല്ലാവർക്കും. UGC അംഗീകൃത സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ നിങ്ങൾക്കും കരസ്ഥമാക്കാം ബിരുദവും ബിരുദാനന്തര ബിരുദവും. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക. കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
4: ഇവിടെ ഭഗവതി എവിടെയുള്ള?
5: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
4: എനിക്ക് ഇത്തവണത്തെ ഓണം പമ്പർ എടുക്കാനാ.
5: അതല്ലേ പറഞ്ഞത്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
4: കഴിഞ്ഞ തവണ ഓണം പമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം പമ്പറും ഭഗവതി എടുക്കുന്നുണ്ട്.
5: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്. വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
6: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
7: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
8: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
9: എല്ലാ തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
10: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
8: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971.
11: മായാമയൂരം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, രഘുകുമാറിന്റെ സംഗീതം.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
2: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
1: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
2: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
1: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
2: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
3: ഫോൺ ഞാൻ പറയാം, ഞാൻ പറയാം.
1: എന്നാ പറയാം?
3: 90 72 503 503.
4: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
5: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ്, ആര്യശാല.
6: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും. ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
7: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
8: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
9: ഇതെന്നതാടി ഓണത്തിന് എടുക്കാനുള്ള കോടിമുണ്ടിന് പകരം സൺഗ്ലാസും ബീച്ച് വെയറും എടുത്തു വെച്ചേക്കുന്നത്?
6: ഇത്തവണത്തെ ഓണം ലക്ഷദ്വീപിൽ ആയാലെന്താ, പൊളിക്കോ?
9: ഈ ഓണത്തിന് സ്വപ്നങ്ങൾക്കില്ല ലിമിറ്റ്. സ്വർണ്ണ തിളക്കത്തിനൊപ്പം നീലക്കടലും താണ്ടി പറക്കും. തീർത്ഥം ജ്വല്ലേഴ്സിന്റെ 14th വാർഷികം. സ്വർണ്ണ വാങ്ങൂ, നറുക്കെടുപ്പിലൂടെ ലക്ഷദ്വീപിലേക്ക് പറക്കാൻ അവസരം നേടൂ.
6: ഒപ്പം ഓഗസ്റ്റ് 22 പണിക്കൂലിയിൽ പവന് 76% ഡിസ്കൗണ്ടും. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
10: ഇനി നാടൻ ചിക്കൻ വാങ്ങാൻ എങ്ങും അലയണ്ട, കുഞ്ചാലമൂട്ടിലെ അസീസ് ചിക്കൻ ഷോപ്പിലേക്ക് പോകാം.
11: കേരള ചിക്കൻ മാത്രം വിൽപ്പന നടത്തുന്ന സ്ഥാപനം
10: അസീസ് ചിക്കൻ ഷോപ്പ്, തമലം റോഡ്, കുഞ്ചാലമൂട്.
12: അസീസ് ചിക്കൻ ഷോപ്പിന്റെ
11: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
13: ഹായ് ആൾ, മാള രവീന്ദ്രൻ, MRT മെറ്റൽ മാർട്ട്. ഏവർക്കും ഓണ ആശംസകൾ, ലിസ്നേഴ്സ്, കസ്റ്റമേഴ്സ്, ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്.
14: ഒരു നന്ദി കൂടെ പറയുന്ന എല്ലാരടത്തും MRT സപ്പോർട്ട് ചെയ്തത് കൊണ്ട് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പ് നിൽക്കുന്നു.
13: വി ആർ വെരി മച്ച് പ്രൗഡ് ഓൺ ഗിവിംഗ് ദ എക്സൈറ്റിംഗ് ഓഫേഴ്സ് ടു ഓൾ അവർ MRT കസ്റ്റമേഴ്സ്. ഗോൾഡ് കോയിൻസ്, സാരീസ്, കുപ്പേഴ്സ് ആൻഡ് ഡിന്നർ സെറ്റ്. ആസ് യു നോ, MRT സ്റ്റാൻഡ്സ് ഫോർ ട്രസ്റ്റ്, കോൺഫിഡൻസ് ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. വി ആർ ഓൾ പ്രൗഡ് ടു സെർവ് യു. താങ്ക് യു വൺസ് അഗൈൻ. ഹാപ്പി ഓണം.
6: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
9: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
6: അവിടെന്താ ഇത്ര പ്രത്യേകത?
9: 1st സമ്മാനം ടാറ്റാ ടിയാഗോ EV കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ 31st വരെ.
15: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
16: ചിത്രം മേഘം. MG ശ്രീകുമാറും ശ്രീനിവാസും ചിത്രയും സംഘവും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് ഔസേപ്പച്ചൻ.

0: ഷൺമുഖം.
1: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
2: കണ്ടീഷൻ സപ്ലൈ.
3: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ?
4: ഷർട്ടിംഗ് സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം ലിനൻ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
3: പെർഫെക്റ്റ് സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടൈലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
5: അൽ അമാനം കൊണ്ടോണം.
3: അൽ അമാന 7th ആനിവേഴ്സറി ആൻഡ് ഓണം സെലിബ്രേഷൻസ് സെപ്റ്റംബർ 10 വരെ. നാർക്കെടുപ്പിലൂടെ മെഗാ ബാമ്പഗിഫ്റ്റ്, AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ.
6: 5 കുടുംബങ്ങൾക്ക് ഓണ സദ്യ, ഡെയിലി ലക്കി വിന്നർ, ഓണ കിറ്റ്, ഓണ പുടവ, സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ക്യാഷ് പ്രൈസും.
3: അൽ അമാന ഗോൾഡൻ ഡയമണ്ട്സ്, വെഞ്ഞാർ റോഡ്, ശ്രീകാര്യം, പോത്തൻകോൾ ആൻഡ് അറ്റ് ദമാം.
7: ഇതിലും വലിയ വിലക്കുറവ് ഇനി ഇല്ല. മൈജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 വരെ മാത്രം
3: 80% വരെ ഡിസ്കൗണ്ട്.
7: ഓരോ പർച്ചേസിനും മൈജിയുടെ ഓണ സമ്മാനവും ഉറപ്പ്.
3: വൈകല്ലേ, ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലേക്ക് വരൂ.
8: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
9: ഓണം ഫെസ്റ്റ് August 1 to September 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
8: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
10: ഏവർക്കും താലം ജുവലേഴ്സിന്റെ ഹൃദയം നിറഞ്ഞ ഉത്രാട ദിനാശംസകൾ.
11: താലം ജുവലേഴ്സ്, വെഞ്ഞാറമൂട്, പോത്തൻകോട്, കടക്കൽ, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.
12: അച്ഛാ, ഈ ഓണത്തിന് എന്തായാലും പുതിയ TV വാങ്ങിക്കണം.
13: TV വേണ്ട, നമുക്ക് റൂമിലേക്ക് ഒരു AC വാങ്ങിയാ മതി.
14: TV മേസിയുമല്ല, എനിക്കൊരു ഫ്രിഡ്ജാണ് വേണ്ടത്.
15: വഴക്കിടണ്ട, എല്ലാം വാങ്ങാം. കാരണം പിട്ടാപ്പിളി ഏജൻസീസിൽ ഭമ്പൻ ഓണം കൊമ്പൻ ഓഫർ ഉണ്ടല്ലോ.
16: ലളിതമായ തവണ വ്യവസ്ഥയിൽ മികച്ച ക്യാഷ് ബാക്ക് ഓഫറിനൊപ്പം 000 സ്കീം, 1 EMI ഓഫ്, ലോങ് ടെന്യൂർ EMI തുടങ്ങിയ ആകർഷകമായ ഫിനാൻസ് ഓഫറുകളുമായി.

0: ചേട്ടാ, ഒരു ടി വി വാങ്ങിയാലോ? ഓണം ഒന്നും കൂടെ കളറാക്കാമല്ലോ.
1: എന്തായാലും പറ്റിയ സമയ മൈജിയിൽ ടിവികൾക്ക് കിട്ടില്ല ഓഫറുകളാ. ഇ എം ഐ വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്, ഒപ്പം നിരവധി ഓണം ഓഫറുകളും.
0: ഓണത്തിന് മുൻപ് ടി വി സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
2: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
0: ഭീമേന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
3: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമ്മാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
0: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളിൽ.
4: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
5: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവനമുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
0: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
5: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
6: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
7: ഇവരൊക്കെ ഇങ്ങനെ തുടങ്ങിയ എന്താ ചെയ്യാ?
8: എന്തു പറ്റി തമ്പുരാനെ?
7: കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിവചനം. അത് എന്റെ ഹൈലൈറ്റ് ആയിരുന്നില്ലേ?
8: ആ, അതിപ്പോ ആർക്കാ സംശയം? ഇതൊക്കെ മാവേലി തമ്പുരാനെ കുറിച്ച് മാത്രം പറയുന്നതാ.
7: എങ്കിൽ താൻ കേരളത്തിലേക്കൊന്ന് നോക്കിയേ. വിലക്കയറ്റമില്ലാതെ സബ്സിഡി സാധനങ്ങൾ, 10 അവശ്യ സാധനങ്ങൾക്ക് കഴിഞ്ഞ ഓണത്തേക്കാൾ സബ്സിഡി നിരക്ക് കുറവ്. സപ്ലൈകോവിൽ ആവശ്യത്തിന് സ്റ്റോക്ക്. തിരുവോണത്തിന് 4 ദിവസം മുന്നേ സൗജന്യ ഓണക്കിറ്റുകളുടെ വിതരണം. അങ്ങനെയെല്ലാം കള്ളവും ചതിയും ഇല്ലാതെ നടക്കുകയല്ലേ?
8: അത് പിന്നെ നാടിന് നല്ലത് വരണമെന്ന ആഗ്രഹമുള്ളവർ ഭരണത്തിൽ വന്നാൽ അങ്ങനെ തന്നെയല്ലേ വരൂ തമ്പുരനെ?
7: അറിയാടോ, ഞാനൊരു തമാശ പറഞ്ഞതാ. എന്റെ കേരളം ഇങ്ങനെ നന്നാവുന്നതിൽ മിക്ക സന്തോഷേ ഉള്ളൂ. കേരളം ഇതുപോലെ നന്നായി മുന്നോട്ട് പോകട്ടെ.
9: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ. സദ്ഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
10: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
0: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
11: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
0: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും, 8 സ്വർണ്ണ നെക്ലേസുകളും, 5,000 സ്വർണ്ണ മോതിരങ്ങളും.
11: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
0: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
12: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
13: ഓണം ഷോപ്പിംഗ് അവസാന നിമിഷങ്ങളിലേക്ക് മൈജിയിൽ ഓരോ പ്രൊഡക്റ്റും കളത്തിലിറങ്ങുന്നു. മൊബൈൽ, ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, മിക്സർ ഗ്രൈൻഡർ, സ്പീക്കേഴ്സ്, എല്ലാം ഒന്നിന് പിറകെ ഒന്നായി ഏറ്റവും മികച്ച വിലക്കുറവിൽ, ഏറ്റവും മികച്ച ഓഫേഴ്സ്, ഏറ്റവും മികച്ച സമ്മാനങ്ങൾ, വിലക്കുറവും ഓഫറും സമ്മാനങ്ങളും, സൂപ്പർ ഫിനിഷ്. ഈ ഓണത്തിന്റെ ചാമ്പ്യൻ ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ മൈജി. മൈജി ഓണം, മസ്റ്റ് ഓണം.
14: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
15: എന്നും രാവിലെ 10:30.
14: പ്രായോജകർ
15: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
14: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
16: ഇനി കലാഭവൻ മണി വരികൾ എഴുതി പാടിയ ഗാനത്തിലേക്ക്. സംഗീതം നൽകിയത് സിദ്ധാർത്ഥ വിജയൻ. ചിത്രം വാഴ 2.

0: സമയം 5 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ. ഫോൺ 9447341484.
1: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
3: ഗാന്ധി അഭിഭാഷക ജോലിയാണ് സ്വീകരിച്ചതെങ്കിലും ജനസേവനമാണ് അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യം. അതിനാവശ്യമായ പരിശീലനം അദ്ദേഹം ഉത്സാഹപൂർവ്വം ആരംഭിച്ചു. ബോംബെയിലായിരുന്നപ്പോൾ അമേരിക്കക്കാരനായ ഒരു ഇൻഷുറൻസ് ഏജന്റിന്റെ പ്രേരണയ്ക്ക് വഴിപ്പെട്ട് 10,000 റുപ്പികയ്ക്ക് ഇൻഷുർ ചെയ്തിരുന്നു. ഒരു പ്രീമിയവും കൊടുത്തു. ഇൻഷുർ ചെയ്തത് ശരിയാണോ എന്ന ആലോചന പിന്നീടാണ് മനസ്സിലുദിച്ചത്. തന്റെ മരണശേഷം ഭാര്യയും മക്കളും ആശ്രയമില്ലാതെ കഷ്ടപ്പെടരുത്, അത് കൂടാതെ കഴിക്കുവാനാണ് ഇൻഷുർ ചെയ്തത്. എന്നാൽ ഇപ്പോൾ ആ ചിന്താഗതിക്കൊരു മാറ്റം വന്നു. തന്റെ കുടുംബത്തെപ്പോലെ തന്നെ കഷ്ടപ്പെടുവാൻ ഇടയുള്ളവർ എത്രയെങ്കിലുമുണ്ട്. ഇത്തരം മുൻകരുതലുകളെല്ലാം ചെയ്യുക അവർക്ക് സൗകര്യമാണോ? ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഈശ്വരന്റെ കരുണയെ ആശ്രയിക്കുവാനേ തരമുള്ളൂ. ആ കരുണയിലുള്ള വിശ്വാസക്കുറവല്ലേ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിന് തന്നെ പ്രേരിപ്പിച്ചത് എന്നായി ഗാന്ധിയുടെ ആലോചന. ഇൻഷുറൻസ് പോളിസി തന്റെ ഭാര്യയുടെയും മക്കളുടെയും സ്വാശ്രയ ബോധം നശിപ്പിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഇൻഷുറൻസ് തുടരേണ്ടതില്ലെന്ന് ഗാന്ധി തീർച്ചപ്പെടുത്തി. ജോനാസ്ബർഗിലെ സാഹചര്യങ്ങൾ ഗാന്ധിക്ക് ഈ പുതിയ വീക്ഷണഗതി ബലപ്പെടുത്തുന്നതിന് സഹായിച്ചു. ആദ്യമായി തെക്കേ ആഫ്രിക്കയിൽ താമസിക്കുവാൻ തുടങ്ങിയപ്പോൾ ക്രൈസ്തവ സുഹൃത്തുക്കളാണ് ഗാന്ധിയിൽ അധികം സ്വാധീനത ചെലുത്തിയത്. ജോനാസ്ബർഗിൽ താമസം തുടങ്ങിയപ്പോൾ തിയോസഫിക്കൽ സൊസൈറ്റിയിലെ അംഗങ്ങളുമായി പരിചയപ്പെടുന്നതിനിടയായി. റിച്ച് എന്നു പേരായ ഒരു വെള്ളക്കാരനാണ് അവരിൽ പ്രധാനി. ദിവസേന സൊസൈറ്റിയിൽ പോകുന്നതും തിയോസഫിയുടെ ആദർശങ്ങളെ സംബന്ധിച്ച് അവരുമായി സംഭാഷണം നടത്തുന്നതും ഗാന്ധിയുടെ പതിവായി. എങ്കിലും ഗാന്ധി അതിലംഗമായി ചേർന്നില്ല. വിശ്വസാഹോദര്യം പുലർത്തുകയും വളർത്തുകയുമാണല്ലോ ബ്രഹ്മവിദ്യാ സംഘത്തിന്റെ പ്രധാന ആദർശം. സംഘത്തിലെ ചില അംഗങ്ങളുടെ നടപടികൾ ആദർശത്തോട് യോജിക്കാത്തതായി കണ്ടപ്പോൾ അതിനെപ്പറ്റി ഗാന്ധി മിതസ്വരത്തിൽ വിമർശിക്കുകയുണ്ടായി. അതേസമയത്ത് തന്നെ തന്റെ പെരുമാറ്റം ആദർശത്തോട് യോജിച്ചതാണോ എന്ന ആത്മപരിശോധനയും ഗാന്ധി നടത്തി. ഹിന്ദുമതത്തെ സംബന്ധിച്ച പുസ്തകങ്ങൾ വായിക്കുന്നതിലും അതിൽ താൽപര്യമുള്ളവരുമായി സമ്പർക്കം പുലർത്തുന്നതിലും ഇക്കാലത്ത് ഗാന്ധി ഒട്ടധികം സമയം വിനിയോഗിച്ചിരുന്നു.
4: ഗാന്ധി സ്മൃതി ആഖ്യാനം N.J. ജോഷിലാൽ.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
5: മൻ കി ബാത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
5: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
5: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.

0: കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
1: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
0: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
0: കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55 പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളനാട്.
3: ആകാശവാണി ആനന്ദപുരി എഫ് 101.9 സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
4: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
5: ഞാറ്റുവേല
4: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
6: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
4: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
7: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. പൂവിളികളുമായി ഉത്രാടനിലാവ് ചിത്രീകരണം. രചന ശ്രീ അനിൽ നെടുങ്ങോട്.

എല്ലാ വിഭാഗീയതകൾക്കും അപ്പുറം മലയാളി മനസ്സ് ഒന്നാണെന്ന് വിളിച്ചു പറയുന്ന ഓണാഘോഷത്തിന് തത്തുല്യമായി മലയാളിക്ക് മറ്റൊരു ഉത്സവമില്ലെന്ന് തന്നെ പറയാം.

ഇന്ന് ചിങ്ങമാസത്തിലെ ഉത്രാടം നാൾ. ഇന്ന് രാത്രി കഴിഞ്ഞാൽ തിരുവോണമായി. നാളെ പൊന്നോണത്തെ വരവേൽക്കാനുള്ള തിരക്കിലാണ് നാടും നഗരവും.

0: ഓണസദ്യയ്ക്ക് ആവശ്യമായ പച്ചക്കറിയും മറ്റും വാങ്ങാനുള്ള തിരക്ക് ഒരു വശത്ത്, ഓണക്കോടിയുമായി ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കാണാനിറങ്ങിത്തിരിച്ചവരുടെ തിരക്ക് മറ്റൊരു വശത്ത്. കൂടാതെ രാത്രിയെ പകലാക്കി ഓണക്കാല ആദായ വിൽപ്പനയുമായി വ്യാപാര സ്ഥാപനങ്ങൾ. അങ്ങനെ എന്തുകൊണ്ടും ഉത്രാടപ്പാച്ചിൽ അന്വർത്ഥമാകുന്നു.
1: ഓണത്തോട് ബന്ധിപ്പിച്ച് പറയാറുള്ള ഒരു പഴയ ശൈലിയാണ് ഉത്രാടപ്പാച്ചിൽ.
0: പ്രമുഖ ഭാഷാശാസ്ത്രജ്ഞനും കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് റിട്ടയേർഡ് ഡെപ്യൂട്ടി ഡയറക്ടറുമായ ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണൻ,
1: ആ പറച്ചിലിൽ തന്നെ ഓണത്തെക്കുറിച്ച് നാട്ടിൻപുറങ്ങളിലും പഴയ ആൾക്കാർക്കുണ്ടായിരുന്ന ആ ഒരു ഉത്കണ്ഠയും ഒരുക്കങ്ങളൊന്നും ശരിയായില്ല, ഒന്നും അതിരിലെത്തിയിട്ടില്ല എന്ന് തുടങ്ങിയുള്ള ഒരാശങ്ക, അത് പണ്ട് വളരെ സജീവമായിരുന്നു. പ്രത്യേകിച്ചും വീട്ടിലെ സ്ത്രീകൾക്കാണ് ഇതിൽ മുഖ്യ പങ്കുണ്ടായിരുന്നത്. കാരണം ഓണത്തിലുള്ള വിഭവങ്ങൾ ഒരുക്കുന്നതിൽ കടുവാങ്ങയായില്ല, സാമ്പാറിലുള്ളതായിട്ടില്ല, അതുപോലെ തന്നെ

വർത്തുപ്പേരുകളൊന്നും ആകട്ടില്ല. അതിനെ ചൊല്ലിയുള്ള ഒരു തരം ഇരിക്കപ്പുറതിയില്ലായ്മ, പിന്നെ സാധനങ്ങളെല്ലാം വാങ്ങിക്കൂട്ടുന്നതിനുള്ള ഒരു ത്വര, ഇതൊക്കെ തന്നെയും നമ്മളെത്ര കാര്യമായിട്ടാണ് നമ്മുടെ പൂർവികന്മാർ തിരുവോണ ദിവസം ആഘോഷിച്ചിരുന്നത് എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. ആ പാച്ചിൽ എന്ന് പറയുന്ന ആ തനി മലയാള പദത്തിൽ തന്നെ ഒരു ജനതയുടെ ഓണത്തെ ചൊല്ലിയുള്ള സംസ്കൃതി മുഴുവൻ അതിനകത്ത് ഉൾച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇന്ന് ഉത്രാടപ്പാച്ചിലിന് വലിയ പ്രസക്തിയില്ല, കാരണം മേളകൾ ധാരാളമായിട്ട് ഓണത്തോടനുബന്ധിച്ചുള്ള പച്ചക്കറി സ്റ്റാളുകൾ, അതുപോലെ തന്നെ മറ്റത്യാവശ്യ ഉൽപ്പന്നങ്ങൾ, എക്സിബിഷനുകൾ തുടങ്ങി ഒരു ഗ്രൗണ്ടിൽ ചെന്നാൽ ഇതെല്ലാം കിട്ടും എന്നുള്ളത് ഇന്നത്തെ ഒരവസ്ഥയാണ്. പക്ഷേ അങ്ങനെ ചെല്ലുന്നവർക്കും യഥാർത്ഥത്തിൽ മനസ്സിൽ ഒന്നും ആയില്ലല്ലോ എന്നുള്ള ഒരു ഉത്കണ്ഠ ബാക്കി നിൽക്കുന്നു. അതുകൊണ്ട് ഈ നവീന യുഗത്തിലും ഉത്രാടപ്പാച്ചിൽ എന്നുള്ള ആ മലയാളിയുടെ ആ ഒരു ഓണത്തെക്കുറിച്ചുള്ള ആ ദിവ്യമായ ഒരു സങ്കല്പവും ഗ്രഹാതുരതയും ഉണർത്തുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഈ ഉത്രാടത്തിനെത്തുന്നതിന് മുമ്പുള്ള നാളുകളും നമ്മുടെ ചൊല്ലുകളിലൊക്കെ മലയാള ഭാഷയുടെ കഥകളിലൊക്കെ പാട്ടുകളിലൊക്കെ വന്നു ചേർന്നിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. അത്തം വെളുത്താൽ ഓണം കറുക്കും, അതൊരു പഴയ ചൊല്ലാണ്. അത്തത്തിൻ്റെ അന്ന് മഴയുണ്ടായില്ലെങ്കിൽ, ആകാശം മേഘാവൃതമായില്ല എങ്കിൽ തീർച്ചയായിട്ടും ഉത്രാടം പിറക്കുമ്പോൾ ഓണത്തിന് മുന്നോടിയായി മഴയെത്തും എന്ന് പഴമക്കാർ അനുഭവം കൊണ്ട് അറിഞ്ഞിരുന്നു. അത്തം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ചോതിയാണ്. ചോതിക്കാണ് സത്യത്തിൽ നെല്ല് പുഴുങ്ങി ഉണക്കി ഉണ്ടാകാനുള്ള ചോറിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങുന്നത്, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും അത്തം മുതൽ ഉത്രാടം വരെയുള്ള ആ 9 ദിവസങ്ങളും യഥാർത്ഥത്തിൽ ഓണത്തിൻ്റെ ഒരുക്കം കൊണ്ട് വളരെ തകൃതി ആയിട്ടുള്ള ഒന്നാണ്. അത് മൂർധന്യാവസ്ഥയിലെത്തുന്നത് ഉത്രാടത്തിൻ്റെ അന്നാണ് താനും.

മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഓരോ ഓണക്കാലവും കാത്തിരിപ്പിന്റെയും പ്രതീക്ഷയുടെയും ഗന്ധവാഹിയാണ്. ചുമരിലെ നാഴികമണിയിലേക്ക് ഇടയ്ക്കിടെ നോക്കിക്കൊണ്ട്, റോഡിലെ വാഹനത്തിന്റെ ഹോൺ മുഴക്കം ശ്രദ്ധിച്ച്, ടെലിഫോൺ മണിയൊച്ച കാതോർത്ത്, അകലെയായി മുഴങ്ങുന്ന തീവണ്ടിയുടെ ചൂളം വിളിക്കായി കാതുകൂർപ്പിച്ച് അക്ഷമരായി കാത്തിരിക്കുകയാണ് നാട്ടിലെ ബന്ധുജനങ്ങൾ തങ്ങളുടെ പ്രിയജനങ്ങളുടെ വരവൊന്നു കാണാൻ. ഗേറ്റ് വരെ പോയി നോക്കി ആശ്വാസപ്പെടുന്നവരും കാണാഞ്ഞ് നിരാശപ്പെടുന്നവരുമുണ്ട്. കഴിഞ്ഞ ഓണത്തിന് വരാത്തതിന്റെ പരിഭവം ഉള്ളിൽ സൂക്ഷിക്കുന്നവരുമുണ്ട്. ഇനി ചിലർ വിശേഷപ്പെട്ട സമ്മാനങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇക്കൊല്ലമെങ്കിലും മക്കളെയും കൊച്ചുമക്കളെയും കാണാനും അവരോടൊപ്പം ഓണമുണ്ണാമെന്ന പ്രതീക്ഷയിലാണ് ചിലർ.

0: ചുരുക്കത്തിൽ ഒരാണ്ടിന്റെ പ്രതീക്ഷകൾ സഫലമാകുന്ന ദിനം കൂടിയാണ് ഓണക്കാലം. ഓണാഘോഷത്തെക്കുറിച്ചും ഓണക്കാല അനുഭവങ്ങളെക്കുറിച്ചും ഓർക്കുകയാണ് ഡോക്ടർ ബെറ്റിമോൾ മാത്യു.
1: കൃത്യമായിട്ട് ഒറ്റ പോയിന്റായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ആഘോഷങ്ങൾ വല്ലാതെ കൂടിയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം 50 കൊല്ലം മുന്നേ ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓണം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഓണത്തിന് ആഘോഷത്തിനായിരുന്നില്ല പ്രാധാന്യം, മറിച്ച് ഞങ്ങൾക്കൊക്കെ പ്രാധാന്യം ഞങ്ങളുടെ പരീക്ഷയ്ക്കായിരുന്നു. ഒരു വർഷം തുടങ്ങി ആദ്യത്തെ പരീക്ഷ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ടാണ് ആ പരീക്ഷ കാണുന്നത്. 1-ാം സ്ഥാനക്കാരെയും 2-ാം സ്ഥാനക്കാരെയും ഒക്കെ കണ്ടുപിടിക്കാനുള്ള പരീക്ഷയായിരുന്നു ഓണപരീക്ഷ. പരീക്ഷ തീർന്നു കഴിഞ്ഞാൽ ഉടനെ അവധി, ഒരു ടെൻഷനും ഇല്ലാത്ത 10 ദിവസങ്ങളായിരുന്നു പ്രധാനം. പിന്നെ ഓണത്തിന്റെ ആഘോഷം വീടുകളിലാണെങ്കിലും കുട്ടികളുള്ള വീടുകളിലോ ഊഞ്ഞാല് കെട്ടിത്തരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു, അല്ലാണ്ട് പൊതുസ്ഥലങ്ങളിലെ ഊഞ്ഞാലൊന്നും ഉണ്ടായിരുന്നില്ല. കുട്ടികൾ വീട്ടിൽ പൂക്കൾ ഇടുകയാണെങ്കിൽ പോലും അത് നമ്മുടെ സ്വന്തം പൂക്കൾ പറിച്ചെടുത്ത് അല്ലെങ്കിൽ വഴിയോരത്തുനിന്നോ ഏതെങ്കിലും പൊന്തേന്നോ ഒക്കെ പോയി കാട്ടുപൂക്കളും അന്ന് വിരിയുന്ന പൂക്കളും ഒക്കെ പറിച്ചെടുത്ത്, പ്രധാനമായിട്ട് ഓണപ്പൂ എന്ന് ഞങ്ങൾ പറയുന്ന ഒരു വീണ്ട എന്ന് പറയുന്ന സാധനത്തിന്റെ പൂവ് ഇതൊക്കെയാണ് പറിച്ച് പൂക്കളം ഇടുന്നത്. ഞാൻ ഡിഗ്രിക്ക് കോളേജിൽ പഠിക്കുന്ന കാലം എന്ന് പറയുന്നത് 86 to 91 കാലം.

0: കാലഘട്ടമാണ്. അപ്പോഴാണെങ്കിലും ഓണാഘോഷം എന്ന് പറഞ്ഞ് പ്രത്യേകമായിട്ട് ക്ലാസ്സില്ലാത്ത ഒരു ദിവസമൊന്നും കിട്ടുമായിരുന്നില്ല. കോളേജ് യൂണിയന്റെ വകയായിട്ട് കോളേജ് അടയ്ക്കുന്ന ദിവസം ഒരു ചെറിയ പൂക്കളം, അതും ഈ പറഞ്ഞതുപോലെ കോളേജിന്റെ പരിസരത്ത് പ്രിൻസിപ്പൽ അനുവദിക്കുന്ന ചെടികളുടെ പൂവൊക്കെ പറിച്ച് കുട്ടികൾ തന്നെ ഒരു പൂക്കളം ഇട്ട് വെക്കും എന്നുള്ളതിനപ്പുറം ഒരു തരത്തിലുമുള്ള ആഘോഷമോ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടികളോ ഒരു തരത്തിലും ഉണ്ടായിരുന്നില്ല. അതേസമയം കാലം മുന്നോട്ട് പോകെ ഇപ്പോൾ വീടുകളിൽ നിന്നും നമുക്ക് വിപണിയിലേക്ക് ആഘോഷം വന്നു. വിപണിയുടെ സ്വാധീനം ഈ ആഘോഷങ്ങളുടെ പെരുമയിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം പിന്നെ അധ്യാപകരെല്ലാം ഒരുപോലെ യൂണിഫോം പോലെ സെറ്റ് മുണ്ടും സാരിയും, കുട്ടികൾ അതുപോലെ തന്നെ അതിനനുസരിച്ച് ഡ്രസ്സിലിറങ്ങുന്നു. അടുത്തതായിട്ട് എല്ലായിടത്തും പൂക്കളം ഇടുന്നു. പൂക്കളയിടലിൻ്റെ കൂട്ടത്തിൽ തന്നെ നിർബന്ധമായിട്ടും സദ്യ. അപ്പം മുഴുവൻ പേർക്കും അവിടെ തന്നെ സദ്യ ഉണ്ടാക്കി അത് വിളമ്പുന്നു. ഇതിന് ശേഷം കുട്ടികൾ പാട്ട് വെച്ച് ഡാൻസും ബഹളവുമായിട്ട് ആഘോഷത്തിന് വേണ്ടി നീക്കി വെക്കുന്നു. ഇത്തരത്തിൽ നമ്മളൊരു വലിയ ഒരു ആഘോഷ മനസ്സിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു. പക്ഷെ ആ ആഘോഷത്തിന് എത്രത്തോളം ആത്മാവുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. കാരണം നമ്മുടെ കാർഷിക സംസ്കാരത്തിൽ നിന്ന് നമ്മൾ ഉപഭോഗ സംസ്കാരത്തിലേക്ക് വന്നപ്പോൾ ഓണം പോലും വീട്ടിൽ നിന്നും വിപണിയിലേക്ക് മാറി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.
1: നാളത്തെ തിരുവോണ സദ്യ കെങ്കേമമാക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ് എല്ലാവരും. അടുക്കളയിൽ ഉപ്പേരി വറുത്തു കോരുകയാണ് അമ്മമാർ. അപ്പോഴേക്കും മുത്തശ്ശി കടന്നുവന്ന് അച്ചാറിന്റെ ഉപ്പ് നോക്കി അത്യാവശ്യം നിർദ്ദേശങ്ങൾ നൽകുന്നു. മാവേലി തമ്പുരാൻ വരുമ്പോൾ ഒന്നിനും ഒരു കുറവും വരരുതെന്ന് ഉപദേശിച്ചുകൊണ്ട് സദ്യ ഉണ്ണുന്നതിനുള്ള ഇല തുടച്ചു വൃത്തിയാക്കുകയാണ് മുത്തശ്ശി. ഇങ്ങനെ കേരളീയ ഗൃഹങ്ങൾ ബന്ധുസംഗമത്തിന്റെ ആഹ്ലാദാരവങ്ങൾ കൊണ്ട് രാവിനെ പകലാക്കുന്ന ദിനമാണ് ഉത്രാടം. രാത്രി മുഴുവനും അധ്വാനിച്ച് ഒടുവിൽ രാവ് അവസാനിക്കുന്നതിനു മുൻപ് എപ്പോഴെങ്കിലും ഒന്ന് തലചായ്ക്കാൻ കഴിഞ്ഞെങ്കിലായി. അതാണ് സ്ത്രീജനങ്ങളുടെ സ്ഥിതി. ഒന്നുറങ്ങിക്കഴിയുമ്പോൾ കാക്ക കരഞ്ഞു തുടങ്ങും. പിന്നെ ഓണസദ്യയുടെ തിരക്കിൽ അലിയുകയാണ്. അതേസമയം പുലരുന്നതുവരെ മാനസിക ഉല്ലാസം നൽകുന്ന വിനോദങ്ങളിലായിരിക്കും മറ്റുള്ളവർ. അങ്ങനെ ഉത്രാടരാത്രി ഏവർക്കും നിദ്രാവിഹീനങ്ങളാകുന്നു. ഭൂവിസ്തൃതി കുറഞ്ഞെങ്കിലും എല്ലായിടവും ജനവാസ കേന്ദ്രങ്ങളായെങ്കിലും മലയാളിക്ക് ഓണത്തെ ഒരിക്കലും മറക്കാനാവില്ല. മട്ടുപ്പാവിലോ വീട്ടുപരിസരത്തോ നട്ടുവളർത്തിയ പച്ചക്കറികൾ കൊണ്ട് ഓണം ആഘോഷിക്കാൻ മലയാളി പഠിച്ചുകഴിഞ്ഞു. പച്ചക്കറി മാത്രമല്ല, അത്തപ്പൂവിനുള്ള ഓണപ്പൂക്കളും തയ്യാറാണ്. അതുകൊണ്ടുതന്നെ അന്യസംസ്ഥാനത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വിഷലിപ്തമായ പച്ചക്കറിയെ ആശ്രയിക്കാതെ തന്നെ ഓണസദ്യ ഉണ്ടാമെന്ന ആത്മവിശ്വാസം ഇന്ന് മലയാളിക്കുണ്ട്. ഓണം കഴിഞ്ഞ കാലത്തിന്റെ സൂചകമായ ഒരു മിത്താണെന്ന് പറയാമെങ്കിലും മാവേലി ചരിതം നാടൻപാട്ടിൽ ആഖ്യാനം ചെയ്യപ്പെടുന്ന മഹാബലി ചക്രവർത്തിയുടെ അവതാനങ്ങളുടെ പ്രശംസ മാത്രമല്ല അതിലുള്ളത്. ഒരു കാലഘട്ടത്തിന്റെ ഭരണവീക്ഷണത്തിന്റെയും ജനാധിപത്യ ബോധത്തിന്റെയും സൂചനയും നമുക്ക് ദർശിക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഉത്രാടപ്പാച്ചിലിൽ മലയാളികൾ. പൊന്നോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. നാളെ തിരുവോണം. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഓണാശംസകൾ നേർന്നു. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പും എറണാകുളം ജില്ലാ ഭരണകൂടവും ടൂറിസം പ്രമോഷൻ കൌൺസിലും സംയുക്തമായി സംഘടിപ്പിച്ച ലാവണ്യം 2026 ഓണാഘോഷം കുട്ടമ്പുഴ പന്തപ്ര ആദിവാസി ഉന്നതിയിൽ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് നാടിന്റെ തനിമയും സംസ്കാരവും നേരിട്ടറിയാൻ ബി എ മലയാളി ഫോറ ഡേ എന്ന അനുഭവവേദിയ ടൂറിസത്തിന്റെ പുതിയ ആശയത്തിന് തുടക്കമിട്ട് സംസ്ഥാന സർക്കാർ. വിനോദസഞ്ചാര വകുപ്പിന്റെ സംസ്ഥാനതല ഓണം വാരാഘോഷം തിരുവനന്തപുരത്ത് കനകക്കുന്ന് ഉൾപ്പെടെയുള്ള വേദികളിൽ പുരോഗമിക്കുന്നു. 35 വേദികളിലായി 340-ൽ അധികം കലാപരിപാടികൾ അരങ്ങേറും. ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പാദന മൂല്യം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 1.78 ലക്ഷം കോടി രൂപയെന്ന എക്കാലത്തെയും ഉയർന്ന നിരക്കിലെത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. മഴ മുന്നറിയിപ്പ് പരിഗണിച്ച് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിക്കപ്പെട്ട ജില്ലകളിൽ വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ടൂറിസം വകുപ്പിന് സർക്കാർ നിർദ്ദേശം. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി രാത്രി 8 മണിക്ക് കേൾക്കാം.

അനന്തപുരി എഫ് എം ഇന്ന് രാത്രിയും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. സുരക്ഷിത കൃഷിക്കായി സൂക്ഷ്മാണു വളങ്ങളും ജൈവ ജീവാണു കുമുൽ നാശിനികളും. ഡോക്ടർ ചിത്ര എന്നുമായി അഭിമുഖം. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീതസുധ. റാണ ഭുവൻ പാടുന്ന കൃതികൾ. വയലിൻ എ എൽ മഞ്ജുള രാജേഷ്, മൃദംഗം മാവേലിക്കര ആർ വി രാജേഷ്. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 വിവിധ് ഭാരതി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ ജോർജ് ഓണക്കൂർ അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലടി, ഇടപ്പള്ളി എഴുതിയ പോവല്ലേ പോവല്ലേ പൊന്നോണമേ എന്ന കവിത, ആലാപനം ലക്ഷ്മി രംഗൻ, ഉദയഗീതം കാവാലം സജീവ് പാടിയ ഗാനങ്ങൾ, പ്രഭാത ഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ. ചരിത്രത്തിൽ ഇന്ന് നല്ല മലയാളം. 7:15 ആരണ്യകം ആയുരാരോഗ്യം തൊഴിൽ ദർശനം. 7:55 കരുണാസായി മനോയാനം. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി. നമുക്ക് ചുറ്റും ഗ്രാമകേരളം. 8:30 ബാലരാമപുരം സുബ്ബയ്യ ജോലാസ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, ഭാഗം 121. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൌഖ്യം. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 അക്ഷരച്ചപ്പ്. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. ശേഷം അക്ഷരച്ചപ്പ് തുടരും. 11:02 ചലച്ചിത്ര ഗാനങ്ങൾ. 12:02 കൂട്ടുകാരി. ആരോഗ്യകരമായി ഭാരം കുറയ്ക്കാം. ന്യൂട്രീഷനിസ്റ്റ് ലക്ഷ്മി മനീഷുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം. 12:40 എ ഐ എച്ച് എം എസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര. ഫുഡ് അലർജി, ഇതേക്കുറിച്ച് ഡോക്ടർ മിഥുന ജോസഫ് സംസാരിക്കുന്നു. 12:50 ഉച്ചയ്ക്ക് 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ആവണി പൊന്നുഞ്ഞാൽ. സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രി പി സി വിഷ്ണുദാത് പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി. 2:02 ചിത്രീകരണം ഓണനിലാവുതിക്കുമ്പോൾ, രചന ദിവ്യ. 2:45 തിരയിപ്പൂക്കൾ. 3:00 സഞ്ചാരി. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി പുനഃപ്രക്ഷേപണം. മൺട്രൂ തുരുത്ത. 3:45 സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത്. 4:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 കരുണാസായി മനോയാനം. 5:45 ഞാറ്റുവേല സ്പോൺസർ പരിപാടി. 6:02 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 ഫാം ടു സിറ്റി. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 മൊഴിയാമൊരു കഥ, കെ സരസ്വതി അമ്മ എഴുതിയ കഥ, വിവാഹ വ്യവസായം. 9:30 സംഗീതസുധ ഡോക്ടർ ധന്യാപി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ഡോക്ടർ ജി ബാബു മൃദംഗം, തിരുവനന്തപുരം വി കാർത്തികേയൻ ഘടം. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 വിവിധ് ഭാരതി റിലേ. അനന്തപുരി എഫ് എം ഇന്ന് രാത്രിയും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ഇനി ഇന്നത്തെ കാലാവസ്ഥ നോക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയുണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.6°C. കുറഞ്ഞ താപനില 23.6°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.3°C. കുറഞ്ഞ താപനില 24°C. കാലാവസ്ഥാ അറിയിപ്പാണ് കേട്ടത്.

പ്രിയ ശ്രോതാക്കളെ, അനന്തപുരി FM-ൽ ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. വല്യേട്ടൻ എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് മോഹൻ സിത്താരയുടെ സംഗീതം.

0: സുബയ്യ ഗോൾഡ് പാർക്കിൽ ഓണം മെഗാ ഓഫർ ഓഗസ്റ്റ് 17 മുതൽ 31 വരെ.
1: ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്, ഒരു പവന് മുകളിൽ ഓണപ്പുടവ സമ്മാനവും, 2 പവന് മുകളിൽ ഗോൾഡ് കോയിൻ സമ്മാനവും,
0: കൂടാതെ സ്ക്രാച്ച് കാർഡ് വഴി 1000 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള അവസരവും.
1: സുബയ്യ ഗോൾഡ് പാർക്ക്, റാവച്ചമ്പലം. സുബയ്യ ഫാഷൻ ജ്വല്ലറി, ഗാന്ധി പാർക്കിന് സമീപം, ചാല. ഫോൺ 8891212159.
2: MRT ലോണം പൊന്നോണം ഓഫറിൽ നിറയെ സമ്മാനം.
3: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സായി കുക്ക്വെയർ ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
4: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ.
5: MRT മെറ്റൽ മാർട്ട്, ചാലയിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
6: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
7: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണ അവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
6: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
8: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
9: ചേട്ടാ, ഓണത്തിന് ആക്സസറീസ് ഒന്നും

0: അപ്ഗ്രേഡ് ചെയ്താലോ? മൈജിയുടെ ഉത്തരാണപ്പാച്ചിലെ ഇയർബഡ്സ്, സ്മാർട്ട് വാച്ച്, സ്പീക്കർ തുടങ്ങിയ അക്സസറീസിന് കിടിലൻ ഓഫറുകളാ. സ്ക്രാച്ച് ആൻഡ് വിനിലൂടെ ഉറപ്പ് സമ്മാനങ്ങൾ.
1: കാത്തിരിക്കണം, ഇപ്പോൾ തന്നെ മൈജിയിലേക്ക് പോയേക്കാം.
0: അക്സസറീസ് സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്തരാണപ്പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
3: കണ്ടീഷൻ സപ്ലൈ.
4: 6ാം തമ്പുരാൻ എന്ന ചിത്രത്തിൽ മഞ്ജു പാടിയ ഗാനത്തിലേക്ക് ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് രവീന്ദ്രൻ.

0: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
1: പിന്നില്ലാതെ. അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
0: അവിടെന്താ ഇത്ര പ്രത്യേകത?
2: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ ഇ വി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
3: കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
4: ഇവിടെ ഭഗവതി എവിടെയുള്ള?
5: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
4: എനിക്ക് ഇത്തവണത്തെ ഓണം പമ്പർ എടുക്കാനാ.
5: അതല്ലേ പറഞ്ഞത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
4: കഴിഞ്ഞ തവണ ഓണം പമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം പമ്പറും ഭഗവതി എടുക്കുന്നുള്ളൂ.
5: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന്.
6: മാർക്കോസും സംഘവും പാടിയ ഗാനം ഇതാ.

0: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
1: ഭീമേന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
2: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
1: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ, തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളിൽ.
3: മൻ കി ബാത്ത്,
4: മനസ്സു പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
3: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
4: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
3: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
4: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
3: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
4: തുടർന്ന് മലയാള പരിഭാഷ.
3: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
6: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
7: പ്രിയ ശ്രോതാക്കളെ, സന്ധ്യാഗീതം തുടർന്ന് കേൾക്കാം. പ്രാദേശിക വാർത്തകൾക്കു ശേഷം
6: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയേൽ. പ്രധാന വാർത്തകൾ. നാളെ സമൃദ്ധിയുടെ പൊൻതിരുവോണം ആഘോഷിക്കാനൊരുങ്ങി ലോകമെമ്പാടുമുള്ള മലയാളികൾ. അവസാനവട്ട ഒരുക്കങ്ങൾക്കായി ഉത്രാടപ്പാച്ചിൽ. തിരുവനന്തപുരം, കനകക്കുന്ന് ഉൾപ്പെടെയുള്ള വേദികളിൽ ഓണാഘോഷ പരിപാടികൾ പുരോഗമിക്കുന്നു. തൃശൂർ ജില്ലാതല ആഘോഷത്തിന്റെ ഉദ്ഘാടനം മന്ത്രി ഒ.ജെ. ജനീഷ് ഇന്ന് നിർവഹിക്കും. പ്രധാനമന്ത്രി ഭക്ഷ്യ സംസ്കരണ സംരംഭ രൂപവൽക്കരണ പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കിയ സംസ്ഥാനത്തിനുള്ള ദേശീയ പുരസ്കാരം കേരളം ഏറ്റുവാങ്ങി. സംസ്ഥാനത്ത് മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. 172-ാമത് ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങൾക്ക് തിരുവനന്തപുരം ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ നാളെ തുടക്കമാകും. ഇന്ത്യയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ മൂന്നാം ദിനം ശ്രീലങ്ക 8 വിക്കറ്റിന് 265 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ വിശദമായി. തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളുമായി ഉത്രാടപ്പാച്ചിൽ. നാളെയാണ് സമൃദ്ധിയുടെ പൊൻതിരുവോണം.

ഓണക്കോടിയും പൂക്കളവും സദ്യയ്ക്കുള്ള കൂട്ടങ്ങളും ഉൾപ്പെടെ അവശ്യ സാധനങ്ങൾ വാങ്ങാൻ കുടുംബങ്ങൾ കൂട്ടത്തോടെ വിപണിയിലെത്തുകയാണ്. പച്ചക്കറി, പലവ്യഞ്ജന വിപണികളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഓണസദ്യയ്ക്കുള്ള വിഭവങ്ങൾ ഒരുക്കാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ് വീട്ടമ്മമാരും. വസ്ത്രശാലകളിലെയും വിപണികളിലെയും തിരക്ക് ഉത്രാട ദിനത്തിൽ പാരമ്യത്തിലെത്തി. വിനോദസഞ്ചാര വകുപ്പിന്റെ സംസ്ഥാനതല ഓണം വാരാഘോഷം തിരുവനന്തപുരത്ത് കനകക്കുന്ന് ഉൾപ്പെടെയുള്ള വേദികളിൽ പുരോഗമിക്കുന്നു. 35 വേദികളിലായി 340ലധികം കലാപരിപാടികൾ അരങ്ങേറും. സംസ്ഥാനത്താകെ 8000ലധികം കലാകാരന്മാർ ഇതിന്റെ ഭാഗമാകുന്നുണ്ട്. നിശാഗന്ധിയിൽ മുടിയേറ്റ്, തോൽപ്പാവക്കൂത്ത്, പടയണി, അർജുന നൃത്തം തുടങ്ങിയ കലാരൂപങ്ങൾ അവതരിപ്പിക്കും. ഈ മാസം 30 ഓണം വാരാഘോഷത്തിന്റെ സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും പങ്കെടുക്കും. ജമ്മുകശ്മീർ മുതൽ തമിഴ്നാട് വരെയുള്ള 10 സംസ്ഥാനങ്ങളിൽ നിന്നായി 160 പാരമ്പര്യ കലാകാരന്മാർ സമാപന ഘോഷയാത്രയിൽ അണിനിരക്കും.

0: വാരാഘോഷത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം കനകക്കുന്ന് പരിസരത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് പ്ലാസ്റ്റിക് അറസ്റ്റ് പദ്ധതിക്ക് തുടക്കമായി. തിരുവനന്തപുരം നഗരസഭയും ശുചിത്വ മിഷനും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. 50-ൽ സന്നദ്ധ പ്രവർത്തകർ പങ്കെടുത്ത ഫ്ളാഷ് മോബോടെയാണ് പരിപാടിക്ക് തുടക്കമായത്. തൃശൂരിൽ ജില്ലാതല ഓണാഘോഷത്തിന് ഇന്ന് തുടക്കം. മന്ത്രി ഒ ജെ ജനീഷ് ഉദ്ഘാടനം നിർവഹിക്കും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, എംപിമാർ, എംഎൽഎമാർ തുടങ്ങിയവർ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
1: സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ്, ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിൽ, ജില്ലാ ഭരണകൂടം എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന തൃശൂർ ജില്ലാതല ഓണാഘോഷ പരിപാടികൾ ഇന്നു മുതൽ 29 വരെ തേക്കിൻകാട് മൈതാനിയിൽ നടക്കും. മന്ത്രി അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. തൃശൂർ കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത് എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇന്ന് വൈകിട്ട് 5 പരിപാടിക്ക് തുടക്കമാകുന്നത്. ഉദ്ഘാടനത്തിന് ശേഷം മെഗാഷോയും അരങ്ങേറും. സമാപന ദിവസമായ ഓഗസ്റ്റ് 29 വൈകിട്ട് 4 തൃശൂർ നഗരത്തിൽ പുലികളിറങ്ങും. പുലികളുടെ വരവോടെയാണ് തൃശൂരിലെ ഓണാഘോഷങ്ങൾക്ക് സമാപനമാവുക.
0: തൃക്കാക്കര ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിൽ ഉത്രാട ദിനത്തിൽ രാവിലെ തിരുമുൽക്കാഴ്ച സമർപ്പണം നടന്നു. തിരുവോണ ദിവസമായ നാളെ മഹാബലിയെ എതിരേൽക്കുന്ന ചടങ്ങോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. നാളെ തിരുവോണ സദ്യയും ആറാട്ടെഴുന്നള്ളിപ്പും നടക്കും. പൂക്കളവും ഓണസദ്യയും ഓണക്കളിയും ഓണക്കോടിയുമെല്ലാം ഓർമ്മകളിൽ നിറയുമ്പോൾ ഉത്തരമലബാറിന്റെ ഗ്രാമീണ സംസ്കാരത്തിൽ ഓണത്തിന് തനതായ ഒരു മുഖം കൂടിയുണ്ട്. അത് ഓണപ്പൊട്ടനാണ്. മാവേലി നാടുവാണിടുന്ന കാലത്തെ സമത്വത്തിന്റെയും സമൃദ്ധിയുടെയും ഓർമ്മകൾ ഇന്നും മലയാളി സമൂഹത്തിൽ നിലനിൽക്കുന്നു. ഓണപ്പൊട്ടനെക്കുറിച്ച് ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
2: വടക്കൻ കേരളത്തിലെ, പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ചില പ്രദേശങ്ങളിൽ ഓണക്കാലത്ത് വീടുകൾ തോറും എത്തുന്ന നാടോടി കലാരൂപമാണ് ഓണപ്പൊട്ടൻ. ആ നിശബ്ദ രൂപത്തിന് പിന്നിൽ ഒരു വലിയ സാംസ്കാരിക ചരിത്രമുണ്ട്. ഓണപ്പൊട്ടൻ വീടിന്റെ മുറ്റത്തെത്തിയാൽ സാധാരണയായി സംസാരിക്കാറില്ല. അയാളുടെ ആംഗ്യങ്ങളും ചലനങ്ങളുമാണ് ആശയവിനിമയത്തിനുള്ള മാർഗം. ആധുനിക കാലത്ത് ഇത്തരം പല നാടോടി കലാരൂപങ്ങളും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുമ്പോൾ ഓണപ്പൊട്ടന്റെ പാരമ്പര്യം നിലനിർത്തുന്നത് നമ്മുടെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണ്.
0: സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പും എറണാകുളം ജില്ലാ ഭരണകൂടവും ടൂറിസം പ്രമോഷൻ കൌൺസിലും സംയുക്തമായി സംഘടിപ്പിച്ച ലാവണ്യം 2026 ഓണാഘോഷം കുട്ടമ്പുഴ പന്തപ്ര ആദിവാസി ഉന്നതിയിൽ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി ആദിവാസി കുടുംബങ്ങൾക്ക് അദ്ദേഹം ഓണക്കോടി വിതരണം ചെയ്തു. കേരളത്തിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് നാടിന്റെ തനിമയും സംസ്കാരവും നേരിട്ടറിയാൻ ബി എ മലയാളി ഫോർ എ ഡി എന്ന അനുഭവവേദി ടൂറിസത്തിന്റെ പുതിയ ആശയത്തിന് തുടക്കമിട്ട് സംസ്ഥാന സർക്കാർ. കേരളം കാണാൻ വരൂ എന്ന പരമ്പരാഗത ശൈലിയിൽ നിന്ന് മാറി കേരളത്തെ അനുഭവിച്ചറിയാൻ വരൂ എന്ന സന്ദേശമാണ് ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന്റെ പ്രധാൻമന്ത്രി ഭക്ഷ്യ സംസ്കരണ സംരംഭ രൂപവൽക്കരണ പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കിയ സംസ്ഥാനത്തിനുള്ള ദേശീയ പുരസ്കാരം കേരളം ഏറ്റുവാങ്ങി. ന്യൂഡൽഹിയിൽ നടന്ന പി എം എഫ് എം ഇ ഉച്ചകോടിയിൽ കേന്ദ്ര ഭക്ഷ്യമന്ത്രി ചിരാഗ് പാസ്വാൻ പുരസ്കാരം സമ്മാനിച്ചു. 172 ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങൾക്ക് നാളെ തുടക്കമാകും. തിരുവനന്തപുരം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ വെള്ളിയാഴ്ച വരെയാണ് ആഘോഷങ്ങൾ. പുഷ്പാർച്ചനയിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പങ്കെടുക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കണ്ണൂരിൽ ഇന്നലെ രാത്രി ആരംഭിച്ച കനത്ത മഴ ഇന്നും തുടർന്നു. ഓണക്കാലത്ത് മൂന്നാറിലെ മനോഹര തേയിലക്കാടുകൾ പിന്നിട്ട് കാന്തല്ലൂരിലേക്ക് ഒരു കുളിർ യാത്ര പോയാലോ? പഴുത്തുതുടുത്ത ചുവപ്പണിഞ്ഞ ആപ്പിൾ തോപ്പുകൾ ഇപ്പോൾ സഞ്ചാരികൾക്കായി കാത്തിരിക്കുകയാണ്. മരങ്ങളിൽ നിന്ന് നേരിട്ട് പറിച്ച് ആസ്വദിക്കാവുന്ന ഈ അപൂർവ ആപ്പിൾ വിസ്മയ കാഴ്ചകൾ തേടി കാന്തല്ലൂരിലേക്ക് സഞ്ചാരികളുടെ വൻ ഒഴുക്കാണ് അനുഭവപ്പെടുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: സംസ്ഥാനത്ത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ആപ്പിൾ കൃഷി വിജയം കണ്ട ഏക കാർഷിക കേന്ദ്രമായ കാന്തല്ലൂരിൽ ഇപ്പോൾ സമൃദ്ധിയുടെ വിളവെടുപ്പ് കാലം കൂടിയാണ്. 1.5 മുമ്പ് തുടക്കമിട്ട പരീക്ഷണങ്ങൾ ഇന്ന് കാന്തല്ലൂരിനെ ദക്ഷിണേന്ത്യയിലെ അപൂർവ ഫാം ടൂറിസം കേന്ദ്രമാക്കി മാറ്റി. രാസവളങ്ങളോ വിഷ കീടനാശിനികളോ തൊട്ടു തീണ്ടാതെ പൂർണ്ണമായും ജൈവ രീതിയിലാണ് ഈ വിസ്മയ കൃഷി.
0: ഇന്ത്യക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ മൂന്നാം ദിനം കളി നിർത്തുമ്പോൾ ശ്രീലങ്ക 8 265 റൺസ് എന്ന നിലയിൽ. രാവിലെ 2 8 റൺസ് എന്ന നിലയിൽ ഒന്നാം ഇന്നിംഗ്സ് പുനരാരംഭിച്ച ശ്രീലങ്കയ്ക്കായി സൂര്യ ഭണ്ഡാരയും ദിനൂഷയും അർദ്ധ സെഞ്ചുറി നേടി. പ്രധാന വാർത്തകൾ വീണ്ടും.

തിരുവനന്തപുരം ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ നാളെ തുടക്കമാകും. ഇന്ത്യയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ മൂന്നാം ദിനം ശ്രീലങ്ക 8 വിക്കറ്റിന് 265 റൺസ് എന്ന നിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
1: ഭീമയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
2: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമ്മാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
1: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളിൽ.
3: ഇതിലും വലിയ വിലക്കുറവ് ഇനി ഇല്ല മൈജി ഉത്രാടപ്പാച്ചിൽ. ഇന്ന് രാത്രി 12 വരെ മാത്രം
1: 80% വരെ ഡിസ്കൗണ്ട്.
3: ഓരോ പർച്ചേസിനും മൈജിയുടെ ഓണ സമ്മാനവും ഉറപ്പ്.
1: വൈകല്ലേ, ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലേക്ക് വരൂ.
4: ഒരു ഗാനം കൂടി സിയാഉൽ ഹഖ് പാടിയത്.

0: സന്ധ്യാഗീതം വീണ്ടും എത്തും നാളെ വൈകുന്നേരം 6:20.
1: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
2: നീ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
3: ഭീമ ഓണം ഫെസ്റ്റ് ഓണത്തിന് ഭീമയിൽ നിന്ന്.

0: ചെയ്യുമ്പോൾ ബമ്പർ സമാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും. പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
1: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ ഭീമ തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളിൽ.
2: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.

0: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ,
1: അറിവ് പൂന്തോട്ടം പോലെയാണ്. കൃഷി ചെയ്യാതെ വിളവെടുക്കുവാൻ സാധ്യമല്ല. ഈയൊരു ശുഭചിന്തയോടെ ഇന്നത്തെ പരിപാടി ആരംഭിക്കുന്നു. ആദ്യമായി ശ്രോതാക്കൾക്കായുള്ള ചോദ്യമാണ്, ഗ്രേഡിംഗും ശരിയായ സംഭരണവും കർഷകരുടെ വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കും? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും.
2: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
3: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
2: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
3: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
2: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
1: നല്ല ആരോഗ്യത്തിനും പോഷകാഹാരത്തിനും ആരോഗ്യകരമായ ഭക്ഷണക്രമം അത്യാവശ്യമാണ്. ആരോഗ്യകരവും സമീകൃതവുമായ ഭക്ഷണക്രമം പിന്തുടരുന്നത് നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തോടെ തുടരാൻ ആവശ്യമായ പോഷകങ്ങളും ഊർജവും ലഭിക്കാൻ സഹായിക്കുന്നു. നല്ല ഭക്ഷണത്തിന് നല്ല കൃഷി ആവശ്യമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം സുരക്ഷിതമായിരിക്കുക എന്നുള്ളത് നാം എല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. സുരക്ഷിതമായി കൃഷി ചെയ്താലേ അത് സാധിക്കുകയുള്ളൂ. സുരക്ഷിത കൃഷിക്ക് സൂക്ഷ്മാണു വളങ്ങളും ജൈവ ജീവാണു കുമിൾനാശിനികളും എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാവിഷയം. ഇതേക്കുറിച്ച് പറഞ്ഞു തരാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ ചിത്ര എന്നാണ്. ഷിബു ജോർജാണ് ഡോക്ടർ ചിത്രയുമായി സംസാരിക്കുന്നത്.
4: ഡോക്ടർ ചിത്ര, പരിപാടിയിലേക്ക് സ്വാഗതം.
5: താങ്ക് യു.
4: ആദ്യം നമ്മൾ സൂക്ഷ്മാണു വളങ്ങളിൽ നിന്ന് തുടങ്ങാം.
5: ഓക്കെ,
4: അപ്പൊ എന്തുവാണിത് സൂക്ഷ്മാണു വളങ്ങൾ?
5: സൂക്ഷ്മാണു വളങ്ങൾ എന്ന് പറയുന്നത് ജീവനുള്ള സൂക്ഷ്മാണുക്കളെ വളങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിന് സാധാരണ ജൈവ വളങ്ങളിൽ നിന്ന് വ്യത്യാസമുണ്ട്. ജൈവ വളങ്ങൾ എന്ന് പറയുന്നത് കമ്പോസ്റ്റൊക്കെയായി പൊടിഞ്ഞ ഓർഗാനിക് മാനുവർ ജീവാംശങ്ങളെയാണ് ഈ ജൈവവളം എന്ന് പറയുന്നത്. ജീവനുള്ള ഓർഗാനിസംസാണ് ഈ സൂക്ഷ്മാണുക്കൾ. അവയ്ക്ക് പല രീതിയിൽ സസ്യങ്ങൾക്ക് വേണ്ട പോഷകങ്ങൾ ലഭ്യമാക്കാൻ കഴിയും.
4: എന്തൊക്കെയാണ് ഈ സൂക്ഷ്മാണു വളങ്ങളെ?
5: സൂക്ഷ്മാണു വളങ്ങളിൽ പ്രധാനമായിട്ടും നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം മൂലകങ്ങൾ ലഭ്യമാക്കുന്ന സൂക്ഷ്മാണുക്കളാണ് പ്രധാനമായിട്ടും നമ്മൾ സൂക്ഷ്മാണു വളങ്ങളായിട്ട് കൊടുക്കുന്നത്. അതിൽ നൈട്രജൻ ലഭ്യമാക്കുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് റൈസോബിയമാണ്. അത് കൂടാതെ അസറ്റോബാക്ടറുണ്ട്, അസോസ്പിറിലുണ്ട്, ബ്ലൂ ഗ്രീൻ ആൽഗെ, നീലഹരിത ആൽഗെ വരും. ഈ അസോളാനാബീന എന്ന് പറയുന്ന കോമ്പിനേഷൻ, അങ്ങനെ പലതും വരും. പിന്നെ പൊട്ടാസ്യം ലഭ്യമാക്കുന്നവയും ഫോസ്ഫറസ് ലഭ്യമാക്കുന്നവയുണ്ട്. ഫോസ്ഫറസ് ലഭ്യമാക്കുന്നതിൽ തന്നെ ഫോസ്ഫറസ് ലയിപ്പിക്കുന്ന സൂക്ഷ്മാണുക്കളുണ്ട്. ഫോസ്ഫറസ് മൊബിലൈസ് ചെയ്യുന്ന, അതായത് മറ്റൊരിടത്തുള്ള ഫോസ്ഫറസിനെ സസ്യത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന സൂക്ഷ്മാണുക്കളും ഉണ്ട്. അപ്പോൾ ലയിപ്പിക്കുന്നതിൽ മിക്കവാറും ബാക്ടീരിയയാണ് പ്രധാനമായിട്ടും നമ്മൾ വളമായിട്ട് യൂസ് ചെയ്യുന്നത്. ഫംഗസും ഉണ്ട്, എന്നാലും ബാക്ടീരിയയാണ് നമ്മൾ വളമാക്കി വിൽക്കുന്നത്. അതിൽ ഈ ബാസിലസ്, അങ്ങനെ ചില ബാക്ടീരിയകളാണ് അടങ്ങിയിട്ടുള്ളത്. പിന്നെ ഫോസ്ഫറസ് മൊബിലൈസ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് മൈക്കോറൈസിയ, ഒരു ഫംഗസാണത്. വാം എന്നെല്ലാം അറിയപ്പെടുന്ന ഫംഗസാണ്. അതിൻ്റെ തന്തുക്കൾ സസ്യത്തിനുള്ളിൽ വളരുകയും അവയിൽ നിന്ന് വളർന്ന് പടർന്ന് വേരിന് വെളിയിൽ വന്ന് പുറത്തുള്ള മണ്ണിൽ പല ഭാഗങ്ങളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് വളർന്ന് അവിടെ നിന്ന് ന്യൂട്രിയൻ

0: ശേഖരിച്ച് സസ്യത്തിൽ എത്തിച്ചു കൊടുക്കും. അതിൽ പ്രധാനമായിട്ടും അവയ്ക്ക് ഫോസ്ഫറസ് സസ്യത്തിനുള്ളിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പം സസ്യത്തിന് ആവശ്യമുള്ള സമയത്ത് ആ ഫോസ്ഫറസ് സസ്യത്തിന് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ പൊട്ടാസ്യം ജീവാണുവളങ്ങളുണ്ട്. അതും ബേസിക്കലി പൊട്ടാസ്യം സോളിബ്ലൈസേഴ്സ് എന്നാണ് പറയുന്നത്. അവ ശരിക്കും പൊട്ടാസ്യം കീലേറ്റഡ് ആയിട്ടുള്ള ക്ലേയിൽ പിടിച്ചിരിക്കുന്ന പൊട്ടാസ്യത്തിന് റിലീസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
1: മണ്ണിലുള്ള സസ്യത്തിന് വേണ്ട രീതിയിൽ
0: സസ്യത്തിന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കി കൊടുക്കും. അതും ബേസിക്കലി സിഡോ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീവാണുക്കളായിരിക്കും.
1: ഇപ്പൊ നമ്മൾ ആദ്യം ചർച്ച ചെയ്യാം റൈസോബിയത്തിനെ പറ്റി. റൈസോബിയം പയറുവർഗ വിളകളിലാണല്ലോ അത് യൂസ് ചെയ്യുന്നത് അല്ലേ?
0: അതെ, പയറുവർഗത്തിലാണ് സാധാരണ റൈസോബിയം ഉപയോഗിക്കുന്നത്. ഇപ്പൊ പയറുവർഗത്തിൽ പലതരം പയറുവർഗങ്ങൾക്ക് പലതരം റൈസോബിയം, അതിന് ഇഫക്റ്റീവ് ആയിട്ടുള്ള റൈസോബിയം കാണും. അപ്പൊ അതിനെ വേർതിരിച്ചെടുത്ത് അതിനെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പൊ ഒരിടത്ത് കൃഷി ചെയ്യുന്ന ഏത് തരം പയറുവർഗമാണോ, ഇപ്പൊ പയറാണ് അല്ലെങ്കിൽ ഉഴുന്നാണ് അല്ലെങ്കിൽ പച്ചപ്പയറാണ്, അങ്ങനെ ഏതാണെന്ന് വെച്ചാല് അതിനനുയോജ്യമായിട്ടുള്ള റൈസോബിയം നമ്മൾ യൂസ് ചെയ്യണം.
1: അപ്പം ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഉപയോഗ രീതി എന്തുവാണ്?
0: റൈസോബിയം നമ്മൾ ഏറ്റവും ആദ്യം വിത്തിൽ പുരട്ടി തന്നെ കൊടുക്കണം. അതിന് റൈസോബിയം സാധാരണ പൊടി രൂപത്തിൽ ടാൽക്കിൽ മിക്സ് ചെയ്തോ അല്ലെങ്കിൽ ലിഗ്നൈറ്റ്, കറുത്ത കളറിലുള്ള ഒരു പൊടിയാണ് ഈ ലിഗ്നൈറ്റ് എന്ന് പറയുന്നത്, അതിൽ മിക്സ് ചെയ്തോ ആയിരിക്കും കിട്ടുക. അപ്പം വിത്ത് നമ്മൾ തയ്യാറാക്കുമ്പോൾ വിത്തിൻ്റെ ഓർത്ത് ഒരു ചെറിയ അളവിൽ സ്റ്റിക്കി ആയിട്ടുള്ള കഞ്ഞിവെള്ളം ഉപയോഗിക്കാം. അതിന് ഒരു വെള്ളം തളിച്ചതിന് ശേഷം ഈ റൈസോബിയത്തിൻ്റെ പൊടിയും കൂടെ തട്ടിയിട്ട് നന്നായി ഇളക്കി അതിൻ്റെ പുറത്തൊരു ചെറിയ കോട്ടിങ് വരുത്തണം. ഇതിനെ ഷെയ്ഡ് ഡ്രൈ ചെയ്യണം, അതായത് തണലത്ത് വെച്ച്, ഡയറക്റ്റ് ലൈറ്റ് അടിക്കാൻ പാടില്ല, സൺലൈറ്റ് അടിക്കാൻ പാടില്ല, തണലത്ത് വെച്ച് ഉണക്കി അതിനെ നമുക്ക് പാകാവുന്നത് ആണ്. അതിൻ്റെ കാരണം അപ്പോഴേ എടുത്ത് പാകുവാണെങ്കിൽ ഈ കോട്ടിങ് അങ്ങ് ഇളകിപ്പോവും. ആ കോട്ടിങ് പിടിച്ചിരിക്കാനാണെന്ന് ഡ്രൈ ചെയ്യണം എന്ന്
1: പറയുന്നത്. അപ്പം ചിലപ്പോൾ നമ്മൾ ഈ വിത്ത് നമ്മൾ രാസ കീടനാശിനിയൊക്കെ യൂസ് ചെയ്ത് പരിചരിക്കാറുണ്ട്, രാസ കുമിൾനാശിനി, അതിൻ്റെ കൂടെ ഈ റൈസോബിയം പരിചരണം ചെയ്യാൻ സാധിക്കുമോ?
0: രാസ കുമിൾനാശിനി ഉപയോഗിച്ചാൽ റൈസോബിയം ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും ഇഫക്റ്റീവ് ആകത്തില്ല. അത് നമ്മൾ ഏത് കുമിൾനാശിനിയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അതുമായിട്ടുള്ള കോമ്പാറ്റബിൾ ആയിട്ടുള്ള റൈസോബിയം കിട്ടും, അത് ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല.
1: അപ്പൊ ഇങ്ങനെ റൈസോബിയം നമുക്ക് വിത്ത് പരിചരിച്ച് പിന്നെ വിത്ത് പാകിയാൽ നൈട്രോജൻ വരുന്ന വിളവിന് വേണ്ടി ലഭ്യമാക്കും. എത്ര നൈട്രോജൻ വരെ ഇതിന് ലഭ്യമാക്കാനുള്ള ക്ഷമതയുണ്ട്?
0: ഇതിനൊരു 200 kg/ha നൈട്രജൻ ലഭ്യമാക്കാൻ റൈസോബിയത്തിന് സാധിക്കും. അപ്പം അത് ഈ വിളയും അടുത്ത വിളയും, ഇപ്പം പയറ് നമ്മൾ ഇടുവാണെങ്കിൽ അതിനും ഉപയോഗം വരും, അത് കഴിഞ്ഞ് അടുത്ത ഒരു ക്രോപ്പ് നമ്മൾ ഇടുവാണെങ്കിൽ അതിനും അതിൻ്റെ റെസിഡ്യൽ നൈട്രജൻ എന്ന് പറയും,
1: മണ്ണിൽ ആ നൈട്രജൻ
0: കാണും, ആ നൈട്രജൻ അടുത്ത വിളയ്ക്കും ഉപയോഗം വരും.
1: അപ്പം നമുക്ക് നൈട്രജൻ വളങ്ങൾ, രാസവളങ്ങളുടെ ഉപയോഗം ഒത്തിരി കുറയ്ക്കാൻ സാധിക്കും.
0: അപ്പം അതുകൊണ്ടാണ് ഈ നമ്മളിപ്പം ഇടവിളയായിട്ട് പയറിടത്തില്ലേ, വലിയ സസ്യങ്ങൾക്കൊക്കെ ഇടവിളയായിട്ട് പയറിടും, അതിന്റെ ഒരു റീസൺ ഇതാണ്. പയറാവുമ്പോഴത്തേക്ക് അതിന് ഈ നൈട്രജൻ ഫിക്സേഴ്സ് അതിൽ വരികയും അത് നൈട്രജൻ ഫിക്സ് ചെയ്യുകയും ചെയ്യും. ആ നൈട്രജൻ പിന്നീട് ബാക്കി വിളകൾക്ക് ഉപയോഗിക്കാൻ പറ്റും.
1: അപ്പൊ ഇത് റൈസോബിയം. ഇതൊഴിച്ച് മാഡം സൂചിപ്പിച്ചായിരുന്ന അസറ്റോബാക്ടർ ഉണ്ട്, അസോസ്പൈറിലം ഉണ്ട്, അസറ്റോബാക്ടർ ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്?
0: അസറ്റോബാക്ടർ സാധാരണഗതിയിൽ ഫ്രീ ലിവിംഗ് എന്ന് പറയും, അതായത് സ്വതന്ത്രമായിട്ട് മണ്ണിൽ കാണപ്പെടുന്ന, അത് ജൈവാംശം കൂടുതലുള്ള മണ്ണിൽ കാണപ്പെടുന്ന ഒരു സൂക്ഷ്മജീവിയാണ്. അപ്പം അതിന് വേറെ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാതെ നൈട്രജൻ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അപ്പം സാധാരണ നമ്മൾ തോട്ടവിളകൾക്കും തെങ്ങ് സസ്യങ്ങൾക്കും അതേപോലെ പച്ചക്കറികൾക്കും എല്ലാം ഈ അസറ്റോബാക്ടർ ഉപയോഗിക്കാം. അസറ്റോബാക്ടർ നമ്മൾ ഈ ജൈവാംശം ഉള്ള മണ്ണിലാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് വളരും. അപ്പം നമ്മൾ അസറ്റോബാക്ടർ കൊടുക്കുകയാണെങ്കിൽ ജൈവാംശം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം, അല്ലെങ്കിൽ ജൈവവളങ്ങളോടൊപ്പം മിക്സ് ചെയ്ത് നമുക്ക്
1: സമ്പുഷ്ടീകരിച്ച്
0: ഇട്ട് കൊടുക്കാം.
1: അസറ്റോബാക്ടറും പൗഡർ ഫോമിലാണോ കിട്ടുന്നത്?
0: പല രീതിയിൽ കിട്ടാറുണ്ട്. ഈ വളങ്ങളെല്ലാം തന്നെ ലിക്വിഡ് ഫോമിലും കിട്ടും, പൗഡർ ഫോമിലും കിട്ടും. അപ്പം പൗഡർ ഫോമിലാണെങ്കിൽ ജൈവവളത്തിനൂടെ മിക്സ് ചെയ്ത് ഒരു 2% എന്നാണ് പറയുന്നത്, അതായത് 1 kg/20 g എന്നുള്ള തോതിൽ നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് സാധാരണ നമ്മൾ ചാണകമൊക്കെ എത്രയാണോ സസ്യങ്ങൾക്ക് കൊടുക്കും ആ അളവിൽ അങ്ങ് കൊടുത്താൽ മതിയാകും. അസോസ്പെറില്ലം സാധാരണ സിറിയൽസിൻ്റെ കൂടെ ആണ് വളരുന്നത്, അതായത് നെല്ല്, ഗോതമ്പ്, മൈനർ മില്ലറ്റ്സ് ഉണ്ടല്ലോ, റാഗി മുതലായവയൊക്കെ കൂടെയാണ് വളരുന്നത്. അത് സസ്യത്തിൻ്റെ വേരിനോട് വളരെ ചേർന്ന് വളരുന്ന ഒരു സൂക്ഷ്മജീവിയാണ്. അപ്പം ഈ അസറ്റോബാക്ടർ ഫിക്സ് ചെയ്ത് കിട്ടുന്ന നൈട്രജനേക്കാൾ കൂടുതൽ സസ്യത്തിന് ആ ഒരു ക്രോപ്പിലുള്ളതിന് ലഭ്യമാകുന്നത് ഈ അസോസ്പെറില്ലം കണക്കുള്ള വളമായിരിക്കും. അപ്പം അത് ഫിക്സ് ചെയ്യുന്ന നൈട്രജൻ സസ്യത്തിൻ്റെ വേരിന് അടുത്തായതുകൊണ്ട് വളരെ പെട്ടെന്ന് സസ്യത്തിന് വലിച്ചെടുക്കാൻ സാധിക്കും. അസോസ്പെറില്ലം നമ്മൾ വെജിറ്റബിൾസിന് ഉപയോഗിക്കാറുണ്ട്. ചീര, വഴുതന, തക്കാളി, പിന്നെ എല്ലാ ധാന്യവിളകൾക്കും അസോസ്പിറുലം ഉപയോഗിക്കാറുണ്ട്. ഇതും ഈ മണ്ണിൽ മിക്സ് ചെയ്ത്

0: കൊടുക്കാം. അതിനെക്കാട്ടിയും ഇഫക്റ്റീവ് നമ്മൾ റൂട്ട് ഡിപ്പ് എന്ന് പറയും. നെല്ലൊക്കെ ആകുമ്പോൾ നമ്മൾ ഞാറ് പറിച്ച് നടത്തില്ലേ, ആ സമയത്ത് വേരിന്റെ ഭാഗം ഈ അസോസ്പിരത്തിന്റെ ലായണി ഉണ്ടാക്കി അതിൽ മുക്കി നടുകയാണ് ചെയ്യുന്നത്. ഒരു 2% വീര്യമുള്ള ലായണി തയ്യാറാക്കി ഒരു 20 മിനിറ്റ് ആ ലായണിയിൽ മുക്കി വെക്കണം വേരിന്റെ ഭാഗം. അപ്പോഴത്തേക്ക് ഈ ബാക്ടീരിയ വന്ന് ആ വേരിൽ സെറ്റിൽ ചെയ്യും. എന്നിട്ട് നമുക്കത് ഫീൽഡിൽ നടാം.
1: അപ്പൊ തൈയായിട്ട് നടന്ന പച്ചക്കറിക്കും ഇതേമാതിരി ചെയ്യാം.
0: പച്ചക്കറിക്കും ഇതുമാതിരി ചെയ്യാം. പറിച്ച് നടന്ന ട്രാൻസ്പ്ലാന്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് മണ്ണിലും കൊടുക്കാവുന്ന ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം.
1: പിന്നെ ബ്ലൂ ഗ്രീൻ ആൽഗ എന്ന് പറയുന്ന, അതിനു വേണ്ടി വെള്ളം വേണമല്ലോ. അത് എനിക്ക് തോന്നുന്നു നെല്ലിലാ അധികമായിട്ട് ഉപയോഗിക്കുന്നല്ലേ.
0: നെൽകൃഷി ഉള്ളിടത്താണ് ഈ ബ്ലൂ ഗ്രീൻ ആൽഗ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇവിടെ അതിന്റെ ഉപയോഗം കുറവാണ്. സാധാരണ അത് ബ്ലൂ ഗ്രീൻ ആൽഗ ടാങ്കുകളിൽ വളർത്തും. ആൽഗയുടെ കൾച്ചർ കൊണ്ടുവന്ന് എന്നിട്ട് അതിനെ വെള്ളം വറ്റിച്ച് ഉണക്കി ഫ്ലേക്സ് ആയിട്ട് എടുക്കും, പാളികളായിട്ട് കിട്ടും. അതിനെ പൊടിച്ച് ഫീൽഡിൽ വിതറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ആൽഗ അവിടെ കിടന്ന് വളർന്നോളും.
1: പക്ഷെ അതിന് വെള്ളം വേണം.
0: അതിന് വെള്ളം വേണം.
1: നെൽകൃഷിക്ക് എന്തായാലും വെള്ളം നിർത്താറുണ്ടല്ലോ.
0: അതെ.
1: നമ്മുടെ ഇവിടെ അതിന്റെ ഉപയോഗം കുറവാന്ന് പറഞ്ഞത് എന്റെ റീസൺ എന്തുവായിരുന്നു?
0: നമ്മുടെ സോയിൽ കണ്ടീഷനിൽ കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള നൈട്രജൻ ഫിക്സേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഈ ബ്ലൂ ഗ്രീൻ ആൽഗ കുറവ്. ആസിഡിക് കണ്ടീഷനിൽ അതിന്റെ വളർച്ച കുറച്ച് കുറവായിരിക്കും.
1: അസോലയെ പറ്റി എല്ലാവർക്കും ഇപ്പം അറിയാം. അത് ഒരു നൈട്രോജൻ ഫിക്സറാണ്. കന്നുകാലികൾക്ക് അല്ലെങ്കിൽ കോഴികൾക്കൊക്കെ തീറ്റയായിട്ട് കൊടുക്കാറുണ്ട്. അപ്പൊ ഇത് ഒരു നൈട്രോജൻ ഫിക്സറാണോ അസോല?
0: അസോളയ്ക്കകത്തൊരു ബ്ലൂ ഗ്രീൻ ആൽഗ ഉണ്ട്. അതാണ് ശരിക്കും നൈട്രജൻ ഫിക്സ് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടെ ഒരു അസോസിയേഷൻ, അതായത് രണ്ടും കൂടെ ഒന്നിച്ച് ആണ് വളരുന്നത്. അസോളയ്ക്കകത്ത് അതിന്റെ ഇലകൾക്കകത്ത് ഈ ബ്ലൂ ഗ്രീൻ ആൽഗ ഇരുന്ന് നൈട്രജൻ ഫിക്സ് ചെയ്യുകയും ആ നൈട്രജൻ ഈ അസോള അഴുകി ചേരുമ്പോൾ മണ്ണിലേക്ക് ലഭ്യമാകുകയും ചെയ്യും.
1: അപ്പൊ നമ്മള് അസോള വളവായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അത് ഡയറക്റ്റ് മണ്ണിലോട്ട് അത് ഇട്ട് കൊടുക്കണം.
0: അതെ, മണ്ണിലേക്ക് ഇട്ട് കൊടുത്ത് മണ്ണിൽ ചേർക്കുകയാ ചെയ്യുന്നത്. കമ്പോസ്റ്റിംഗ് ചെയ്തും കൊടുക്കാം.
1: നല്ലൊരു ശതമാനം നൈട്രോജൻ നമ്മുടെ വിളകൾക്ക് കിട്ടും.
0: നല്ല ശതമാനം നൈട്രജൻ വിളകൾക്ക് കിട്ടും. അതും പ്രത്യേകം റൈസ് ഫീൽഡ്സിൽ നെൽകൃഷി ചെയ്യുന്നിടത്താണ് ഈ അസോള കൂടുതലും ഉപയോഗിച്ച് വരുന്നത്.
1: അവിടെ വെള്ളത്തിന്റെ ആധിക്യമുണ്ട്, ഇതിന് വളരാനുള്ള നല്ല സാധ്യത കാണും. പിന്നെ അത് മണ്ണിലോട്ട് മിക്സ് ചെയ്ത്
0: ചേർക്കുമ്പോൾ അത് വളമായിട്ട് ഒന്ന് ഓർഗാനിക് മാനുവർ കൂട്ടും മണ്ണില, ബാക്കി വളങ്ങളും പിടിച്ചു നിർത്തും, പിന്നെ നൈട്രജനും ലഭ്യമാക്കും.
1: അപ്പൊ നമ്മളിപ്പം ഇത്രയും നേരം ചർച്ച ചെയ്തത് നൈട്രോജൻ എങ്ങനെയാണ് മണ്ണിൽ കൂട്ടാനുള്ള സൂക്ഷ്മജീവാണുക്കളെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ മേഡം സൂചിപ്പിച്ച് ഫോസ്ഫറസിന് വേണ്ടിയും പൊട്ടാഷ്യന് വേണ്ടിയും ഇങ്ങനത്തെ സൂക്ഷ്മ ജീവാണുക്കൾ ഉണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
0: ഫോസ്ഫറസിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഫോസ്ഫറസ് ലഭ്യമാക്കുന്ന രണ്ട് തരം ജീവാണുക്കളുണ്ട്. ഒന്ന് ലയിപ്പിക്കുന്നവയും ഒന്ന് മൊബിലൈസ് ചെയ്യുന്നവയും എന്ന് പറയും. അതായത് ദൂരെയുള്ള ഫോസ്ഫറസിനെ സസ്യത്തിലേക്ക് എത്തിച്ചു കൊടുക്കും. ലയിപ്പിക്കുന്നവ പല രീതിയിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ ഇവിടുത്തെ ആസിഡ് സോയിലാണ്,
1: അമ്ലത്തുള്ള
0: മണ്ണാണ്. അപ്പൊ അമ്ലത്തുള്ള മണ്ണിൽ സാധാരണ ഈ ഫോസ്ഫറസിന്റെ ലഭ്യത കുറവ് വരത്തില്ല. ഫോസ്ഫറസ് സോളിബിളൈസേഴ്സിന്റെ ആപ്ലിക്കേഷൻ ഇഫക്റ്റീവ് ആണ്, എന്നാലും അതിന്റെ ആവശ്യം വരുന്നില്ല. ഫോസ്ഫറസ് വളം കുറയ്ക്കാൻ പറ്റും ഫോസ്ഫറസ് സോളിബിളൈസേഴ്സ് ഉപയോഗിക്കുന്നതുകൊണ്ട്. ഓൾറെഡി മണ്ണിൽ ഫോസ്ഫറസ് വേണം, എന്നാലേ ഫോസ്ഫറസ് ജീവാണു വളങ്ങളുകൊണ്ട് പ്രയോജനമുള്ളൂ. ഇതിന്റെ വേറൊരു ഗുണമെന്ന് വെച്ചാൽ ഈ ഫോസ്ഫറസ് ലഭ്യമാക്കുന്നത് മാത്രമല്ല ഇത് ചെയ്യുന്നത്, പലതരത്തിലുള്ള പ്ലാന്റ് ഹോർമോണുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത് ഒരു രീതിയിൽ ചെടിയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും കൂടെ ചെയ്യും ഈ സൂക്ഷ്മാണുക്കൾ. അപ്പൊ ആ രീതിയിൽ ബെനിഫിറ്റ് ചെയ്യും. ഫോസ്ഫറസിന്റെ ലഭ്യത കൂട്ടുന്നതല്ലാതെ സസ്യത്തിന്റെ വളർച്ച കൂട്ടാനും ഈ ജീവാണുക്കൾക്ക് സാധിക്കും.
1: പിന്നെ മറ്റൊന്ന് മൈക്കോറൈസ.
0: മൈക്കോറൈസ പ്രധാനമായിട്ടും നമ്മുടെ ഇവിടെ കൃഷി ചെയ്യുന്ന സസ്യങ്ങളിൽ നമ്മൾ എൻഡോ മൈക്കോറൈസ ആണ് ഉപയോഗിക്കുന്നത്. അതിൽ വാമെന്ന് അറിയപ്പെടുന്ന ആർബസ്കുലാർ മൈക്കോറൈസ ഫംഗയാണ് നമ്മൾ സാധാരണ ഇവിടെ കൃഷി ചെയ്യുന്നിടത്തെല്ലാം ഉപയോഗിക്കുന്നത്. അത് സസ്യത്തിനുള്ളിലും വളരുകയും അതേപോലെ തന്നെ അതിന്റെ തന്തുക്കൾ സസ്യത്തിന്റെ വേരിൽ നിന്ന് പടർന്ന് മണ്ണിൽ ബാക്കി ഭാഗങ്ങളിലെല്ലാം പോകും. അപ്പം വേര് എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നിന്ന് ഇവ ചെന്ന് ഫോസ്ഫറസ് എടുത്ത് അല്ലെങ്കിൽ ബാക്കി ന്യൂട്രിയന്റുകൾ ശേഖരിച്ച് സസ്യത്തിലേക്ക് എത്തിച്ചു കൊടുക്കും. മൈക്കോറൈസയുടെ തന്തുക്കൾ വളരെ നേർത്തതാണ്, വേരിനേക്കാൾ നേർത്തതാണ്. അപ്പം വേരിന് ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ എത്തിച്ചേരാനുള്ള കഴിവ് മൈക്കോറൈസയുടെ തന്തുക്കൊക്കെയുണ്ട്. അപ്പം വെള്ളത്തിന്റെ ലഭ്യത കൂട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഫോസ്ഫറസ് സസ്യത്തിലേക്ക് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യാൻ പറ്റും അതിന്. അപ്പം സസ്യത്തിന് എപ്പോഴാണോ ഫോസ്ഫറസ് ആവശ്യം അതനുസരിച്ച് ലയിപ്പിച്ചു ഉപയോഗിക്കാനും പറ്റും. ബാക്കി ന്യൂട്രിയന്റുകളും ഇത് എത്തിച്ചു കൊടുക്കും സസ്യത്തിന്.
1: ഇതിന്റെ ഉപയോഗരീതി എങ്ങനെയാണ്, മൈക്രോറൈസ എങ്ങനെയാണ് ശരിയായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്?
0: മൈക്രോറൈസ നമുക്ക് മാർക്കറ്റിൽ രണ്ട് രീതിയിൽ ലഭ്യമാകും. ഒന്ന്, റൂട്ട് ബേസ്ഡ് ആയിട്ടുള്ള മണ്ണും മണലും എല്ലാം ചേർന്ന ഒരു ഇനോക്കുലമായിരിക്കും. രണ്ടാമത്തത് സ്പോറുകൾ അടങ്ങിയ ലിക്വിഡ് ഇനോക്കുലൻറ്റും കിട്ടും. അപ്പോൾ അതിൽ റൂട്ട് ബേസ്ഡ്, അതായത് മൈക്രോറൈസ ഒരു ഒബ്ലിഗേറ്റ് സിംബയോണ്ട് എന്ന് പറയും, അതായത് സസ്യമില്ലാതെ അതിന് വളരാൻ
1: സാധിക്കില്ല.
0: അതുകൊണ്ട് നമുക്ക് ലാബിൽ അതിനെ വളർത്തിയെടുക്കാൻ പറ്റില്ല. പെട്രി പ്ലേറ്റിലോ അങ്ങനെയുള്ള സൗകര്യത്തിൽ വളർത്തിയെടുക്കാൻ പറ്റാത്ത ഒരു കുമിളാണ് ഈ മൈക്രോറൈസ. ഈ കുമിള് നമ്മൾ വളർത്തുന്നത് ടാങ്കുകളിൽ ഗിനിപ്പുല്ല് മുതലായ വേര് പടലം കൂടുതലുള്ള സസ്യങ്ങൾ വളർത്തിയിട്ട് അതിൻ്റെ വേരിലാണ് വളർത്തുന്നത്. അപ്പോൾ ആ സസ്യം വളർത്തിയതിന് ശേഷം അതിനെ ചോപ്പ് ചെയ്ത് കളഞ്ഞ് വേരും മണലും കൂടെ അടങ്ങുന്ന മിശ്രിതം എടുത്ത് ആ മിശ്രിതമാണ് സാധാരണ പാക്കറ്റിൽ മൈക്രോറൈസ ആയിട്ട് കിട്ടുക. പൗഡർ ഫോർമുലേഷൻ കണക്കുള്ള പാക്കറ്റിൽ റൂട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഫോർമുലേഷനാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ നേരത്തെ ലിക്വിഡ് ഫോർമുലേഷനുണ്ട്, അതിൽ റൂട്ട് ബിറ്റുകളും സ്പോറുകളും ആണ് ഉള്ളത്. ലാബിൽ തന്നെയാണ് അത് വളർത്തുന്നത്. പക്ഷേ ക്യാരറ്റ് റൂട്ട് കണക്കുള്ള ഏതെങ്കിലും ഒരു സസ്യത്തിൻ്റെ വേരിൽ ഹൈഡ്രോഫോണിക്സ് വഴിയാണ് വളർത്തുന്നത്. അപ്പോൾ ഈ മൈക്രോറൈസയുടെ വാങ്ങിക്കാൻ കിട്ടുന്ന പൊടി 2 ഗ്രാം മുതൽ 5 ഗ്രാം വരെ മിക്കവാറും ചെറിയ സസ്യങ്ങൾ, ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പുകൾ എന്ന്
1: പറയുന്നത്
0: പച്ചക്കറി അതേപോലെ ധാന്യ വിളകൾക്കെല്ലാം 2 മുതൽ 5 ഗ്രാം ആണ് കൊടുക്കേണ്ടി വരിക. വലിയ വിളകൾ അതായത് വാഴ, ഇഞ്ചി അങ്ങനെയുള്ളക്ക് അതിനനുസരിച്ച് തോത് കൂട്ടി കൊടുക്കും. ചിലപ്പോൾ 100 ഗ്രാം വരെയൊക്കെ നമ്മൾ ഇട്ടു കൊടുക്കാം ഒരു പിറ്റിൽ. ഇത് വിത്ത് നടുന്നതിന് മുന്നേ നമ്മൾ ആ ഡിബിള് ചെയ്യുന്ന ക്രോപ്പാണെങ്കിൽ, അതായത് വിത്ത് കുഴിച്ചിടുന്നതാണെങ്കിൽ, ആ കുഴി എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു നുള്ള മൈക്രോറൈസ എന്നുള്ള തോതിൽ ഇട്ടു കൊടുക്കും. വാഴക്കന്നാണെങ്കിൽ വാഴക്കന്ന് തയ്യാറാക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് മൈക്രോറൈസ മിശ്രിതത്തിലിട്ടൊന്ന് നന്നായി ഇളക്കി ആ വാഴക്കന്നിൻ്റെ വേര് ഭാഗത്തെല്ലാം അത് പറ്റിപ്പിടിക്കുന്ന രീതിയിൽ വെച്ച് അതൊന്ന് ചെറുതായിട്ട് ഡ്രൈ ചെയ്തിട്ട് കുഴിയിൽ വെച്ചു കൊടുക്കാം. ആ മിശ്രിതത്തിൻ്റെ അകത്ത് മൈക്രോറൈസയുടെ സ്പോറുകൾ കാണും. വേര് വളരുമ്പോൾ ഉണ്ടാകുന്ന പലതരം ന്യൂട്രിയൻറ്റുകൾ സെൻസ് ചെയ്തിട്ട് ആ സ്പോറ് മുളയ്ക്കുകയും വേരിൽ വളരുകയും ചെയ്യും.
1: ഒരു പ്രാവശ്യം നമ്മൾ ഈ മണ്ണിൽ ഇങ്ങനെ മൈക്രോറൈസ ഉപയോഗിച്ചാൽ അടുത്ത വിളയ്ക്ക് വേണ്ടി മൈക്രോറൈസ അവിടെ കാണുമോ ആ മണ്ണിൽ?
0: അത് തിയററ്റിക്കലി കാണണം. പക്ഷേ നമ്മൾ പല രീതി മണ്ണ് ഇളക്കാറുണ്ട്. അപ്പൊ മണ്ണ് ഇളക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മൈക്രോറൈസയുടെ തന്തുക്കൾ പൊട്ടും. പൊട്ടിക്കഴിഞ്ഞാൽ അവ വളരുന്നത് കുറയും. അപ്പം ഒരുപാട് നമ്മൾ ഈ മെഷീനറീസ് ഇളക്കി ഇറക്കി കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലും ഒരുപാട് മണ്ണ് ഡിസ്റ്റേബ് ചെയ്യുന്ന സ്ഥലങ്ങളിലും ഇതിന്റെ തന്തുക്കൾ പൊട്ടുകയും സ്പോറുലേഷൻ കുറയുകയും ക്രമേണ മൈക്രോറൈസ മണ്ണിൽ നിന്ന് പോകുകയും ചെയ്യും.
1: അപ്പൊ അടുത്ത വിളയെടുക്കുമ്പോൾ
0: പിന്നെയും കൊടുക്കേണ്ടി വരും. മൈക്രോറൈസ ഒരു പെർട്ടിക്കുലർ ചെടിയിൽ നിന്ന് വളരുന്ന ഒരു കുമിളല്ല. അതിപ്പോ ഒരിടത്തൊരു തെങ്ങുണ്ടെങ്കിൽ അതിന്റെ വേരിൽ വളരും, അതിന്റെ അടുത്ത് നിൽക്കുന്ന കളച്ചെടികളുടെ വേരിൽ വളരും. അങ്ങനെ പടർന്ന് പടർന്ന് ചുറ്റുമുള്ള എല്ലാത്തിനെയും ലിങ്ക് ചെയ്താണ് അത് വളരുന്നത്. മണ്ണിലെ ഇന്റർനെറ്റ് എന്ന് പറയുന്ന കണക്ക് അത് ഒരെണ്ണത്തിൽ നിന്ന് മറ്റേയിലേക്കോട്ട് ന്യൂട്രിയന്റ് മൊബിലൈസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രവൃത്തിയും കൂടെ മൈക്രോറൈസ മണ്ണിൽ ചെയ്യുന്നുണ്ട്.
1: പിന്നെ പൊട്ടാഷ്യനെ സംബന്ധിച്ച് ഇതും ലയിപ്പിക്കുന്ന സൂക്ഷ്മാണുക്കളാണ് മണ്ണിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ?
0: അതെ, പൊട്ടാസ്യം ബേസിക്കലി നമ്മൾ ഈ മണ്ണിൽ ക്ലേയിൽ അഡ്ഹിയർ ചെയ്തിരിക്കാന്ന് പറയും. അതിൽ പിടിച്ചിരിക്കുന്ന ലഭ്യമല്ലാത്ത പൊട്ടാസ്യത്തിന് ലഭ്യമാക്കി കൊടുക്കുക അത് ചെയ്യുന്നത്. അത് ഇതേപോലെ ആസിഡുകൾ ഉണ്ടാക്കുകയും അയോൺസിന്റെ വ്യത്യാസം കാരണം പൊട്ടാസ്യം റിലീസ് ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത്.
1: ഇതൊഴിച്ച് നമ്മുടെ മൈക്രോ ന്യൂട്രിയൻസും ഉണ്ടല്ലോ, അപ്പം അതിനുവേണ്ടി സൂക്ഷ്മജീവാണുക്കൾ ഉണ്ടോ?
0: മൈക്രോ ന്യൂട്രിയൻസ് ലഭ്യമാക്കുന്ന സൂക്ഷ്മാണുക്കളും ഉണ്ട്, അതിൽ സിങ്ക് ലഭ്യമാക്കുന്നവയുണ്ട്, ബോറോൺ ലഭ്യമാക്കുന്നവയുണ്ട്, അങ്ങനെ പലതരമുണ്ട്. മേജർ ന്യൂട്രിയൻ്റ് ലയിപ്പിക്കുന്ന പല സൂക്ഷ്മാണുക്കൾക്കും ഇവയെല്ലാം ചെറിയ തോതിൽ ലഭ്യമാക്കാനുള്ള കഴിവുണ്ട്. അത് കൂടാതെ ഇവ ലഭ്യമാക്കാൻ കഴിവുള്ള സ്പെസിഫിക് ആയിട്ടുള്ളവയും പലരും ഐസൊലേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് മാർക്കറ്റിൽ ലഭ്യമാണ്,
1: അതും
0: വേണമെങ്കിൽ ഉപയോഗിക്കാം.
1: നമ്മൾ ഇത്രയും നേരം സൂക്ഷ്മ ജീവാണുക്കളെ കുറിച്ച് സംസാരിച്ചു, ഇനി ജൈവജീവാണു കുമിൾനാശിനികൾ ഉണ്ടല്ലോ, ഇതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
0: കുമിൾനാശിനികളിൽ പ്രധാനമായിട്ടും രണ്ടെണ്ണമാണ് വരുന്നത്. ഒന്ന് സ്യൂഡോമോണാസ്, അതൊരു ബാക്ടീരിയയാണ്. രണ്ടാമത്തത് ട്രൈക്കോഡർമ.
1: ഇത് രണ്ടും നമ്മുടെ കർഷകർക്ക് നല്ല
0: സുപരിചിതമായിട്ടുള്ള രണ്ട് മൈക്രോ ഓർഗാനിസംസ് ആണ്. ട്രൈക്കോഡർമ കുമിളാണ്. കുമിളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് തന്തുക്കളായിട്ട് വളരും, സ്പോറുകൾ കാണും അതിൻ്റെ അകത്ത്. അപ്പം നമ്മൾ ട്രൈക്കോഡർമ രണ്ട് രീതിയിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടും. ഒന്ന് ടാൽക് ബേസ്ഡ് ഫോർമുലേഷൻ, ഡ്രൈ പൗഡർ ആയിരിക്കും. രണ്ടാമത്തത് ലിക്വിഡ്. രണ്ടായാലും സ്പോറുകളായിരിക്കും അതിൻ്റെ അകത്ത് കാണുന്നത്, മെയിൻ ആയിട്ടുള്ള കമ്പണൻറ്റ്. അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്താൽ അതിന് വളർന്നു വരാൻ കുറച്ച് സമയമെടുക്കും, അപ്പം എഫക്റ്റീവ്നെസ് കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കർഷകരെടുക്കുക എപ്പോഴും പറയുമ്പം ഒരു ഒരു ഓർഗാനിക് മാനുവറിൽ അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ അതിനെ ചെടിയുടെ
1: സമ്പുഷ്ടീകരിച്ച്
0: സസ്യങ്ങൾക്ക് കൊടുക്കാനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ ട്രൈക്കോഡർമ ഒരു കൊച്ചുകുഞ്ഞിനെ വളർത്തുന്ന കണക്ക് വളർത്തിയെടുത്തിട്ടാണ് അതിനെ ഫീൽഡിലോട്ട് കൊടുക്കുക. അപ്പൊ അതൊന്നും കൂടെ ഫാസ്റ്റ് ആയിട്ട് വളരും. നമ്മളിപ്പോ ലാബിൽ പലതരം പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ നമുക്ക് കണ്ടിട്ടുള്ളത് ട്രൈക്കോഡർമ വളരെ ഫാസ്റ്റ് ആയിട്ട് വളരും. പക്ഷേ ജൈവാംശം മണ്ണിൽ വേണം. ജൈവാംശം ഇല്ലെങ്കിൽ വളർച്ച കുറയും.
1: ട്രൈക്കോഡർമയെ കൊണ്ട് ഏതൊക്കെ രോഗങ്ങളാണ് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നത്?
0: ഒരുപാട് കുമിള് രോഗങ്ങൾ ട്രൈക്കോഡർമ കൊണ്ട് നിയന്ത്രിക്കാം. കുരുമുളകിൽ കാണുന്ന ദ്രുതവാട്ടം ട്രൈക്കോഡർമ കൊണ്ട് വളരെ എഫക്റ്റീവ് ആയിട്ട് നിയന്ത്രിക്കാൻ സാധിക്കും. പയറിലൊക്കെ കാണുന്ന ഫിസേറിയം വിൽട്ടക് വാട്ടം നിയന്ത്രിക്കാൻ സാധിക്കും. പിന്നെ പൊതുവേ പച്ചക്കറി തൈകളിൽ കാണുന്ന തൈചീയൽ ഉണ്ടല്ലോ, പിത്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫൈറ്റോഫ്തോറ എന്ന് പറയുന്ന ഫംഗസ് കൊണ്ടാണ് ഈ തൈചീയൽ ഉണ്ടാവുന്നത്. അതൊക്കെ നിയന്ത്രിക്കാൻ ട്രൈക്കോഡർമയ്ക്ക് നന്നായി സാധിക്കും.
1: ഇപ്പൊ നമ്മളിപ്പം വീട്ടുവളപ്പിലൊക്കെ കൃഷി ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പോട്ട്സിലൊക്കെ ഈ പച്ചക്കറി തൈകളൊക്കെ നടുമ്പോഴും ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകമൊക്കെ അതിന്റെ അകത്ത് യൂസ് ചെയ്താൽ ഇങ്ങനത്തെ ഈ ചെറിയ വാട്ടങ്ങളും ചീയലുകളൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും.
0: നിയന്ത്രിക്കാൻ നന്നായി സാധിക്കും ട്രൈക്കോഡർമ ഉപയോഗിക്കുകയാണെങ്കിൽ.
1: അതേപോലെ സൂഡോമോനാസും സുപരിചിതമാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച മാതിരി, പക്ഷെ ഇതിന്റെ ഉപയോഗ രീതികളെ കുറിച്ചൊന്ന് വിശദീകരിക്കാം.
0: സ്യൂഡോമോണാസ് ബാക്ടീരിയയാണ്, ട്രൈക്കോഡർമ ഫംഗസ് ആണ്. അപ്പൊ സ്യൂഡോമോണാസ് കുമിൾ രോഗങ്ങൾക്കെതിരെയും ഉപയോഗിക്കാം. ഒരു പരിധിവരെ ബാക്ടീരിയൽ രോഗങ്ങളെ അത് നന്നായി ചെറുത്ത് നിയന്ത്രിക്കും. സ്യൂഡോമോണാസ് നമ്മൾ മണ്ണിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോയിൽ ഡ്രഞ്ച് എന്ന് പറയും, ലയിപ്പിച്ച ലായണി മണ്ണിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ സസ്യങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് സ്യൂഡോമോണാസ്. അപ്പൊ ഇലയിലൊക്കെ ഇപ്പം ദ്രുതവാട്ടമാണെന്ന് വെച്ചോ, ക്വിക്ക് വിൽറ്റ് പെപ്പറിന്റെ ഫംഗസിന്റെ സ്പോറ് തെറിച്ച് വീണ ഇലയിൽ ഇൻഫെക്ഷൻ വരും. അങ്ങനെയുള്ളതൊക്കെ തടയാനായിട്ട് സ്യൂഡോമോണാസ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഒരു 5% വീര്യത്തിലാണ് നമ്മൾ സാധാരണ സ്പ്രേ റെക്കമെൻഡ് ചെയ്യുന്നത്. അതായത് ഇത് ഒരു വാരിയറിനെ കണക്ക് അവിടെ ചെന്ന് ബാക്കി കുമിളുകളെ ഫൈറ്റ് ചെയ്ത് നശിപ്പിക്കണം. അതിനായിട്ട് കുറച്ചും കൂടെ ഒരു വീര്യം കൂട്ടി കൊടുക്കും.
1: പച്ചക്കറികൾക്കും ഇത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമല്ലോ.
0: പച്ചക്കറികളിൽ നമ്മൾ വിത്തിൽ പുരട്ടി കൊടുക്കാൻ പറ്റും. സീഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയും. അത് ഇതേപോലെ 20 gram 1 liter വെള്ളത്തിൽ കലക്കിയിട്ട് അതിൽ തൈ മുക്കി വെച്ചിട്ട് സീഡ്ലിംഗ് ഡിപ്പും കൊടുക്കാം.
1: അതേപോലെ
0: അതേപോലെ വിത്തിൽ പുരട്ടിയും കൊടുക്കാം. ഇനീഷ്യൽ സ്റ്റേജിലെ ഈ രോഗങ്ങൾ വരുന്നത് തടയാനായിട്ട്, ചീയല് തടയാനായിട്ട് സ്യൂഡോമോണാസ് സീ ട്രീറ്റ്മെന്റ് ആണ് ഏറ്റവും ബെസ്റ്റ്.
1: നമ്മൾ ഈ ജൈവജീവാണു കുമിൾനാശിനികളെ കുറിച്ചും സൂക്ഷ്മാണു വളങ്ങളെ കുറിച്ചും സംസാരിച്ചു. ഇതെല്ലാം ജീവനുള്ള വസ്തുക്കളാണല്ലോ.
0: അതെ.
1: അപ്പൊ കർഷകർ ഇത് മാർക്കറ്റിൽ നിന്ന് ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നാലും എന്റെ സ്റ്റോറേജിനെ പറ്റി ഒന്ന് പറയാമോ?
0: വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പലയിടത്തും നമുക്ക് ഓൺലൈനിൽ നിന്ന് വരെ ഈ സൂക്ഷ്മജീവികളെല്ലാം വാങ്ങിക്കാൻ കിട്ടും. അപ്പം നമ്മുടെ മണ്ണിന് അനുയോജ്യമാണോ എന്നുള്ളത് ഒരു കുറച്ച് ലോട്ടെങ്കിലും വാങ്ങിച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഒരു തവണ എങ്ങനെ ഉപയോഗിച്ച് നോക്കിയിട്ട് ഇഫക്റ്റീവ് ആണോ എന്ന് അറിയാൻ പറ്റും, എന്നിട്ട് ഉപയോഗിക്കുക.
1: അപ്പൊ മേഡം, ഇന്ന് നമ്മൾ നല്ലൊരു ചർച്ച ചെയ്യാൻ നമുക്ക് സാധിച്ച്. സുരക്ഷിത കൃഷിക്ക് വേണ്ടി സൂക്ഷ്മാണു വളങ്ങളും ജൈവജീവാണു കുമിൾനാശിനികളും ഇത്രയും നല്ലൊരു ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ നന്ദി.
0: താങ്ക് യു.
2: സൂക്ഷ്മാണു വളങ്ങളും ജൈവ ജീവാണു കുമിൾനാശിനികളും സുരക്ഷിത കൃഷിക്ക് എങ്ങനെ പ്രയോജനപ്രദമാകുന്നു എന്നതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത് ഡോക്ടർ ചിത്ര എൻ. ഷിബു ജോർജാണ് ഡോക്ടർ ചിത്രയുമായി സംസാരിച്ചത്.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: അടുത്തതായി കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വിലനിലവാര പ്രകാരം വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് 25,500 മുതൽ 28,800 രൂപ വരെയും കൊപ്രയ്ക്ക് 16,400 മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 22,000 മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 65,000 മുതൽ 71,500 രൂപ വരെയും ഏലത്തിന് കിലോഗ്രാമിന് 3,000 മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടിപ്പരിപ്പിന് ക്വിന്റലിന് 81,400 രൂപ വരെയും അടക്കയ്ക്ക് 1,000 എണ്ണത്തിന് 4,800 മുതൽ 5,200 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 22,500 മുതൽ 26,500 രൂപ വരെയും പൈനാപ്പിളിന് 6,000 മുതൽ 7,000 രൂപ വരെയും മഞ്ഞളിന് 17,000 മുതൽ 23,000 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പയ്ക്ക് 2,300 മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
2: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
3: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
0: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
4: ഇനി ഇന്നത്തെ പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം പറയാനുള്ള സമയമാണ്. അതിനു മുൻപായി ചോദ്യം ഒന്നുകൂടി പറയാം. ഗ്രേഡിംഗും ശരിയായ സംഭരണവും കർഷകരുടെ വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കും? ഉത്തരം: ശരിയായ തരംതിരിക്കലും സംഭരണവും വഴി വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടം കുറയ്ക്കാനും അതുവഴി കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുവാനും കഴിയും. ഇന്നത്തെ പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. വ്യത്യസ്തവും വിജ്ഞാനപ്രദവുമായ മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ വൈകുന്നേരം 6:50. എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: രജിത് ആറ്റിങ്ങൽ.
1: വയലും വീടും സമാപിക്കുന്നു.
2: ചേട്ടാ, ഓണസദ്യയൊക്കെ ഒരുക്കുമ്പോൾ എല്ലാം പുത്തനായിരിക്കണ്ടേ?
3: എന്താ സംശയം?
2: എന്നാൽ നമുക്ക് ഈ പഴയ കിച്ചൺ അപ്ലയൻസസ് മാറ്റാം.
3: കൃത്യസമയത്താ പറഞ്ഞത്. മൈജിൽ ഇന്ന് ഉത്രാടപ്പാച്ചില നല്ല ഓഫറുണ്ട്. ഓണം സ്ക്രാച്ച് ആൻഡ് വിനിൽ ഉറപ്പ് സമ്മാനങ്ങൾ വേറെയും.
2: ഓണത്തിന് മുൻപ് കിച്ചൺ അപ്ലയൻസസ് സ്വന്തമാകാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.

പ്രിയ ശ്രോതാക്കളെ, ഇനി ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. ഇന്ദ്രജിത്ത് എന്ന ചിത്രത്തിൽ MG ശ്രീകുമാറും സുജാതയും പാടിയത്, രാജീവ് ആലുങ്കലിന്റെ വരികൾ, SJ ന്റെ സംഗീതം.

0: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
1: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
0: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
1: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
2: ഈ ട്രേഡ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
3: കൈതപ്രം എഴുതി ബേണി ഇഗ്നിഷ്യസ്, സംഗീതം നൽകി കല്യാണരാമൻ എന്ന ചിത്രത്തിൽ MG ശ്രീകുമാറും സുജാതയും.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: പി ഭാസ്കരന്റെ വരികൾക്ക് MS ബാബുരാജ് ഈണമിട്ട് നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന ചിത്രത്തിൽ PB ശ്രീനിവാസ് പാടിയ ഗാനം കേൾക്കാം.

0: ഡിജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബംബർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
1: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത് ജെമിനി ഗ്രാൻഡ് സർക്കസ്. ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
2: കട്ടപ്പനയിലെ ഋത്വിക് റോഷൻ എന്ന ചിത്രത്തിൽ റിമി ടോമിയും വൈക്കം വിജയലക്ഷ്മിയും പാടിയത്, വരികളെഴുതിയത് സന്തോഷ് വർമ്മ, ഈണം നൽകിയത് നാദർഷ.

0: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
1: കണ്ടീഷൻ സപ്ലൈ.
2: ഇതിലും വലിയ വിലക്കുറവ് ഇനി ഇല്ല മൈജി ഉത്രാടപ്പാച്ചിൽ. ഇന്ന് രാത്രി 12 വരെ മാത്രം
3: 80% വരെ ഡിസ്കൗണ്ട്.
2: ഓരോ പർച്ചേസിനും മൈജിയുടെ ഓണസമ്മാനവും ഉറപ്പ്.
3: വൈകല്ലേ, ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലേക്ക് വരൂ.
4: മനസ്വിനി എന്ന ചിത്രത്തിൽ യേശുദാസും ജാനകിയും പാടിയത്, രചന പി ഭാസ്കരൻ, സംഗീതം നൽകിയത് MS ബാബുരാജ്.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കേരളത്തിൽ ഉത്രാടപ്പാച്ചിൽ, ഒരുമയുടെയും സമഭാവനയുടെയും സന്ദേശവുമായി നാളെ തിരുവോണം. തിരുവനന്തപുരത്ത് കനകക്കുന്ന് ഉൾപ്പെടെ സംസ്ഥാനത്ത് വിവിധ വേദികളിൽ ഓണാഘോഷ പരിപാടികൾ പുരോഗമിക്കുന്നു. DRDO വികസിപ്പിച്ച മിസൈൽ സംവിധാനങ്ങളുടെ സാങ്കേതിക വിദ്യകൾ ഇന്ത്യൻ പ്രതിരോധ വ്യവസായ മേഖലയ്ക്ക് കൈമാറാൻ അനുമതി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്യിയും ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. രാജ്യത്ത് വ്യോമ കാർഗോ സർവീസുകളിൽ 40% വളർച്ചയുണ്ടായതായി കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാമമോഹൻ നായിഡു. കാർഷിക വിദ്യാഭ്യാസത്തിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. പ്രധാനമന്ത്രി ഭക്ഷ്യ സംസ്കരണ സംരംഭ രൂപവൽക്കരണ പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കിയ സംസ്ഥാനത്തിനുള്ള ദേശീയ പുരസ്കാരം കേരളം ഏറ്റുവാങ്ങി. OBC ക്രീമിലെയർ മാനദണ്ഡം സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ ഹർജി പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുമെന്ന് സുപ്രീംകോടതി. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത, എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. KCL സീസൺ 3 ആറാം ദിനത്തിലെ ആദ്യ മത്സരത്തിൽ ആലപ്പി റിപ്പിൾസിനെതിരെ കൊല്ലം സെയിലേഴ്സിന് 6 വിക്കറ്റ് ജയം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം നാളെ രാവിലെ 6 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും എന്ന ചിത്രത്തിൽ അഫ്സൽ, വിധു പ്രതാപ്, ശ്രീചരൺ എന്നിവർ പാടിയത്, വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

0: ചേട്ടാ ഒരു ടി വി വാങ്ങിയാലോ, ഓണം ഒന്നും കൂടെ കളറാക്കാമല്ലോ.
1: എന്തായാലും പറ്റിയ സമയ മൈജിയിൽ ടിവികൾക്ക് കിട്ടില്ല ഓഫറുകളാ. ഇ എം ഐ വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്, ഒപ്പം നിരവധി ഓണ ഓഫറുകളും.
0: ഓണത്തിന് മുൻപ് ടി വി സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാടപ്പച്ചിൽ ഇന്ന് രാത്രി 12 മണിവരെ.
2: ബിച്ചു തിരുമല വരികളെഴുതി രവീന്ദ്രൻ ഈണം നൽകി യേശുദാസിനൊപ്പം പാടിയത് ചിത്രം തച്ചിലിടത്ത് ചുണ്ടൻ.

0: പമ്പയിൽ ജാതനേ
1: ശരണയ്യപ്പ,
0: വന്ദനദാസനേ
1: ശരണയ്യപ്പ,
0: സത്യമാം പൊന്ന് പതിനെട്ടാം പടിമുകളിൽ വാണരളും അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകൻ.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: തുറക്കാത്ത വാതിൽ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, പി ഭാസ്കരന്റെ വരികൾ, കെ രാഘവന്റെ സംഗീതം.

0: മൻ കി ബാത്ത്,
1: മനസ്സു പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: ഷോപ്പിംഗ് അവസാന നിമിഷങ്ങളിലേക്ക്. മൈ ജിയിൽ ഓരോ പ്രൊഡക്റ്റും കളത്തിലിറങ്ങുന്നു. മൊബൈൽ, ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, മിക്സർ ഗ്രൈൻഡർ, സ്പീക്കേഴ്സ് എല്ലാം ഒന്നിനു പുറകെ ഒന്നായി ഏറ്റവും മികച്ച വിലക്കുറവിൽ. ഏറ്റവും മികച്ച ഓഫേഴ്സ്, ഏറ്റവും മികച്ച സമ്മാനങ്ങൾ, വിലക്കുറവും ഓഫറും സമ്മാനങ്ങളും, സൂപ്പർ ഫിനിഷ്. ഈ ഓണത്തിന്റെ ചാമ്പ്യൻ ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ മൈ ജി. മൈ ജി ഓണം മസ്റ്റ് ഓണം.
3: ഭയ്യ ഭയ്യ എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ ശരചന്ദ്ര വർമ്മ വരികളെഴുതി, വിദ്യാസാഗർ സംഗീതം നൽകി, നജീം അർഷാദ്, സർജോ ഭട്ടാചാര്യ, അഭിരാമി എന്നിവർ പാടിയത്.

0: ചേട്ടാ, ഓണത്തിന് ആക്സസറീസ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്താലോ? മൈജിയുടെ ഉത്രാട പാച്ചിലിൽ ഇയർബഡ്സ്, സ്മാർട്ട് വാച്ച്, സ്പീക്കർ തുടങ്ങിയ ആക്സസറീസിന് കിടിലൻ ഓഫറുകളാ. സ്ക്രാച്ച് ആൻഡ് വിനിലൂടെ ഉറപ്പ്
1: സമ്മാനങ്ങളും. ഇപ്പോൾ തന്നെ മൈജിയിലേക്ക് പോയേക്കാം.
0: ആക്സസറീസ് സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാട പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
2: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ചലച്ചിത്ര ഗാനങ്ങളാണ് കേൾക്കുന്നത്. ഇനി മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന ചിത്രത്തിൽ ജിതിൻ രാജും സംഘവും പാടിയത് കേൾക്കാം. മധു വാസുദേവന്റെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

0: chaka
1: chaka chaka chaka chaka chaka chaka chaka chaka chaka chaka chaka.
2: ഇതിലും വലിയ വിലക്കുറവ് ഇനി ഇല്ല. മൈജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 വരെ മാത്രം
3: 80% വരെ ഡിസ്കൗണ്ട്.
2: ഓരോ പർച്ചേസിനും മൈജിയുടെ ഓണസമ്മാനവും ഉറപ്പ്.
3: വൈകല്ലേ, ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലേക്ക് വരൂ.
4: അയാൾ കഥ എഴുതുകയാണ് എന്ന ചിത്രത്തിൽ കൈതപ്രം വരികളെഴുതി രവീന്ദ്രൻ ഈണം നൽകി ചിത്രം പാടിയത്.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

സമയം 9 മണി. അനന്തപുരി FM-ൽ ചലച്ചിത്ര ഗാനങ്ങളാണ് കേൾക്കുന്നത്. ഇനി കേൾക്കൂ ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: കല്യാണ കുറുമാനം എന്ന ചിത്രത്തിൽ വിധു പ്രതാപും ജോൽസ്നയും പാടിയത്, ബിച്ചു തിരുമലയുടെ വരികൾക്ക് റോണി റാഫേലിന്റെ സംഗീതം.

കർണാടക സംഗീത ശാഖയെ സമ്പന്നമാക്കുന്ന മലയാള കൃതികൾ ചിങ്ങം ഒന്നു മുതൽ ചതയം ദിനം വരെ രാഗാമൃതത്തിലും സംഗീതസുധയിലും പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് റാണാഭുവൻ പാടുന്ന കൃതികൾ കേൾക്കാം. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം, ഗണേശ എന്നു തുടങ്ങുന്നു രാഗം. ഗംഭീരനാട്ട, ആദിതാളം, സി എസ് കൃഷ്ണയ്യർ കൃതി.

0: ഇതുവരെ കേട്ടത് റാണാഭവൻ പാടിയ കൃതികൾ. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം.
1: സംഗീതസുധ സമാപിച്ചു.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നിശാസുരഭിയിലേക്ക് സ്വാഗതം. ശകുന്തള എന്ന ചിത്രത്തിൽ പി. സുശീല പാടിയ ഗാനമാണ് ആദ്യം. വയലാറുടെ വരികൾക്ക് ജി. ദേവരാജന്റെ സംഗീതം.

നിശാസുരഭിയിൽ ഒരു ഗാനം കൂടി, ലവ് ഇൻ കേരള എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രനും വി വസന്തയും പാടിയത്. രചന ശ്രീകുമാരൻ തമ്പി, ഈണം നൽകിയത് MS ബാബുരാജ്.

0: പ്രിയ ശ്രോതാക്കളെ, നിശാസുരഭി വീണ്ടും എത്തും നാളെ രാത്രി 10:30. ഇത് ആകാശവാണി അനന്തപുരി FM 101.9, സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം സുഹൈബ് മൗലവി അവതരിപ്പിച്ചത്.
1: നമ്മൾ റബിയുൽ അവൽ മാസത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. റബിയുൽ അവൽ എന്ന് പറഞ്ഞാൽ പ്രവാചക ചരിത്രത്തെ അനുസ്മരിക്കാനും പ്രവാചക ജീവിതത്തെ പകർത്താനുമുള്ള പ്രചോദനമാണ്. വിശുദ്ധ ഖുർആനിലെ ഒരു വചനം, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഉനി യുഹ്ബിബുക്കുമുല്ലാ. പ്രവാചകരെ നിങ്ങൾ പറയണം, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിന്തുടരണം, എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രവാചകനെ ഹൃദയത്തോട് മനസ്സിനോട് ചേർത്ത് വെക്കുക. സന്താനങ്ങളെക്കാളും അതുപോലെ മാതാപിതാക്കളെക്കാളും മുഴുവൻ മനുഷ്യരെക്കാളും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ പൂർണ്ണ വിശ്വാസികളാവുന്നില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഒരു സ്വഹാബിയുടെ ചരിത്രം ഇപ്രകാരമാണ്. മദീനയിലെ സ്വഹാബിമാരിൽപ്പെട്ട ഒരു പ്രവാചക ശിഷ്യനാണ് സൗബാൻ റളിയല്ലാഹു അൻഹു. പ്രവാചകൻ്റെ ഒരു സഹയാത്രികനായും പ്രവാചകൻ്റെ ഒരു പഠിതാവായും എപ്പോഴും പ്രവാചകൻ്റെ കൂടെ വസിക്കുന്നയാളാണ് സൗബാൻ റളിയല്ലാഹു അൻഹു. സൗബാൻ റളിയല്ലാഹു അൻഹുവിനെ അസ്ഹാബു സുഫയിലാണ് നമ്മൾ കാണുന്നത്. അസ്ഹാബു സുഫ എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രവാചകൻ്റെ കൂടെ എങ്ങനെ ജീവിക്കുന്ന കുറേ സ്വഹാബിമാരുണ്ടല്ലോ, അവരിലാണ് സൗബാൻ റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ കാണുന്നത്. സൗബാൻ റളിയല്ലാഹു അൻഹു പ്രവാചകൻ്റെ കൂടെ മസ്ജിദുൻ നബവിയിൽ ഉണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു നേരത്തേക്ക് വീട്ടിലേക്ക് വിശ്രമിക്കാൻ ചെന്നപ്പോൾ അപ്പോഴും സൗബാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. പ്രവാചകൻ വീട്ടിലേക്ക് എത്തിയതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ സൗബാനും വന്നു. എന്നിട്ട് പ്രവാചകൻ്റെ അടുക്കലിരുന്ന് അദ്ദേഹം ഇങ്ങനെ പ്രവാചകൻ്റെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ്. പ്രവാചകൻ്റെ മുഖത്തോട് മുഖം നോക്കിയിരുന്ന് സൗബാൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കരയുകയാണ്. എന്തിനാണ് സൗബാൻ നിങ്ങളിങ്ങനെ കരയുന്നത്? സൗബാൻ റളിയല്ലാഹു അൻഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശദീകരിച്ചു തുടങ്ങി, പ്രവാചകരെ, ഈ ലോകത്ത് നമ്മളിങ്ങനെ കഴിഞ്ഞുകൂടുമ്പോൾ, നമ്മളെ ഈ ദുനിയാവിലായിരിക്കുമ്പോൾ എനിക്കെപ്പോഴും താങ്കളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെല്ലാവരും മരിച്ചുപോയാൽ, ഞങ്ങൾ സ്വർഗത്തിലെത്തിപ്പെട്ടാൽ പോലും നിങ്ങളുടെ പദവി എന്ന് പറഞ്ഞാൽ അത് ഉയർന്നൊരു പദവിയായിരിക്കുമല്ലോ. ഈ ലോകത്ത് ഞങ്ങൾക്ക് താങ്കളെ കാണാൻ സാധിക്കുന്നത് പോലെ മരണാനന്തര ജീവിതത്തിൽ ഞങ്ങൾക്ക് താങ്കളെ കാണാൻ സാധിക്കില്ലല്ലോ, താങ്കൾ വലിയ പദവിയിലായിരിക്കല്ലോ ഉണ്ടായിരിക്കുക. ആ ഒരു വിഷമം ഓർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നത്. ഈ ഘട്ടത്തിൽ സൗബാനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രയാസപ്പെടുമ്പോൾ അപ്പോഴാണ് വിശുദ്ധ ഖുർആനിലെ ഏതാനും ചില വചനങ്ങൾ ഇറങ്ങുന്നത്. ആരെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് വളരെ മനോഹരമായ വചനങ്ങളാണ്. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരെ നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടുക. അള്ളാഹു അനുഗ്രഹിച്ച പ്രവാചകന്മാരുടെയും അതുപോലെ തന്നെ പ്രവാചക ശിഷ്യന്മാരുടെയും രക്തസാക്ഷികളുടെയും സജ്ജനങ്ങളുടെയും കൂടെയായിരിക്കും ആ സൗഹൃദം. എത്ര മനോഹരമായ സൗഹൃദമാണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ദൂതനനുസരിച്ചുകൊണ്ട് അതിലുപരിയായി അള്ളാഹുവിനെ സൂക്ഷിച്ചും അള്ളാഹുവിനെ ഭയപ്പെട്ടും അള്ളാഹുവിനെ സ്നേഹിച്ചും നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദൂതനോടുള്ള സൗഹൃദം ഈ ലോകത്ത് മാത്രമല്ല പരലോകത്തും ആർജിക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് സൗബാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ശിഷ്യന്മാരെ ആശ്വസിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആൻ. ഇതാണ് പ്രവാചക സ്നേഹം എന്ന് പറയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ്റെ കൈപിടിച്ച് ഇങ്ങനെ നടക്കുകയാണ്. കൈപിടിച്ച് നടക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത വൈകാരികമായ ആവേശം. അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, എനിക്ക് എന്നെ കഴിച്ചാൽ ഏറ്റവും അധികം സ്നേഹം താങ്കളെയാണ്. ഉമറെ, അങ്ങനെ പറഞ്ഞാൽ പറ്റൂല, താങ്കളെക്കാൾ കൂടുതൽ താങ്കൾ എന്നെ സ്നേഹിക്കണം. അതാണല്ലോ യഥാർത്ഥത്തിൽ പ്രവാചകൻ്റെ നിർദ്ദേശം. നിങ്ങൾ നിങ്ങളുടെ മക്കളെക്കാളും നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും നിങ്ങൾ നിങ്ങളെക്കാളും എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ പൂർണ്ണ വിശ്വാസികളാവുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, അതൊരു സ്കലിതം സംഭവിച്ചതാണ്. ഞാൻ എന്നെക്കാൾ കൂടുതൽ അങ്ങയെ സ്നേഹിക്കുന്നു. അൽ ആനയാ ഉമറു, ഇപ്പോഴാണ് ഉമറെ താങ്കളുടെ വിശ്വാസം പൂർണ്ണമായത്. പ്രവാചക സ്നേഹം, പ്രവാചകനോടുള്ള അനുരാഗം, അതാണ് നമുക്ക് വേണ്ടത്. യഥാർത്ഥ പ്രവാചക സ്നേഹികളിൽ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
0: സുഹൈബ് മൗലവി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. കാലാവസ്ഥ അറിയിപ്പ്: തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയുണ്ടാകാൻ സാധ്യത. കാലാവസ്ഥ അറിയിപ്പാണ് കേട്ടത്. ഇനി നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതിയിലെ.

അസം, മേഘാലയ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ബീഹാർ, ഛത്തീസ്ഗഡ് ആൻഡ് ഈസ്റ്റ് രാജസ്ഥാൻ ടുഡേ. മീൻവാൽ പാർട്സ് ഓഫ് ഡൽഹി എൻ സി ആർ വിറ്റ്നസ് ലൈറ്റ് ടു മോഡറേറ്റ് റെയിൻ ഡ്യൂറിംഗ് ദി ഡേ. ഐ എം ഡി ഹസ് സെഡ് ദറ്റ് ക്ലൗഡി സ്കൈ കണ്ടീഷൻസ് വിൽ കണ്ടിന്യൂ ടു പ്രിവെയിൽ ഓവർ ഡൽഹി വിത്ത് സ്പെൽസ് ഓഫ് ലൈറ്റ് ടു വെരി ലൈറ്റ് റെയിൻഫോൾ ഫോർ ദ നെക്സ്റ്റ് ടു ഡേയ്സ്. ആൻഡ് ദാറ്റ് ഈസ് ദി എൻഡ് ഓഫ് ദിസ് ന്യൂസ് ബുള്ളറ്റിൻ.

यही है साहिबान कहानी प्यार की। किसी ने जान ली, किसी ने जान